ആകാശവാണി കവരത്തി. മീഡിയം വേവിൽ 260.4 മീറ്റർ, അതായത് 1152 കിലോഹെർട്സിൽ പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം ഷറഫുനിസ പുളിയനക്കീൽ. ഇന്ന് ശകവർഷം 1947, വൈശാഖം 28, മലയാള വർഷം 1201, എടവം 4. 2026 മെയ് 18 തിങ്കളാഴ്ച. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 20 മിനിറ്റ് 56 സെക്കൻഡ്.

കവരത്തി നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. ആദ്യം കെ എഫ് ജോർജ് തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സുഭാഷിതം, തുടർന്ന് മാപ്പിളപ്പാട്ടുകൾ. 7:35 പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫിട്ടിയും 7:45 കവരത്തിയിലെ കൃഷിവകുപ്പിൽ അഗ്രികൾച്ചറൽ ഡെമോൺസ്ട്രേറ്ററായി ജോലി ചെയ്തുവരുന്ന കടമത്തുദ്വീപ് സ്വദേശിനി ശ്രീമതി അനീസ ബീഗം പങ്കെടുക്കുന്ന ഹരിതചിന്തകൾ എന്ന പരിപാടിയും, തുടർന്ന് 8:30 മുതൽ 9 മണിവരെ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങളും ഇന്നീ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

കാലാവസ്ഥ അറിയിപ്പുകൾ. ലക്ഷദ്വീപിൽ ഇന്നാകാശം ഭാഗികമായി മേഘാവൃതമാണെങ്കിലും പൊതുവെ തെളിഞ്ഞ ആകാശമായിരിക്കും. ചാറ്റൽ മഴയ്ക്ക് സാധ്യത. ലക്ഷദ്വീപിൽ ഇന്ന് രേഖപ്പെടുത്തിയ ഉയർന്ന താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27 ഡിഗ്രി സെൽഷ്യസ്. വിവിധ ദ്വീപുകളിൽ രേഖപ്പെടുത്തിയ താപനില: കവരത്തി കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27 ഡിഗ്രി സെൽഷ്യസ്. അഗത്തി കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27 ഡിഗ്രി സെൽഷ്യസ്. അമിനി കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27 ഡിഗ്രി സെൽഷ്യസ്. മിനിക്കോയ് കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 28 ഡിഗ്രി സെൽഷ്യസ്. കാലാവസ്ഥ അറിയിപ്പുകൾ കഴിഞ്ഞു. ഇനി ഒരു ഭക്തിഗാനം കേൾക്കാം.

ഇനി അല്പസമയത്തിനുള്ളിൽ പ്രഭാതഭേരി തിരുവനന്തപുരം റിലേ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടി 6:55 തുടർന്ന് കേൾക്കാം.

ആകാശവാണി സമയം 6:30. പ്രഭാതഭേരി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പ്രഭാതഭേരിയിലേക്ക് സ്വാഗതം. ആദ്യം പത്രവൃത്താന്തം. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശനടക്കം

0: 21 മന്ത്രിസഭ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഇന്ന് രാവിലെ 10 മണിക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വച്ച് നടക്കുന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. തിരുവനന്തപുരത്ത് നിന്ന് ന്യൂഡൽഹിയിലേക്ക് പോവുകയായിരുന്ന നിസാമുദ്ദീൻ രാജധാനി എക്സ്പ്രസിൽ ഇന്നലെ പുലർച്ചെ തീപിടുത്തമുണ്ടായി. പിൻഭാഗത്തെ 2 കോച്ചുകളും ഒട്ടേറെ ലഗേജുകളും കത്തിനശിച്ചെങ്കിലും ആളപായമില്ല. ഇന്നലെ മാസപ്പിറവി കണ്ടതായി വിശ്വസനീയ വിവരം ലഭിക്കാത്ത പശ്ചാത്തലത്തിൽ നാളെ ദുൽഹജ് 1 ആയിരിക്കുമെന്നും ബലിപെരുന്നാൾ ഈ മാസം 28-നായിരിക്കുമെന്നും വിവിധ ഖാസിമാർ അറിയിച്ചു. ദക്ഷിണേന്ത്യയിലെ ആദ്യ വന്ദേഭാരത് സ്ലീപ്പർ തീവണ്ടി സർവ്വീസ് ബംഗളൂരു മുംബൈ റൂട്ടിൽ ഉടൻ ആരംഭിക്കുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അറിയിച്ചു. യൂറോപ്യൻ സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ സ്വീഡനിലെത്തി. സ്വീഡനിലെത്തിയ അദ്ദേഹത്തിന് രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയായ റോയൽ ഓർഡർ ഓഫ് ദി പോളാർ സ്റ്റാർ സമ്മാനിച്ചു. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പഞ്ചാബ് കിങ്സിനെ 23 റൺസിന് തോൽപ്പിച്ചു. അങ്ങനെ ഐപിഎല്ലിൽ പ്ലേ ഓഫിലെത്തുന്ന ആദ്യ ടീമായി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മാറി. ഇതുകൂടാതെ രാജസ്ഥാൻ റോയൽസിനെ 5 വിക്കറ്റിന് തോൽപ്പിച്ച ഡൽഹി ക്യാപിറ്റൽസ് പ്ലേ ഓഫ് സാധ്യത നിലനിർത്തി.
1: നൂറുകണക്കിനാളുകൾ ദിവസവും ബലിതർപ്പണത്തിനെത്തുന്ന തിരുവല്ലം ശ്രീ പരശുരാമസ്വാമി ക്ഷേത്രം അടിസ്ഥാന സൌകര്യങ്ങളില്ലാതെ വിശ്വാസികളെ വലയ്ക്കുന്നു. പരേതരുടെ ആത്മാക്കൾക്ക് ശാന്തി തേടി ചടങ്ങുകൾ ചെയ്യാനെത്തുന്ന വിശ്വാസികൾ വൃത്തിയില്ലാത്ത സാഹചര്യങ്ങൾക്കരികിൽ പൈപ്പ് വെള്ളത്തിൽ ആചാരങ്ങൾ നടത്തിപ്പോകേണ്ട സ്ഥിതിയാണ്. കർക്കിടകവാവിന് 500,000-ത്തിലധികം ആളുകളെത്തുന്ന നാടിന്റെ നാനാഭാഗത്തുനിന്നും ദിവസേന നൂറുകണക്കിന് വിശ്വാസികളെത്തുന്ന ഒരു സ്ഥലമാണ് ഇങ്ങനെ അവഗണനയുടെ പാതാളത്തിൽ കിടക്കുന്നത്.
2: ദക്ഷിണേന്ത്യയിലെ ഏക പരശുരാമസ്വാമി ക്ഷേത്രവും പിതൃതർപ്പണം കൊണ്ട് പ്രസിദ്ധവുമായ തിരുവല്ലം ശ്രീ പരശുരാമസ്വാമി ക്ഷേത്രം വികസനമൊരടിപ്പുകൊണ്ട് വീർപ്പുമുട്ടുകയാണ്.
1: മംഗളം ലേഖകൻ സനൽ മന്നം നഗർ.
2: ദിനംപ്രതി 1,000,000-ക്കണക്കിന് വിശ്വാസികളും കർക്കിടകവാവ് ദിനത്തിൽ 600,000-ത്തോളം പേരും മകരവാവ് ദിനത്തിൽ 10,000-ങ്ങളുമാണ് ബലിയർപ്പണം നടത്തി സായുജ്യം നേടാനായി ഇവിടെ എത്തുന്നത്. ശബരിമല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ഒരു പുണ്യ സങ്കേതമാണ് തിരുവല്ലം ശ്രീ പരശുരാമസ്വാമി ക്ഷേത്രം. പക്ഷേ അടിസ്ഥാന സൗകര്യ വികസനം എന്നും ഇവിടുത്തെ ഫയലിൽ വിഷമിക്കുകയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട് തിരുവല്ലം ക്ഷേത്രത്തിലെ വികസന മുരടിപ്പിനെ കുറിച്ച് ചോദിച്ചാൽ അവർ പറയുന്ന ഒരു സ്ഥിരം പല്ലവിയുണ്ട്. കേന്ദ്ര പുരാവസ്തു വകുപ്പിന്റെ അനാവശ്യ ഇടപെടലുകളാണ് ഇവിടെ വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സമാകുന്നത് എന്ന ഒരു പല്ലവി. പക്ഷേ അതിനൊരു നിയമവും ഒന്നുമില്ലേ? 1,000,000-ക്കണക്കിന് വിശ്വാസികൾ എത്തുന്ന ഈ പുണ്യ സങ്കേതത്തിൽ അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യവും ഒരുക്കേണ്ടത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡല്ലേ? പരശുരാമസ്വാമി ബലിതർപ്പണം നടത്തി എന്ന് ഐതിഹ്യങ്ങളിൽ പറയപ്പെടുന്ന തിരുവല്ലത്തെ തീർത്ഥക്കടവ് ബലിമണ്ഡപത്തിന്റെ ഒരു ഭാഗം അടർന്നു വീണിട്ട് വർഷങ്ങളായി. ഇതിനെ ഒന്ന് പുനഃസ്ഥാപിക്കാനോ അറ്റകുറ്റപ്പണി നടത്തുവാനോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തയ്യാറാകുന്നില്ല എന്നതാണ് സത്യം. മറ്റൊരു പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത്, ഈ ക്ഷേത്രത്തിൽ 2-3 വർഷങ്ങൾക്ക് മുന്നേ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നൽകിയ 1 ഏക്കർ 60 സെന്റ് സ്ഥലത്ത് പാർക്കിങ്ങും മറ്റ് ക്ഷേത്രത്തിലെത്തുന്ന വിശ്വാസികൾക്കും വേണ്ട അടിസ്ഥാന സൗകര്യം ഒരുക്കുമെന്ന് പറഞ്ഞിട്ട് നാളിതുവരെ ഒരു പ്രാരംഭ നടപടികൾ പോലും ആരംഭിച്ചിട്ടില്ല. ജനങ്ങൾ ഇതിനെതിരെ പ്രതിഷേധിച്ച് മടുത്തു.
1: ആത്മീയ പ്രാധാന്യവും കനത്ത തിരക്കും ഉണ്ടായിരുന്നിട്ടും ക്ഷേത്രത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തതിന് തുല്യമാണ്. പാർക്കിങ്ങിനോ താമസത്തിനോ ബലിതർപ്പണം നടത്തുന്ന സ്ഥലത്തിന് സമീപത്തോ മതിയായ സൌകര്യങ്ങളില്ലാത്തതിനാൽ വാവു പോലെ തിരക്കേറിയ ദിവസങ്ങളിൽ വിശ്വാസികൾ വലയുന്നു.
3: 1,000,000-ക്കണക്കിന് ഭക്തജനങ്ങൾ ഓരോ ദിവസവും വരുന്ന ഈ ക്ഷേത്രം തടയും. വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാതെ ഒരുപാട് പ്രയാസങ്ങൾ നേരിടുന്ന ഒരു അവസ്ഥയാണ്.
1: തിരുവല്ലം ശ്രീ പരശുരാമ സ്വാമി ക്ഷേത്ര വികസന സമിതി സെക്രട്ടറി തിരുവല്ലം ഉദയൻ,
3: ഇതിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയാണ് വികസന സമിതി മുൻകൈ എടുത്തുകൊണ്ട് 2015 സർക്കാർ വന്നപ്പോൾ 1 ഏക്കർ 65 സെന്റ് സ്ഥലം ഏറ്റെടുക്കുന്ന നെല്ലാണ് ആദ്യമായി ഒപ്പുവച്ചത്. പരശുരാമസ്വാമി ക്ഷേത്രം ഏറ്റെടുത്ത 1 ഏക്കർ 65 സെന്റ് സ്ഥലമാണ് ആറിന്റെ മറുകര എന്ന വസ്തുവാണ്. എന്നാൽ പുരാവസ്തുവിന്റെ അമിത ഇടപെടലിന്റെ ഭാഗമായി യാതൊരു വിധ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടത്താൻ പറ്റാത്ത സാഹചര്യമാണ്. ഈ സ്ഥലം ഏറ്റെടുത്തപ്പോൾ തന്നെ നിരവധി പ്രോജക്ടുകൾക്ക് രൂപം നൽകാൻ സാധിക്കുമെന്നുള്ള അവസ്ഥ നിലനിൽക്കെ തന്നെ പുരാവസ്തുവിന്റെ തടസ്സവാദങ്ങളും കോടതിയിലുള്ള സ്റ്റേയും അതിന്റെ അടിസ്ഥാനത്തിൽ ഒട്ടനവധി പ്രോജക്ടുകൾ ദേവസ്വം ബോർഡ് ചെയ്തപ്പോഴൊക്കെ കോടതിയുടെ ഇടപെടലിന്റെ ഭാഗമായി ഇന്നതെല്ലാം കടലാസ് നോക്കുന്നു. പരിമാണം മാത്രം മതി ഈ ക്ഷേത്രത്തിനോട് എന്നും പുറന്നിരിക്കുന്ന ഒരു സമീപനമാണ് ദേവസ്വം ബോർഡ് ഇപ്പോൾ കൈക്കൊള്ളുന്നതെന്ന് പറയാതിരിക്കാൻ പറ്റും. ഇതിനൊരു അവസാനം എത്ര നാള് ഇനി കാത്തിരിക്കണമെന്ന് അറിയില്ല, എന്നാലും എല്ലാം ശരിയാവുമെന്ന്

0: പ്രതീക്ഷയില്ലാതെ ഞങ്ങളും നാട്ടുകാരും ഇവിടെ വരുന്ന ഭക്തജനങ്ങളും.
1: ശുചിത്വവും വെള്ളത്തിന് വേണ്ട സൗകര്യങ്ങളുമാണ് പ്രധാന ആശങ്ക. സന്ദർശകരുടെ എണ്ണത്തിനനുസരിച്ചുണ്ടാക്കുന്ന താൽക്കാലിക ക്രമീകരണങ്ങൾ പലപ്പോഴും പരാജയപ്പെടുന്നു. ഇത് നീണ്ട ക്യൂവുകളിലും വൃത്തിഹീനമായ ചുറ്റുപാടുകളിലുമാണ് അവസാനിക്കുന്നത്. കുടുംബങ്ങൾ വലിയ ഗ്രൂപ്പുകളായി നദീതീരത്ത് മണിക്കൂറുകൾ ചെലവഴിക്കേണ്ടി വരുമ്പോൾ ഈ അപര്യാപ്തതകൾ അക്ഷരാർത്ഥത്തിൽ ശിക്ഷയാകാറുണ്ട് എന്ന് വിശ്വാസികൾ പരാതിപ്പെടുന്നു.
2: ഈ ക്ഷേത്രം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർത്ഥക്കടവൊക്കെ നിങ്ങളൊക്കെ വന്നൊന്ന് കാണണം.
1: പൊതുപ്രവർത്തകയും ക്ഷേത്ര പരിസര നിവാസിയുമായ സിമി ശിവകുമാർ.
2: അവിടെ തീർത്ഥക്കടവിന്റെ അടുത്താണ് ബലിമണ്ഡപം. ആ ബലിമണ്ഡപത്തിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണ് വളരെ മോശം അവസ്ഥയിലാണ്. തീർത്ഥക്കടവൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മാലിന്യം കൊണ്ട് അസ്ഥി ഒഴുക്കുന്നതും ഒക്കെ അവിടെ അല്ലേ. അപ്പൊ അതിന്റെ എല്ലാ മാലിന്യങ്ങളും അവിടെ അടിഞ്ഞുകൂടി ആറ് വളരെ ദയനീയ അവസ്ഥയിലാണ്. പിന്നെ ഇവിടെ ആകപ്പാടെ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കർക്കിടക വാവ് വരുമല്ലോ. കർക്കിടക വാവ് വരുന്ന സമയത്ത് ഇവര് ഒരു അവലോകന ചർച്ച നടത്തും. ചർച്ച കൂടുന്നതല്ലാതെ ഒരുവിധ പ്രവർത്തനവും അവിടെ നടക്കൂല. അതേ ഒരു ചർച്ച മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ചർച്ചയുണ്ടാക്കും. എന്തെങ്കിലും പരാതികള് നമ്മള് സാധാരണക്കാരെന്നുള്ള നിലയിൽ ഉന്നയിക്കുമ്പോ ഇവര് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഉൾപ്പെടെയുള്ളവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരാവകുപ്പിന്റെ തലയിൽ വെച്ച് അങ്ങ് കെട്ടി ഇവരങ്ങ് തടിയൂര്. പുതിയ ഭരണസമിതി എങ്കിലും ഈ അവസ്ഥ നേരിൽ കണ്ട് എന്തെങ്കിലും ചെയ്യും എന്നുള്ള ഒരു മനസമാധാനം, ഇനിയെങ്കിലും ക്ഷേത്രത്തിന് ഒരു മേൽഗതി ഉണ്ടാകും എന്ന് ഉള്ളൊരു ആത്മവിശ്വാസമാണ്.
1: ഉത്സവ സീസണുകളിൽ ഗതാഗത കുരുക്കും പാർക്കിംഗ് പ്രശ്നങ്ങളും വഷളാകുന്നു. ക്ഷേത്രത്തിലേക്ക് എത്തുന്ന റോഡുകൾ തിരക്കേറിയതാകുമ്പോൾ കാൽനട യാത്ര സുരക്ഷിതമല്ലാതാകുന്നു. കർക്കിടക വാവ് സീസൺ അടുത്തിരിക്കെ ഈ വെല്ലുവിളികൾക്ക് അടിയന്തര ശ്രദ്ധ അത്യാവശ്യമാണ്.
3: ഞാൻ ദിവസവും രണ്ടു നേരം ക്ഷേത്ര ദർശനം നടത്തുന്ന ഭക്തനാണ്.
1: പരിസരവാസി ബാബു.
3: കേരളത്തിനകത്തും പുറത്തു നിന്നും ബലിയിടാൻ എത്തുന്ന ഭക്തജനങ്ങൾക്ക് കുളിക്കാനും ടോയ്ലറ്റ് സൗകര്യങ്ങളും വളരെ കുറവാണ്. രാവിലെ ബലിയിടുന്നതിന് രാത്രി തന്നെ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് ഒന്ന് വിശ്രമിക്കാനോ കിടക്കാനോ ഒന്നും തന്നെ സൗകര്യമില്ല. പിന്നെ ആറിലെ വെള്ളം കുളിക്കാൻ പറ്റില്ല. എന്റെ കുട്ടിക്കാലത്ത് ഞാൻ കുടിക്കാനും കുളിക്കാനും വീട്ടിലെ പാത്രങ്ങൾ കഴുകാനും ഈ വെള്ളമാണ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോഴോ കരമനയാറ് മാലിന്യ കൂമ്പാരമാണ്. പിന്നെ ഇവിടെ പാർക്കിംഗ് സൗകര്യം വളരെ കുറവാണ്. ഇനിയെങ്കിലും എന്തെങ്കിലും പരിഹാരം കാണണം. എല്ലാ ഭക്തജനങ്ങൾക്കും എല്ലാ സൗകര്യങ്ങളും കിട്ടണം എന്നാണ് നാട്ടുകാരൻ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്.
1: പൊതുപ്രവർത്തകൻ തിരുവല്ലം സുരേഷ്.
4: ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ നിത്യേന ബലിതർപ്പണത്തിന് എത്തുന്ന ഏക ക്ഷേത്രമാണ് പരശുരാമസ്വാമി ക്ഷേത്രം തിരുവല്ലം. ഇവിടെ വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ വളരെയധികം കുറവാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുരാവസ്തു വകുപ്പിനെയും പുരാവസ്തു വകുപ്പ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെയും പഴിചാരിക്കൊണ്ട് ഇവിടെ യാതൊരു വിധ വികസന പ്രവർത്തനങ്ങളും നടത്തുന്നില്ല എന്നുള്ളതാണ് വസ്തുത. തീർച്ചയായിട്ടും ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും മുൻകൈ എടുത്തുകൊണ്ട് ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കണമെന്നാണ് ഈ പ്രദേശവാസി എന്നുള്ള നിലയ്ക്ക് എന്റെ ഒരു അഭിപ്രായം.
1: അറ്റകുറ്റപ്പണികളിലെ പിഴവുകളും ഭരണപരമായ പോരായ്മകളും സംബന്ധിച്ച പരാതികൾ ആവർത്തിക്കുന്നതും ആശങ്കാജനകമാണ്. ആയിരക്കണക്കിന് പേർ അച്ചടക്കത്തോടെയും ഭക്തിയോടെയും പുണ്യകർമ്മങ്ങൾ നടത്താനെത്തുമ്പോൾ സഹായിക്കേണ്ട സംവിധാനങ്ങൾ പലപ്പോഴും താൽക്കാലിക പരിഹാരങ്ങൾ നൽകുന്നുവെന്നത് നിർഭാഗ്യകരമത്രേ.
5: 2026 പുതിയ എക്സ്കബുയം റൂൾസ് അനുസരിച്ചിട്ട് ബൾക്ക് വേസ്റ്റ് ജനറേറ്റർ ആരാണോ അദ്ദേഹം അത് ആവശ്യമായ സംവിധാനം ഒരുക്കണമെന്നാണ് റൂൾസിൽ പറഞ്ഞിട്ടുള്ളത്.
1: സംസ്ഥാന ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ അരുൺ രാജ്.
5: ഈ വസ്തു അല്ലെങ്കിൽ ഈ ഒഴുക്കുന്ന സ്ഥലം കോർപ്പറേഷൻ പരിധിയിൽ വരുന്നതാണ് കോർപ്പറേഷനും ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ദേവസ്വം ബോർഡുമാണ് ചെയ്യേണ്ടത്. അതിൽ കോർപ്പറേഷന് വേണമെങ്കിൽ ദേവസ്വം ബോർഡിന്റെ തീരുമാന പ്രകാരം സംയുക്തമായിട്ടും ആ പ്രോജക്ട് ഏറ്റെടുക്കാവുന്നതാണ്. അങ്ങനെ ഏറ്റെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ സംവിധാനം പൊതുജനങ്ങൾക്ക് 10 വർഷത്തേക്കെങ്കിലും ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു എഗ്രിമെന്റ് ബോർഡിൽ വെക്കണം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം കോർപ്പറേഷന്റെ വാർഡ് കൗൺസിലർ സ്ഥലം പരിശോധിച്ചിട്ട് ഈ സ്ഥലം കോർപ്പറേഷന്റെ പരിധി പക്കമാണെങ്കിൽ അത് പരിഹരിക്കുന്നതിന് ആവശ്യമായ പ്രോജക്റ്റുകൾ ഏറ്റെടുത്തുകൊണ്ട് അത് പൂർത്തീകരിക്കാവുന്നതാണ്. അല്ലാത്ത വർഷം ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഇതിന്റെ സ്ഥലം വരുന്നതെങ്കിൽ ദേവസ്വം ബോർഡിന് സ്വന്തമായിട്ടോ അതല്ല ദേവസ്വം ബോർഡിന്റെ തീരുമാന പ്രകാരം കോർപ്പറേഷൻ കൗൺസിൽ തീരുമാന പ്രകാരമോ ഏറ്റെടുത്ത് ചെയ്യാവുന്നതാണ്.
1: തിരുവല്ലം വാർഡ് കൌൺസിലർ പാച്ചല്ലൂർ ഗോപകുമാർ.
6: തിരുവല്ലം ക്ഷേത്രത്തിനെ സംബന്ധിച്ച് ഒരു വാർഡ് കൌൺസിലർ എന്ന നിലയിൽ ഈ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുവാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുവാൻ തിരുവനന്തപുരം നഗരസഭയെ കൊണ്ട് ചെയ്യാവുന്ന പരമാവധി കാര്യങ്ങൾ നഗരസഭ ചെയ്യുന്നുണ്ട്. അധികാര പരിധിയിൽ നിന്നുകൊണ്ട് നമുക്കിപ്പോ ഒരു പുതിയ MLA വന്നിട്ടുണ്ട്. അദ്ദേഹം തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇദ്ദേഹം ഇവിടെ വന്ന് ഈ ക്ഷേത്രം സന്ദർശിക്കുകയും ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളെ അപാകത നേരിൽ കണ്ട് മനസ്സിലാക്കുകയും ചെയ്തതാണ്. തിരുവല്ല വാർഡ് കൗൺസിലർ എന്ന നിലയിൽ ഈ ക്ഷേത്രത്തെ ഭാരത സർക്കാരിന്റെ സ്വദേശി ദർശൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ക്ഷേത്ര വികസനത്തിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നഗരസഭയ്ക്കും ബഹുമാനപ്പെട്ട MLAക്കും നിവേദനം നൽകുവാൻ തയ്യാറായി നിൽക്കുകയാണ്.
1: തിരുവല്ലം പരശുരാമ സ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ പുരാവസ്തു വകുപ്പിനു മുകളിൽ കെട്ടിവച്ച് ഒഴിഞ്ഞുമാറാതെ നൂറുകണക്കിന് ആളുകൾ നിരന്തരം ഒഴുകിയെത്തുന്ന ഈ ആത്മീയ കേന്ദ്രത്തിന്റെ പുനരുദ്ധാരണത്തിന് വിശാലമായ ഒരു പദ്ധതി തയ്യാറാകേണ്ടതുണ്ട്. സൌകര്യങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വിശ്വാസികൾ പരേതർക്ക് ചടങ്ങുകൾ ചെയ്യാനെത്തും. എന്നാൽ മരിച്ചുപോയവരുടെ ആത്മാക്കൾക്ക് ശാന്തി നൽകാൻ ചടങ്ങുകൾ ചെയ്യുന്ന ഒരു സ്ഥലം ജീവിച്ചിരിക്കുന്നവരുടെ അന്തസ്സ് നിഷേധിക്കുന്നത് എത്ര വിരോധാഭാസമാണ്. ഈ കർക്കിടക വാവിലെങ്കിലും ജനക്കൂട്ടം വീർപ്പുമുട്ടാതിരിക്കാൻ വിശാലമായ ആസൂത്രണം ഇപ്പോഴേ തുടങ്ങേണ്ടിയിരിക്കുന്നു.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റെഡി. തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: മൂന്ന് കോളേജിലെയും
2: ഡോണ്ട് വറി,
1: ഫീസ് നോക്ക്.
3: എന്തുണ്ട് വിശേഷം?
4: എന്തു പറ്റി?
2: ഫീസിന്റെ ടെൻഷൻ.
3: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസിയായി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതവിടെ സ്വീറ്റ്സ്.
5: RBI പറയുന്നു,
6: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
7: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
8: പ്ലാറ്റ്ഫോം നമ്പർ 2 ചൊല്ലിയ
9: വാലി. ചേച്ചിയല്ല, ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാൻ.
10: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യേ.
9: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
10: കണ്ടില്ലേ
9: പപ്പ, നിക്കും ഞാൻ പേ ചെയ്യാം. നോ സിഗ്നൽ. ഇനി എന്ത് ചെയ്യും? ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
10: ഏയ് മണ്ടത്തരം നിർത്ത്.
9: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ. അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ. RBI പറയുന്നു,
6: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
11: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
12: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. കേരളത്തിൽ BD സതീശന്റെ നേതൃത്വത്തിൽ UDF ഗവൺമെന്റ് രാവിലെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിയമസഭാ സ്പീക്കറാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി ഗോഥൻബർഗിൽ കൂടിക്കാഴ്ച നടത്തി. കോഴിക്കോട് NATയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ PM വികാസ് പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് നിർദ്ദേശം. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ 5 wicketsന് തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. കേരളത്തിൽ BD സതീശന്റെ നേതൃത്വത്തിൽ UDF ഗവൺമെന്റ് രാവിലെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. രാവിലെ 10 തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് ചടങ്ങ്. സമ്പൂർണ്ണ മന്ത്രിസഭയാണ് ഇന്ന് അധികാരമേൽക്കുന്നതെന്ന് UDF നേതൃത്വം അറിയിച്ചു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നിയുക്ത മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും സത്യവാചകം ചൊല്ലിക്കൊടുക്കും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, ASCC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി എന്നിവരടക്കം പ്രമുഖ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും. കൂടാതെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വിന്ദർ സിംഗ് സുഖു, കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ എന്നിവരും ചടങ്ങിന് സാക്ഷികളാകും. ഡെസ്ക് റിപ്പോർട്ട്.
13: ഇന്നലെ വൈകിട്ട് ലോക്ഭവനിലെത്തി ഗവർണറെ കണ്ട നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ 20 മന്ത്രിമാരുടെ പട്ടികയാണ് അദ്ദേഹത്തിന് കൈമാറിയത്. കോൺഗ്രസിൽ നിന്ന് രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, AP അനിൽകുമാർ, PC വിഷ്ണുനാഥ്, ബിന്ദു കൃഷ്ണ, എം ലിജു, റോജി എം ജോൺ, KA തുളസി, OJ ജനീഷ്, ടി സിദ്ദിഖ് എന്നിവരാണ് മന്ത്രിസ്ഥാനത്തെത്തുന്നത്. PK കുഞ്ഞാലിക്കുട്ടി, എൻ ഷംസുദ്ദീൻ, KM ഷാജി, PK ബഷീർ, VE അബ്ദുൾ ഗഫൂർ എന്നിവരാണ് ലീഗ് മന്ത്രിമാർ. ഇതിനു പുറമെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ മോൻസ് ജോസഫ്, ജേക്കബ് വിഭാഗത്തിലെ അനൂപ് ജേക്കബ്, RSPയിലെ ഷിബു ബേബി ജോൺ, CMPയിലെ CP ജോൺ എന്നിവർക്കും മന്ത്രിസ്ഥാനം ലഭിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് നിയമസഭാ സ്പീക്കർ. ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ, UDF ചീഫ് വിപ്പ്, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ അപ്പു ജോൺ ജോസഫാണ്. മന്ത്രിമാരുടെ വകുപ്പുകളുടെ കാര്യത്തിൽ ഏകദേശ ധാരണയായെങ്കിലും അന്തിമ തീരുമാനം പിന്നീടായിരിക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് പോലീസ് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. സെൻട്രൽ സ്റ്റേഡിയത്തിന്റെ 4 gates വഴിയായിരിക്കും ക്ഷണിതാക്കളെ പ്രവേശിപ്പിക്കുന്നത്. പ്രധാന ഗേറ്റിലൂടെ VIP മാത്രമായിരിക്കും പ്രവേശനം. മാധ്യമപ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കും പ്രവേശനം പാസ് മൂലം നിയന്ത്രിച്ചിട്ടുണ്ട്. ചെയ്യുന്നുണ്ട്. ചടങ്ങ് തത്സമയം കാണുന്നതിന് LED വാളുകൾ സജ്ജമാക്കി. നഗരത്തിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തി.
12: കേരളത്തിന്റെ മതനിരപേക്ഷ പാരമ്പര്യവും സഹവർത്തിത്വവും തകർക്കാനുണ്ടാകുന്ന ശ്രമങ്ങൾക്കെതിരെ അതീവ ജാഗ്രത പാലിക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. ചില രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും സമുദായ സംഘടനകളിൽ നിന്നും സമീപ ദിവസങ്ങളിലുണ്ടായ പ്രസ്താവനകളും പ്രതികരണങ്ങളും അത്യന്തം ആപൽക്കരമാണെന്ന് പ്രസ്താവന പറയുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനുമായി ഗോഥൻബർഗിൽ ഇന്നലെ കൂടിക്കാഴ്ച നടത്തി. രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് പ്രധാനമന്ത്രി ശനിയാഴ്ചയാണ് സ്വീഡനിലെത്തിയത്. സ്വീഡൻ സന്ദർശനം ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ഉഭയകക്ഷി ബന്ധത്തിലും തന്ത്രപരമായ പങ്കാളിത്തത്തിലും ചരിത്രപരമായ വഴിത്തിരിവാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
4: ഇന്ത്യ സ്വീഡൻ ബന്ധത്തിന് നൽകിയ അസാധാരണ സംഭാവനയും ദീർഘവീക്ഷണ നേതൃത്വവും പരിഗണിച്ച് സ്വീഡൻ നൽകുന്ന പരമോന്നത ബഹുമതിയായ റോയൽ ഓർഡർ ഓഫ് ദി പോളാർ സ്റ്റാർ ഡിഗ്രി കമാൻഡർ ഗ്രാൻഡ് ക്രോസ് നരേന്ദ്രമോദി ഏറ്റുവാങ്ങി. ഈ ബഹുമതി ലഭിക്കുന്ന ആദ്യ ഇന്ത്യൻ നേതാവാണ് നരേന്ദ്രമോദി. അവാർഡ് മുഴുവൻ ഇന്ത്യൻ ജനതയ്ക്കും സമർപ്പിക്കുന്നതായി മോദി അറിയിച്ചു. 5 വർഷത്തിനകം ഇന്ത്യ സ്വീഡൻ ഉഭയകക്ഷി ബന്ധവും സാമ്പത്തിക കൈമാറ്റവും ഇരട്ടിയാക്കുക എന്ന ലക്ഷ്യത്തോടെ കർമ്മ പദ്ധതി ആവിഷ്കരിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശന ലക്ഷ്യം. ഇന്ത്യ സ്വീഡൻ കൂടുതൽ ഒരുമിച്ച് 2047 എന്നതാണ് സന്ദർശന പ്രമേയം. സാങ്കേതിക വിദ്യ, കാലാവസ്ഥാ പ്രവർത്തന മേഖല എന്നിവയിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്നതിന് രണ്ടു രാജ്യങ്ങളും കരാറിൽ ഒപ്പിട്ടു. നിർമ്മിത ബുദ്ധി, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, ലൈഫ് സയൻസ് എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് രണ്ടു രാജ്യങ്ങളുടെയും സംയുക്ത സംരംഭമായി ശാസ്ത്ര സാങ്കേതിക കേന്ദ്രം സ്ഥാപിക്കാൻ തീരുമാനിച്ചതായും നരേന്ദ്രമോദി അറിയിച്ചു.
12: UAE ബറാക്ക ആണവ കേന്ദ്രത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇന്ത്യ കടുത്ത ആശങ്ക അറിയിച്ചു. ഇത്തരം നടപടികൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നും നടപടി തികഞ്ഞ ഭീരുത്വമാണെന്നും വിദേശകാര്യ മന്ത്രാലയം വിലയിരുത്തി. സംയമനം പാലിക്കാനും സംഭാഷണത്തിലേക്കും നയതന്ത്രത്തിലേക്കും മടങ്ങാനും ഇന്ത്യ ആഹ്വാനം ചെയ്തു. ആണവ നിലയത്തിലെ ഡ്രോൺ ആക്രമണത്തിൽ ആർക്കും പരിക്കേറ്റില്ലെന്നും ആണവ പ്രസാരണം ഇല്ലെന്നും അബുദാബി അധികൃതർ സ്ഥിരീകരിച്ചു. സംഭവത്തെ തുടർന്ന് പ്ലാന്റിലെ 4 റിയാക്ടറുകളിലൊന്ന് താൽക്കാലികമായി ഡീസൽ വൈദ്യുതിയിലേക്ക് മാറ്റിയതായി അന്താരാഷ്ട്ര ആണവ ഏജൻസി പറഞ്ഞു. ഇന്ത്യയിൽ 2 ദിവസത്തെ ഇന്ധനശേഖരം മാത്രമാണ് ശേഷിക്കുന്നതെന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത കേന്ദ്ര ഗവൺമെന്റ് നിഷേധിച്ചു. പോസ്റ്റ്വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വസ്തുതാ പരിശോധനാ യൂണിറ്റ് വ്യക്തമാക്കി. 60 ദിവസത്തെ അസംസ്കൃത എണ്ണശേഖരം രാജ്യത്തുണ്ട്. ഇന്ധനത്തിന്റെയും വാതകത്തിന്റെയും ലഭ്യതയെക്കുറിച്ച് ഗവൺമെന്റിന്റെ ഔദ്യോഗിക സ്രോതസ്സുകൾ നൽകുന്ന വിവരങ്ങളെ മാത്രം കണക്കിലെടുക്കണമെന്ന് PAB.

0: അഭ്യർത്ഥിച്ചു. കോംഗോയിലെയും ഉഗാണ്ടയിലെയും എബോള സാഹചര്യം അങ്ങേയറ്റം ആശങ്കാജനകമാണെന്ന് ലോകാരോഗ്യ സംഘടന വിലയിരുത്തി. 80 പേരുടെ മരണം എബോള ബാധിച്ചാണെന്ന് സംശയിക്കുന്നതായി WHO അറിയിച്ചു. 246 പേരിൽ രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. മധ്യപ്രദേശിൽ തിരുവനന്തപുരം സെൻട്രൽ ഹസ്രത്ത് നിസാമുദ്ദീൻ രാജധാനി എക്സ്പ്രസിൽ ഇന്നലെയുണ്ടായ തീപിടുത്തത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വെസ്റ്റ് സെൻട്രൽ റെയിൽവേ അന്വേഷണ സമിതി രൂപീകരിച്ചു. ഇന്നലെ വിക്രംഗഡ് അലോട്ട് സ്റ്റേഷനുകൾക്കിടയിലാണ് ട്രെയിനിന്റെ ഒരു പാസഞ്ചർ കോച്ചിലും ജനറേറ്റർ കോച്ചിലും തീപിടിച്ചത്. നിശ്ചിത സമയത്തിനകം അന്വേഷണം പൂർത്തിയാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് റെയിൽവേ അറിയിച്ചു. കോഴിക്കോട് NIT യിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ PM വികാസ് പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. രാവിലെ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. ധാരണാപത്രവും അദ്ദേഹം കൈമാറും. ന്യൂനപക്ഷ സമൂഹത്തിലെ പരമ്പരാഗത തൊഴിൽ മേഖലകളിൽ പ്രവർത്തിക്കുന്ന യുവജനങ്ങൾക്ക് ആധുനിക തൊഴിൽ നൈപുണ്യം ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പരമ്പരാഗത കരകൌശല മേഖലയെ ആധുനിക സാങ്കേതിക വിദ്യയുമായി ബന്ധിപ്പിക്കും. NIT യിലെ സെന്റർ ഫോർ കണ്ടിന്യൂയിംഗ് എഡ്യൂക്കേഷൻ ആന്റ് സ്കിൽ ഡെവലപ്മെന്റിന്റെ നേതൃത്വത്തിലാണ് ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. താമരശ്ശേരി ചുരത്തിന് വീതി വർദ്ധിപ്പിക്കുന്നതിനാൽ ഇന്നു മുതൽ ഭാരവാഹനങ്ങളും മൾട്ടിആക്സ് ലോറികളും വഴിതിരിച്ചുവിടും. കോഴിക്കോട്ടുനിന്ന് കൽപ്പറ്റ ഭാഗത്തേക്ക് പോകുന്ന വലിയ വാഹനങ്ങൾ താമരശ്ശേരി ചുങ്കത്തുനിന്ന് തിരിഞ്ഞ് ബാലുശ്ശേരി കുറ്റ്യാടി വഴി പോകണം. കൽപ്പറ്റയിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ വൈത്തിരി ടൌണിൽ നിന്ന് തിരിഞ്ഞ് പടിഞ്ഞാറത്തറ തരുവണ കുറ്റ്യാടി വഴിയും പോകേണ്ടതാണ്. ഇന്നലെ മാസപ്പിറവി ദൃശ്യമാകാത്തതിനാൽ ഇന്ന് ദുൽഖ അദ് 30 പൂർത്തീകരിച്ച് നാളെ ദുൽഹജ് 1 മെയ് 28 വ്യാഴാഴ്ച ബലിപ്പെരുന്നാളുമായിരിക്കുമെന്ന് പാളയം ഇമാം ഡോക്ടർ VP സുഹൈബ് മൌലവിയും ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി തൊടിയൂർ മുഹമ്മദ് കുഞ്ഞ് മൌലവിയും അറിയിച്ചു. കോഴിക്കോട്ട് സംയുക്ത മഹല്ല ജുമാഅത്ത് ഖാസി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും ദുൽഹജ് 1 നാളെയായിരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ ഡൽഹിയിൽ 5 വിക്കറ്റിന് തോൽപ്പിച്ചു. ധർമ്മശാലയിലെ ആദ്യ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പഞ്ചാബ് കിങ്സിനെ 23 റൺസിനും പരാജയപ്പെടുത്തി. ഇതോടെ പ്ലേ ഓഫിൽ കടക്കുന്ന ആദ്യ ടീമായി റോയൽ ചലഞ്ചേഴ്സ് മാറി. ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. ചെന്നൈ ചിദംബരം സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. കോഴിക്കോട് കൂമ്പാറയിൽ ഇന്നലെ വൈകിട്ട് ശക്തമായ മിന്നലിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നയാൾ മരിച്ചു. കൂമ്പാറയിലെ JSN എന്നയാളാണ് മരിച്ചത്. പുതുപ്പാടി കട്ടിപ്പാറ ഓമശ്ശേരി കൂടരഞ്ഞി പഞ്ചായത്തുകളിൽ 5 സ്ത്രീകൾക്ക് മിന്നലേറ്റു. കോഴിക്കോട്ട് പർദ്ദ വ്യാപാര രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഹുർളിൻ പർദ്ദ ഉടമ റസൂൽ ഗഫൂർ നിര്യാതനായി. 63 വയസ്സായിരുന്നു. കബറടക്കം രാവിലെ മാത്തോട്ടം പള്ളി ഖബർസ്ഥാനിൽ നടത്തും. തോട്ടി ഉപയോഗിച്ച് മാങ്ങ പറിക്കുന്നതിനിടെ 11 KV ലൈനിൽ നിന്ന് ഷോക്കേറ്റ് കോഴിക്കോട് കൂരാച്ചുണ്ടിൽ ഒരാൾ മരിച്ചു. പിണക്കാട്ട് വീട്ടിൽ ബിജു ജോർജ് എന്ന 50-കാരനാണ് ഇന്നലെ വൈകിട്ട് മരിച്ചത്. വയനാട് മുത്തങ്ങയിൽ MDMA യുമായി 3 യുവാക്കൾ പിടിയിലായി. കർണാടകയിൽ നിന്ന് KSRTC ബസിൽ കടത്തുകയായിരുന്ന 36 ഗ്രാമോളം മയക്കുമരുന്നാണ് പിടികൂടിയത്. മീനങ്ങാടി സ്വദേശികളായ വൈഷ്ണവ് മുഹമ്മദ് ആഷിഖ് ആദിൽ റമീസ് എന്നിവരെയാണ് ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും ബത്തേരി പോലീസും ചേർന്ന് കസ്റ്റഡിയിലെടുത്തത്. തമിഴ്നാട്ടിൽ ഭരണം പിടിച്ച തമിഴക വെറ്ററി കഴകം കേരളത്തിലേക്കും പ്രവർത്തനം വ്യാപിപ്പിക്കാൻ നീക്കമാരംഭിച്ചു. വയനാടിനും പാലക്കാടിനും പിന്നാലെ തൃശൂരിലും TVK ജില്ലാ ഘടകം രൂപീകരിച്ചു. മറ്റ് ജില്ലകളിലും വൈകാതെ കമ്മിറ്റികൾ രൂപീകരിക്കുമെന്ന് വിജയ് ഫാൻസ് അസോസിയേഷൻ അറിയിച്ചു. ചെന്നൈ കേന്ദ്രീകരിച്ചാണ് കേരളത്തിലെ TVK യുടെ പ്രവർത്തനം. കണ്ണൂർ നഗരത്തിലെ താളിക്കാവിനടുത്ത് ഇന്നലെ വൈകിട്ട് 5 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു. വീട്ടുമുറ്റത്ത് കളിക്കുകയായിരുന്ന 5 വയസ്സുകാരിയും ഇവരിൽ ഉൾപ്പെടുന്നു. കേരളത്തിൽ BD സതീശന്റെ നേതൃത്വത്തിൽ UDF ഗവൺമെന്റ് രാവിലെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിയമസഭാ സ്പീക്കറാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനുമായി ഗോഥൻബർഗിൽ കൂടിക്കാഴ്ച നടത്തി. കോഴിക്കോട് NIT യിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ PM വികാസ് പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് നിർദ്ദേശം. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ 5 വിക്കറ്റിന് തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി കവരത്തി മീഡിയം വേവിൽ 260.4 മീറ്റർ, അതായത് 1152 കിലോഹേർട്സിൽ ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം തുടരുന്നു.

ഇന്നത്തെ പ്രധാന പരിപാടികൾ. ആദ്യം കെ എഫ് ജോർജ് തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സുഭാഷിതം, തുടർന്ന് മാപ്പിളപ്പാട്ടുകൾ. 7:35 പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫിട്ടിയും 7:45 കവരത്തിയിലെ കൃഷിവകുപ്പിൽ അഗ്രികൾച്ചർ ഡെമോൺസ്ട്രേറ്ററായി ജോലി ചെയ്തു വരുന്ന കടമത്ത് ദ്വീപ് സ്വദേശിനി ശ്രീമതി അനീസ ബീഗം പങ്കെടുക്കുന്ന ഹരിതചിന്തകൾ എന്ന പരിപാടിയും, തുടർന്ന് 8:30 മുതൽ 9 മണിവരെ വിവിധ ഭാഷാ ചലച്ചിത്രഗാനങ്ങളും ഇന്നീ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

0: ആകാശവാണി കവരത്തി സുഭാഷിതം. ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് KF ജോർജ്.
1: പകയും ദേഷ്യവും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് ശത്രുവിനെ എറിയുവാൻ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന കനൽക്കട്ട കയ്യിലെടുക്കുന്നതുപോലെയാണെന്ന് പറയാറുണ്ട്. ശത്രുവിന്റെ നേരെ എറിയുന്നതിനു മുമ്പ് കനൽക്കട്ട എറിയുന്ന ആളുടെ കൈ പൊള്ളിച്ചിരിക്കും. ബന്ധുക്കളോടും സഹപ്രവർത്തകരോടും അയൽക്കാരോടും വർഷങ്ങളായി വൈരാഗ്യം മനസ്സിൽ സൂക്ഷിക്കുന്നവരുണ്ട്. ശത്രുവിനെ തകർക്കാൻ ചെയ്യുന്നത് പലപ്പോഴും ലക്ഷ്യം നേടണമെന്നില്ല. അതോടെ ദേഷ്യം ഇരട്ടിക്കുകയായി. ക്ഷമിക്കാൻ പറ്റാത്ത മനസ്സ് ശാരീരിക മാനസിക രോഗങ്ങൾക്ക് കാരണമാകും. നന്നായി പെരുമാറാൻ അറിയാത്തതുകൊണ്ട് സമൂഹത്തിലും ഓഫീസിലും ഒറ്റപ്പെട്ടു പോകാം. ക്രമേണ എല്ലാ രംഗത്തുനിന്നും പിന്തള്ളപ്പെടുകയും ചെയ്യും. ഒരിക്കലും ഉണങ്ങാത്ത ആന്തരിക മുറിവുകൾ ഉള്ളവരാണ് പലരും. കുട്ടിക്കാലത്ത് മാതാപിതാക്കളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ സ്കൂളിൽ നിന്നോ വൈകാരിക ക്ഷതമേറ്റവരാണ് അവർ. അവഗണനയും അപകർഷതാബോധവും പകരം വീട്ടണമെന്ന ചിന്തയും അവരെ വൈകാരിക പക്വതയുള്ളവരായി വളരുന്നതിൽ നിന്ന് തടയുന്നു. സഹനശേഷിയും ക്ഷമയുള്ള മനസ്സും സന്മനോഭാവവും കുട്ടിക്കാലത്ത് തന്നെ വളർത്തിയെടുക്കണം. തകർന്ന കുടുംബങ്ങളിൽ വളരുന്ന കുട്ടികൾക്ക് ഇത് ലഭിക്കാറില്ല. ഇവർ മുതിരുമ്പോൾ ക്രിമിനൽ വാസനയുള്ളവരായി തീരാം. വളരുന്ന വീട്ടിലെ അന്തരീക്ഷത്തിനും വിദ്യാലയങ്ങളിലെ ശരിയായ ശിക്ഷണത്തിനും സ്വഭാവ രൂപവൽക്കരണത്തിൽ വലിയ സ്ഥാനമുണ്ട്. സർഗശേഷി വളർത്താനും മനുഷ്യപ്പറ്റുള്ളവരായി തീരാനും കുട്ടിക്കാലത്ത് തന്നെ അവസരങ്ങൾ ഒരുക്കണം. ശരിയല്ലാത്ത കാര്യങ്ങൾ കാണുമ്പോൾ ആർക്കും ദേഷ്യം വരാം. എന്നാൽ അതിനെ ശരിയായ രീതിയിൽ നിയന്ത്രിതമായി പ്രകടിപ്പിക്കുന്നതിലാണ് മിടുക്ക് കാട്ടേണ്ടത്. ഇഷ്ടപ്പെടാത്തത് സംഭവിക്കുമ്പോൾ അലറി വിളിക്കുകയും അമിതമായി ശബ്ദകോലാഹലമുണ്ടാക്കുകയും ചെയ്യുന്നവരുണ്ട്. അവർ കൂട്ടത്തിൽ ഒറ്റപ്പെട്ടു പോകും. ക്ഷമിക്കുന്നവനാണ് ബലവാൻ. സഹോദരനോട് വൈരാഗ്യമുണ്ടെങ്കിൽ ആദ്യം അവനുമായി രമ്യപ്പെടുക, അതിനുശേഷം മാത്രം ബലിയർപ്പിക്കുവാൻ വരിക എന്ന യേശുക്രിസ്തുവിന്റെ വചനം ഓർമ്മിക്കാം. അതുകൊണ്ടാണ് ബലിയല്ല കരുണയാണ് ദൈവത്തിന് പ്രീതികരം എന്ന് പറയുന്നത്. ഭൂമിയിൽ മനുഷ്യനല്ലാതെ മറ്റൊരു ജീവിയും വർഷങ്ങളോളം നീണ്ടുനിൽക്കുന്ന സ്ഥായിയായ വൈരാഗ്യം വെച്ചു പുലർത്താറില്ല. മൃഗങ്ങൾ വിശക്കുമ്പോൾ മാത്രം മറ്റ് മൃഗങ്ങളെ പിടിച്ചു തിന്നാറുണ്ട്. ജീവൻ നിലനിർത്താൻ അതുമാത്രമേ അവയ്ക്ക് ചെയ്യാൻ കഴിയൂ. എന്നാൽ വിവിധ ജന്തുവിഭാഗങ്ങൾ തമ്മിൽ നിരന്തര കലഹമോ പോരാട്ടമോ നടക്കാറില്ല. എന്നാൽ മനുഷ്യൻ ആർത്തി പൂണ്ട് മറ്റു രാജ്യങ്ങളെ കീഴടക്കും. അവന്റെ വസ്തുവകകൾ കൊള്ളയടിക്കും. ദുർബല രാജ്യത്തെ തങ്ങളുടെ കോളനിയാക്കി ചൂഷണം ചെയ്യും. ആധുനിക കാലത്താണെങ്കിൽ അന്യായമായ കരാറുകളിലൂടെ മറ്റു രാജ്യങ്ങളുടെ വളർച്ചയെ ശ്വാസം മുട്ടിക്കുകയും അവരുടെ സമ്പത്തിനെ കവരാൻ ശ്രമിക്കുകയും ചെയ്യും. ഇത്തരം നിലപാടുകളാണ് രാജ്യങ്ങൾ തമ്മിൽ ശീതയുദ്ധത്തിനും ചിലപ്പോൾ രക്തച്ചൊരിച്ചിലുണ്ടാക്കുന്ന ഘോരയുദ്ധങ്ങൾക്കും വഴിയൊരുക്കുന്നത്. അനുരഞ്ജനപ്പെടാൻ തയ്യാറുള്ളവർക്ക് ക്ഷമിക്കാൻ കഴിയും. ക്ഷമിച്ചു കഴിയുമ്പോൾ മനസ്സിൽ നിന്ന് വലിയ ഒരു ഭാരം ഒഴിഞ്ഞതായി അനുഭവപ്പെടും. ഇങ്ങനെയുള്ള മനസ്സിലാണ് ഈശ്വരൻ കുടികൊള്ളുക. ക്ഷമിക്കാൻ കഴിയുന്നവന് മാത്രമേ സമൂഹത്തിൽ സ്വീകാര്യത കിട്ടുകയുള്ളൂ. അധികാരസ്ഥാനങ്ങളും ബഹുമതികളും അവനെ തേടി വരും. അവന് മാത്രമേ ഉള്ളു തുറന്ന് ചിരിക്കാൻ കഴിയൂ. ആ ചിരിയുടെ ചൈതന്യവും ആർജവവും ചുറ്റുമുള്ളവരിലേക്കും പ്രസരിക്കും. വൈരാഗ്യവും ദേഷ്യവും ആർക്കും ഒന്നും തേടിത്തരാറില്ല. എന്നാൽ ശാന്തശീലർ ഭൂമിയെ അവകാശപ്പെടുത്തും.

0: ആക്കി അവതരിപ്പിച്ചത് KF ജോർജ്.
1: കണ്ണിന് കുളിർമയേകുന്ന വെള്ളമണലും നീലാകാശവും നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന കടലും, ഇതാണ് നമ്മുടെ ദ്വീപ്. മലിനീകരണത്തിൽ നിന്നും നമ്മുടെ പരിസ്ഥിതിയെ എപ്രകാരം സംരക്ഷിക്കണം കേൾക്കാം ആകാശവാണി കവരത്തി നിലയത്തിന്റെ ഹരിത ചിന്തകൾ എന്ന പരിപാടിയിലൂടെ. ലക്ഷദ്വീപിലെ പരിസ്ഥിതി വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന പരിപാടി ഹരിത ചിന്തകൾ എല്ലാ തിങ്കളാഴ്ചകളിലും രാവിലെ 7:45 വൈകുന്നേരം 5:30 കേൾക്കാം ആകാശവാണി കവരത്തി നിലയത്തിൽ ഹരിത ചിന്തകൾ.
0: ആകാശവാണി കവരത്തി. ഇപ്പോൾ മാപ്പിളപ്പാട്ടുകൾ കേൾക്കാം.

വികസന പൊതുപരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ഇനി ആകാശവാണി കവരത്തിയുടെ ദ്വീപ് വിശേഷം എന്ന പംക്തിയിലൂടെ പ്രക്ഷേപണം ചെയ്യാം. വിവിധ സർക്കാർ അർദ്ധസർക്കാർ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ, സാംസ്കാരിക കൂട്ടായ്മകൾ എന്നിവർ സംഘടിപ്പിക്കുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ആകാശവാണി കവരത്തി നിലയത്തിന്റെ വാട്സ്ആപ്പ് നമ്പറായ 9496282383 എന്ന നമ്പറിലേക്ക് മുൻകൂട്ടി അയച്ചു തന്നാൽ പ്രസ്തുത വിവരങ്ങൾ ദ്വീപ് വിശേഷം എന്ന പംക്തിയിൽ ഓരോ പ്രഭാതത്തിലും കവരത്തി നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. ദ്വീപ് വിശേഷങ്ങളിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന വിവരങ്ങൾ അയച്ചു തരേണ്ട നിലയത്തിലെ വാട്സ്ആപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9496282383. ദ്വീപ് വിശേഷം.

ആരോഗ്യ വിചാരം ആകാശവാണി കവരത്തി നിലയം അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:45 വൈകിട്ട് 5:30 വിവിധ ചികിത്സാ ശാഖകളിൽ നിന്നുള്ള വിദഗ്ധർ പങ്കെടുക്കുന്ന പ്രക്ഷേപണ പരമ്പര എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:45 വൈകിട്ട് 5:30 ആരോഗ്യ വിചാരം ശ്രവിക്കാം. ആരോഗ്യകാര്യങ്ങളിലെ നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കും.

0: കൊച്ചു കൂട്ടുകാർക്കായി ആകാശവാണി കവർത്തി ഒരുക്കുന്ന ഫോണിൻ പ്രശ്നോത്തരി ഗ്രീൻ ക്വീസ്. നിങ്ങളൊരു പ്രകൃതി സ്നേഹിയാണോ എങ്കിൽ നമുക്കൊരു അടുക്കളത്തോട്ടം തയ്യാറാക്കിയാലോ? അതിനായി ഇനി ഒട്ടും താമസിക്കേണ്ട, വിളിക്കാം ആകാശവാണിയിലേക്ക്. 04-896-26-2474. മറ്റൊരു നമ്പർ കൂടി 04-896-26-3474.
1: ഞങ്ങളുടെ 5 ചോദ്യങ്ങൾക്ക് ശരിയായി ഉത്തരം നൽകുന്ന കൂട്ടുകാർക്കായി പലതരം പച്ചക്കറി, പഴവർഗ വിത്തുകൾ, തൈകൾ എല്ലാം സമ്മാനമായി നേടാം. വിജ്ഞാനത്തിനും വിനോദത്തിനുമപ്പുറം പ്രകൃതിയും നമുക്ക് കൂടെ കൂട്ടാം. എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതൽ 11 മണി വരെ വിളിക്കാം.
0: എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:05 ആകാശവാണി കവരത്തി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന ഫോണിംഗ് പ്രശ്നോത്തരി.

ആകാശവാണി കവരത്തിയിൽ കെടാത്ത കനലുകൾ, ദ്വീപജനതയുടെ അതിജീവനത്തിന്റെ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന പ്രക്ഷേപണ പരമ്പര, മുതിർന്ന പൗരന്മാർ മനസ്സ് തുറക്കുന്ന പരമ്പര കെടാത്ത കനലുകൾ, ബുധനാഴ്ചകളിൽ രാവിലെ 7:45 കേൾക്കാം കെടാത്ത കനലുകൾ. ന്യൂസ് ഓൺ AIR ആപ്പ്. ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ ഇനി നിങ്ങളുടെ മൊബൈലിലൂടെയും ആസ്വദിക്കാം. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: പ്ലേ സ്റ്റോറിൽ നിന്നും പ്രസാർ ഭാരതിയുടെ ന്യൂസ് ഓൺ AIR ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ആപ്പ് തുറന്ന ശേഷം ലൈവ് റേഡിയോ സെലക്ട് ചെയ്യുക. ശേഷം സെർച്ച് ബോക്സിൽ കവരത്തി എന്ന് ടൈപ്പ് ചെയ്യുക. തുടർന്ന് ആകാശവാണി കവരത്തി എന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ ഇനി അനുസ്യൂതം ആസ്വദിക്കാം. ന്യൂസ് ഓൺ AIR ആപ്പ്.

ഇനി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ. വാർത്തകൾക്കുശേഷം കവരത്തി ആകാശവാണി നിലയത്തിൽ നിന്നുള്ള പരിപാടി തുടർന്ന് കേൾക്കാം.

0: വാർത്തകൾക്ക് ശേഷം പുനർവട്ടം തുടർന്ന് കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. കേരളത്തിൽ യുഡിഎഫ് സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഇന്ന്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വി ഡി സതീശൻ ഉൾപ്പെടെ

0: ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 5 വിക്കറ്റ് വിജയം. വാർത്തകൾ വിശദമായി. കേരളത്തിൽ UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഇന്ന്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD സതീശൻ ഉൾപ്പെടെ 21 പേരടങ്ങിയ മന്ത്രിസഭയാണ് ഇന്ന് രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യുക. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, AP അനിൽകുമാർ, PC വിഷ്ണുനാഥ്, ടി സിദ്ദിഖ്, ബിന്ദു കൃഷ്ണ, KA തുളസി, എം ലിജു, റോജി എം ജോൺ, OJ ജനീഷ്, PK കുഞ്ഞാലിക്കുട്ടി, TK ബഷീർ, N ഷംസുദ്ദീൻ, KM ഷാജി, BE അബ്ദുൾ ഗഫൂർ, ഷിബു ബേബി ജോൺ, മോൻസ് ജോസഫ്, അനൂപ് ജേക്കബ്, CP ജോൺ എന്നിവരാണ് ഇന്ന് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറും ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറും അപ്പു ജോൺ ജോസഫ് ചീഫ് വിപ്പുമാകും. രാവിലെ 10 മണിക്കാണ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: സത്യപ്രതിജ്ഞ നടക്കുന്ന സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് 8 മണി മുതൽക്കായിരിക്കും പാസ് ലഭിച്ചിട്ടുള്ള പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കുക. 10 മണിക്ക് നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ഹിമാചൽ പ്രദേശ്, കർണാടക, തെലങ്കാന മുഖ്യമന്ത്രിമാർ, കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി, പ്രിയങ്കാ ഗാന്ധി, സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങി നിരവധി നേതാക്കൾ പങ്കെടുക്കും. ഇന്നലെ വൈകിട്ട് 5 മണിയോടെയായിരുന്നു നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ ലോക്ഭവനിലെത്തി മന്ത്രിമാരുടെ പട്ടിക ഗവർണർക്ക് കൈമാറിയത്. ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്ന 21 അംഗ മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി അടക്കം 16 പേർ ആദ്യമായാണ് മന്ത്രിസ്ഥാനത്ത് എത്തുന്നത്.
0: സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഇന്ന് തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. സത്യപ്രതിജ്ഞ നടക്കുന്ന സെൻട്രൽ സ്റ്റേഡിയത്തിലെ പ്രധാന ഗേറ്റിലൂടെ VIP എൻട്രി മാത്രമായിരിക്കും ഉണ്ടാക്കുക. 9 മണിക്ക് ഗേറ്റുകളും റോഡും അടയ്ക്കും. പൊതുജനങ്ങൾക്ക് സത്യപ്രതിജ്ഞ തത്സമയം കാണുന്നതിനായി നഗരത്തിൽ 6 കേന്ദ്രങ്ങളിൽ LED വാളുകൾ ക്രമീകരിക്കും. ഇന്ന് ഉച്ചവരെ തലസ്ഥാനത്ത് ഗതാഗത സുരക്ഷാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. വാഹനം പാർക്ക് ചെയ്യാൻ പ്രത്യേക സ്ഥലങ്ങളും അനുവദിച്ചിട്ടുണ്ട്. വിമാനത്താവളത്തിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും വരുന്ന യാത്രക്കാർ മുൻകൂട്ടി യാത്രകൾ ക്രമീകരിക്കണം. 3rd ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നോർവേയിലെത്തും. കിംഗ് ഹറാൾഡ് 5-ാമനുമായും സോൺജ രാജ്ഞിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. നോർവീജിയൻ പ്രധാനമന്ത്രി ജോനാസ് ഗഹർ സ്റ്റോറുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുന്ന ശ്രീ മോദി ഇന്ത്യ നോർവേ ബിസിനസ് ആന്റ് റിസർച്ച് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യും. ശ്രീ മോദിയുടെ ആദ്യ നോർവേ സന്ദർശനമാണിത്. 43 വർഷത്തിനിടെ ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നോർവേ സന്ദർശിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനുമായി ഗോഥൻബർഗിൽ കൂടിക്കാഴ്ച നടത്തി. 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് ശ്രീ മോദി സ്വീഡനിൽ എത്തിയത്. ഇന്ത്യ സ്വീഡൻ ഉഭയകക്ഷി ബന്ധം, പരസ്പര സഹകരണം എന്നിവ മുൻനിർത്തി സ്വീഡന്റെ പരമോന്നത ബഹുമതിയായ റോയൽ ഓർഡർ ഓഫ് ദി പോളാർ സ്റ്റാർ ഡിഗ്രി കമാൻഡർ ഗ്രാൻഡ് ക്രോസ് നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീഡിഷ് പ്രധാനമന്ത്രി ആദരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 31st അന്താരാഷ്ട്ര ബഹുമതിയാണിത്. ഇന്ത്യ സ്വീഡൻ സഹകരണം സംബന്ധിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഉഭയകക്ഷി ബന്ധത്തെ തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഉയർത്താനും ധാരണയായി. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, സുരക്ഷ ഉൾപ്പെടെയുള്ളവയിൽ സഹകരണം ശക്തമാക്കുന്നത് സംബന്ധിച്ചും ചർച്ച ചെയ്തു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ തന്ത്രപരമായ പങ്കാളിത്തത്തിലെ പുതിയ അവസരങ്ങൾ, സ്വതന്ത്ര വ്യാപാര കരാർ, പ്രാദേശിക ആഗോള വിഷയങ്ങൾ എന്നിവയും ചർച്ചയായി. സ്വീഡിഷ് CEOമാരുമായും ശ്രീ മോദി ആശയവിനിമയം നടത്തി. മേക്ക് ഇൻ ഇന്ത്യ, മെയ്ഡ് വിത്ത് സ്വീഡൻ സംരംഭങ്ങളിൽ കൂടുതൽ നിക്ഷേപം നടത്താൻ പ്രധാനമന്ത്രി നേതാക്കളെ ക്ഷണിച്ചു. പ്രതിരോധം, സുരക്ഷാ സഹകരണം എന്നിവയിൽ ഇന്ത്യ സ്വീഡൻ ദീർഘകാല വ്യാവസായിക പങ്കാളിത്തം ദൃഢമായതായും അദ്ദേഹം വ്യക്തമാക്കി. പഹൽഗാം ഭീകരാക്രമണത്തിൽ സ്വീഡൻ ഇന്ത്യയ്ക്ക് നൽകിയ പിന്തുണയും ശ്രീ മോദി എടുത്തു പറഞ്ഞു.
2: ആതങ്ക്വാദ് പൂരി മാനവതയ്ക്ക് ലിയെ ഗംഭീർ ചുനൌതി ഹൈ. പിച്ചലെ വർഷ് പഹൽഗാം മേ ഹുയേ ആതങ്കി ഹംലേക്ക് ബാദ് ഹമേ സ്വീഡൻസെ മിലേ സമർഥൻ കെ ലിയെ മേ പ്രധാനമന്ത്രി ക്രിസ്റ്റർസൻ കാ ആഭാർ വ്യക്ത കർത്താ ഹും. ഹം ആതങ്ക്വാദ് ഔർ ഉസ്കെ സമർത്ഥകോ കെ വിരുദ്ധ ലഡായി ജാരി രഖേംഗെ.
0: സ്വീഡന്റെ പരമോന്നത ബഹുമതി സ്വന്തമാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ അഭിനന്ദിച്ചു. രാജ്യത്തിന് മുഴുവൻ അങ്ങേയറ്റം അഭിമാനകരമായ നിമിഷമാണെന്ന് ശ്രീ ഗോയൽ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആഗോളതലത്തിൽ പ്രധാനമന്ത്രിക്ക് ലഭിക്കുന്ന സ്വീകാര്യതയുടെ തെളിവാണ് ഈ പുരസ്കാരമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 79th ലോകാരോഗ്യ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ സ്വിറ്റ്സർലൻഡിലെത്തി. 6 ദിവസത്തെ സമ്മേളനത്തിന് ഇന്ന് ജനീവയിൽ തുടക്കമാകും. റീഷേപ്പിംഗ് ഗ്ലോബൽ ഹെൽത്ത്, എ ഷെയർഡ് റെസ്പോൺസിബിലിറ്റി എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. 165ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ആരോഗ്യമന്ത്രിമാരും പ്രമുഖരും പൊതുജനാരോഗ്യ വിദഗ്ധരും അസംബ്ലിയിൽ പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.

0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: യുഎഇയിലെ ബറാഖ് ആണവ നിലയം ലക്ഷ്യമിട്ടുണ്ടായ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. ഇത്തരം സംഭവങ്ങൾ അംഗീകരിക്കാനാകില്ലെന്നും ഇവ പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നും ഇന്ത്യ ആഹ്വാനം ചെയ്തു. ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് പ്ലാന്റിന് പുറത്തുള്ള ജനറേറ്ററിൽ തീപിടുത്തമുണ്ടായിരുന്നു. ആർക്കും പരിക്കില്ലെന്നും പ്ലാന്റിന്റെ പ്രവർത്തനങ്ങളെയോ സുരക്ഷാ സംവിധാനങ്ങളെയോ തീപിടുത്തം ബാധിച്ചില്ലെന്നും അധികൃതർ അറിയിച്ചു. കോംഗോ യുഗാണ്ട രാജ്യങ്ങളിൽ എബോള രോഗബാധയെ തുടർന്ന് 80 പേർ മരണപ്പെട്ട സാഹചര്യത്തിൽ പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ലോകാരോഗ്യ സംഘടന. ഈ രോഗബാധ ഒരു ആഗോള മഹാമാരിയായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും അതിർത്തി രാജ്യങ്ങളിലേക്ക് രോഗം പടരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകി. മോസ്കോയിൽ യുക്രൈൻ ഡ്രോൺ ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ ഉൾപ്പെടെ 4 പേർ കൊല്ലപ്പെട്ടു. റഷ്യയിലെ ഇന്ത്യൻ എംബസി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചതാണ് ഇക്കാര്യം. കീവിൽ 24 പേരുടെ മരണത്തിനിടയാക്കിയ റഷ്യയുടെ മിസൈൽ ഡ്രോൺ ആക്രമണത്തിന് തൊട്ടുപിന്നാലെയാണ് സംഭവം. ആക്രമണത്തിൽ കുറഞ്ഞത് 12 പേർക്കെങ്കിലും പരിക്കേറ്റതായി മോസ്കോ മേയർ സെർജി സോബിയാനിൻ അറിയിച്ചു. ഐപിഎൽ ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 5 വിക്കറ്റ് വിജയം. രാജസ്ഥാൻ ഉയർത്തിയ 194 റൺസ് വിജയലക്ഷ്യം 19.2 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ ഡൽഹി മറികടന്നു. മറ്റൊരു മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെ 23 റൺസിന് പരാജയപ്പെടുത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടുന്ന ആദ്യ ടീമായി. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 7:30 ചെന്നൈ MA ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം. കേരളത്തിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. PM വികാസ് പദ്ധതിക്ക് NIT കാലിക്കറ്റിൽ തുടക്കമാകുന്നു. ഇന്ന് നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനവും ധാരണാപത്രം കൈമാറലും നിർവഹിക്കും. ന്യൂനപക്ഷ മന്ത്രാലയത്തിന് കീഴിലുള്ള ഈ പദ്ധതിയിലൂടെ പരമ്പരാഗത തൊഴിൽ മേഖലകളിലുള്ളവർക്കും ന്യൂനപക്ഷ സമൂഹത്തിലെ യുവതി യുവാക്കൾക്കും ആധുനിക കാലത്തെ തൊഴിൽ നൈപുണ്യങ്ങൾ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31 പരിപാടിയുടെ 134 പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നരേന്ദ്രമോദി മൊബൈൽ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഇന്ന്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD സതീശൻ ഉൾപ്പെടെ 21 പേരടങ്ങിയ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റോഴ്സനുമായി കൂടിക്കാഴ്ച നടത്തി. വിവിധ മേഖലകളിലെ സഹകരണം ശക്തമാക്കാൻ ധാരണ. 79th ലോകാരോഗ്യ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ സ്വിറ്റ്സർലൻഡിലെത്തി. UAEയിലെ ബറാഖ് ആണവ നിലയം ലക്ഷ്യമിട്ടുണ്ടായ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. നയതന്ത്ര ചർച്ചകൾക്കും ആഹ്വാനം. എബോള രോഗബാധയെ തുടർന്ന് കോംഗോ, യുഗാണ്ട രാജ്യങ്ങളിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 5 വിക്കറ്റ് വിജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി കവരത്തി. ഇപ്പോൾ പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടി കേൾക്കാം. അവതരിപ്പിക്കുന്നത് BB സമിയ സലാഹിയ മൻസിൽ.

0: ഫാക്ട് ഫിറ്റി. ഹലോ
1: ഹലോ,
0: ആകാശവാണി കേൾത്തിയുടെ ഫാക്ട് ഫിറ്റി ആണ്. ആരാ സംസാരിക്കുന്നത്?
1: ഞാൻ സുമയ്യ.
0: സുമയ്യ എവിടുന്നാ വിളിക്കുന്നത്?
1: കൽപ്പേനി ദ്വീപിൽ നിന്ന്.
0: എന്ത് ചെയ്യുന്നു?
1: ഞാൻ ഹൗസ്വൈഫ് ആണ്.
0: വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടില് ഉമ്മ, ബാപ്പ, ഒരു ചേച്ചിയുണ്ട്. ഒരു ബിഗ് ഫാമിലിയാണ്.
0: നമ്മുടെ പരിപാടിയൊക്കെ കേൾക്കാറുണ്ടോ?
1: അതെ, കേൾക്കാറുണ്ട്. ഈ അടുത്താണ് കേൾക്കാൻ തുടങ്ങിയത്.
0: പാട്ട് കേൾക്കാൻ ഇഷ്ടമാണോ?
1: പാട്ട് കേൾക്കാൻ ഒരുപാട് ഇഷ്ടമാണ്.
0: പാടാനും ഇഷ്ടമാണല്ലേ?
1: പാടാനും ഇഷ്ടമാണ്, പക്ഷെ ഇപ്പൊ ഇഷ്ടമല്ല.
0: ഇപ്പൊ പാടാൻ പറ്റുമോ രണ്ടുപേരെയെങ്കിലും?
1: രണ്ടുമൂച്ചല്ലോ.

0: ിലാക്കളോ മരതക മഞ്ചരിലാടും മകര താരുകങ്ങളോ.
1: ആ നല്ലോണം പാടിയിട്ടുണ്ടല്ലോ. പിന്നെന്താ വിശേഷം നാട്ടില്?
2: നാട്ടിലിപ്പോ നല്ല മഴയായിരുന്നു. രാവിലെ തൊട്ട് നല്ല മഴയുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ പവർ കട്ട്, ഉച്ചയ്ക്ക് ശേഷം തുടങ്ങിയ പവർ കട്ട് ഇതുവരെ വന്നിട്ടില്ല.
1: വേറെന്തെങ്കിലും ചെയ്യുന്നില്ലേ? വീട്ടിലിരുന്ന് ബിസിനസ്? അങ്ങനെ എന്തെങ്കിലും?
2: വീട്ടിലിരുന്ന് ട്യൂഷൻ എടുക്കാറുണ്ടായിരുന്നു കുട്ടികൾക്ക്. അങ്ങനെയൊക്കെ പോകുന്നുണ്ട്.
1: അപ്പൊ ഇന്ന് പാട്ടുപെട്ടിയിലൂടെ ഏത് പാട്ടാ വേണ്ടത്?
2: മയത്തുള്ളിക്കിലുക്കത്തിലെ തേരിറങ്ങ മുകളിൽ എന്ന പാട്ട്. ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാണ് എനിക്കത്.
1: മലയാളം സിനിമകളാണോ ഇഷ്ടം കൂടുതലും?
2: അതെ അതെ.
1: പാട്ട് വെച്ച് രണ്ട് ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ.
2: ഡെഡിക്കേഷന് എന്റെ സിസ്റ്റർ കുവൈത്തിലാണുള്ളത്. സിസ്റ്ററും ഹസ്ബൻഡും അവർക്ക് വേണ്ടിയാണ് ഈ പാട്ട് ഡെഡിക്കേഷൻ ചെയ്തത്.
1: അവര് കേൾക്കാറുണ്ടോ റേഡിയോ?
2: അവരിപ്പോ കേൾക്കാറുണ്ട്. ഇങ്ങനെ വലിയ ലോകം എന്ന പരിപാടി, ജയാന്റെ ആ പരിപാടിക്ക് വേണ്ടി അവര് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. AIR.
1: പാട്ട് വെച്ചുതരാം. വിളിച്ച സന്തോഷം. വീണ്ടും വിളിക്കാം.
2: ഓക്കേ.

0: ഫാക്ട് ഫിറ്റി അവതരണം ബി ബി സമിയ സലാഹിയ മൻസിൽ.
1: ഇനി ഒരു മലയാളം ആൽബം പാട്ട് കേൾക്കാം.

ഹരിത ചിന്തകൾ. പരിസ്ഥിതി വിഷയങ്ങൾ വിശകലനം ചെയ്യുന്ന പരിപാടി. ഹരിത ചിന്തകൾ എന്ന പരിപാടിയിൽ ഇന്ന് കവരത്തിയിലെ കൃഷിവകുപ്പിൽ അഗ്രികൾച്ചറൽ ഡെമോൺസ്ട്രേറ്ററായി ജോലി ചെയ്തു വരുന്ന കടമത്ത് ദ്വീപ് സ്വദേശിനി ശ്രീമതി അനീസ ബീഗം മണ്ണിലെ പോഷക നിയന്ത്രണം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു. പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അനീസ ബീഗം, കൃഷിവകുപ്പിൽ അഗ്രികൾച്ചറൽ ഡെമോൺസ്ട്രേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ലക്ഷദ്വീപിലെ കർഷകർ നേരിടുന്ന പ്രധാന വെല്ലുവിളിയായ വളക്കൂറില്ലാത്ത മണ്ണിനെക്കുറിച്ചും അതുമൂലം ചെടികളിൽ കാണിക്കുന്ന മൂലകങ്ങളുടെ അഭാവത്തെക്കുറിച്ചും, അതുപോലെ എങ്ങനെ നല്ല രീതിയിൽ മണ്ണിനെ പരിപാലിച്ചുകൊണ്ട് കൃഷി പ്രോത്സാഹിപ്പിക്കാം എന്നുള്ളതുമാണ്. ലക്ഷദ്വീപ് മുഴുവനും കോറൽ ദ്വീപുകളാണ്. അതിനാൽ ഇവിടുത്തെ മണ്ണ് കോറൽ മണൽ അല്ലെങ്കിൽ കാൽഷ്യം കാർബണേറ്റ് അടങ്ങിയ മണൽ മണ്ണാണ്. നമ്മുടെ മണ്ണിന്റെ ചില പ്രത്യേകതകൾ എന്ന് പറയുന്നത് pH സാധാരണയായി 7.5 to 8 റേഞ്ചിലാണ്. അതായത് ക്ഷാര സ്വഭാവമാണ് നമ്മുടെ മണ്ണിനുള്ളത്. ജൈവ പദാർത്ഥങ്ങൾ നമ്മുടെ മണ്ണിൽ വളരെ കുറവാണ്. അതുപോലെ മണ്ണിൽ ജലാംശം വളരെ കുറവാണ്. ഉപ്പിന്റെ സ്വാധീനം വളരെ കൂടുതലുമാണ്. ഒരു നല്ല കാർഷിക സംവിധാനത്തിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ആരോഗ്യമുള്ള വളക്കൂറുള്ള മണ്ണാണ്. ധാരാളം ജൈവ പദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുള്ളതും വെള്ളം പിടിച്ചു നിർത്താനുള്ള ശേഷിയുള്ളതും അതുപോലെ സൂക്ഷ്മജീവികളും ധാരാളം മൂലകങ്ങളുമുള്ളതുമായ മണ്ണാണ് നല്ല ആരോഗ്യമുള്ള വളക്കൂറുള്ള മണ്ണായി കണക്കാക്കപ്പെടുന്നത്. ചെടികൾക്ക് ആവശ്യമുള്ള മൂലകങ്ങളെ അതിന്റെ അളവനുസരിച്ച് തരംതിരിച്ചിട്ടുണ്ട്. അതിൽ വരുന്ന പ്രധാന മൂലകങ്ങളാണ് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം. അതുപോലെ സെക്കൻഡറി മൂലകങ്ങളാണ് കാൽഷ്യം, മഗ്നീഷ്യം, സൾഫർ. സൂക്ഷ്മ മൂലകങ്ങളാണ് അയൺ, മാംഗനീസ്, സിങ്ക്, കോപ്പർ, ബോറോൺ തുടങ്ങിയവ. ഈ മൂലകങ്ങളെല്ലാം തന്നെ മണ്ണിലുണ്ടായിട്ടും കാര്യമില്ല. അത് ചെടികൾക്ക് വലിച്ചെടുക്കാൻ പറ്റുന്ന വിധത്തിലുമാവണം ഉണ്ടാവേണ്ടത്. ഇതിന് മണ്ണിന്റെ pH കറക്റ്റ് ആക്കേണ്ടത് വളരെ പ്രധാനമുള്ള കാര്യമാണ്. നല്ല അഗ്രികൾച്ചറൽ മണ്ണിന്റെ pH, അതായത് നോർമൽ pH എന്ന് പറയുന്നത് 6.5 to 7 ആണ്. മണ്ണിന്റെ pH ഈ പരിധിയിലാവുമ്പോഴാണ് ചെടികൾക്ക് വേണ്ട മൂലകങ്ങൾ ചെടികൾക്ക് ആവശ്യമുള്ള അളവുകളിൽ കിട്ടുകയുള്ളൂ. മണ്ണിന്റെ pH അനുസരിച്ച് മണ്ണിനെ അമ്ല സ്വഭാവമുള്ളതും ക്ഷാര സ്വഭാവമുള്ളതുമായി രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. മണ്ണിന്റെ pH നോർമൽ റേഞ്ചിൽ നിന്ന്, അതായത് 6.5 to 7 എന്ന് പറയുന്ന ആ നോർമൽ റേഞ്ചിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ അമ്ലത്വമുള്ള മണ്ണായിട്ടും നോർമൽ pHൽ നിന്ന് കൂടുതലാവുമ്പോൾ ക്ഷാര സ്വഭാവമുള്ള മണ്ണായിട്ടും കണക്കാക്കപ്പെടുന്നു. ഈ രണ്ട് സ്വഭാവത്തിലേക്കും മണ്ണ് പോകുമ്പോൾ പല മൂലകങ്ങളുടെ അഭാവവും അതുപോലെ തന്നെ ടോക്സിസിറ്റിയും മണ്ണിൽ കാണപ്പെടാറുണ്ട്. ഇത് ചെടിയുടെ വളർച്ചയെ നന്നായി ബാധിക്കാറുമുണ്ട്. നമ്മുടെ മണ്ണ് ക്ഷാര സ്വഭാവമുള്ളതിനാൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, അതുപോലെ അയൺ, മാംഗനീസ്, സിങ്ക്, കോപ്പർ, ബോറോൺ തുടങ്ങിയ മൂലകങ്ങൾ മണ്ണിൽ കുറവായി കാണപ്പെടുന്നു. ഈ പോഷകക്കുറവുകൾ സസ്യങ്ങളിൽ പലവിധ ലക്ഷണങ്ങളായി പ്രത്യക്ഷപ്പെടാറുണ്ട്. ചെടിയുടെ മൊത്തമായിട്ടുള്ള വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള പ്രധാന മൂലകമാണ് നൈട്രജൻ. നമ്മുടെ മണ്ണിൽ ജൈവ പദാർത്ഥങ്ങളുടെ അളവ് വളരെ കുറവായതിനാൽ നൈട്രജൻ സ്വാഭാവികമായും മണ്ണിൽ കുറവായി കാണപ്പെടുന്നു. നൈട്രജന്റെ അഭാവം ചെടികൾ കാണിക്കുന്ന ലക്ഷണങ്ങൾ നമുക്ക് നോക്കാം. ഇലകളിൽ മഞ്ഞളിപ്പ് കാണപ്പെടുകയും വളർച്ച മന്ദഗതിയിലേക്കും പോവുകയും ചെയ്യുന്നത് നൈട്രജന്റെ അഭാവം മൂലമാണ്. അടുത്തത് ഫോസ്ഫറസ്. ഇത് പ്രധാനമായും വേരിന്റെ വളർച്ചയെ സഹായിക്കുന്ന ഒരു പ്രധാന മൂലകമാണ്. ഇതിന്റെ അഭാവം ചിലപ്പോൾ ഇലകളും തണ്ടുകളും ചെറുതായി ഇലകളിൽ പർപ്പിൾ നിറം കാണിക്കപ്പെടുകയും അതുപോലെ വേര് വളർച്ചയിൽ കുറവ് ഉണ്ടാവുകയും ചെയ്യുന്നു. ഇനി മൂന്നാമത്തെ പ്രധാന മൂലകമായ പൊട്ടാഷ്യം ചെടിയുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും കായ പിടിക്കാനും കായയുടെ വളർച്ചയെ സഹായിക്കുകയും ചെയ്യുന്ന പ്രധാന മൂലകമാണ്. പൊട്ടാഷ്യത്തിന്റെ അഭാവം ചെടികളിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഇലയുടെ അഗ്രഭാഗത്തിൽ നിന്നും മഞ്ഞളിപ്പ് തുടങ്ങി പിന്നീട് ഇലയുടെ ഇരുവശങ്ങളിലേക്കും പടർന്ന് അവസാനം ഇല ഉണങ്ങിക്കരിഞ്ഞ രീതിയിലായിട്ട് കാണപ്പെടുന്നതാണ്. അതുപോലെ ഇതിന്റെ അഭാവം സസ്യങ്ങളുടെ രോഗപ്രതിരോധ ശേഷിയെ തന്നെ കുറക്കുകയും ചെയ്യുന്നു. ഈ മൂന്ന് പ്രധാന മൂലകങ്ങളും, അതായത് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവ നമ്മുടെ മണ്ണിൽ അതിന്റെ കുറവ് കാണിക്കപ്പെടാറുണ്ട്. ഇനി സെക്കൻഡറി മൂലകങ്ങളായ കാൽഷ്യം, മഗ്നീഷ്യം, സൾഫർ എന്നിവയിൽ കാൽഷ്യം എന്ന മൂലകം നമ്മുടെ മണ്ണിൽ ധാരാളമായി ഉള്ളതിനാൽ അതുമൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ താരതമ്യേന കുറവാണ്. അതുപോലെ സൂക്ഷ്മ മൂലകങ്ങളായ അയൺ, മാംഗനീസ്, സിങ്ക്, കോപ്പർ, ബോറോൺ എന്നിവയുടെ അഭാവവും നമ്മുടെ മണ്ണിൽ കാണിക്കപ്പെടാറുണ്ട്. സാധാരണയായി ക്ഷാര സ്വഭാവം

0: ഉള്ള മണ്ണുകളിൽ ഇരുമ്പിന്റെ ലഭ്യത കുറയുന്നു. അതിന്റെ ലക്ഷണങ്ങൾ ചെടികളുടെ ഇലയിൽ ഇന്റർവെയിനൽ ക്ലോറോസിസ് ഉണ്ടാക്കുന്നതാണ്. അതായത് ഇലയുടെ നാടികൾക്കിടയിൽ മഞ്ഞ നിറമായി കാണപ്പെടുന്നത്. പുതിയ ഇലകൾക്കാണ് ആദ്യം ഈ ലക്ഷണങ്ങൾ കാണിക്കുന്നത്. ഗുരുതരമാവുമ്പോൾ ഇലകൾ വെള്ള നിറത്തിന് സമീപം വരെ മങ്ങിയതായി കാണാം. അതുപോലെ സൂക്ഷ്മമൂലകങ്ങളിൽ പ്രധാനപ്പെട്ട മൂലകമായ ബോറോൺ സാധാരണയായി നമ്മുടെ മണ്ണിൽ അതിന്റെ അഭാവം കാണിക്കാറുണ്ട്. പച്ചക്കറികളിൽ കണ്ടുവരുന്ന ഒരു പ്രധാന പ്രശ്നമാണ് പൂവ് പിടിക്കാതിരിക്കുന്നത്. പലതരം പ്രശ്നങ്ങൾ കൊണ്ട് ഇത് വരാം. പരാഗണം കൃത്യമായി നടക്കാത്തതുകൊണ്ടോ കാലാവസ്ഥ വ്യതിയാനം കൊണ്ടോ അല്ലെങ്കിൽ സൂക്ഷ്മമൂലകങ്ങളുടെ അഭാവം മൂലമോ ഇത് സംഭവിക്കാം. നമ്മുടെ ഇവിടെ സാധാരണയായി തക്കാളിയിലും ബാക്കി ഫലവൃക്ഷങ്ങളിലും പൂവ് പിടിക്കാതിരിക്കുന്ന പ്രശ്നം ബോറോൺ എന്ന സൂക്ഷ്മമൂലകത്തിന്റെ അഭാവം മൂലമാവാനാണ് കൂടുതൽ സാധ്യത. ഇതുകൂടാതെ നമ്മുടെ മണ്ണിൽ ഉപ്പിന്റെ അംശം കൂടുതലായതുകൊണ്ട് ചെടികൾക്ക് നല്ല രീതിയിൽ വെള്ളം ആഗിരണം ചെയ്യാനാകാതെ വന്നേക്കാം. ഇതും പോഷകക്കുറവിന്റെ ലക്ഷണങ്ങൾ കൂടുതൽ കഠിനമാക്കാൻ സഹായിക്കുന്നു. മണ്ണിന്റെ ഇത്തരം പ്രശ്നങ്ങളെ മനസ്സിലാക്കാനും ഒരു പരിധിവരെ കറക്റ്റ് ചെയ്യാനും നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ആദ്യം നമ്മുടെ കൃഷിയിടത്തെ മണ്ണ് പരിശോധന നടത്തുക എന്നതാണ്. അതിൽ നിന്ന് നമുക്ക് മണ്ണിന്റെ pH, ഏതൊക്കെ മൂലകങ്ങളാണ് നമ്മുടെ മണ്ണിൽ കുറവുള്ളത് കൂടുതലുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കാം. മണ്ണിന്റെ pH കുറച്ച് നോർമലാക്കാനായിട്ട് നമ്മൾ ഓർഗാനിക് മാറ്റർ, ജൈവ പദാർത്ഥങ്ങൾ മണ്ണിൽ അധികമായിട്ട് ഇട്ടുകൊടുക്കേണ്ടതാണ്. ഈ ജൈവ പദാർത്ഥങ്ങൾ വിഘടിക്കുന്നതിലൂടെ ഓർഗാനിക് ആസിഡ്സ് ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ഇത് മണ്ണിന്റെ pH കുറയ്ക്കാൻ ഒരു പരിധിവരെ സഹായിക്കുകയും ചെയ്യും. കൂടാതെ ഓർഗാനിക് മാറ്റർ ഇട്ടുകൊടുക്കുന്നതിലൂടെ മണ്ണിന്റെ വെള്ളം പിടിച്ചു നിർത്താനുള്ള കപ്പാസിറ്റി കൂട്ടുകയും ഇതുവഴി മൂലകങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്താനും സഹായിക്കും. നമ്മുടെ ചുറ്റും ലഭ്യമായിട്ടുള്ള പലതരം കമ്പോസ്റ്റ്, പച്ചിലവളങ്ങൾ, ചാണകം തുടങ്ങിയവ പരമാവധി ഇട്ടുകൊടുക്കാൻ ശ്രദ്ധിക്കുക. പുതയിടൽ എല്ലാ ചെടികളിലും ചെയ്യാവുന്നതാണ്. ഇതിലൂടെ മണ്ണിന്റെ ഈർപ്പം പിടിച്ചു നിർത്താൻ ഇത് സഹായിക്കും. മണ്ണിൽ വളങ്ങൾ കൊടുക്കുന്നതുപോലെ നമുക്ക് ചെടികളുടെ മുകളിൽ സൂക്ഷ്മമൂലകങ്ങൾ, വളർച്ച ത്വരിതപ്പെടുത്തുന്ന ഹോർമോൺസ് തുടങ്ങിയവ സ്പ്രേ ചെയ്യാവുന്നതാണ്. ഇത് മണ്ണിൽ കൊടുക്കുന്നതിനേക്കാൾ ഇരട്ടി വേഗത്തിൽ മൂലകങ്ങൾ ചെടികൾക്ക് കിട്ടാൻ സഹായകമാവും. സാധാരണയായി കണ്ടുവരുന്ന നൈട്രജന്റെ അഭാവം പരിഹരിക്കുന്നതിനായി ഫെർമെന്റഡ് പ്ലാന്റ് ജ്യൂസസ് ഉണ്ടാക്കി ഇലകളിൽ തളിച്ചു കൊടുക്കാവുന്നതാണ്. ഇതുണ്ടാക്കുന്നതിനായി നമ്മുടെ ഇവിടെ ലഭ്യമായിട്ടുള്ള മധുരക്കിഴങ്ങിന്റെ ഇല, അതുപോലെ ബസല്ല ചീരയുടെ ഇല എന്നിവ പഞ്ചസാര അല്ലെങ്കിൽ ശർക്കരയുമായിട്ട് 2 കിലോ ഇലയ്ക്ക് 1 കിലോ പഞ്ചസാര എന്ന തോതിൽ ജാറിലിട്ട് 7 ദിവസം പുളിപ്പിക്കാനായി വെക്കുക. 7 ദിവസം കഴിഞ്ഞിട്ട് ഈ ലായനി 10 ml 1 ലിറ്റർ വെള്ളത്തിൽ നേർപ്പിച്ച് ഇലകളുടെ മുകളിൽ തളിക്കാവുന്നതാണ്. അതുപോലെ തന്നെ പൊട്ടാഷ്യത്തിന്റെ അഭാവം പരിഹരിക്കുന്നതിനായി പൊട്ടാഷ്യം കൂടുതലായി അടങ്ങിയിട്ടുള്ള പപ്പായ, വാഴപ്പഴം എന്നിവ ശർക്കരയോ പഞ്ചസാരയോ ആയിട്ട് ജാറിലിട്ട് 7 ദിവസം വെച്ച് പൊളിപ്പിച്ചതിനു ശേഷം നേരത്തെ പറഞ്ഞതുപോലെ ലായനി നേർപ്പിച്ച് ഇലകളിൽ തളിച്ചു കൊടുക്കാവുന്നതാണ്. ഇതേപോലെ മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള സീവീഡ് എക്സ്ട്രാക്ട്, സൂക്ഷ്മമൂലകങ്ങളുടെ മിശ്രിതം, ഫിഷ് അമിനോ ആസിഡ് തുടങ്ങിയവ ഫോളിയർ സ്പ്രേ ആയിട്ട് ഉപയോഗിക്കുന്നത് വഴി ചെടികളുടെ വളർച്ച കൂട്ടാനും മൂലകങ്ങളുടെ അഭാവം മൂലമുണ്ടാകുന്ന പൂവ് കൊയ്ച്ചിൽ, കായ പിടിക്കാത്തത്, മഞ്ഞളിപ്പ് തുടങ്ങിയവ നമുക്ക് പരിഹരിക്കാവുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമ്മുടെ മണ്ണ് കൃത്യമായി പരിപാലിച്ചാൽ ഒരുവിധം നല്ല രീതിയിൽ നമ്മുടെ ദ്വീപുകളിൽ നമുക്ക് കൃഷി ചെയ്യാവുന്നതാണ്.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് ഹരിത ചിന്തകൾ. ഈ പരിപാടിയിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് കവരത്തി കൃഷിവകുപ്പിൽ അഗ്രികൾച്ചറൽ ഡെമോൺസ്ട്രേറ്ററായി ജോലി ചെയ്യുന്ന കടമത്തദ്വീപ് സ്വദേശിനി ശ്രീമതി അനീസ ബീഗം. ഈ പരിപാടി നിങ്ങൾക്കായി തയ്യാറാക്കിയത് സബീന ബി, കീള സുറാംബി. ഏവർക്കും നന്ദി, നമസ്കാരം. ഇനി ഒരു നാടൻ പാട്ട് കേൾക്കാം.

ഇനി അല്പസമയത്തിനുള്ളിൽ ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ 8:30 മുതൽ കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടി തുടർന്ന് കേൾക്കാവുന്നതാണ്.

ചലച്ചിത്രഗാനങ്ങളിൽ അടുത്തതായി ജബ് വി മെറ്റ് എന്ന ചിത്രത്തിനുവേണ്ടി സന്ദേശ് സംഗീതം പകർന്ന് ഉസ്താദ് റാഷിദ് ഖാൻ ആലപിച്ചൊരു ഗാനം കേൾക്കാം.

വിവിധ ഭാഷാ ചലച്ചിത്രഗാനങ്ങളിൽ അടുത്തതായി ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗർ സംഗീതം പകർന്ന് പി ജയചന്ദ്രൻ ആലപിച്ച ഗാനം ചിത്രം ഗ്രാമഫോൺ.

കബി അൽവിദാനെ കഹന എന്ന ചിത്രത്തിൽ സോനു നിഗം, അൽക യാഗ്നിക് ആലപിച്ച ഗാനം, ഗാനരചന ജാവേദ് അക്തർ, സംഗീതം ഷൺകർ ഇഹ്സാൻ ലോയ്.

ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. ഈ നിലയത്തിൽ നിന്നുള്ള അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് ഷറഫുനിസ പുളിയനക്കീൽ. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഇപ്പോൾ തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള പ്രക്ഷേപണം തുടരുന്നു.

ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. ഗ്രാമങ്ങളുടെ വികസനത്തിനായി വി ബി ജി റാംജി നിയമം. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആന്റ് ആജീവിക മിഷൻ ഗ്രാമീൺ വി ബി ജി റാംജി നിയമം അടുത്ത മാസം 1 മുതൽ രാജ്യത്തെ എല്ലാ ഗ്രാമീണ മേഖലകളിലും പ്രാബല്യത്തിൽ വരും. ഇന്ത്യയുടെ ആത്മാവ് കൂടിക്കൊള്ളുന്നത് ഗ്രാമങ്ങളിലാണ് എന്ന ദർശനത്തിലൂന്നി ഗ്രാമങ്ങളുടെ വികസനത്തിലൂടെ മാത്രമേ വികസിത ഭാരതം 2047 എന്ന ലക്ഷ്യം കൈവരിക്കാനാകൂ എന്ന ചിന്തയിൽ അധിഷ്ഠിതമായാണ് വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആന്റ് ആജീവിക മിഷൻ ഗ്രാമീൺ എന്ന നിയമം 2025 ഡിസംബറിൽ കേന്ദ്ര സർക്കാർ പാസാക്കിയത്. നിലവിലുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം MGNREGA 2025 അന്ന് മുതൽ, അതായത് ജൂലൈ 1 മുതൽ റദ്ദാക്കപ്പെടും. ഗ്രാമീണ തൊഴിൽ ഉപജീവന മേഖലയിലെ സുപ്രധാന പദ്ധതിയാണ് വി ബി ജി റാംജി.

0: പ്രദേശങ്ങളിൽ സുസ്ഥിരമായ ഉപജീവന മാർഗ്ഗങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. പദ്ധതിയുടെ ആസൂത്രണത്തിലും നടത്തിപ്പിലും ഗ്രാമസഭകൾക്കും പഞ്ചായത്തുകൾക്കും മുൻഗണന നൽകുന്നു. വികസിത് ഭാരത് 2047 എന്ന കാഴ്ചപ്പാടിനോട് ചേർന്ന് നിൽക്കുന്ന ഈ പദ്ധതി വികേന്ദ്രീകൃത ഭരണത്തിലൂടെ തൊഴിൽ സുരക്ഷ, വരുമാന വർധന, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഗ്രാമീണ വളർച്ച എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഈ ലക്ഷ്യം മുൻനിർത്തി ഒരു സാമ്പത്തിക വർഷത്തിലെ നിയമപരമായ തൊഴിലുറപ്പ് 100 ദിവസത്തിൽ നിന്ന് 125 ദിവസമായി വർദ്ധിപ്പിച്ച് ഉപജീവന സുരക്ഷാ ചട്ടക്കൂടിനെ ശക്തിപ്പെടുത്താൻ ഈ നിയമം നിർദ്ദേശിക്കുന്നു. പാവപ്പെട്ടവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും രാജ്യത്തിന്റെ സമഗ്രമായ അഭിവൃദ്ധി ഉറപ്പാക്കുന്നതിനുമാണ് ഈ നിയമമെന്ന് കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നടന്ന പരിപാടിയിൽ അഭിപ്രായപ്പെട്ടു. ഇത് ഗ്രാമീണർക്ക് തൊഴിലുറപ്പാക്കുകയും ശാക്തീകൃതവും സമ്പന്നവുമായ ഗ്രാമങ്ങളിലൂടെ വികസിത ഭാരതത്തിന് അടിത്തറപ്പാക്കുകയും ചെയ്യും. അവിദഗ്ധ കായിക ജോലികൾ ചെയ്യാൻ തയ്യാറുള്ള പ്രായപൂർത്തിയായ അംഗങ്ങളുള്ള അർഹരായ എല്ലാ ഗ്രാമീണ കുടുംബങ്ങൾക്കും ഒരു സാമ്പത്തിക വർഷത്തിൽ 125 ദിവസത്തെ തൊഴിൽ ഈ നിയമം ഉറപ്പു നൽകുന്നു. പഴയ തൊഴിലുറപ്പ് നിയമത്തിൽ ഇത് 100 ദിവസമായിരുന്നു. തൊഴിൽ ദിനങ്ങളിൽ വന്ന ഈ വർധന ഗ്രാമീണ കുടുംബങ്ങളുടെ ഉപജീവനത്തിനും സാമ്പത്തിക സുരക്ഷയ്ക്കും മുതൽക്കൂട്ടാകും. ഉപജീവന സുരക്ഷ, ഈടുനിൽക്കുന്ന അടിസ്ഥാന സൌകര്യങ്ങളുടെ നിർമ്മാണം, വിവിധ പദ്ധതികളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ആസൂത്രണം, കാലാവസ്ഥാ വ്യതിയാനങ്ങളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള കെട്ടിടങ്ങൾ ഉൾപ്പെടെയുള്ള നിർമ്മിതികൾ എന്നിവ സമന്വയിപ്പിക്കുന്ന ഒന്നായാണ് ഈ പുതിയ വികസന മാതൃക നിശ്ചയിച്ചിട്ടുള്ളത്. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പഴയ ചട്ടക്കൂടിൽ നിന്ന് ആധുനികമായ ഗ്രാമവികസന രീതിയിലേക്കുള്ള ചരിത്രപരമായ മാറ്റത്തെ അടയാളപ്പെടുത്തുന്നതാണ് ഈ നിയമം. കേരള സർവകലാശാല പൊളിറ്റിക്കൽ സയൻസസ് വിഭാഗം മുൻ മേധാവി ഡോക്ടർ ജി ഗോപകുമാർ വാർത്താ തരംഗിണിയോട്.
1: എന്നും വെൽഫെയർ അഥവാ ക്ഷേമ പദ്ധതി എന്ന് പറഞ്ഞ് ആൾക്കാരെ റിസീവിംഗ് എൻഡിൽ കൊണ്ട് നിർത്തുന്നതിന് പകരം തീർച്ചയായിട്ടും നാട്ടിലെ കർഷകർക്കും കർഷകത്തൊഴിലാളികൾക്കുമെല്ലാം ഗ്രാമീണ മേഖലയിൽ അസറ്റ്സ് വർദ്ധിപ്പിക്കുക, ആ അസറ്റ്സ് വർദ്ധിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ഗ്രാമീണ വികസനം ഉണ്ടാകും, ആ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഗുണം അവരുടെ ജീവിത നിലവാരം മാറ്റിയെടുക്കും, മറ്റൊന്ന് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കും, അതോടൊപ്പം ക്ഷേമ പദ്ധതികൾക്ക് ഒരു കുറവും ഉണ്ടാകാതിരിക്കുകയും ചെയ്യും. അതാണ് ഈ പുതിയ പദ്ധതിയിൽ കൂടി വന്നിരിക്കുന്നത്. അപ്പോൾ തൊഴിലുറപ്പിന് ഒരു കുറവും ഉണ്ടായിട്ടില്ല, ക്ഷേമ പദ്ധതികൾക്ക് പിന്നോട്ടടിക്കുന്ന കാര്യമില്ല, കൂടുതൽ അലോട്ട്മെന്റ് തന്നെ വരുന്നുണ്ട് പഴയ കാലത്തിനേക്കാൾ, കാരണം സംസ്ഥാനങ്ങൾ കൂടി ഇതിൽ പാർട്നേഴ്സ് ആവുകയാണ്, പങ്കാളികളാവുകയാണ്. ഏറ്റവും പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സും ഹിമാലയൻ സംസ്ഥാനങ്ങളും ഉൾപ്പെടെ ഒരു 10 ഓളം സംസ്ഥാനങ്ങൾക്ക് 90% കേന്ദ്ര ഗവൺമെന്റിന്റെ ഗ്രാന്റ് ആണെങ്കിൽ 10% സംസ്ഥാനങ്ങളുള്ളൂ. ബാക്കിയുള്ള 18 സംസ്ഥാനങ്ങളിൽ തീർച്ചയായിട്ടും 60:40 എന്ന അനുപാതത്തിൽ 40% സംസ്ഥാനങ്ങളുടെയും 60% കേന്ദ്രത്തിന്റെയും എന്ന നിലയ്ക്കാണ് ഈ പദ്ധതി വരുന്നത്. ഇപ്പൊ സംസ്ഥാനങ്ങൾ കൂടി പങ്കാളികളാവുമ്പോൾ അവർക്കുണ്ടാവുന്ന ഒരു നേട്ടം എന്താണ്? താഴെത്തട്ടിൽ അവർക്ക് നടക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി ഗ്രാസ്റൂട്ടിൽ നിന്ന് വരുന്ന നിർദ്ദേശങ്ങൾ പാലിക്കാനാകും. ആ നിലയ്ക്ക് അതിനെ ഫ്ലെക്സിബിൾ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്രാമസഭകളും ബ്ലോക്ക് തലത്തിലും ജില്ലാതലത്തിലും വരുന്ന നിർദ്ദേശങ്ങൾ സംസ്ഥാന ഗവൺമെന്റിന്റെ മേൽനോട്ടത്തിൽ പുതിയ പദ്ധതികൾ കൊണ്ടുവരാനും അത് ഈ പദ്ധതിയുടെ വിശാലമായ ഈ പദ്ധതിയുടെ പശ്ചാത്തലത്തിൽ ഇതിനൊരു അംബ്രല പദ്ധതി എന്ന് കണ്ടാൽ ഗ്രാമീണ തലത്തിലും ബ്ലോക്ക് തലത്തിലും ജില്ലാതലത്തിലും ഇത് വേണ്ട രീതിയിൽ താഴെത്തട്ടിൽ നിന്ന് വരുന്ന നിർദ്ദേശങ്ങൾ വഴിയുള്ള പ്ലാൻസ് നടപ്പിലാക്കാൻ.
0: ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയ്ക്ക് ചാലകശക്തിയും നഗരങ്ങളിലേക്കുള്ള അനാരോഗ്യകരമായ കുടിയേറ്റത്തിന് പരിഹാരവും വി ബി ജി റാംജി മുന്നോട്ട് വയ്ക്കും. ജോലി പൂർത്തിയാക്കി പരമാവധി 15 ദിവസത്തിനുള്ളിൽ വേതനം നൽകണമെന്ന് വി ബി ജി റാംജി നിയമം അനുശാസിക്കുന്നു. നിശ്ചിത കാലയളവിനപ്പുറം കാലതാമസം നേരിടുന്ന സാഹചര്യത്തിൽ നഷ്ടപരിഹാരം നൽകേണ്ടതുണ്ട്. തൊഴിലിനായുള്ള ആവശ്യകത പ്രകാരം നിശ്ചിത സമയപരിധിക്കുള്ളിൽ തൊഴിൽ നൽകിയില്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് തൊഴിലില്ലായ്മ വേതനം നൽകേണ്ടിവരും. ഇത് ഒരു സാമ്പത്തിക വർഷത്തിലെ ആദ്യത്തെ 30 ദിവസത്തേക്ക് വിജ്ഞാപനം ചെയ്ത വേതന നിരക്കിന്റെ 1/4 കുറയാത്ത തുകയും ബാക്കി കാലയളവിലേക്ക് വിജ്ഞാപനം ചെയ്ത വേതന നിരക്കിന്റെ 1/2 കുറയാത്ത തുകയുമാണ് തൊഴിലില്ലായ്മ വേതനമായി നൽകേണ്ടിവരുന്നത്. വേതനം ആഴ്ചതോറുമോ അല്ലെങ്കിൽ മസ്റ്റർ റോൾ അവസാനിപ്പിച്ച് 15 ദിവസത്തിനകമോ നൽകേണ്ടതാണ്. നിയമത്തിന്റെ സവിശേഷതകളെക്കുറിച്ച് തിരുവനന്തപുരത്തെ അഭിഭാഷകയായ ശ്രീമതി അഞ്ജനാദേവി.
2: പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വെച്ച വികസിത് ഭാരത് 2047 എന്ന ആശയത്തിന് കരുത്തു പകരുന്ന ഒന്നാണ് വികസന

0: വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ വിബിജി റാംജി എന്ന നിയമം. ഗ്രാമങ്ങൾ ഉണർന്നാൽ ഭാരതമുണരും എന്ന ഗാന്ധിയൻ ദർശനത്തെ ആധുനിക ഡിജിറ്റൽ യുഗത്തിന്റെ സാധ്യതകളുമായി സമന്വയിപ്പിച്ചാണ് ഈ നിയമം നടപ്പിലാക്കപ്പെടുന്നത്. 2026 ജൂലൈ 1 മുതൽ രാജ്യത്തുടനീളം ഈ നിയമം പ്രാബല്യത്തിൽ വരും. ഒരു സാമ്പത്തിക വർഷത്തിൽ 100 പകരം 125 തൊഴിൽ ദിനങ്ങളാണ് ഈ നിയമം ഉറപ്പു നൽകുന്നത്. സമയപരിധിക്കുള്ളിൽ നിയമത്തിലെ വ്യവസ്ഥകൾ അനുസൃതമായ പദ്ധതികൾ സംസ്ഥാന ഗവൺമെന്റുകൾ വിജ്ഞാപനം ചെയ്യേണ്ടതുണ്ട്. തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ വി ബി ജി റാംജി നിയമത്തിലെ വ്യവസ്ഥകൾക്ക് അനുയോജ്യമായി തുടരാൻ സാധിക്കും. പ്രായപൂർത്തിയായ ഗ്രാമീണർക്ക് ഗ്രാമപഞ്ചായത്ത് വഴി തൊഴിൽ ആവശ്യപ്പെടാം. 15 ദിവസത്തിനുള്ളിൽ തൊഴിൽ ലഭിച്ചില്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനത്തിന് തൊഴിലാളികൾക്ക് അർഹതയുണ്ടായിരിക്കും. സംസ്ഥാന ഗവൺമെന്റാണ് തൊഴിലില്ലായ്മ വേതനം നൽകേണ്ടത്. ഒരു സാമ്പത്തിക വർഷത്തിൽ ആദ്യത്തെ 30 ദിവസത്തേക്ക് വിജ്ഞാപനം ചെയ്ത വേതനത്തിന്റെ 25% കുറയാത്ത തുകയും ബാക്കി കാലയളവിലേക്ക് വിജ്ഞാപനം ചെയ്ത വേതന നിരക്കിന്റെ 50% കുറയാത്ത തുകയും തൊഴിലില്ലായ്മ വേതനമായി നൽകേണ്ടതാണ്. ഇടനിലക്കാരിൽ നിന്ന് ഗ്രാമീണരെ രക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ജോലി പൂർത്തിയാക്കി 15 ദിവസത്തിനുള്ളിൽ ആധാർ ലിങ്ക്ഡ് ബാങ്ക് അക്കൌണ്ടിലേക്കോ പോസ്റ്റ് ഓഫീസിലെ അക്കൌണ്ടിലേക്കോ വേതനം നിക്ഷേപിച്ചിരിക്കണം എന്നത് നിയമം നിഷ്കർഷിക്കുന്നു.
1: മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ നടത്തിപ്പ് രീതിയിൽ കാലാനുസൃതമായ പരിഷ്കരണങ്ങൾ വി ബി ജി റാംജി നിയമത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രാദേശിക തലത്തിൽ പഞ്ചായത്തുകൾ മുഖേന ഉയർന്നുവരുന്ന ഗ്രാമീണരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പദ്ധതി നിർവഹണത്തിൽ നിർണായകമാകും. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ തൊഴിൽ കാർഡ് ഇല്ലാത്ത ഏതൊരു ഗ്രാമീണ കുടുംബത്തിനും ആ കുടുംബത്തിലെ പ്രായപൂർത്തിയായ ഏതെങ്കിലും ഒരു അംഗം വഴി പേര്, പ്രായം, വിലാസം എന്നിവ അടങ്ങിയ വിവരങ്ങൾ ബന്ധപ്പെട്ട ഗ്രാമപഞ്ചായത്തിൽ സമർപ്പിച്ചാൽ ഗ്രാമീൺ റോസ്ഗാർ ഗ്യാരണ്ടി കാർഡിനായി രജിസ്ട്രേഷൻ നൽകും. ജോലിയുടെ വിവരങ്ങൾ, കണക്കാക്കിയ തൊഴിൽ ദിനങ്ങൾ, നിർമ്മാണ സാമഗ്രികളുടെ അളവ്, ഇനം തിരിച്ചുള്ള ചെലവുകൾ എന്നിവ രേഖപ്പെടുത്തിയ ഒരു ജനതാ ബോർഡ് എല്ലാ ജോലിസ്ഥലത്തും നിർബന്ധമായും പ്രദർശിപ്പിക്കണമെന്നും നിയമത്തിൽ പറയുന്നു. പാവപ്പെട്ട ഗ്രാമീണ മേഖലയിലെ തൊഴിലാളികൾക്ക് ഏറെ പ്രയോജനകരമാണ് ഈ നിയമമെന്ന് ഇടുക്കിയിൽ നിന്നുള്ള തദ്ദേശ ജനപ്രതിനിധിയായ ശ്രീമതി ആശമോൾ കെ കെ.
2: ഇടുക്കി ജില്ലയിൽ തൊടുപുഴ താലൂക്കിൽ അറക്കുളം എന്ന പഞ്ചായത്തിലെ ഗ്രാമപ്രദേശമായ ജലന്ധർ എന്ന ഗ്രാമീണ മേഖലയിലെ ഒരു ജനപ്രതിനിധിയാണ്. എന്റെ പേര് ആശമോൾ കെ കെ എന്നാണ്. എനിക്കിവിടെ ഏറ്റവും സന്തോഷത്തോടെ പറയുവാനുള്ളത് നമ്മുടെ നാട്ടിലെ പാവങ്ങളായ തൊഴിലാളികളെ കുറിച്ചാണ്. അവരുടെ ജീവിതവും ജീവിതമാർഗവും 100% തൊഴിലുറപ്പിലൂടെ മുന്നോട്ട് പോകുന്നതാണ്. ഇപ്പോഴിതാ 100 തന്നിരുന്ന മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി എന്നത് 125 ദിവസത്തോടുകൂടി വികസിത് ഭാരത് ജി റാംജി എന്ന പേരിൽ എത്തിയിരിക്കുകയാണ്. ജൂലൈ 1 പ്രാബല്യത്തിൽ വരുന്ന ഈ പദ്ധതി എല്ലാ തൊഴിലാളികൾക്കും ആശ്വാസമേകുവാനും ഈ സമയത്തിനുള്ളിൽ നിലവിലുള്ള തൊഴിലുറപ്പ് പദ്ധതി ചെയ്തു തീർക്കുവാനും രാജ്യത്തുടനീളം ഒരേ സമയം വി ബി ജി റാംജി നടപ്പിലാക്കുവാനും സാധിക്കുന്നു. അപേക്ഷ നൽകി 15 തൊഴിൽ നൽകിയില്ല എങ്കിൽ തൊഴിലില്ലായ്മ വേതനത്തിന് അർഹത ഉറപ്പാക്കുകയും ഇല്ല എങ്കിൽ നിയമ നടപടികൾ സ്വീകരിക്കുവാനും നമുക്ക് സാധിക്കും. തൊഴിൽ ചെയ്ത് 2 വേതനം ലഭിക്കുകയും അല്ലെങ്കിൽ കാലതാമസമനുസരിച്ച് വൈകുന്ന ഓരോ ദിവസവും 0.05 എന്ന നിരക്കിൽ ലഭിക്കുവാൻ അർഹതയുള്ളതുമാണ്. ഇതിൽ പഞ്ചായത്ത് നിർവഹിക്കുന്ന പ്രധാന പങ്കുകളാണ് കുടുംബങ്ങളുടെ രജിസ്ട്രേഷൻ, തൊഴിൽ ദിന അപേക്ഷ സ്വീകരിക്കൽ, പ്രവൃത്തികൾ നടപ്പിലാക്കൽ, പദ്ധതി രേഖ, പ്ലാനുകൾ സൂക്ഷിക്കൽ എന്നിങ്ങനെയാണ് പഞ്ചായത്ത് വഹിക്കുന്ന പ്രധാനപ്പെട്ട ചുമതലകൾ. വി ബി ജി റാംജി എത്രയും വേഗം ജനങ്ങളിലേക്ക് എത്തിക്കുവാനും ഏറ്റവും നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാനും ഗ്രാമീണ വികസനം മുന്നിൽ കണ്ടുകൊണ്ട് എല്ലാവർക്കും ഒത്തൊരുമിച്ച് മുന്നേറുവാനും സാധിക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.
1: തൊഴിൽ പദ്ധതിക്കുള്ള അപേക്ഷകന്റെ ഗ്രാമത്തിൽ നിന്നും പരമാവധി 5 കിലോമീറ്ററിനുള്ളിൽ തന്നെ തൊഴിൽ നൽകണം. അതിനു പുറത്താണ് തൊഴിൽ നൽകുന്നതെങ്കിൽ ഗതാഗത ജീവിത ചെലവുകൾക്കായി വേതന നിരക്കിന്റെ 10% അധികമായി നൽകണമെന്നും നിയമം അനുശാസിക്കുന്നു. കുടുംബങ്ങളുടെ രജിസ്ട്രേഷൻ, തൊഴിലിനായുള്ള അപേക്ഷ സ്വീകരിക്കൽ, പ്രവൃത്തി നടപ്പാക്കൽ, പദ്ധതിയുമായി ബന്ധപ്പെട്ട രേഖകൾ സൂക്ഷിക്കൽ, വികസിത് ഗ്രാമപഞ്ചായത്ത് പ്ലാനുകൾ തയ്യാറാക്കൽ തുടങ്ങിയവ ഉൾപ്പെടെ പദ്ധതി നടത്തിപ്പിൽ ഗ്രാമപഞ്ചായത്തുകൾ പ്രധാന പങ്ക് വഹിക്കും. റോസ്ഗാർ ഭി സമ്മാൻ ഭി, അതായത് തൊഴിലിനൊപ്പം അന്തസ്സും, ഈ തത്വത്തെ അടിസ്ഥാനമാക്കിയാണ് വി ബി ജി റാംജി നിയമം രൂപകൽപ്പന ചെയ്തത്.

0: ഇരിക്കുന്നത്. കേവലം വേതനത്തോടുകൂടിയ തൊഴിൽ നൽകുക എന്നത് മാത്രമല്ല, മറിച്ച് ഗ്രാമവികസനത്തിന് സഹായിക്കുന്ന, ഈടുനിൽക്കുന്നതും ഉൽപാദനക്ഷമവുമായ പൊതു ആസ്തികളുടെ നിർമ്മാണത്തിൽ ഗ്രാമീണ തൊഴിലാളികൾ പങ്കാളികളാകുന്നു എന്നുറപ്പാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. പദ്ധതിയുടെ ഘടക സവിശേഷതകളെക്കുറിച്ച് കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ശ്രീ അനുരാജ്.
1: കാലാവസ്ഥ സംരക്ഷണം, അടിസ്ഥാന സൌകര്യ വികസനം, അതും ഗ്രാമീണ മേഖലയിൽ കൂടുതൽ, ജലസുരക്ഷ, ജലലഭ്യത ഉറപ്പാക്കൽ തുടങ്ങിയ ചില മേഖലകൾക്ക് പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ട് പദ്ധതി നടപ്പാക്കാനാണ് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇനി നടക്കുക. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത്, ഗ്രാമീണ ജനതയ്ക്ക് നേരത്തെ 100 തൊഴിൽ ദിനങ്ങളാണ് മൻരേഗ വാഗ്ദാനം ചെയ്തിരുന്നതെങ്കിൽ പുതിയ നിയമത്തിൽ, വിബിജി റാംജി ആക്ടിൽ, 125 ദിവസത്തെ തൊഴിൽ ഉറപ്പു നൽകുകയാണ്. നൈപുണ്യമില്ലാത്തവർക്കാണ് ഈ തൊഴിലവസരങ്ങൾ ലഭിക്കുന്നത് എന്നത് വലിയ നേട്ടമാണ്. അത് നേരത്തെ തന്നെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഏറ്റവും വലിയ നേട്ടം എന്നത് ഒരു വർഷം ഇത്രയും ദിവസത്തേക്കുള്ള വരുമാനം സാധാരണക്കാരായ പാർശ്വവൽക്കൃതരായ ആൾക്കാർക്ക് ഉറപ്പാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അത് 25 ദിവസം വർദ്ധിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊന്ന്, തൊഴിലാളി എടുക്കുന്നവർക്ക് ഉണ്ടാകുന്ന നേട്ടം കർഷകർക്ക് കോട്ടമാകരുത് എന്ന തിരിച്ചറിവിൽ ആണ് പുതിയ നിയമത്തിൽ 60 ദിവസം ഇടവേള ഈ തൊഴിലുറപ്പ് പദ്ധതി കൊടുക്കുന്നതിനുള്ള വ്യവസ്ഥ വച്ചിട്ടുള്ളത്. അതത് മേഖലകളിൽ കാർഷിക വിളകളുടെ വിളവെടുപ്പ് അല്ലെങ്കിൽ വിതക്കൽ, അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട നാളുകളിൽ മറ്റ് തൊഴിലുകളിലേക്ക് ആൾക്കാർ തിരിയുന്നത് കൊണ്ട്, തൊഴിലുറപ്പ് പദ്ധതിയിലേക്ക് മറ്റ് തൊഴിൽ മേഖലകളിലേക്ക് ആൾക്കാർ പോകുന്നത് കൊണ്ട് കൃഷിപ്പണിക്ക് ആൾക്കാരെ കിട്ടാതെ വരുന്ന സാഹചര്യം ഉണ്ടാവരുത് എന്ന പ്രശ്നത്തെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു ഇടവേള ഈ പുതിയ നിയമത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ആ രീതിയിൽ ഇന്നത്തെ സാഹചര്യത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ആവശ്യമാണോ അവയെ മനസ്സിലാക്കിക്കൊണ്ട് ജനക്ഷേമപരമായ പദ്ധതികളുടെ നിരയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി കാലികമായി പരിഷ്കരിച്ചുകൊണ്ട് ഈ തൊഴിലവസര പദ്ധതിയെ മാറ്റുക എന്നതാണ് ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്.
0: പുതിയ ചട്ടക്കൂട് രാജ്യത്തുടനീളം നടപ്പാക്കുന്നതിനായി ഇന്ത്യ ഗവൺമെന്റ് വിപുലമായ സാമ്പത്തിക ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. 26-27 സാമ്പത്തിക വർഷത്തിൽ ഈ പദ്ധതിക്കായി കേന്ദ്രവിഹിതമായി 95,692 കോടി രൂപ നീക്കിവച്ചു. ഒരു ഗ്രാമീണ തൊഴിൽ പദ്ധതിക്കായി ബജറ്റ് എസ്റ്റിമേറ്റ് ഘട്ടത്തിൽ ഇതുവരെ നൽകിയിട്ടുള്ളതിൽ ഏറ്റവും വലിയ തുകയാണിത്. ഗവൺമെന്റിന്റെ മുൻഗണനയും പ്രതിജ്ഞാബദ്ധതയും ഈ വലിയ വിഹിതം വ്യക്തമാക്കുന്നു. ഇതിലൂടെ ഗ്രാമീണ മേഖലയിലെ തൊഴിൽ ഉപജീവന അവസരങ്ങൾക്ക് പുതിയ ഉണർവ് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. വാർത്ത തരങ്ങിനെ സമാപിക്കുന്നു. ഏകോപനം ലമീജി നായർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് ലിൻസ സിറാജ്. വാർത്ത തരങ്ങിനെ ഇനി വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക്.

ഇന്ന് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളിൽ സംസ്ഥാന ദുരന്ത നിവാരണ സെന്ററിന്റെ മുൻ മേധാവി ഡോക്ടർ കെ ജി താര അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം. സ്റ്റുഡിയോയിൽ ഒപ്പം എം എസ് ആശ.

0: ദുരന്തനിവാരണം പോലുള്ള ഗൗരവമേറിയ മേഖലയിൽ നിൽക്കുന്ന സമയത്ത് മാഡം വീണ, സംഗീതം, നൃത്തം തുടങ്ങിയ പല കലാമേഖലയിലും സജീവമാണല്ലോ. എങ്ങനെയാണ് ഈ രണ്ട് മേഖലകളെയും ബാലൻസ് ചെയ്യാനായിട്ട് പറ്റുന്നത്?
1: ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ വരുമല്ലോ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് സ്ത്രീ വിശേഷം. അപ്പോ നമുക്ക് ഉറങ്ങാനുള്ള സമയം അത് കുറച്ചുകൊണ്ടും നമുക്ക് വിശ്രമിക്കാനുള്ള സമയം കുറച്ചുകൊണ്ടും ഒക്കെയാണ് വാസ്തവം പറഞ്ഞാൽ പല സ്ത്രീകളും അവനവന്റെ തൊഴിൽ മേഖലയില് ഇപ്പൊ കൂടുതൽ പഠിക്കണം എന്നുണ്ടെങ്കിലും, ഇപ്പൊ വീണയോ പാട്ടോ എന്തെങ്കിലും പഠിക്കണം എന്നുണ്ടെങ്കിലും ഈ അവനവന്റെ സമയം കടമെടുത്തുകൊണ്ടാണ് ഇതിലേക്ക് തിരിയുന്നത്. വീണ പണ്ടേ പഠിച്ചിരുന്നു, ഞാന് 5ാം ക്ലാസ് മുതലേ വീണ പഠിച്ചിരുന്നു. അതൊരു BSc വരെ അത് തുടർന്നു പോയിരുന്നു. പിന്നെ അത് കൊല്ലത്ത് പോയി വന്നുകൊണ്ടിരുന്ന സമയത്ത് അത് നിന്നുപോയി. അത് കഴിഞ്ഞപ്പോ സർവീസിലിരുന്ന സമയത്ത് പിന്നെയും അത്

0: തുടങ്ങി. നമ്മുടെ മേലധികാരികളുമായിട്ട് നമുക്ക് ചിലപ്പോ സ്വര ചർച്ച ഇല്ലാണ്ടേ വരും, അങ്ങനെയൊക്കെ വരുമല്ലോ. അപ്പൊ ഞാൻ ഒരു ഘട്ടത്തിലേക്ക് ഒരു നിവൃത്തി ഇല്ലാതായി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും സുഖമുള്ള ശബ്ദം ഫ്ലൂട്ട്. അപ്പൊ ഞാൻ യശുവനും ഫ്ലൂട്ട് പഠിക്കാം. ചാലക്കുടി ഗണപതി അയ്യർ സാറെന്ന് പറഞ്ഞ തൈക്കാട് ഒരു മാഷുണ്ടായിരുന്നു, ഓൾ ഇന്ത്യ റേഡിയോയിലൊക്കെ അദ്ദേഹം വായിച്ചിട്ടുണ്ട്. അപ്പോ അദ്ദേഹത്തിന്റെ അടുത്ത് ഫ്ലൂട്ട് പഠിക്കാൻ പോയി. അപ്പൊ എനിക്ക് വായിക്കാൻ പറ്റുമെന്നും നമുക്കറിയില്ല. ആദ്യത്തെ ദിവസം വെറും കാറ്റ് മാത്രം വരും എന്നാണ് പറഞ്ഞു കേട്ടത്. പക്ഷെ ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് ശബ്ദം കേട്ടു. അപ്പൊ ആ മാഷ് ഭയങ്കര സന്തോഷമായി. മാഷ് പറഞ്ഞു നമുക്ക് പഠിച്ചു കളയാം ഇത്. എന്നിട്ട് ഇത് ഞാൻ ഗംഭീരമായിട്ട് ഫ്ലൂട്ട് ക്ലാസ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു. അതിന്റെ ഇടയിൽ ഈ മേലധികാരി അവിടുന്ന് ട്രാൻസ്ഫർ ആയിപ്പോയി. അപ്പൊ എനിക്ക് സമയക്കുറവുണ്ടല്ലോ ഈ പല കാര്യങ്ങള്. അപ്പൊ ഞാൻ വെച്ചാണ് ഇനിയിപ്പോ ഫ്ലൂട്ട് പഠിക്കാം നിർത്താം. ഞാന് റിപ്പബ്ലിക് ഡേയില് വന്ദേ മാതരം എന്നുള്ള അത് ഫ്ലൂട്ടിൽ വായിച്ചു. അത് അന്ന് ഒരു പരിപാടി ഉണ്ടായിരുന്നു, റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പരിപാടി. എന്റെ വേറെ ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറി ഉണ്ടായിരുന്നു. ഹൗ ഈസ് യുവർ ഫ്ലൂട്ട് ക്ലാസ്സസ് ഗോയിങ്? ഞാനത് നിർത്തി. അത് നിർത്തിയ ട്രാൻസ്ഫർ ആയി പോയി. അപ്പൊ ഷുഡ് ഐ ആസ്ക് ഹിം ടു ഗെറ്റ് ഹിം ട്രാൻസ്ഫർ ബാക്ക്? അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ ഫ്ലൂട്ട് പഠിക്കാം. അങ്ങനെ കുറച്ചു കാലം കൂടി ഞാനത് പഠിച്ചു. പിന്നെ അത് നിന്നുപോയി. ഇപ്പൊ വീണ്ടും എല്ലാം തുടങ്ങിയിട്ടുണ്ട്. പാട്ട് തുടങ്ങി, വീണ തുടങ്ങി, ഫ്ലൂട്ട് തുടങ്ങിയിട്ടില്ല, തുടങ്ങും. ഒരു ക്രൈറ്റീരിയ എന്നൊക്കെ പറയുന്ന പോലെ മാനദണ്ഡം, അതായത് ഓൾ ഇന്ത്യ റേഡിയോയിലെ ബി ഗ്രേഡ് ആർട്ടിസ്റ്റ് എങ്കിലും ആയാലേ നിങ്ങൾക്ക് സ്വാതി തിരുനാൾ സംഗീത സഭയിൽ പാടണം എന്നുണ്ടെങ്കിൽ അങ്ങനെയുണ്ട്. അപ്പൊ ഞാൻ മേടിച്ചു ഒരു ഫ്ലൂട്ട്. എന്തെങ്കിലും ഞാൻ പഠിച്ച് നന്നായിട്ടൊക്കെ വായിച്ച് തുടങ്ങുന്ന സമയത്ത് നോക്കട്ടെ പറ്റുമെന്നുള്ള.
1: നമ്മുടെ ഓഡിഷനിൽ മാഡം പങ്കെടുത്ത് ബിഹൈ ഒക്കെ ആയിട്ട് ഇവിടെ തന്നെ വായിക്കാൻ വരണം. അടുത്ത പാട്ടിലേക്ക് പോവാം.
0: അടുത്ത പാട്ട് ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പാട്ടാണ്. ധനുമാസത്തിൽ വന്ന ചന്ദ്രികയെ പറ്റി. ഡിസംബർ പകുതിയാവുമ്പോ ഒരു തണുപ്പുള്ള ആ സമയമുണ്ടല്ലോ, ധനുമാസം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ ചന്ദ്രൻ ഈർണായ മഞ്ഞിൽ ഇങ്ങനെ കുളിച്ച് ഒന്ന് മുങ്ങി പിന്നെ ഉടനെ തോർത്തി അങ്ങനെ വരുന്ന ഒരു ചന്ദ്രൻ. മഞ്ഞിലയിൽ മുങ്ങി തോർത്തി ധനുവാ

0: കളിത്തോഴൻ എന്നുള്ള സിനിമ ജി ദേവരാജൻ സംഗീതം നിർവഹിച്ചു. ശ്രീ പി ഭാസ്കരൻ അദ്ദേഹം എഴുതിയത്. പാടിയത് ശ്രീ ജയചന്ദ്രൻ.
1: പാട്ടിന് ശേഷം നമുക്ക്

0: ഒരുപാട് ലാംഗ്വേജസ് അറിയാലോ, അപ്പൊ എങ്ങനെയാണ് ഭാഷാ പഠനത്തോടുള്ള ഈ താല്പര്യം വന്നത്?
1: എനിക്ക് ഈ താല്പര്യം ഇല്ലാത്ത ഒന്നുമില്ല എന്നുള്ളതാണ്, അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഒരു ദോഷവശം കൂടിയാണ്. കാരണം ഈ പല കുഴികൾ കുഴിക്കുമ്പോൾ ഒന്നിലും വെള്ളം കിട്ടില്ല എന്ന് പറയുന്ന പോലെ ഒരു സ്ഥലത്തും വെള്ളം കാണാതെ നിൽക്കുന്ന നിപ്പാണ് എന്റെ. പാട്ടിൽ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, വീണയിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എനിക്ക് ഇല്ലാത്ത താല്പര്യങ്ങളില്ല. ലാംഗ്വേജസ് എന്തൊരു രസമാണ് അത് പഠിക്കാൻ. അപ്പൊ ഞാൻ ഒരു കാര്യവും ഇല്ലാതെ റിട്ടയർ ചെയ്തതിന് ശേഷം എനിക്കിപ്പോ ചൈനീസ് ഭാഷ പഠിച്ചിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. ഞാൻ ചൈനയിൽ പോകാൻ പോകുന്നില്ല, അവിടെ താമസമാക്കാൻ പോകുന്നില്ല. അപ്പൊ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഭാഷ അതായതുകൊണ്ട് അത് പഠിക്കാം എന്നുള്ളത്. ചെറിയൊരു വാശിയും ഉണ്ട് എനിക്ക്, ഇങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറ്റില്ല എന്ന് പറഞ്ഞാൽ ആഹാ എന്നാ അങ്ങനെയാണോ എന്നുള്ള അങ്ങനെ തോന്നും. ഒരു ഇതുണ്ട് ഡ്യുവോലിംഗോ എന്നൊക്കെ പറഞ്ഞിട്ട്, അത് കുട്ടികൾക്കുള്ള സംഗതി എന്താണോ ലാംഗ്വേജ് ആപ്പാണ്. അപ്പൊ അതിലുള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ എക്സസൈസ് ചെയ്യുമല്ലോ, ആ എക്സസൈസ് ചെയ്ത് നിങ്ങൾ നല്ല മിടുക്കരായിട്ട് മിടുക്കിയായിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഇവര് അതിനകത്ത് ഇങ്ങനെ ഒരു കപ്പിന്റെ ഒരു ചിത്രം നിങ്ങൾക്കൊരു പിന്നെ എന്താണ് റിവാർഡ് പോലെ. അപ്പൊ എനിക്കിത് ഭയങ്കര സന്തോഷമാ, ഒരു കപ്പ് കിട്ടിയല്ലോ. അപ്പൊ ഞാൻ നോക്കുമ്പോ എപ്പോഴും ഇങ്ങനെ താഴെ കിടക്കുകയായിരിക്കും. അവസാനം ഞാൻ പണിത് പോയിന്റ്സ് ഒക്കെ കിട്ടി ആദ്യത്തെ പത്തിൽ വരും. അപ്പോ പത്തിൽ വരുമ്പോ ഒരു റഷ്യക്കാരിയാണ് തോന്നുന്നു, അവരൊരു കാര്യമില്ലാതെ രാത്രിയിൽ കയറിയിരുന്നിട്ട് ചൈനീസ് ഭാഷ പഠിച്ച്. എല്ലാ ദിവസവും ഞാൻ രാവിലെ എണീക്കുമ്പോ ഇവരും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ എന്റെ ഒഴിവ് വേളയിലെല്ലാം ഞാൻ ഈ ചൈനീസ് ഭാഷ പിന്നെയും പഠിച്ച് ഇതില് അവര് രണ്ടാം സ്ഥാനത്തേക്ക് ആക്കി ഞാൻ സമാധാനത്തിൽ കഴിയും. അങ്ങനെ കുറച്ചു കാലം പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഉണ്ട് ഒരു ജാപ്പനീസ് ഒരാള് കയറി വരുന്നു. ആ ആള് പിന്നെ നമ്മുടെ പോയിന്റ്സിനേക്കാളൊക്കെ ലക്ഷക്കണക്കിന് പോയിന്റ് മുകളിൽ. അപ്പൊ ഞാൻ വെച്ച് ജാപ്പനീസുകാരോട് മത്സരം വേണ്ട. അങ്ങനെ പല ഭാഷകൾ. പിന്നെ ഈ പോഡ്കാസ്റ്റ് അത് ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കി. ഇപ്പൊ ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞപ്പോ ചിലത് നമുക്ക് ചെയ്യാൻ പറ്റാണ്ടാവും കുറച്ചു കാലത്തേക്ക്. ഈ പോഡ്കാസ്റ്റില് ലാംഗ്വേജസ് പഠിപ്പിക്കുന്നുണ്ട്. എന്ത് രസമായിട്ടാണ് തമിഴ് പഠിക്കാൻ പറ്റും. ഇപ്പൊ ചെറുതായിട്ട് തമിഴ് തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് തമിഴ് ഭാഷയോട് തീർത്താൽ തീരാത്ത ബഹുമാനമാണ്, ഇഷ്ടമാണ്. അങ്ങനൊരു താളമുണ്ടല്ലോ അവരുടെ, ആ
0: വളരെ പൊയറ്റിക്കാണ്,
1: പൊയറ്റിക് ആയിട്ടുള്ള. അതുപോലെ മലയാളം, മലയാളം എന്ന് പറഞ്ഞാല് ഞാൻ അതിന് കടപ്പെട്ടിരിക്കുന്ന എന്റെ അച്ഛനമ്മമാരോട്, പ്രത്യേകിച്ച് എന്റെ അമ്മയോട്. കാരണം ഞങ്ങളെ ഉറക്കിയിരുന്നത് കവിത ചൊല്ലിയിട്ടാണ്. അമ്മ നന്നായിട്ട് പാടുമായിരുന്നു. അമ്മ ഒരു ഓൾറൗണ്ടർ ഒരാളായിരുന്നു. ചങ്ങമ്പുഴയുടെയൊക്കെ കവിത, ആറാമത്തെ വയസ്സിൽ നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോ മലയപ്പുലേനാമാടത്തിൻമറ്റത്ത് മഴ വന്ന നാളൊരു വാഴ നട്ടു, ആ വാഴ ഇങ്ങനെ വെട്ടിക്കൊണ്ടു പോകുമ്പോഴുള്ള ആ പുലയക്കിടാങ്ങളുടെ ആ ദുഃഖം, അപ്പൊ അത് നമ്മുടെ മനസ്സിൽ രേഖപ്പെടുത്തി വെക്കാം. ഭാവിയിൽ അത് തീർച്ചയായിട്ടും വേറൊരാളുടെ വേദന കാണാൻ നമ്മളെ ആ ഒരു ഓറിയന്റേഷൻ ഉണ്ടാക്കി വിടുക തീർച്ചയായിട്ടും. അപ്പൊ അവശന്മാരാർത്തന്മാരാലംബഹീനന്മാർ അവരുടെ സങ്കടം ആരറിയുവാൻ, അതിപ്പോഴും എന്റെ മനസ്സിലിങ്ങനെ ഹൃദയസ്ഥമാക്കാൻ ശ്രമിച്ചില്ലെങ്കിലും ആ വാക്ക് അങ്ങനെ കിടക്കുക. പിന്നെ മലയാളം ടീച്ചേഴ്സ്, ഇടപ്പിഴിഞ്ഞി ശാന്തകുമാരി ടീച്ചറ്, ശ്രീദേവി ടീച്ചറ്, ഇവരൊക്കെ കോട്ടൻ്റെ സ്കൂളില് പഠിപ്പിച്ചിരുന്ന ആ കാലം എന്ന് പറഞ്ഞാൽ അവരോടൊക്കെ തീർത്താ തീരാത്ത നന്ദിയാണ്. എനിക്ക് മലയാളത്തിന് എപ്പോഴും ഒന്നാം സ്ഥാനമാണ്, ആ ഭാഷയോട് തീർത്താ തീരാത്ത സ്നേഹമാണ്. പിന്നെ എന്റെ അച്ഛനും അമ്മയും വാസ്തവത്തിൽ ഞങ്ങളെ സർക്കാർ സ്കൂളിൽ മലയാളം മീഡിയത്തിൽ തന്നെയാണ് പഠിപ്പിച്ചത്. മലയാളം ഒരു ശ്രേഷ്ഠ ഭാഷയാണെന്നൊക്കെ പറയുന്ന പല ആളുകളുടെയും മക്കൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചിരുന്ന കാലത്ത് ഞങ്ങളെ നിർബന്ധപൂർവ്വം എന്നെയും എന്റെ സഹോദരനെയും അവിടെ ചേർക്കാൻ അവർ കാണിച്ച ആർജവമുണ്ടല്ലോ, സത്യസന്ധത,

വരവരച്ചു. അതില് ഞാൻ എടുത്തു പറയാൻ കാര്യമെന്ന് വെച്ചാൽ, ഓരോ പ്രദേശത്തിനും പ്രാദേശികമായിട്ടുള്ള ഭാഷയുണ്ടല്ലോ, തനതായ സംസ്കാരം. ഇപ്പൊ ഈ പാട്ട് നമ്മൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കും. ഈ പൂർണ്ണേന്ദ്ര മുഖിയോട് അമ്പലത്തിൽ വെച്ച് പൂജിച്ച് ചന്ദനം ഞാൻ ചോദിച്ചു, അത് ഭയങ്കര ട്രാൻസ്ലേറ്റ് ചെയ്യാം. പക്ഷെ ഈ കൺമണിയെ അത് കേട്ട് നാണിച്ച് നാണിച്ചു, അതും വേണമെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം. കാൽനഖം കൊണ്ടൊരു വരവരച്ചു. അപ്പൊ ഷി ഡ്രൂ എ ലൈൻ വിത്ത് ഹർ ടോ നെയിൽ എന്ന് പറഞ്ഞാൽ എന്തൊരു ദുരന്തമായിരിക്കും, അത് ആഘാതമായിരിക്കും. അപ്പൊ ഇത് വാസ്തവത്തില് അതിന്റെ ഒരു മാധുര്യം എന്ന് പറയുന്നത്, അത് കുരുക്ഷേത്രം എന്നുള്ള സിനിമ ശ്രീ പി ജയചന്ദ്രൻ പാടിയിരിക്കുന്നു, പി ഭാസ്കരൻ മാഷ് എഴുതി, ശ്രീ കെ രാഘവൻ അദ്ദേഹം സംഗീതം നിർവഹിച്ച്. അപ്പോ ആ പാട്ട്

0: ഔദ്യോഗിക ജീവിതത്തിലെ തിരക്കുകൾക്കിടയിലാണ് മാഡത്തിന് ക്യാൻസർ രോഗനിർണയം നടക്കുന്നത്. ഒരു ക്രൈസിസ് മാനേജർ എന്ന നിലയിൽ സ്വന്തം ജീവിതത്തിലുണ്ടായ ഈ വലിയ പ്രതിസന്ധിയെ എങ്ങനെയാണ് നേരിട്ടത്?
1: എനിക്ക് വാസ്തവം പറഞ്ഞാല് ഞാൻ വളരെ മനോഹരമായിട്ട് അതിനെ നേരിട്ടു എന്ന് തന്നെ പറയാം. ഒന്ന്, എനിക്ക് ഒട്ടും ഭയമുണ്ടായിരുന്നില്ല. എല്ലാവർക്കും ഉണ്ടാവാൻ സാധ്യതയുള്ളത് ഏത് രോഗത്തിനെ പറ്റിയാണെങ്കിലും മരണ ഭയമാണല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം എന്തായാലും ഒരു ദിവസം മരിക്കണം. അത് ഇന്നാണെങ്കിലും നാളെയാണെങ്കിലും മറ്റന്നാളാണെങ്കിലും എനിക്ക് പ്രയാസമൊന്നും ഇല്ല എന്നുള്ളൊരു ഇത് വന്നു. ഇതിനെ ഞാൻ ധൈര്യപൂർവ്വം തന്നെ നേരിട്ടു എന്നുള്ളതാണ്. അപ്പൊ ഞാനിപ്പോഴും ആലോചിക്കുന്ന ഈ ആർ സി സിയിലായിരുന്നു എന്റെ ട്രീറ്റ്മെന്റ്. സർക്കാർ ആശുപത്രിയാണ്. അപ്പൊ അവിടെ ഈ ട്രീറ്റ്മെന്റിന് ഞാൻ പോകുമ്പോൾ വലിയ പുരുഷാരം, ഈ തൃശൂർ പൂരത്തിനുള്ള ആളുകൾ അവിടെയുണ്ട്, കാത്ത് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പൊ ഞാനും ആ ക്യൂയില് നിൽക്കുകയാണ്. അവിടെ ഓരോന്നിനും ഓരോ സ്പെഷ്യലൈസേഷൻ ഉണ്ട് കേട്ടോ. കിഡ്നിക്ക് പ്രത്യേകം ആളാ ലിവർ.

0: പറഞ്ഞു. പ്രത്യേകം ആള് മുറിക്ക് മുമ്പിൽ ഞാൻ കാത്തിരിക്കുമ്പോൾ ആരോ പറഞ്ഞു ഇദ്ദേഹം വലിയ കഥകളി ആർട്ടിസ്റ്റും കൂടിയാണ്. അപ്പൊ എനിക്ക് വളരെ സന്തോഷമായി. കാരണം എന്റെ അമ്മയുടെ അമ്മ എന്ന് പറയുന്ന അവര് ട്രാവൻകൂറിലെ ആദ്യത്തെ സ്ത്രീ കഥകളി പെർഫോമറാണ്. അപ്പോ ഈ എൻസൈക്ലോപീഡിയയിലെ സർവ്വവിജ്ഞാന കോശത്തില് വൈരേലി മീനാക്ഷി അമ്മ എന്നുള്ള പേര് കൊടുത്തിട്ടുണ്ട്. തൃശ്ശൂർ ഈ ആർട്ട് മ്യൂസിയത്തില് ഈ പേരും ഈ പടവും ഒക്കെ വെച്ചിട്ടുണ്ട്. അന്ന് സ്ത്രീകൾ ഇങ്ങനെ പുറത്ത് ഇതിന് പോവില്ലല്ലോ. അങ്ങനെ ഒരു പാരമ്പര്യം എനിക്കുണ്ടല്ലോ. അപ്പൊ എന്റെ ഇങ്ങനെ പരിശോധനയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഇത് പറഞ്ഞു ഇത് ഒരു 60-70% ക്യാൻസർ തന്നെയാണ്. അപ്പൊ എവിടെ ചികിത്സിക്കുന്നു? അമ്മനെ ഇവിടെ ചികിത്സിക്കാനുള്ള എനിക്ക് പ്രൈവറ്റ് ആശുപത്രികളിൽ പോകാനുള്ള പൈസ തീർച്ചയായിട്ടും ഇല്ല. പിന്നെ ഏറ്റവും കൂടുതൽ പ്രാഗൽഭ്യമുള്ള ആളുകൾ ഇവിടെ തന്നെയാണ്. അപ്പൊ ഞാൻ ഇവിടെ തന്നെയാണ് ചികിത്സ. അതങ്ങനെ കഴിഞ്ഞു. ഞാൻ നോൺ ക്ലിനിക്കലായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ ആ ഡോക്ടർ പറഞ്ഞു പറഞ്ഞോളൂ ഞാൻ പുറത്തിരിക്കുമ്പോ ഡോക്ടർ കഥകളി പെർഫോമൻസ് ഉണ്ടെന്ന് കേട്ടു. അപ്പൊ ആ ഡോക്ടർ പറഞ്ഞു ആ വലിയ സന്തോഷമായി അദ്ദേഹത്തിന്. അപ്പൊ ആ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇത് കടന്നു വരികയാണെങ്കിൽ അടുത്തൊരു 5 കൊല്ലത്തിനുള്ളില് ഡോക്ടർക്ക് എന്റെ വക ഒരു കഥകളി പ്രതീക്ഷിക്കാം. എനിക്ക് വളരെ താല്പര്യമുള്ള ഒരു മേഖലയാണ് അത്. കഥകളി എനിക്ക് വാസ്തവം പറഞ്ഞാൽ കണ്ട് ആസ്വദിക്കാനുള്ള വിജ്ഞാനം എനിക്കില്ല. അത്തരം ധാരണകളില്ല എനിക്ക്. സാധാരണ എല്ലാവരും ഇവിടെ വന്നു കഴിഞ്ഞാൽ ചോദിക്കുന്നത് എത്ര കാലം ഞാൻ ജീവിക്കുമോ എത്ര സമയമുണ്ടെന്നൊക്കെയാണ്. ഈ ഒരു കഥകളി പെർഫോമൻസ് ഉണ്ടാവും എന്ന് പറഞ്ഞ ഒരാൾ നിങ്ങളാണ്. അതെന്തായാലും കാണാൻ ഞാൻ വരും എന്ന് പറഞ്ഞു. അപ്പൊ അതങ്ങനെ ഇനിയിപ്പോ കഥകളി പഠിക്കണം എന്നുള്ളൊരു ജോലിയുണ്ട്. പിന്നെ ഈ രോഗത്തിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയിട്ടുള്ള വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
1: ഒരു ബോധ്യം
0: നമ്മൾ കൂടെ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്ന ആളുകൾ ആരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. പക്ഷെ കൂടെ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിരുന്ന പല ആളുകളും നമ്മുടെ കൂടെ ഉണ്ടാകും. പ്രത്യേകിച്ച് എന്റെ പങ്കാളി, ജീവിത പങ്കാളി ഒരുപാട് സംസ്ഥാനങ്ങളിൽ ട്രാൻസ്ഫർ ആയി പൊക്കോണ്ടിരുന്ന ഒരാളാണ്. അപ്പൊ ഈ വിവാഹ ജീവിതം കഴിഞ്ഞിട്ട് ഒരുപാട് നാളുകളൊന്നും കൂടെ താമസിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഏറെക്കുറെ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു ഗാർഹികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഈ അസുഖത്തിന്റെ സമയത്ത് സമ്പൂർണമായിട്ടും ഇദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ ഒരു നാണയത്തിന്റെ മറുപുറം നമ്മൾ കാണാനിടയായി എന്ന് പറയുന്നത് പോലെ ഈ വിവാഹ ജീവിതത്തിന്റെ ഒരു പുറം മാത്രമേ, ഒരു വശം മാത്രമേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. മറുവശവും കൂടി കാണിച്ചു തരുവാൻ ഈ അസുഖം കാരണമായി എന്നുള്ളത്. പിന്നെ എന്റെ മകൾ ഇപ്പൊ ഗോവയിലാണ്. അവള് ഫ്രീലാൻസിങ് ജേർണലിസ്റ്റാണ്, സ്വതന്ത്ര പത്രപ്രവർത്തനം. അപ്പൊ അവള് ഇപ്പൊ ഈ ഓണത്തിന് വിളിച്ചാല് അടുത്ത ഓണത്തിന് അവള് ഫോൺ എടുക്കുന്നത്. ഇതിന്റെ ചികിത്സയുടെ സമയത്ത് നമ്മൾ വിളിച്ചാൽ അവൾ ആ വിളിപ്പുറത്തുണ്ട്. തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുകളുണ്ട്, ഇല്ലാന്നൊന്നും പറയുന്നില്ല. ഈ കീമോതെറാപ്പി അതൊക്കെ വളരെ കഠിനമായ ഒരു ചികിത്സാ രീതികളാണ്. അതിൽ കൂടെ കടന്നുപോവുക ദുഷ്കരം തന്നെയാണ്. പെയിൻ കില്ലറും ഒക്കെ തരും അവര് ഈ വേദനകൾ കുറയ്ക്കാൻ. ഞാൻ പക്ഷെ പെയിൻ കില്ലർ ഒന്നും എടുത്തില്ല. അതൊരു മഹത്തായ കാര്യമായിട്ട് പറയല്ല, പക്ഷെ വേദനയിൽ കൂടി കടന്നു പോകാൻ എന്റെ മനസ്സ് തയ്യാറായിരുന്നു. കടന്നു പോവുക തന്നെ വേണമെന്ന് ഞാനൊരു തീരുമാനം കണ്ടെടുത്തു. അപ്പൊ അതങ്ങനെ കടന്നുപോയി. സ്ലീപ്പിംഗ് പിൽസ് തരുവരെ ഉറങ്ങാൻ വേണ്ടി, അല്ലെങ്കിൽ ഉറങ്ങാൻ സാധിക്കില്ല, അപ്പൊ അതും എടുത്തില്ല. ഞാൻ അതല്ലാതെ തന്നെ ഉറങ്ങുമ്പോൾ ഉറങ്ങിയാൽ മതി എന്നൊരു തീരുമാനം. അപ്പൊ അതൊക്കെ എന്നെ ഈ തിരിച്ച് ജീവിതത്തിലേക്ക് വരാൻ കുറെയേറെ സഹായിച്ചിട്ടുണ്ട്. ഈ ഭ്രമയുഗം എന്ന് പറഞ്ഞ ഒരു സിനിമ, അതിനകത്ത് ഒരു കുട്ടിച്ചാത്തൻ ഉണ്ടല്ലോ, ഇങ്ങനെ മെഴുമെഴാന്നിരിക്കുന്ന ഒരു രൂപം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കുട്ടിച്ചാത്തൻ ഇങ്ങനത്തെ ഒരു രൂപത്തിൽ കാണുന്നത്. കണ്ടീലി ഇല്ല, ഈ പുരികമില്ല, എല്ലാം കൂടി ഇങ്ങനെ ഒരു വഴുവഴുപ്പുള്ള ഒരു രൂപം, വലിയ രണ്ട് ചെവിയും കൂടി. അപ്പൊ ഞാൻ നോക്കുമ്പോ ശരിക്കും നമ്മള് ഈ ഒരു രൂപത്തിന് ഒരു സാദൃശ്യം അങ്ങനെ വരും. നമ്മളൊരു മനുഷ്യ രൂപമാണോ എന്ന് തന്നെ സംശയം തോന്നുന്ന രീതിയിൽ നമ്മൾ ആകെ മാറിപ്പോവും. ആ സമയത്ത് നമ്മളെ കരുതലോട് നോക്കാൻ ഒരാളുണ്ടാവുക എന്ന് പറയുന്നത് വലിയൊരു, അത് തീർച്ചയായിട്ടും എന്റെ ജീവിത പങ്കാളി അതിനെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ 10-ാം ക്ലാസ്സിൽ എന്റെ കൂടെ പഠിച്ച ഒരുപാട് സുഹൃത്തുക്കൾ, ഞാന് കണ്ടു മാത്രം പോയ അല്ലെങ്കിൽ അധികം അങ്ങനെ സമ്പർക്കമില്ലാതിരുന്ന ഒരുപാട് പേര് അവരിങ്ങനെ സ്നേഹത്താൽ എന്നെ പൊതിഞ്ഞു. ഇടയ്ക്ക് മാത്രമേ അവര് വിളിക്കുള്ളൂ. ഞാൻ എല്ലാവരോടും അപേക്ഷിച്ചിരുന്നത് എനിക്ക് ചിലപ്പോ ഫോണൊന്നും എടുക്കാനുള്ള ആരോഗ്യം ഉണ്ടാവില്ല, പക്ഷെ അവർ അന്വേഷിച്ചു കൊണ്ടേയിരുന്നു. അപ്പൊ എനിക്കതൊരു വലിയൊരു അനുഭവമാണ് തന്നെ. അതായത് നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ തീർച്ചയായിട്ടുണ്ടോ? ഇനി ആരും ഇല്ല എന്നുണ്ടെങ്കിലും നമുക്ക് നമ്മൾ തന്നെ ഉണ്ട്. അത് ആ ഒരു വലിയ ആത്മവിശ്വാസമായിരുന്നു. അപ്പൊ അത് കടന്നു വന്നു.
1: അടുത്ത പാട്ടിലേക്ക് പോയാലോ.
0: അടുത്ത പാട്ട് നമ്മളിപ്പോ മനുഷ്യര് മാത്രം അങ്ങനെ ഒരു ജീവിതമല്ല, എല്ലാ മൃഗങ്ങളും എല്ലാ പക്ഷികളും എല്ലാം നമ്മുടെ ഒരു ഇക്കോസിസ്റ്റത്തിന്റെ ഒരു ഭാഗമാണല്ലോ. അപ്പൊ എന്റെ വീട്ടില് ഈ

0: മൈക്കിള് ഞാൻ കുറെ പേരെ രക്ഷിച്ചെടുത്തോണ്ട് വന്ന റെസ്ക്യൂഡ് ഡോഗ്സ് അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലൊരാളെ മാർക്കറ്റിൽ നിന്ന് എടുത്തോണ്ട് വന്നു, അതൊരു വ്യാഴ്ചയാണ് എടുത്തോണ്ട് വന്നു. അപ്പൊ അതിന്റെ പേര് തേഴ്സ്ഡേ എന്നാണ്. പിന്നെ ഒരാളെ വാടക വീട്ടില് താമസിക്കുന്നവർ ഇട്ടിട്ട് പോയി, അവർ ബാംഗ്ലൂർക്ക് ട്രാൻസ്ഫർ ആയി കഴിഞ്ഞപ്പോ അവർ അവിടെ ഇട്ടിട്ട് പോയി. അപ്പൊ അതിന്റെ പേര് അറിഞ്ഞുകൂടാ, അപ്പൊ അതിന് നെയിംലെസ് എന്ന് പേരിട്ട്, പേരില്ലാത്ത ഒരാള്. ആ നെയിംലെസ്സിന് പിന്നെ രണ്ട് കുട്ടികൾ, അത് ഗർഭിണിയായിരുന്നു ആ സമയത്ത്, അത് നമുക്ക് അറിഞ്ഞുണ്ടായിരുന്നു. അപ്പൊ അതില് രണ്ട് കുട്ടികള്, അവരെല്ലാരും എന്റെ വീട്ടിലുണ്ട്. അഞ്ചു പേരുണ്ടായിരുന്നു, ഇപ്പൊ രണ്ടുപേര് മരിച്ചു, മൂന്ന് പേരുണ്ട്. ഒരാളുടെ പേര് ശംഖു എന്നാണ്, അത് ഇപ്പൊ എന്റെ മകളുടെ കൂടെയുണ്ട്. നമ്മള് ഈ തെരുവ് നായ്ക്കൾ എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ മാറ്റി നിർത്തുന്നുണ്ടല്ലോ, ഏ വിഷബാധയുള്ളവരാണ്, അങ്ങനെയല്ല. വാസ്തവത്തില് പല രാജ്യങ്ങളിലും അവർ ചെയ്യുന്ന, എവിടെയൊക്കെ തെരുവ് നായ്ക്കളെ സമൂലമായി കൊന്നൊടുക്കിയിട്ടുണ്ടോ അവിടെയെല്ലാം ദുരന്തങ്ങൾ, അതായത് ഈ സൂണോട്ടിക് ഡിസീസസ് എന്ന് പറയുക, അതായത് ജന്തുജന്യ രോഗങ്ങൾ തീർച്ചയായിട്ടും വന്നിട്ടുണ്ട്. സൂറത്തില് 1994 മുഴുവനും തെരുവ് നായ്ക്കളെ കൊന്നു കളഞ്ഞു. അപ്പൊ അവിടെ ഈ എലികളുടെ ശല്യം കൂടിയിട്ട് പ്ലേഗ് ബാധിച്ചു. അപ്പൊ ഇത് ഒന്നൊന്നുമായിട്ട് പരസ്പരം ബന്ധപ്പെട്ട് തന്നെയാണ് ഇരിക്കുന്നത്. നമുക്കത് മനസ്സിലാവുന്നില്ല എന്നുള്ളത് മാത്രമാണ്. ഒരു ജീവിയെ നമ്മൾ കൊന്നൊടുക്കിയാൽ തീർച്ചയായിട്ടും അതിന്റെ പ്രത്യാഘാതം ഉണ്ടാവും. അപ്പൊ പല രാജ്യങ്ങളിലും ഡെൻമാർക്ക് അവരൊക്കെ ചെയ്യണ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ആനിമൽ ബർത്ത് കൺട്രോൾ, അത് തീർച്ചയായിട്ടും അതുണ്ട്. പിന്നെ എല്ലാത്തിനെയും വാക്സിനേറ്റ് ചെയ്യും. ഈ ഉപേക്ഷിക്കുന്ന നായ്ക്കള് അത് വലിയ കുറ്റകൃത്യമായിട്ട്, ഇപ്പൊ പല വീട്ടിലും എന്താ ചെയ്യണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നായ്ക്കളെ ആ ഓമനത്വത്തിന്റെ ഒരു പീരീഡ് ഉണ്ടല്ലോ, അത് കഴിയുമ്പോ റോഡിൽ ഉപേക്ഷിക്കുക, അവർക്ക് അറിയില്ല റോഡിൽ ജീവിക്കാൻ, അവര് തെരുവ് നായ്ക്കളായിട്ട് മാറുകയാണ്. ഈ നമ്മൾ വേറൊരാളുടെ ദുഃഖം മനസ്സിലാക്കാൻ കഴിവില്ലാതെ വരുമ്പോ അതൊക്കെ വേറൊരു മാനസികാവസ്ഥയിൽ നമ്മൾ എത്തും. കവിളത്തെ കണ്ണീർ കണ്ട് അങ്ങനൊരു പാട്ടുണ്ട്, മണിമുത്താണ് ഇന്ന് കരുതി. അത് വേറൊരാള് കരയുമ്പോ അത് ഒരു മുത്ത് അങ്ങനെ വരികയാണ് എന്ന് വിചാരിച്ചിട്ട് വില പേശാൻ ഒരാള് ചെല്ലുകയാണ്. അതുപോലെ സങ്കടത്തിന്റെ തേങ്ങൽ കേട്ട് അത് പുതിയൊരു രാഗമാണെന്ന് വിചാരിച്ചിട്ട് അതിന് ശ്രുതി ചേർക്കാൻ അങ്ങനെ പോയ ഒരു പാട്ടാണ്. അത് എനിക്കൊന്ന് ശ്രീ എം എസ് ബാബുരാജ് അദ്ദേഹം സംഗീതം, പി ഭാസ്കരൻ മാഷ് എഴുതിയത്.
1: പാട്ടിന് ശേഷം നമുക്ക് തിരികെ

0: ദുരന്തങ്ങളെ നേരിടാൻ പഠിപ്പിക്കുന്ന ഒരാളെന്ന നിലയിൽ രോഗാവസ്ഥ നൽകിയ ശാരീരികവും മാനസികവുമായിട്ടുള്ള വെല്ലുവിളികളെ ഒരു ദുരന്തമായി കാണാതെ ഒരു അതിജീവനമായിട്ടാണല്ലോ കണ്ടത്. അപ്പൊ ഇത്തരം രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആൾക്കാർക്ക് എന്താണ് മാഡത്തിന് പറയാനുള്ളത്?
1: നമ്മളെല്ലാം പോസിറ്റീവായിട്ട് എടുക്കുക, അതായത് എല്ലാം ശുഭാപ്തി വിശ്വാസത്തോടു കൂടി എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പൊ ഒരു ഹോർമോൺ ടാബ്ലറ്റ് തന്നിട്ടുണ്ട്. അത് കഴിക്കുമ്പോൾ ഈ സന്ധി വേദനകൾ എവിടെയൊക്കെ സന്ധി ഉണ്ടെന്ന് നമുക്ക് നല്ല ബുദ്ധിമുട്ട്. അപ്പൊ ഞാൻ വിചാരിക്കണം അതിന്റെ പോസിറ്റീവ് സൈഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഈ സന്ധികളെ പറ്റി ഞാൻ ഇതുവരെ ബോധവതിയായിരുന്നില്ല. എവിടെയൊക്കെ സന്ധികളുണ്ട്, ജോയിന്റ്സ് ഉണ്ടെന്ന് നമ്മൾ അങ്ങനെ എന്നു കഴിഞ്ഞിട്ട് ഓഹോ ഇവിടെ സന്ധിയുണ്ട് അങ്ങനെ നമ്മൾ ആലോചിക്കില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് അറിയാം എവിടെയൊക്കെ ഈ ജോയിന്റ്സ് ഉണ്ടെന്നുള്ളത്. ഇതിങ്ങനെ നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോ ഓ അവിടെ ഉണ്ടല്ലോ ഒരു സന്ധി എന്ന് വിചാരിക്കും. അതുപോലെ ഇത് സെക്കൻഡറീസ് ആയിട്ട് നമ്മുടെ കക്ഷത്തിന്റെ അവിടെ ഒരു നാരങ്ങ വലുപ്പത്തിലൊരു മുഴയായിട്ടാണ് രണ്ടാമതായിട്ട് കണ്ടത്. മാരടത്തിലെ ഡക്ട് എന്ന് പറയുന്ന അവിടെയാണ് തുടക്കം. ഈ ലിംഫ് നോഡ്സ് മുഴുവനും വലത്തെ കയ്യിലെ എടുത്ത് മാറ്റി. ശരിക്കും വാസ്തവത്തിൽ നമ്മുടെ ശരീരത്തിൽ ഒരു 400 മുതൽ 800 വരെ ലിംഫ് നോഡ്സ് ഉണ്ടെന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അപ്പൊ ഈ ഇത് എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പയറിന്റെ ഒരു ഷേപ്പിൽ ഇരിക്കുന്ന ചെറിയൊരു സാധനം, 2 മില്ലിമീറ്റർ മുതൽ 25 മില്ലിമീറ്റർ വരെ വലിപ്പമുള്ള ഒരു സാധനം. ഈ ക്യാൻസർ വരുമ്പോ ഇത് പ്രവർത്തിക്കുന്നതിന്റെ ഒരു ലക്ഷണമാണ് ഈ മുഴയായിട്ട് അത് വരുന്നത്. അതായത് അവരിതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അവങ്ങൾ നമ്മൾ അറിയാതെ എന്തെല്ലാം ജോലി ചെയ്യുന്നു. അപ്പൊ ലിംഫ് നോഡ് എടുത്ത് മാറ്റി കഴിഞ്ഞപ്പോ ഈ സ്രവങ്ങള് അവിടെ കൈകാര്യം ചെയ്യാൻ പറ്റാതെ വരുന്ന, അപ്പോ നമ്മൾ എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യണം. പ്രത്യേക എക്സസൈസ് ഉണ്ട്, ഒരു പ്രത്യേക ഒരു പാത്രമൊക്കെ വെച്ച് തരും ആദ്യം സർജറി ചെയ്ത് കഴിഞ്ഞിട്ട്. അതിലിങ്ങനെ കളക്ട് ചെയ്യുമ്പോഴാണ് ഈ ജോലിയൊക്കെ ഈ ലിംഫ് നോഡ്സ് നമ്മൾ അറിയാതെ ചെയ്തുകൊണ്ടിരുന്നല്ലോ. അപ്പൊ അങ്ങനെ നമ്മുടെ ശരീരം വാസ്തവത്തില് നമ്മൾ അറിയാതെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഏത് രോഗാവസ്ഥയിലും നമ്മൾ സമാധാനിക്കേണ്ടത് നമ്മളെക്കാളും കഷ്ടപ്പെടുന്ന ഒരുപാട് പേര് തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ 1 കോടിയോളം ആളുകള് കാഴ്ചശക്തി ഇല്ലാത്തവര് ഉണ്ട്, കേൾവി കുറവുള്ള ആളുകള്, 1000 കുട്ടികൾ ജനിച്ചാൽ 4 പേർക്ക് കേൾവിയില്ല. അപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ, കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, സംസാരിക്കാൻ കഴിവുണ്ടെങ്കിൽ, ബുദ്ധി നേരെയാണെങ്കിൽ, ഇപ്പൊ ബുദ്ധിമാന്യമുള്ള എത്രയോ പേര് അങ്ങനെ ജനിക്കുന്നു. അപ്പൊ ഇതുണ്ടെങ്കിൽ തന്നെ നിങ്ങള് ഏറ്റവും വലിയ ഭാഗ്യവാനോ ഭാഗ്യവതിയോ ആണ്. അപ്പൊ ഈ രോഗങ്ങളെ ഒന്നും നമ്മൾ അങ്ങനെ ഒരു നിരാശ ആയിട്ട് കാണേണ്ടതില്ല. ഏതിനെയും തരണം ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇനി ആരും കൂടെ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വന്നത് ഒറ്റയ്ക്കല്ലേ, നമ്മളിങ്ങനെ ഒരു കൂട്ടമായിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് ജനിച്ച അങ്ങനെ അല്ലല്ലോ, പോകുന്നതും ഒറ്റയ്ക്കല്ലേ. ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് പേര് നമ്മുടെ കൂടെ കാണും, അവരും ഓരോരുത്തരായിട്ട് അവരും കൊഴിഞ്ഞു പോകും. അപ്പൊ നമ്മൾ ഒറ്റയ്ക്ക് വന്നോ ഒറ്റയ്ക്ക് പോകണം, അപ്പൊ ആ ബോധ്യം മനസ്സിൽ വയ്ക്കുക. ഇങ്ങനെ നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കാൻ പോകരുതെന്നുള്ള എനിക്ക് പറയാനുള്ള അതേ ഉള്ളൂ. എപ്പോഴും എല്ലാത്തിന്റെയും നല്ല വശം കാണാനായിട്ട്, ഒരു ദുരനുഭവം ആയിട്ട് ഒന്നിനെയും എടുക്കേണ്ടതല്ല, അത് പാഠമായിട്ട് എടുത്താൽ മതി. അതായത് നമ്മളെ തിരുത്താൻ ഉള്ള ഒരു പാഠമായിട്ട് എടുത്താൽ മതി. ഇപ്പൊ ഈ ഡോക്ടർ തന്നെ എന്റെ അടുത്ത് പറഞ്ഞു, ഈ കീമോതെറാപ്പി കഴിയുമ്പോൾ പൊതുവേ ഉള്ള ഒരു അനുഭവം, ആളുകൾക്ക് സ്വഭാവം കുറച്ചൊന്നും നന്നാവും പറഞ്ഞു. അത് ഞാൻ പറഞ്ഞു, ഞാൻ കുറച്ചൊക്കെ നല്ല സ്വഭാവം എനിക്ക് ഇപ്പൊ തന്നെ ഉണ്ട് ഡോക്ടർ പറഞ്ഞു. പിന്നെ എന്നാ അത് പോകാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങള് സംഭാഷണം അവസാനിപ്പിക്കുന്നത്. സന്തോഷമായിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഒരു സാധ്യത, ഒരു വാതിൽ എപ്പോഴും തുറന്നിരിക്കും. ഈ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഉദിക്കുന്നുണ്ടല്ലോ, അത് സൂര്യന്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ നമ്മൾ അങ്ങനെ കരുതിയാൽ മതി.
0: അടുത്ത പാട്ടിലേക്ക് പോയാലോ.
1: അസ്തമന കടലിനകലെ, സൂര്യൻ അസ്തമിക്കുന്ന ഒരു ഭാഗം
0: ചക്രവാളം,
1: അതിനും അപ്പുറത്ത് അജ്ഞാതമായിട്ടുള്ള ഒരു ദ്വീപിലെ അരയന്നങ്ങളെ, തിരമാലകളെ, തിരമാലകൾ ഇങ്ങനെ അരയന്നമായിട്ട്, അരയന്നം ഒരു സന്ദേശവാഹകനായിട്ട് നമ്മൾ പല സാഹിത്യത്തിലും വരുന്നുണ്ടല്ലോ. ഇപ്പൊ നളചരിതമാട്ടകഥയിലും ഈ ദമയന്തി എടുത്ത് നളനെ പറ്റിയുള്ള വിശേഷങ്ങൾ പോയി പറയുന്ന അരയന്നമാണ്, അതൊരു വിശുദ്ധിയുടെ പ്രതീകം. അതുപോലെ ഈ തിരമാല ഇങ്ങനെ ആരുടെയോ സന്ദേശം കൊണ്ട് ഇങ്ങനെ വരികയാണ് കരയിലേക്ക് എന്നുള്ള ഒരു ഇത്, സന്ധ്യ എന്നുള്ള സിനിമയില് ശ്രീ എം എസ് ബാബുരാജ് സംഗീതം നിർവഹിച്ചിരിക്കുന്നു.

ജീവിതം നേരിടുന്ന അപ്രതീക്ഷിത ദുരന്തങ്ങളെ ശാസ്ത്രീയമായ അറിവുകൊണ്ടും വ്യക്തിപരമായ പ്രതിസന്ധികളെ തളരാത്ത മനക്കരുത്തുകൊണ്ടും എങ്ങനെ നേരിടാമെന്നതിന്റെ ജീവിക്കുന്ന മാതൃകയാണ് ഡോക്ടർ കെ ജി താര. പ്രകൃതിയുടെ മാറ്റങ്ങളെ തിരിച്ചറിയാനും അതിനൊപ്പം കരുതലോടെ ജീവിക്കാനും മാഡം നൽകിയ ഓരോ നിർദ്ദേശവും നമ്മുടെ ശ്രോതാക്കൾക്ക് വലിയൊരു മുതൽക്കൂട്ടാണ്. ഔദ്യോഗിക തിരക്കുകൾക്കിടയിലും കലയെയും തത്വശാസ്ത്രത്തെയും നെഞ്ചോട് ചേർക്കുന്ന താങ്കളുടെ ഈ സക്രിയമായ ജീവിതം

0: എല്ലാവർക്കും പ്രചോദനമാകട്ടെ. വിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളും പങ്കുവയ്ക്കാൻ ഞങ്ങളോടൊപ്പം ചേർന്നതിന് ഡോക്ടർ താരയ്ക്ക് ഹൃദയം നിറഞ്ഞ നന്ദി ആകാശവാണിയുടെ പേരിൽ അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം.
1: എനിക്കും അങ്ങോട്ട് ഒരുപാട് നന്ദി കേട്ടോ. ശരിക്കും ശ്രീമതി ആശ, ഇവിടുത്തെ ജീവനക്കാർ, കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾ എല്ലാവർക്കും നിങ്ങൾ എനിക്ക് ഈ അവസരം തന്നതിനും ഞാൻ ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു. താങ്ക് യു.
2: സംസ്ഥാന ദുരന്ത നിവാരണ സെന്ററിന്റെ മുൻ മേധാവി ഡോക്ടർ കെ ജി താര അതിഥിയായി പങ്കെടുത്ത ഞാൻ എന്റെ പ്രിയഗാനങ്ങളുടെ അവസാന ഭാഗമാണ് ഇതുവരെ കേട്ടത്. ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ. നിർവഹണം എം എസ് ആശ. നിർവഹണ സഹായം വിഷ്ണുമോഹൻ.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ പാമ്പുകടിയും സുരക്ഷാ മുൻകരുതലും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ബയോഡൈവേഴ്സിറ്റി സെൽ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് മുഹമ്മദ് അൻവർ മറുപടി നൽകുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് രാവിലെ 15 മുതൽ 12 മണിവരെ വിളിക്കുക. വിളിക്കേണ്ട നമ്പറുകൾ പറയാം: 9495946321 ഒരു നമ്പർ കൂടിയുണ്ട്: 9496596321. വിഷയം പാമ്പുകടിയും സുരക്ഷാ മുൻകരുതലും. അറിയിപ്പ് കഴിഞ്ഞു.

0: വൈകുന്നേരം 5:30 തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന സംസ്ഥാന മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ റിപ്പോർട്ട് ഇന്ന് വൈകുന്നേരം 5:30.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്. സംഗീത സരണി സംഗീതസരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.
2: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
3: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസീ കെ സഹാരേ കി സറൂറത്ത് ന പഡേ ആപ് അപ്ന ബുഢാപാ ഭി ഗൗരവ് കെ സാത്ത് ബിതാ സകോ.
2: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.

0: സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: പ്രിയ ശ്രോതാക്കളെ, ഒരു ചലച്ചിത്രഗാനം കേൾക്കാം.

എന്റെ മൊയ്തീൻ എന്ന ചിത്രത്തിനുവേണ്ടി ജയചന്ദ്രനും ശിൽപാരാജും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ആകാശവാണി ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: തേന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്നലെ മെയ് 17 വേൾഡ് ഹൈപ്പർ ടെൻഷൻ ഡേ അഥവാ ലോക രക്താതി സമ്മർദ്ദ ദിനം ആയിരുന്നല്ലോ. നിശബ്ദ കൊലയാളി എന്നറിയപ്പെടുന്ന രക്താതി സമ്മർദ്ദത്തെക്കുറിച്ച് നമ്മെ ബോധവാന്മാരാക്കാൻ വേണ്ടിയാണ് ഈ ദിനാചരണം നടത്തി വരുന്നത്. ഈ ദിനാചരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും രക്താതി സമ്മർദ്ദം നിയന്ത്രിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ശ്രോതാക്കളോട് സംസാരിക്കുന്നു ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അനശ്വര കാർത്തിക.
2: ഇന്നലെ മെയ് 17 വേൾഡ് ഹൈപ്പർ ടെൻഷൻ ഡേ ആയിരുന്നു. എല്ലാ വർഷവും മെയ് 17 ലോക രക്താതി സമ്മർദ്ദ ദിനമായി ആചരിക്കുന്നത്. രക്താതി സമ്മർദ്ദം തടയുന്നതിനും കണ്ടെത്തുന്നതിനും നിയന്ത്രിക്കുന്നതിനും വേണ്ടി പൊതുജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനു വേണ്ടിയാണ് ഈ ദിനം ആചരിക്കുന്നത്. ഒരുമിച്ച് രക്തസമ്മർദ്ദം നിയന്ത്രിക്കുക, കൃത്യമായി രക്തസമ്മർദ്ദം അളക്കുക, രക്താതി സമ്മർദ്ദം എന്ന നിശബ്ദ കൊലയാളിയെ തോൽപ്പിക്കുക, ഇതാണ് ഈ വർഷത്തെ വേൾഡ് ഹൈപ്പർ ടെൻഷൻ ഡേയുടെ പ്രമേയം. ഹൈപ്പർ ടെൻഷൻ എന്നാൽ എന്താണ്? നമ്മുടെ ഹൃദയം രക്തം പമ്പ് ചെയ്യുമ്പോൾ രക്തക്കുഴലുകളിൽ ഉണ്ടാകുന്ന ഒരു പ്രഷർ അഥവാ സമ്മർദ്ദമാണ് രക്തസമ്മർദ്ദം. ഇത് എല്ലാ മനുഷ്യരിലും ഉള്ള കാര്യമാണ്. രക്തസമ്മർദ്ദം അളക്കാൻ നമുക്ക് ഉപകരണങ്ങളുണ്ട്. രണ്ട് അളവുകളാണ് രക്തസമ്മർദ്ദത്തിനുള്ളത്. മുകളിലത്തെ അളവ് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നു. താഴത്തെ അളവിനെ ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്നും പറയുന്നു. ഒരു 18 വയസ്സ് കഴിഞ്ഞ മുതിർന്ന വ്യക്തിയുടെ ബ്ലഡ് പ്രഷർ 120/80 എന്ന അളവിന് താഴെ നിൽക്കണം. ഈ അളവ് 140/90 എന്ന അളവിന് മുകളിൽ പോവുകയാണെങ്കിൽ നമുക്ക് ആ വ്യക്തിക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടെന്ന് പറയാം. ഇനി ഹൈപ്പർ ടെൻഷൻ ഉണ്ടാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രായം, 40 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ജനിതകമായിട്ടുള്ള ചില അസുഖങ്ങൾ ഉള്ളവരിലും കുടുംബത്തിൽ ആർക്കെങ്കിലും, പ്രത്യേകിച്ച് അമ്മ, അച്ഛൻ, സഹോദരങ്ങൾ എന്നിങ്ങനെ ആർക്കെങ്കിലും അമിത രക്തസമ്മർദ്ദമുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കും വരാൻ സാധ്യതയുണ്ട്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ തകരാറ്, അമിതവണ്ണം, വ്യായാമമില്ലായ്മ, ജങ്ക് ഫുഡ് അഥവാ പോഷക ഗുണം കുറഞ്ഞ, കലോറി കൂടിയ, പഞ്ചസാരയും കൊഴുപ്പും കൂടുതലടങ്ങിയ ഭക്ഷണങ്ങളുടെ ഉപയോഗം, ഉപ്പിന്റെ അമിത ഉപയോഗം, പുകവലി, പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം, മദ്യപാനം, മാനസികമായുള്ള സമ്മർദ്ദം, ഉറക്കമില്ലായ്മ, ഈ പറയുന്ന കാരണങ്ങളെല്ലാം ക്രമേണ ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടാകാൻ സാധ്യത കൂട്ടുന്നു. ഹൈപ്പർ ടെൻഷന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ലക്ഷണങ്ങൾ ചിലപ്പോൾ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകാറില്ല. പൊതുവെ 180/120 എന്ന അളവിന് മുകളിൽ രക്തസമ്മർദ്ദം പോകുമ്പോഴാണ് ലക്ഷണങ്ങൾ കാണുന്നത്. തലവേദന, തലചുറ്റൽ, ഓർക്കാനം, ഛർദ്ദി, കാഴ്ചമങ്ങൽ, മൂക്കിൽ നിന്നും രക്തസ്രാവം, ഹൃദയമിടിപ്പിലെ വ്യത്യാസം, നെഞ്ചുവേദന, കിതപ്പ്, ശ്വസിക്കാൻ ബുദ്ധിമുട്ട്, അമിതമായ ക്ഷീണം, അമിതമായ ഉത്കണ്ഠ, ഇവയൊക്കെയാണ് ലക്ഷണങ്ങൾ. ഹൈപ്പർ ടെൻഷൻ വളരെയധികം കാലം നിയന്ത്രിക്കാതെ ഇരിക്കുകയാണെങ്കിൽ അത് ശരീരത്തിലെ പല അവയവങ്ങളെയും ബാധിക്കുകയും അതുമൂലം പലതരം സങ്കീർണതകൾ ഉണ്ടാകുകയും ചെയ്യുന്നു. ഹൈപ്പർ ടെൻഷൻ നിയന്ത്രിച്ചില്ലെങ്കിൽ അത് ഹൃദയം, വൃക്ക, കണ്ണുകൾ, രക്തക്കുഴലുകൾ, തലച്ചോറ് എന്നിവയെ ബാധിക്കാം. ഹൃദയാഘാതം, പക്ഷാഘാതം തുടങ്ങിയവ ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ പല ലക്ഷണങ്ങളും രക്താതി സമ്മർദ്ദത്തോടൊപ്പം മാത്രമല്ല മറ്റു പല അസുഖങ്ങളുടെ ലക്ഷണങ്ങളായും കാണാറുണ്ട്. ഉദാഹരണത്തിന് തലവേദന, കാഴ്ചമങ്ങൽ തുടങ്ങിയവ. അപ്പോൾ തലവേദനയോ കാഴ്ചമങ്ങലോ ഉള്ള ഒരാൾ ബി പി പരിശോധിക്കുമ്പോൾ നോർമലാണ്, പക്ഷെ തലവേദന മാറുന്നില്ല, കാഴ്ചമങ്ങൾ കൂടിക്കൂടി വരുന്നു, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മറ്റു വല്ല അസുഖങ്ങളും ആണോ എന്നുള്ളതും ആശുപത്രിയിൽ പോയി ഡോക്ടറെ കണ്ട് പരിശോധിച്ച് ഉറപ്പ് വരുത്തേണ്ടതാണ്. പലപ്പോഴും രക്താതി സമ്മർദ്ദമുള്ളവർ ആശുപത്രികളിൽ എത്തുന്നത് രക്താതി സമ്മർദ്ദം നിയന്ത്രിക്കാതെ കാലങ്ങൾ കഴിഞ്ഞ് അതുമൂലമുണ്ടാകുന്ന സങ്കീർണതകൾ അതിന്റെ ലക്ഷണങ്ങളുമായിട്ടാണ്. ഉദാഹരണത്തിന് പെട്ടെന്നുള്ള കാഴ്ച നഷ്ടപ്പെടുക, ഹൃദയാഘാതം, അല്ലെങ്കിൽ വൃക്കകൾ തകരാറിലാവുക തുടങ്ങിയ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് പലപ്പോഴും ആൾക്കാർ ആശുപത്രിയിൽ എത്തുന്നതും അവരെ പരിശോധിക്കുമ്പോഴാണ് പലപ്പോഴും രക്തസമ്മർദ്ദം കൂടി നിൽക്കുന്നതായി കണ്ടുപിടിക്കുന്നതും. കൃത്യമായി ബി പി പരിശോധിക്കുക, കൂടുതലാണെന്ന് കാണുകയാണെങ്കിൽ നിയന്ത്രിക്കുക, ഇതാണ് ഇതിനുള്ള പ്രതിവിധി. 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ 3 മാസത്തിലൊരിക്കലെങ്കിലും ബി പി പരിശോധിക്കുക. ബി പിയുടെ അളവ് 140-90 മുകളിലാണെങ്കിൽ രക്താതി സമ്മർദ്ദം ഉണ്ടെന്നാണ് അർത്ഥം. 160-100 എന്ന അളവിന് താഴെയാണ് രക്താതി സമ്മർദ്ദമെങ്കിൽ ജീവിതശൈലിയിലുണ്ടാക്കുന്ന മാറ്റങ്ങൾ വഴി നമുക്കത് നിയന്ത്രിക്കാം. കൂടാതെ 3 മാസത്തിലൊരിക്കൽ ബി പി പരിശോധനയും നടത്തണം. ഇനി രക്തസമ്മർദ്ദം 160-100 എന്ന അളവിന് മുകളിലാണെങ്കിൽ ജീവിതശൈലിയിൽ മാറ്റങ്ങളോടൊപ്പം തന്നെ മരുന്നുകളും നമുക്ക് ആവശ്യമായി വരും. കൂടാതെ മാസത്തിലൊരിക്കൽ ബി പി ചെക്ക് ചെയ്യുകയും വേണം. നമുക്ക് ബി പി ചെക്ക് ചെയ്യാൻ ആശുപത്രിയിൽ പോകാം, ക്ലിനിക്കിൽ പോകാം. വീട്ടിൽ തന്നെ ഇപ്പോൾ ബി പി ചെക്ക് ചെയ്യുന്ന ഉപകരണം ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ബി പി ചെക്ക് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്, അതെങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. ആദ്യമേ തന്നെ ബി പി ആരുടെ ബി പി ആണോ നോക്കാനുള്ളത്,

0: ആള് ഒരഞ്ചു മിനിറ്റെങ്കിലും ശാന്തമായി ഇരുന്ന ശേഷം വേണം അയാളുടെ ബി പി നോക്കാൻ. അപ്പൊ ബി പി നോക്കുമ്പോൾ കയ്യില് തോളിനും കൈമുട്ടിനും ഇടയ്ക്ക് കുറച്ച് കൈമുട്ടിനോട് ചേർന്ന് വരുന്ന ഭാഗത്ത് ആണ് ബി പി അപ്പാരറ്റസിന്റെ കഫ് നമ്മൾ ചുറ്റിക്കെട്ടുന്നത്. അത് കെട്ടിയ ശേഷം ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, നമ്മൾ എപ്പോഴും ആ കൈയുടെ കൈയും ഹൃദയവും ഒരേ ലെവലിലായിരിക്കണം. അപ്പം നമ്മൾ ഇരുന്നു കൊണ്ട് കൈ ഒരു മേശപ്പുറത്ത് വെച്ചിട്ട് ചെക്ക് ചെയ്യുകയാണെങ്കിൽ കൃത്യമായി ബി പി നമുക്ക് കിട്ടും. ബി പി അളന്ന് നോക്കുമ്പോൾ ഒരു തവണ ചെയ്ത ശേഷം ഒന്നോ രണ്ടോ മിനിറ്റ് വെയിറ്റ് ചെയ്ത് ഒന്നുകൂടെ അളന്ന് നോക്കുക, വീണ്ടും ഒന്നോ രണ്ടോ മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഒന്നും കൂടെ നോക്കുക. അങ്ങനെ രണ്ടോ മൂന്നോ തവണ ചെയ്ത ശേഷം അതിലേറ്റവും കുറഞ്ഞ ബി പിയുടെ അളവുകളാണ് നമ്മൾ രേഖപ്പെടുത്താനുള്ളത്. രക്താതി സമ്മർദ്ദം നിയന്ത്രിക്കാൻ പിന്തുടരേണ്ട ജീവിതശൈലി മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. രക്താതി സമ്മർദ്ദം നിയന്ത്രിക്കാൻ ഉപകരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ, ഉദാഹരണത്തിന് പച്ചക്കറികൾ, പഴങ്ങൾ, മുഴുധാന്യങ്ങൾ, ഇലക്കറികൾ എന്നിവ ധാരാളമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഉപ്പിന്റെ അമിതോപയോഗം കുറയ്ക്കുക. ഒരു ദിവസം 5 ഗ്രാം അഥവാ 1 ടീസ്പൂണിൽ കൂടുതൽ ഉപ്പ് ഉപയോഗിക്കാതിരിക്കുക. പഞ്ചസാര, കൊഴുപ്പ് എന്നിവ കഴിവതും ഒഴിവാക്കുക. വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണ സാധനങ്ങൾ കഴിവതും ഒഴിവാക്കുക. അധികമായി ഉപ്പ് അടങ്ങുന്ന അച്ചാറ്, പപ്പടം, ഉണക്കമീന്, പ്രോസസ്ഡ് ഫുഡുകൾ ഒക്കെ കഴിവതും കഴിക്കാതിരിക്കുക. ചായ, കോഫി തുടങ്ങിയ പാനീയങ്ങൾ ദിവസത്തിൽ 1 കപ്പിലധികം കുടിക്കാതിരിക്കുക. അതുപോലെ ചിട്ടയായ വ്യായാമക്രമം പാലിക്കുക. ആഴ്ചയിൽ 5 ദിവസമെങ്കിലും ദിവസവും 30 മിനിറ്റ് എന്ന കണക്കിന് വ്യായാമം ചെയ്യാൻ സമയം കണ്ടെത്തുക. വ്യായാമത്തിൽ വേഗത്തിലുള്ള നടത്തം, ജോഗിങ്, സൈക്ലിംഗ്, നീന്തൽ, ഡാൻസിങ് എന്നിവ ഉൾപ്പെടുത്താം. ഇനി ഫുട്ബോൾ, ബാസ്കറ്റ്ബോൾ, ബാഡ്മിന്റൺ തുടങ്ങിയ കഠിനമായ വ്യായാമം ഉൾപ്പെടുന്ന കളികളാണ് എങ്കിൽ ആഴ്ചയിൽ 3 ദിവസം 20 മിനിറ്റ് വീതം ചെയ്താൽ മതിയാകും. അതുപോലെ കഴിവതും ലിഫ്റ്റ്, എസ്കലേറ്റർ എന്നിവ ഒഴിവാക്കി സ്റ്റെപ്പ് കയറുന്നത്, പടികൾ കയറുന്നതും നമുക്ക് ശീലിക്കാം. ശരിയായ ഭക്ഷണം, ചിട്ടയായ വ്യായാമം എന്നിവ കൊണ്ട് ശരീരഭാരം നിയന്ത്രിക്കുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പുകവലി, പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം, അമിതമായ മദ്യപാനം തുടങ്ങിയ ദുശീലങ്ങൾ നമുക്ക് പാടെ ഒഴിവാക്കാം. അമിത മാനസിക സമ്മർദ്ദം ഉണ്ടാക്കാവുന്ന സാഹചര്യങ്ങൾ കഴിവതും ഒഴിവാക്കുക. മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. മാനസികാരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്ന കാര്യങ്ങൾ, ഉദാഹരണത്തിന് യോഗ, മെഡിറ്റേഷൻ തുടങ്ങിയവ ശീലമാക്കാം. അതുപോലെ ദിവസവും 6 മുതൽ 8 മണിക്കൂർ വരെ ഉറക്കം കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ ഈ ഉറക്കത്തിന്റെ കാര്യം, പല പഠനങ്ങളും സൂചിപ്പിക്കുന്നത് ഉറക്കം കുറയുന്നത് കൊണ്ട്, അതായത് ഒരു 6 മണിക്കൂറെങ്കിലും ഉള്ള ഉറക്കം നമുക്ക് രാത്രി എല്ലാ ദിവസവും കിട്ടുന്നില്ല എങ്കിൽ കാലക്രമേണ മാസങ്ങളും വർഷങ്ങളും കഴിയുമ്പോൾ അത് രക്താതി സമ്മർദ്ദത്തിലേക്ക് നയിക്കുന്നു. അപ്പോൾ ഉറക്കം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എല്ലാ ദിവസവും 6 മണിക്കൂർ എങ്കിലും ചുരുക്കം ഉറങ്ങേണ്ടതാണ്. 1-8 മണിക്കൂർ ഉറങ്ങുകയാണ് വേണ്ടത്. ഒരു മുതിർന്ന ഒരു വ്യക്തി 8 മണിക്കൂർ ഉറങ്ങുന്നതാണ് ഒരു ശരീരത്തിന് ആവശ്യമായിട്ടുള്ളത്. പലപ്പോഴും നമ്മുടെ ജോലി സംബന്ധമായും അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ കമ്പ്യൂട്ടർ, മൊബൈല്, TV തുടങ്ങിയ കാര്യങ്ങൾ നോക്കിയിരിക്കുന്നത് കൊണ്ടും പഠനത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ആൾക്കാരൊക്കെ ഉറക്കമാണ് ത്യജിക്കുന്നത്. എന്നാൽ ഇത് പിന്നീട് അങ്ങോട്ട് നമ്മുടെ ആരോഗ്യം ഇല്ലാതാക്കുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായി ഉറക്കം 1-6 മണിക്കൂറെങ്കിലും കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. എന്നത് മാത്രമല്ല, പലപ്പോഴും നമ്മൾ നമ്മുടെ സമയക്രമം തെറ്റിയാണ് ഉറങ്ങുന്നത്. എല്ലാ ദിവസവും ഒരേ സമയത്ത് തന്നെ ഉറങ്ങി എഴുന്നേക്കാൻ ഉള്ള ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക. ഏറ്റവും ഫലപ്രദമായിട്ടുള്ളത് അതാണ്. കൃത്യമായ ഒരേ സമയത്ത് തന്നെ ഒരു ടൈം ടേബിൾ പോലെ എല്ലാ ദിവസവും ഏകദേശം ഒരേ സമയത്ത് ഉറങ്ങി ഒരേ സമയത്ത് എഴുന്നേൽക്കുന്ന രീതി പിന്തുടരുകയാണെങ്കിൽ നമുക്ക് അതിരക്ത സമ്മർദ്ദം തടയാൻ അത് വളരെയധികം സഹായിക്കും. രക്താതി സമ്മർദ്ദം ഉള്ളവരാണെങ്കിൽ ഈ പറഞ്ഞ ജീവിതശൈലി മാറ്റങ്ങളോടൊപ്പം തന്നെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള മരുന്നുകളും മുടങ്ങാതെ ഉപയോഗിക്കണം. അതുകൂടാതെ കൃത്യമായ ഇടവേളകളിൽ BP പരിശോധിക്കുകയും വേണം. ഭക്ഷണങ്ങളെ പറ്റി പറയുമ്പോൾ നമുക്ക് ഹൈപ്പർ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടി പ്രത്യേക തരം ഒരു ഡയറ്റ് തന്നെയുണ്ട്. ഡാഷ് ഡയറ്റ് എന്നാണ് അതിന്റെ പേര്. ഡയറ്ററി അപ്രോച്ച് ടു സ്റ്റോപ്പ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്ന ഡാഷ് ഡയറ്റ് ഉണ്ട്. ഈ ഡാഷ് ഡയറ്റിനകത്ത് നമ്മൾ ഈ പറയുന്നത് പോലെ കൂടുതൽ ഇലക്കറികളും പഴവർഗ്ഗങ്ങളും, പ്രത്യേകിച്ച് ഓറഞ്ച്, ഏത്തപ്പഴം തുടങ്ങിയ പൊട്ടാസ്യം കൂടുതലുള്ള പഴങ്ങൾ ഉൾപ്പെടുത്തി, ഉപ്പ് പോലെയുള്ള സോഡിയത്തിന്റെ അളവ് കുറച്ച്, അതുപോലെ തന്നെ കൊഴുപ്പ് കഴിവതും ഒഴിവാക്കി, മത്സ്യം, മാംസം ഉൾപ്പെടുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ചിക്കൻ പോലത്തെ കാര്യങ്ങൾ ഉൾപ്പെടുത്താം, എന്നാൽ ബീഫ് ഒക്കെ കഴിവതും ഒഴിവാക്കുക. അതുപോലെ ധാന്യങ്ങളെക്കാൾ കൂടുതൽ പച്ചക്കറികളും അതുപോലെ പഴവർഗ്ഗങ്ങളും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നട്ട്സ്, ബദാം, കാഷ്നട്ട് പോലെയുള്ള കുറച്ച് നട്ട്സും കൂടെ ഉൾപ്പെടുത്തി വേണം നമ്മൾ ഭക്ഷണം കഴിക്കാൻ. പലപ്പോഴും പ്രോസസ്ഡ് ഫുഡുകൾ അല്ലെങ്കിൽ ടിന്നിലൊക്കെ അടച്ച് നമുക്ക് വാങ്ങാൻ കിട്ടുന്ന ഫുഡില് പഞ്ചസാര അല്ലെങ്കിൽ ഉപ്പിന്റെ അളവ് മറ്റും വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് കഴിവതും അങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കാതെ ഇരിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ ഉപ്പിന്റെ അളവ് ഒരു 5 ഗ്രാം അഥവാ 1 ടീസ്പൂണ് അകത്ത് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ശരീരഭാരം നമ്മൾ കുറയ്ക്കുന്നതിനനുസരിച്ച് ഒരു 10 കിലോ നമുക്ക് കുറയ്ക്കാൻ ആവശ്യം, നമ്മുടെ ശരീരഭാരം ആവശ്യമുള്ള ഭാരത്തിൽ കൂടുതൽ ഉള്ളത് ഒരു 10 കിലോ വരെയൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റുകയാണെങ്കിൽ അതിനനുസരിച്ച് ഏതാണ്ട് 5 മുതൽ 20 മില്ലിമീറ്റർ മെർക്കുറിയുടെ BP വരെ നമുക്ക് അളവ് കുറയ്ക്കാൻ കഴിയും. ഇങ്ങനെ ഓരോ കാര്യവും ഈ ജീവിതശൈലിയിൽ ഓരോ കാര്യങ്ങളും നമ്മൾ വ്യത്യാസം വരുത്തുന്നതിനനുസരിച്ച് നമുക്ക് രക്തസമ്മർദ്ദത്തിന്റെ അളവും ഗണ്യമായി കുറയ്ക്കാൻ കഴിയും. അപ്പോൾ ഒരു കാര്യമല്ല, എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരേപോലെ നോക്കി മാറ്റം വരുത്തേണ്ടതാണ്. രക്താതി സമ്മർദ്ദമുള്ള ഒരു വ്യക്തിയോടൊപ്പം കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും നമ്മളെ പോലെയുള്ള ആരോഗ്യ പ്രവർത്തകരുടെയും ഒന്നായ പരിശ്രമം കൂടെ ഉണ്ടെങ്കിൽ രക്താതി സമ്മർദ്ദം എന്ന അസുഖം നമുക്ക് നിയന്ത്രിക്കാനും ചെറുത്തുനിന്ന് തോൽപ്പിക്കാനും സാധിക്കും. എല്ലാവർക്കും നന്ദി.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി.

ഇന്നത്തെ രാഗാമൃതത്തിൽ ഗായത്രി നന്ദന വി എ പാടുന്ന കൃതികൾ കേൾക്കാം. എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, മാവേലിക്കര ആർ വി രാജേഷ് മൃദംഗം. ആദ്യം ടി ആർ സുബ്രഹ്മണ്യം രചിച്ച ഹമീർ കല്യാണി രാഗത്തിൽ ആദ്യതാളവർണ്ണം.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗായത്രി നന്ദന വി എ പാടിയ കൃതികൾ. എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, മാവേലിക്കര ആർ വി രാജേഷ് മൃദംഗം.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ പ്രതിജ്ഞ.
3: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ് കെ സാത്ത് ബിതാ സകോ.
2: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
4: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
5: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
4: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.

0: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കാം. യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാവില്ലല്ലേ. എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം, 6950014. ഇമെയിൽ വിലാസം aartvm@gmail.com. അറിയിപ്പ് കഴിഞ്ഞു.
1: ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകുന്ന രോഗികളുടെയും അവരുടെ ബന്ധുക്കളുടെയും അവകാശങ്ങളെക്കുറിച്ച് ഡോക്ടർ അജിത് പ്രസാദ് സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
0: അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.

ആകാശവാണി ഇപ്പോൾ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. പാമ്പുകടിയും സുരക്ഷാ മുൻകരുതലും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ബയോഡൈവേഴ്സിറ്റി സെൽ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് മുഹമ്മദ് അൻവർ മറുപടി നൽകുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ പറയാം. 9495 964 431 9496

0: 9563321 ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. വിഷയം പാമ്പുകടിയും സുരക്ഷാ മുൻകരുതലും. സ്റ്റുഡിയോയിൽ ശ്രീ മുഹമ്മദ് അൻവറുമായി സംസാരിക്കുന്നത് MR രഞ്ജിനി. പരിപാടി ആരംഭിക്കുന്നു.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും ഹലോ ആകാശവാണിയിലേക്ക് സ്വാഗതം. ഈയിടെയായിട്ട് നമ്മുടെ നാട്ടിൽ പാമ്പുകടിയും അതിനോടനുബന്ധിച്ചുള്ള പ്രശ്നങ്ങളും മരണങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിയേണ്ടതായിട്ടുണ്ട്. ഇതിനായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ബയോഡൈവേഴ്സിറ്റി സെൽ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ശ്രീ മുഹമ്മദ് അൻവർ സാറാണ്. പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് പാമ്പുകടിയേൽക്കാൻ കൂടുതൽ സാധ്യതയുള്ളതായിട്ട് തോന്നുന്നത്?
2: നമ്മുടെ വീടിന്റെ പരിസരത്തൊക്കെ സാധാരണ പല ഇനത്തിൽപ്പെട്ട പാമ്പുകൾ കാണാറുണ്ട്. എന്നിരുന്നാലും ഈ പാമ്പുകളെ ആകർഷിക്കുന്ന എന്തെങ്കിലുമൊക്കെ വീടുകളുടെ പരിസരത്തുണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും. ഒന്ന്, പാമ്പുകൾക്ക് ഒളിഞ്ഞിരിക്കാൻ പറ്റുന്ന ഒളിയിടങ്ങൾ. മറ്റൊന്ന്, പാമ്പുകൾക്ക് ഭക്ഷണമാകുന്ന ജീവികളുടെ സാന്നിധ്യം. ഈ രണ്ട് സംഗതികളും നമ്മുടെ വീടുകളുടെ പരിസരത്തേക്ക് പാമ്പുകളെ അട്രാക്ട് ചെയ്യും. അപ്പൊ ഇത്തരത്തിൽ വീടിന് പരിസരത്ത് എത്തിപ്പെടുന്ന പാമ്പുകൾ, ഇപ്പോൾ പാമ്പുകളെ ആകർഷിക്കുന്ന ഒളിയിടങ്ങൾ എന്ന് പറയുമ്പോൾ അതൊരു ചിലപ്പോൾ വീടിനടുത്തുള്ള ഒരു മാളമാകാം, അല്ലെങ്കിൽ ഒരു വിള്ളലോ പൊത്തോ ഒക്കെ ആകാം, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് മൂലയ്ക്ക് കൂട്ടിയിട്ടിരിക്കുന്ന വിറകാകാം, അല്ലെങ്കിൽ നിർമ്മാണ വസ്തുക്കളാകാം. ഇനി ഭക്ഷണത്തിന്റെ സാന്നിധ്യം എന്ന് പറയുമ്പോൾ പാമ്പുകൾ കൂടുതലായി കഴിക്കുന്ന എലി, തവള പോലുള്ള ജീവികളുടെ സാന്നിധ്യം, അതുപോലെ ചിലപ്പോൾ പക്ഷി, വീട്ടിൽ വളർത്തുന്ന അലങ്കാര പക്ഷി, അതിന്റെ മുട്ട ഒക്കെ എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് വരുന്ന മൂർക്കനും ചേരയ പോലുള്ള പാമ്പ്, കോഴിമുട്ട, ഇതൊക്കെ പാമ്പുകളെ ആകർഷിക്കുന്ന ഘടകങ്ങളാണ്. അപ്പൊ ഇത്തരം സംഗതികളൊക്കെ വീടിന്റെ പരിസരത്തുണ്ടെങ്കിൽ നമ്മൾ ഓരോ പാമ്പുകളെ ആകർഷിക്കുന്ന അത്തരത്തിലുള്ള സംഗതികൾക്ക് പ്രത്യേകം നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ഇപ്പൊ വീട്ടിൽ പക്ഷികളെ, അലങ്കാര പക്ഷികളെയൊക്കെ വളർത്തുന്ന വീടാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലൊരു എക്സ്ട്രാ കെയർ നമ്മൾ സ്വീകരിക്കുക, കരുതുക എന്നുള്ളതാണ്. കോഴി വളർത്തുന്ന വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ മുട്ടയെടുക്കാൻ പാമ്പുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു എക്സ്ട്രാ കെയർ സ്വീകരിക്കുക. അതുപോലെ ഈ വീട്ടിൽ ഭക്ഷണത്തിന്റെ അവശിഷ്ടമൊക്കെ നമ്മൾ അലക്ഷ്യമായിട്ട് പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യാതെ അലക്ഷ്യമായിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് കഴിക്കാൻ വേണ്ടിയിട്ട് വരുന്ന എലികളുടെ സാന്നിധ്യം പാമ്പുകളെ പ്രത്യേകിച്ച് അട്രാക്ട് ചെയ്യാറുണ്ട്. അപ്പൊ ഇതൊക്കെ പാമ്പുകളെ ആകർഷിക്കുന്ന ഘടകങ്ങളാണ്. ഇതൊക്കെ പരമാവധി ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്കൊരു പരിധി വരെ പാമ്പുകളെ സംബന്ധിച്ച് സേഫ്റ്റി ഉറപ്പുവരുത്താൻ പറ്റും. പിന്നെ നമ്മൾ വീടിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഷൂ ഇടുന്നത് മുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. രാത്രി സമയങ്ങളിലാണെങ്കിൽ പാമ്പുകളുടെ സാന്നിധ്യം വഴികളിലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കിണറിനടുത്തേക്കൊക്കെ പോകുമ്പോൾ വെള്ളം കോരി ഉപയോഗിക്കുന്ന കിണറാണെന്നുണ്ടെങ്കിൽ ആ കിണറിന്റെ ചുറ്റുവട്ടത്ത് അല്പം വെള്ളമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ചന്ദ്രന്റെ, രാത്രി സമയങ്ങളിൽ ചന്ദ്രന്റെ റിഫ്ലക്ഷൻ കാണുകയും ആ റിഫ്ലക്ഷൻ കണ്ടിട്ട് അതിലേക്ക് അട്രാക്റ്റഡ് ആയി വരുന്ന ചെറിയ പ്രാണികളൊക്കെ ഉണ്ടാവും, ഈയല് പോലുള്ള ചെറിയ പ്രാണികൾ. അപ്പൊ അതിനെ പിടികൂടി കഴിക്കാൻ വേണ്ടി വരുന്ന തവളയും പല്ലിയും പോലുള്ള ചെറിയ ജീവികളും, ആ ജീവികളെ പിടികൂടി കഴിക്കാൻ വേണ്ടി വരുന്ന വെള്ളിക്കെട്ടൻ പോലുള്ള പാമ്പുകൾ, രാത്രി സമയങ്ങളിൽ കൂടുതലായിട്ട് സഞ്ചരിക്കുന്ന, എരപിടിക്കുന്ന പാമ്പുകൾ. അപ്പൊ അത്തരം കിണറിനടുത്തേക്കൊക്കെ പോകുമ്പോഴും അതുപോലെ നമ്മൾ ഒറ്റപ്പെട്ട വഴിയിലൂടെയൊക്കെ ഇപ്പൊ വീട്ടിലേക്ക് നടന്നു പോകുന്ന, അല്പദൂരം നടന്നു പോകുന്ന സാഹചര്യമൊക്കെ ആണെന്നുണ്ടെങ്കിൽ രാത്രി സമയങ്ങളിൽ ചിലപ്പോൾ അങ്ങനെ ഈ ഒറ്റയടിപ്പാത പോലുള്ള വഴികളാണെങ്കിൽ അതിന്റെ സൈഡിൽ ചെറിയ ചെടികളൊക്കെ മുളച്ച് നിൽപ്പുണ്ടാവും, അടിക്കാടുകളൊക്കെ വളർന്നു നിൽപ്പുണ്ടാവും, ചിലപ്പോൾ കരിയിലൊക്കെ ഉണ്ടാവും. അപ്പൊ ആ വഴിയൊക്കെ പരമാവധി ക്ലിയർ ആക്കി ഇടുക, പാമ്പിനൊക്കെ ഒളിഞ്ഞിരിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ അവിടെ ഒഴിവാക്കുക, രാത്രി സമയങ്ങളിൽ വെളിച്ചം പ്രത്യേകിച്ച് കയ്യിൽ കരുതുക. ഇതൊക്കെയാണ് വീടിന് പുറത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടുന്ന സംഗതികൾ. ഇപ്പൊ കുട്ടികളൊക്കെ ആയിട്ട് കൂട്ടമായിട്ട് നമ്മൾ രാത്രി എന്തെങ്കിലും പ്രോഗ്രാമിനൊക്കെ പോവുകയാണ്, ഉദാഹരണത്തിന് ഇപ്പൊ വെക്കേഷൻ കാലയളവിലാണെങ്കിൽ മിക്കവാറും അമ്പലത്തിൽ ഉത്സവം, പള്ളിപ്പെരുന്നാളൊക്കെ ഉണ്ടാവും. അപ്പൊ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് മിക്കവാറും ഇങ്ങനെ കുറച്ച് ദൂരമുള്ള വീട്ടിലേക്ക് നടന്നായിരിക്കും പോവുക, കുഞ്ഞുങ്ങളൊക്കെ കൂടെ ഉണ്ടാവും. അപ്പൊ അവര് ഈ വഴിയുടെ മധ്യഭാഗത്ത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്ന ഭാഗത്തുകൂടെ തന്നെ നടത്തിക്കുക, വഴിയുടെ അരികിലൂടെ നടക്കുന്ന ഒരു പ്രവണത കുട്ടികൾക്കുണ്ടാവും. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ
1: കൃഷിയിടങ്ങളിലൊക്കെ ജോലിക്ക് പോകുന്നവർ
2: കൂടുതലായി പാമ്പുകടിയേൽക്കാൻ സാധ്യതയുള്ള രണ്ട് മൂന്ന് വിഭാഗങ്ങൾ എന്ന് പറയുന്ന, ഒന്ന് തൊഴിലുറപ്പിൽ തന്നെ ഈ കാടുവെട്ട് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ, പിന്നെ കൃഷിപ്പണിയിൽ ഏർപ്പെടുന്ന ആൾക്കാർ. അപ്പൊ കൃഷിയിടങ്ങളിലൊക്കെ കൂടുതലായിട്ട് ഈ പ്രത്യേകിച്ച് നെല്ല്, ഗോതമ്പ് പോലുള്ള ധാന്യവർഗ്ഗങ്ങളൊക്കെ ആയാലും, അതുപോലെ ഈവൻ പച്ചക്കറി ആയാലും കിഴങ്ങ് വർഗ്ഗങ്ങളായാലും, ഏത് തരത്തിലുള്ള കാർഷിക ഉൽപ്പന്നങ്ങളായാലും അതൊക്കെ കഴിക്കാൻ വേണ്ടി എലികൾ വരും. അപ്പോൾ ഈ ധാന്യങ്ങളൊക്കെ കഴിക്കാൻ പക്ഷികൾ വരും, പക്ഷേ കിഴങ്ങ് വർഗ്ഗങ്ങൾ കൃഷി ചെയ്തെടുത്ത് പക്ഷികൾ ഉണ്ടാവില്ല, പക്ഷെ എലികൾ എല്ലായിടത്തും ഉണ്ടാവും. അപ്പൊ എലിയെ പിടിക്കാൻ വേണ്ടി പൊതുവില് മൂർഖനും അണലിയും പോലുള്ള പാമ്പുകളുടെയൊക്കെ സാന്നിധ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ കൃഷിപ്പണിയിൽ ഏർപ്പെടുന്ന ആൾക്കാരും അതുപോലെ തൊഴിലുറപ്പിൽ തന്നെ ഈ കാട് വെട്ട് അതുപോലെ വെട്ടിയിട്ട കാട് വാരിക്കൊണ്ട് കളയുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ പ്രത്യേകിച്ച് ചില മുൻകരുതലുകളും സ്വീകരിക്കുന്നത് നല്ലതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മുൻകരുതൽ എന്ന് പറയുന്നത് സേഫ്റ്റി ഗ്ലൗവും അതുപോലെ ഈ ഷൂ ഗംബൂട്ടും ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ്. കാടുവെട്ട് ഈ അടിക്കാട്ട് നിറഞ്ഞു നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് കാട് വെട്ടുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഈ സേഫ്റ്റി ഷൂ അല്ലെങ്കിൽ ഗംബൂട്ട് എന്ന് പറയുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു 80% നമ്മുടെ സേഫ്റ്റി എൻഷുർ ചെയ്യുന്ന ഒരു ഘടകമാണത്. കാരണം പാമ്പ് ഈ അടിക്കാടുകൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്ന പാമ്പ് കടിക്കാനുള്ള ഏറ്റവും കൂടുതൽ സാധ്യത കാൽപാദത്തിലാണ് അല്ലെങ്കിൽ കണങ്കാലിന്റെ ആ ഭാഗത്താണ്. ഗംബൂട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഭാഗമൊക്കെ സേഫായി. പിന്നെ ഈ ഗ്ലൗവിന്റെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വെട്ടിയിട്ട കാട് വാരിക്കൊണ്ട് കളയുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അതിൽ ചിലപ്പോൾ പാമ്പ് തന്നെ ആകണമെന്നില്ല, ചിലപ്പോൾ അത് ഒരു തേളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചിലന്തിയോ പോലുള്ള വിഷജീവികളൊക്കെ ഉണ്ടെങ്കിൽ പോലും, ചിലപ്പോൾ ഒരു കുപ്പിച്ചില്ലാണെങ്കിൽ പോലും അതുകൊണ്ട് കയ്യിൽ മുറിവുണ്ടാകാനും അത് ഇൻഫെക്ഷൻ ആകാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പൊ സേഫ്റ്റി ഗ്ലൗ ഉപയോഗിച്ചാൽ ഇതിനെല്ലാം എതിരിൽ വളരെയധികം പ്രൊട്ടക്ഷൻ കിട്ടും. പിന്നെ നീളമുള്ള കത്തിയൊക്കെ ഉപയോഗിച്ച് കാട് വെട്ടാൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതും വളരെയേറെ നമ്മുടെ സേഫ്റ്റി എൻഷുർ ചെയ്യുന്ന ഒരു സംഗതിയാണ്. അപ്പൊ ഇത്തരം കാട് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ
1: ഒഴിവാക്കുന്ന
2: സാഹചര്യങ്ങളിലൊക്കെ.
1: അതുപോലെ ഈ പാമ്പ് കടിയുടെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
2: വിഷപ്പാമ്പിന്റെ കടിയേറ്റ് കഴിഞ്ഞാൽ പ്രധാനമായും നമുക്ക് രണ്ടു തരത്തിലുള്ള വിഷപ്പാമ്പുകളാണ് കേരളത്തിലുള്ളത് കണ്ടുവരുന്നത്. ന്യൂറോടോക്സിക്, ഹീമോടോക്സിക് എന്ന് പറഞ്ഞ രണ്ട് വിഭാഗത്തിൽപ്പെട്ട പാമ്പുകളുണ്ട്.
1: നമുക്ക് ഒരു ശ്രോതാവ് ലൈനിലുണ്ടെന്ന് തോന്നുന്നു, അപ്പൊ അതിനുശേഷം നമുക്ക് ചർച്ചയിലേക്ക് തിരിച്ചു വരാം. ഹലോ ഹലോ
3: ഹലോ,
1: കേൾക്കാമോ? ആരാണ് വിളിക്കുന്നത്?
3: ഞാൻ ശ്രീകണ്ഠനാണ് മാഡം.
1: എവിടുന്നാണ്?
3: പള്ളികളിനടുത്തുനിന്നാണ് വിളിക്കുന്നത്.
1: റേഡിയോയുടെ അടുത്താണോ നിൽക്കുന്നത്? ഒന്ന് മാറി നിൽക്കാമോ?
3: ഞാൻ വണ്ടിയിലാണ് നിൽക്കുന്നത്.
1: ആണോ? അതുകൊണ്ടാണോ?
3: ശരി,
1: ചോദിച്ചോളൂ, സാറിനോട് സംശയം ചോദിച്ചോളൂ.
3: എനിക്ക് ഇന്നലെ കുറെ കൃഷി ഉണ്ടായിരുന്നു, 300 വാഴ ഉള്ള അത് മറിഞ്ഞ് വീണു. അപ്പൊ രണ്ടു ദിവസം അവിടെ കിടന്നെടുത്ത് ഇതിന്റെ ഇടയിൽ നീക്കോലി വല്ല എന്തോ വന്നിരുന്നു. അപ്പൊ ഞാൻ ഇത് മൊത്തം വാരി കരയിലേക്ക് അടുപ്പിക്കായിരുന്നു. അപ്പൊ കയ്യിലും കാലിലൊന്നും ഷൂ ഇട്ടില്ല. അപ്പൊ ഈ നീക്കോലി വരുന്ന സമയം ഞാൻ പേടിച്ച് ദൂരെ ഇങ്ങ് മാറി കിടന്നങ്ങ് മുന്നോട്ട് പോയി. അഥവാ ഇത് വൈലിട്ട് കടിക്കണമെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? പച്ചയുടെ
2: നീർക്കോലിയെ സംബന്ധിച്ച് അത് വിഷമില്ലാത്ത ഒരു പാമ്പാണ്. അത് കടിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയില്ല. പിന്നെയുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചില ഇപ്പൊ തവള പോലുള്ള ജീവികളെയൊക്കെ അത് പിടിപിടി ഭക്ഷണമാക്കാറുണ്ട്. അപ്പൊ അത്തരം ജീവികളുടെയൊക്കെ ദേഹത്ത് ചിലപ്പം നമുക്ക് ഇറിറ്റേഷൻസ് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ചില തരത്തിൽ ഇപ്പൊ ചൊറിച്ചിലോ അല്ലെങ്കിൽ അലർജിയോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ചില വിഷപദാർത്ഥങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ എന്തെങ്കിലും ആഹാരം കഴിച്ച ഉടനെ നമ്മളെ കടിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ചൊറിച്ചിലോ ചെറിയ ബുദ്ധിമുട്ടോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതല്ലാതെ മറ്റ് വിഷബാധയൊന്നും ഉണ്ടാകില്ല. നീർക്കോലി എന്ന് പറയുന്നത് നോൺ വെനമസ് ആയിട്ടുള്ള ഒരു പാമ്പാണ്. ഇല്ല, അതിന് സാധ്യത വളരെ കുറവാണ്. പിന്നെ ഞാനീ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഈ അലർജിക്കായിട്ടുള്ള എന്തെങ്കിലും ഇപ്പൊ അത് പിടികൂടി ഭക്ഷണമാക്കിയ ജീവിയുടെ ദേഹത്തു നിന്ന് അതിന്റെ പല്ലിലേക്കോ വായിലേക്കോ എത്തിപ്പെട്ട എന്തെങ്കിലും ഒക്കെ രാസപദാർത്ഥങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൂടെ ഉണ്ടാകുന്ന അലർജിയോ ചിലപ്പോൾ ആ മുറിവ് കുറച്ച് നാളത്തേക്ക് ഒന്ന് ഡ്രസ് ചെയ്യുക, മരുന്ന് ഒക്കെയൊക്കെ ചെയ്യേണ്ടി വരും എന്നുള്ളതല്ലാതെ മറ്റ് ഈ വിഷബാധയുമായിട്ട് ബന്ധപ്പെട്ട കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാവില്ല. വിഷമില്ലാത്ത പാമ്പാണ് നീർക്കോലി.
3: ചെറിയ ഓയിൽമെന്റൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട് ഷെഡിൽ.
2: അതെ. പിന്നെ വേറൊരു സംഗതി ഈ പാമ്പുകളുടെ തിരിച്ചറിയുക എന്ന് പറയുന്നത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്.
3: അതാണ് പ്രശ്നം, അതാണ്.
2: അപ്പൊ നീർക്കോലിയാണ് എന്ന് നമുക്ക് ഉറപ്പില്ലാത്തിടത്തോളം നമ്മള് മറ്റ് ഈ ലക്ഷണങ്ങൾ, അതായത് വിഷബാധ ഏറ്റുകഴിഞ്ഞാൽ ഉണ്ടാകുന്ന ചില ലക്ഷണങ്ങളുണ്ട്, അതിനുവേണ്ടി നമ്മൾ ഒരു കാരണവശാലും വെയിറ്റ് ചെയ്യരുത്. പാമ്പ് കടിച്ചു എന്നൊരു സംശയം തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? എത്രയും പെട്ടെന്ന് പാമ്പ് കടിക്ക് ചികിത്സ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും അടുത്ത ആശുപത്രിയിലേക്ക് പോവുക. ഒരു 24 മണിക്കൂർ നമ്മൾ അവിടെ ഒരു നിരീക്ഷണത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഭാഗം സേഫായി. നമ്മൾ ഒരിക്കലും ഒരു റിസ്ക് എടുക്കാതിരിക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട സംഗതി.
1: ഇപ്പൊ ഇദ്ദേഹം ചോദിക്കുന്നത്, ചിലപ്പോൾ നാട്ടിൻപുറത്ത് നമ്മൾ പറയാറുണ്ട് നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങുന്നു. അപ്പൊ അതുപോലെ നീർക്കോലി കടിച്ചാലും പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുമോ എന്നുള്ളൊരു ധാരണയിലായിരിക്കും ചോദിച്ചത്. അതുപോലെ ഇദ്ദേഹം സംസാരിച്ചതിൽ നിന്ന് വേറൊരു സംശയം തോന്നിയത്, വയലില് ഓയിന്റ്മെന്റും അത്യാവശ്യമുള്ള സാധനങ്ങളും കൊണ്ടുവച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എന്തെങ്കിലും ഇത്തരത്തിലുള്ള ഒരു നീർക്കോലി ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇനത്തിലുള്ള ജീവികളായിക്കോട്ടെ എന്തായിക്കോട്ടെ, ഏതെങ്കിലും തരത്തിലുള്ള ഒരു കടി ഏറ്റു കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിൽ സ്വന്തമായിട്ട് ചികിത്സിക്കുന്നത് നല്ലതല്ലല്ലോ?
2: സ്നേക് ബൈറ്റിനെ സംബന്ധിച്ച് നമുക്ക് എന്താണ്, ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് സീറോ ആണ്. ഫസ്റ്റ് എയ്ഡായിട്ട് ചെയ്യേണ്ട സംഗതികൾ ഒന്നും തന്നെ റെക്കമെൻഡബിൾ ആയിട്ട്

0: ഇല്ല. നമ്മൾ എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെന്റ് അവൈലബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റലിലേക്ക് പോവുക എന്നുള്ളതാണ്. അതിനെ ചുരുക്കി പറയുന്നത് ഡു ഇറ്റ് റൈറ്റ് എന്ന് പറയും. ഇൻ കേസ് ഓഫ് സ്നേക് ബൈറ്റ് ഡു ഇറ്റ് റൈറ്റ്, RIGHT റൈറ്റ്. ആ റൈറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആർ ഫോർ റീഅഷോർ എന്നാണ്. കടിയേറ്റ ആളെ, അപ്പൊ അദ്ദേഹം ഒറ്റയ്ക്കല്ല, അദ്ദേഹത്തിന്റെ കൂടെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ സമാധാനപ്പെടുത്തുക, ധൈര്യപ്പെടുത്തുക, പേടിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. ആർ റീഅഷോർ. ഐ ഫോർ ഇമ്മൊബിലൈസ്, കടിയേറ്റ ഭാഗം പേശി ചലനങ്ങൾ പരമാവധി കുറയ്ക്കുക, അതാണ് ഇമ്മൊബിലൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ ഒരു ഡോക്ടറോ നഴ്സോ അതല്ലെങ്കിൽ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള മറ്റൊരു ആളോ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ആ കടിയേറ്റ ഭാഗം നമുക്ക് ചെറിയ പ്രഷർ ബാൻഡ് ഉപയോഗിച്ച് ഇമ്മൊബിലൈസ് ചെയ്യാം, മസ്കുലർ ഇമ്മൊബിലൈസേഷൻ ചെയ്യാം. അല്ലാതെ ഒരാൾ ഇത്തരത്തിൽ ട്രെയിൻഡ് അല്ലാതെ ഡോക്ടറോ നഴ്സോ അതല്ല ഇത്തരത്തിൽ സ്പെഷ്യൽ ട്രെയിനിങ് കിട്ടിയതോ അല്ലാത്ത ഒരാൾ അവിടെ ഇല്ലാത്തിടത്തോളം നമ്മൾ തുണി കൊണ്ടോ കയറുകൊണ്ടോ ഒന്നും അല്ലെങ്കിൽ പ്രഷർ ബാൻഡ് കൊണ്ടോ ക്രൈബ് ബാൻഡ് കൊണ്ടോ നമ്മൾ ചുറ്റിക്കെട്ടാനോ മുറുക്കിക്കെട്ടാനോ ഒന്നും ചെയ്യാൻ പാടില്ല. ആർ ഫോർ റിയഷർ, ഐ ഫോർ ഇമ്മൊബിലൈസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഗോ ടു ഹോസ്പിറ്റലാണ്, GH, ഗോ ടു ഹോസ്പിറ്റൽ.
1: എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ സമീപത്ത് ഇല്ലാത്തോടത്തോളം സാഹചര്യത്തിൽ നമ്മൾ
0: ചുറ്റിക്കെട്ടണ്ട, ഒന്നും ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട. എത്രയും പെട്ടെന്ന് അവിടെ അവൈലബിൾ ആയിട്ടുള്ള
1: മുറിവ് കഴുകാറുണ്ട്, തണുത്ത വെള്ളം ഉപയോഗിച്ച്
0: കഴുകുക എന്ന് പറയുന്നത് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട ഒരു സംഗതിയാണ്. അതായത് ഈ പറഞ്ഞ വിഷമില്ലാത്ത പാമ്പിന്റെ ഒക്കെ ബൈറ്റ് ഉണ്ടായി, അവിടെ നേരത്തെ അദ്ദേഹം ചോദിച്ചതുപോലെ ചിലപ്പോൾ ചൊറിച്ചിലൊക്കെ ഉണ്ടാക്കുന്ന ചില രാസപദാർത്ഥങ്ങൾ അതിന്റെ ഉമിനീരിൽ നിന്നൊക്കെ ആ മുറിവിൽ സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അത്തരം കേസുകളിൽ മുറിവായ കഴുകുന്നത് പ്രയോജനകരമാണ് എന്നുള്ളതല്ലാതെ, പക്ഷെ നമുക്ക് ഈ ഇനം തിരിച്ചറിയാനുള്ള കഴിവ് പൊതുജനങ്ങൾക്ക് വളരെ കുറവായത് കാരണം വിഷപ്പാമ്പിന്റെ കടിയേറ്റ് കഴിഞ്ഞാൽ ഒരു കാരണവശാലും സോപ്പ് വെള്ളം ഉപയോഗിച്ച് തേച്ച് കഴുകരുത്, അല്ലെങ്കിൽ ഡെറ്റോൾ ഉപയോഗിച്ചൊന്നും തേച്ച് കഴുകരുത് എന്നാണ് നമ്മൾ കൊടുക്കുന്ന ഒരു റെക്കമെൻഡഡ് സംഗതി എന്ന് പറയുന്നത്. തേച്ച് കഴുകിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ എന്താണ്, പാമ്പ് കടിക്കുന്നത് നമ്മുടെ ടിഷ്യൂസിലാണ്, നേരെ വെയിനിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുക അല്ല ചെയ്യുന്നത്. അതായത് ആ നമ്മുടെ ടിഷ്യൂവിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്ന വെനം സ്പ്രെഡ് ചെയ്യുന്നത് വളരെ സാവധാനത്തിലാണ്. ഇനിഷ്യൽ സ്റ്റേജിൽ ലിംഫാറ്റിക് സിസ്റ്റത്തിലൂടെയാണ് ഈ വെനം സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പൊ അത് സ്ലോയിലാണ്, അതെന്നിട്ട് പതിയെ ബ്ലഡിലേക്ക് എത്തുമ്പോഴാണ് ഫാസ്റ്റ് ആയിട്ട് ശരീരത്തിന്റെ മറ്റു
1: പൊതുവെ
0: എല്ലാ വിഷപ്പാമ്പുകളുടെയും എൻവനമേഷന്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ചില കേസിൽ ഈ കടിയേറ്റ ആൾ പെട്ടെന്ന് മരിക്കും, ചിലപ്പോൾ ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ ഒക്കെ കൊണ്ട് മരിക്കും. അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ലൊക്കേഷനിൽ പാമ്പ് കടിച്ചു, അല്ലെങ്കിൽ വെയിനിൽ ഡയറക്റ്റ് കടിച്ചു എന്നുള്ളതാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ ആ വെയിനിലൂടെ ആ ബ്ലഡിലൂടെ സ്പ്രെഡ് ആവുകയും ഹാർട്ടിലും മറ്റ് ഓർഗൻസിലേക്കും ഒക്കെ വിഷബാധ എത്തുകയും പെട്ടെന്ന് ആള് മരണപ്പെടുകയും ചെയ്യും.
1: അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ നാട്ടിൻപുറത്ത് പറയാറുണ്ട്, അതേപോലെ 8 അടി മൂർക്കൻ കടിച്ചു കഴിഞ്ഞാൽ 8 അടി പോലും ഒരു
0: മനുഷ്യൻ. അത് 8 അടി വീരൻ എന്ന് പറയുന്ന പാമ്പ് ശരിക്കും അത് വെള്ളിക്കെട്ടനാണ്. വെള്ളിക്കെട്ടന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ പാമ്പുകളിൽ വലിപ്പം അല്പം കുറവാണെങ്കിൽ പോലും വെനം ഇന്റൻസിറ്റി ഏറ്റവും കൂടുതലുള്ളത് കോമൺ ക്രൈറ്റിനാണ്, വെള്ളിക്കെട്ടനാണ്. അപ്പൊ അതിന്റെ നല്ലൊരു ബൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അധിക സമയം ബാക്കി ഉണ്ടാവില്ല, പെട്ടെന്ന് തന്നെ ആള് മരണപ്പെടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളൊരു സംഗതി കൂടിയാണ് അതിൽ പറയുന്നത്. അപ്പൊ ഡു ഇറ്റ് റൈറ്റ് എന്ന് പറയുമ്പോൾ റിയഷർ ഇമ്മൊബിലൈസ് ചെയ്തു കഴിഞ്ഞാൽ ഗോ ടു ഹോസ്പിറ്റൽ. അവിടെ അവൈലബിൾ ആയിട്ടുള്ള ഏത് വാഹനമാണോ, അതായത് ആംബുലൻസിനൊന്നും വെയിറ്റ് ചെയ്യേണ്ടതില്ല, അല്ലെങ്കിൽ ടാക്സി വിളിച്ച് അതിൽ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതില്ല, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോവുക എന്നുള്ളതാണ് റെക്കമെൻഡഡ് ആക്ഷൻ.
1: ഇതിൽ ബാക്കി നമുക്ക് തിരിച്ച് വരാം. ഒരു കോളർ നമ്മോടൊപ്പം ഉണ്ട്. ഹലോ, ആരാണ് വിളിക്കുന്നത്?
2: എന്റെ പേര് ബിജു, ഞാൻ കൊല്ലം ജില്ല.
1: ശരി, സാറിനോട് സംശയം ചോദിച്ചോളൂ.
0: നമസ്കാരം.
2: ഞങ്ങള് വീട്ടിന്റെ ഈ അരുവിനൂടെയൊക്കെ ഈ പാമ്പൊക്കെ ഉള്ളിലോട്ട് കയറാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിന് മുൻകരുതലായിട്ട് എന്തെങ്കിലും നമുക്ക്
0: കുറെ കാര്യങ്ങൾ, വീടിനകത്തേക്ക് പാമ്പ് കയറാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് മുൻകരുതലുകളുണ്ട്. ഒന്ന്, ഇപ്പം നമുക്ക് അത്യാവശ്യം വാർത്ത വീടൊക്കെയാണ്, മോഡേൺ രീതിയിലുള്ള ആധുനിക രീതിയിലുള്ള വീടാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് വളരെ സുരക്ഷിതമായ രീതിയിലായിരിക്കും ആ വീടിന്റെ നിർമ്മാണം. എന്നിരുന്നാൽ തന്നെയും വീടിന്റെ അടുത്തേക്ക് പാമ്പുകൾ ആകർഷിക്കപ്പെടുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ഒളിഞ്ഞിരിക്കാൻ പറ്റുന്ന പാമ്പിന് ഒളിഞ്ഞിരിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ, കാട് പിടിച്ച് കിടക്കുക, അല്ലെങ്കിൽ വിറകൊക്കെ കൂട്ടിയിട്ടിരിക്കുക, വീടിനോട് ചേർന്ന് വീടിന്റെ അസ്ഥിവാരത്തിലോ ഒക്കെ ചെറിയ മാളങ്ങളോ പൊത്തുകളോ ഒക്കെ ഉണ്ടാവുക, ചെടിച്ചട്ടിയൊക്കെ കൂട്ടി വെച്ചിരിക്കുക. അപ്പൊ അങ്ങനെ തണുപ്പും തണലും ഒക്കെ ഉള്ള ഭാഗങ്ങൾ ഈ ഉരുണ്ട മാളങ്ങളൊക്കെ പാമ്പുകളെ ആകർഷിക്കുക. അപ്പൊ അങ്ങനെയുള്ള വീടിനടുത്തുള്ള മാളങ്ങളൊക്കെ മൂടുക, അതുപോലെ അടിക്കാടുകളൊക്കെ നീക്കം ചെയ്യുക, ചപ്പുചവറുകൾ കൂടിക്കിടക്കാതെയൊക്കെ ക്ലിയർ ആക്കി ഇടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. പിന്നെ വീടിന്റെ അകത്തേക്ക് പാമ്പ് കയറാൻ സാധ്യതയുള്ളതെന്ന് പറഞ്ഞാൽ, ഒന്ന്, നമ്മൾ പകൽ സമയങ്ങളിലൊക്കെ വാതിൽ തുറന്നിട്ടാൽ ചിലപ്പോൾ ഒരു പല്ലിയെ കണ്ടിട്ടോ അല്ലെങ്കിൽ

0: ഒരു എലിയെ പിടിക്കാനോ ഒക്കെ എലിയുടെ സാന്നിധ്യം മനസ്സിലായി കഴിഞ്ഞാൽ വീടിനകത്തേക്കൊക്കെ പാമ്പ് കയറി വരും. അപ്പൊ നമ്മള് പരമാവധി ആളില്ലാത്ത സമയത്ത് വാതിലൊന്നും തുറന്നിടാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ ജനലൊക്കെ ചിലപ്പോൾ രാത്രി നമുക്ക് തുറന്നിടേണ്ടി വരും, കാരണം ചൂട് കൂടുന്ന ഉള്ള സാഹചര്യങ്ങളിലൊക്കെ ചിലപ്പോൾ ജനൽ തുറന്നിട്ടിട്ട് ഉറങ്ങേണ്ട സാഹചര്യമൊക്കെ വരും. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, ഈ ജനലെന്ന് പറഞ്ഞാൽ സാധാരണ തറനിരപ്പിൽ നിന്നൊരു ഒന്നേകാൽ മീറ്റർ ഉയരത്തിലൊക്കെ ആയിരിക്കും, ഒരു 4 അടി 5 അടി ഉയരത്തിലായിരിക്കും. അതുവഴി പാമ്പിന് നേരിട്ട് കയറി വരാൻ പറ്റത്തില്ല. അപ്പോ പക്ഷെ കയറി വരാൻ സാധ്യത എന്താണെന്നറിയോ, അതായത് ഈ ജനലിലേക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഒരു ഒരു തൂമ്പ ചാരി വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു ഒരു കുറച്ച് വിറകുകളൊക്കെ ചാരി വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിനടുത്തൊരു ചെടി നട്ടുപിടിപ്പിച്ചിട്ടുണ്ടാവും, അതിലൂടെ കയറി വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ജനലുമായിട്ട് നമ്മൾ ചാരി വെച്ചിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഉപകരണങ്ങളോ അല്ലെങ്കിൽ ചെടിയോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റിവെക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ഈ ബാത്റൂമിൽ നിന്നൊക്കെ വെള്ളം പുറത്തേക്ക് പോകുന്ന പൈപ്പൊക്കെ അത് തുറന്നിരിക്കുകയാണെങ്കിൽ, ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ അതുവഴി പാമ്പിനകത്തേക്ക് കയറി വരാൻ പറ്റും. അപ്പൊ ആ പൈപ്പിന്റെ പുറത്തേക്കുള്ള ഓപ്പൺ ആയിട്ടുള്ള ഭാഗം നമ്മൾ ചെറിയ നെറ്റൊക്കെ ഇട്ടിട്ട് അത് സീൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതുവഴി പിന്നെ പാമ്പുകൾ കയറി വരത്തില്ല. പിന്നെ നമ്മൾ ഈ ചില വള്ളിച്ചെടികളൊക്കെ നടാറുണ്ട് വീട്ടില്, ഇപ്പം ബോഗൻവില്ല പോലെ അല്ലെങ്കിൽ പാഷൻ ഫ്രൂട്ട് പോലുള്ള ചെടികളൊക്കെ വീട്ടിലേക്ക് പടർത്തിയിടാറുണ്ട്, അതിലൂടെ പാമ്പുകൾക്ക് കയറി വരാൻ പറ്റും. അപ്പൊ അതൊക്കെ ഈ ഓട്ട വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് പരമാവധി ഒഴിവാക്കുക. ഇനി വാർത്ത വീടാണെന്നുണ്ടെങ്കിൽ അത് എയർഹോളുമായിട്ടോ അല്ലെങ്കിൽ ജനല അത് അല്ലെങ്കിൽ വെന്റിലേറ്റർ അങ്ങനെയുള്ള വീടിനകത്തേക്ക് കടന്നു വരാവുന്ന സാഹചര്യങ്ങളുമായിട്ടോ അല്ലെങ്കിൽ അത്തരം ഓപ്പണിങ്സുമായിട്ട് അത് കണക്ഷൻ ആകാതെ ഒന്ന് ഒന്ന് ക്രോപ്പ് ചെയ്തൊക്കെ നിർത്തുക, ഒന്ന് ട്രിം ചെയ്തൊക്കെ നിർത്തുക എന്നുള്ളതാണ്. വീട്ടിലേക്ക് ചാഞ്ഞ് മരത്തിന്റെ ചില്ലകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നീക്കം ചെയ്യുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ വീട്ടിൽ വളർത്തുന്ന ജീവികളാണ്. പ്രത്യേകിച്ച് ഇപ്പൊ പട്ടിയോ പൂച്ചയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പട്ടി വീടിന്റെ മുറ്റത്ത് വെച്ചൊരു പാമ്പിനെ കണ്ടാലും മിക്കവാറും അതിനെ കടിച്ചു കൊല്ലാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷെ പൂച്ചയാണെന്നുണ്ടെങ്കിൽ കുറച്ച് അപകടമാണ്. പൂച്ച അതിനെ പെട്ടെന്ന് കൊല്ലില്ല. അതിനെ പിടിച്ച് പൂച്ച എലിയെ പിടിച്ചാലും അങ്ങനെയാണ്, അതിനെ പിടിച്ച് ഇങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ വെച്ചിട്ട് ജീവനോട് വെച്ചിട്ട് ഇങ്ങനെ തട്ടിക്കളിച്ചിട്ടൊക്കെയാണ് അത് ഇത് ചെയ്യുക. അപ്പൊ വീട്ടിന്റെ പുറത്ത് ഒക്കെ നടക്കുന്ന പൂച്ചയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പുറത്ത് ചെറിയ പാമ്പുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിനെ ജീവനോടെ പിടിച്ച് വീടിനകത്ത് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് വീടിനുള്ളിൽ ഉറങ്ങിക്കിടന്ന കുഞ്ഞിന്റെ അടുത്ത് കൊണ്ടുവച്ചിട്ട് ആ കുഞ്ഞിനെ ഈ പാമ്പ് കടിച്ച് കുഞ്ഞു മരിച്ച സംഭവങ്ങളൊക്കെ നമ്മുടെ കേരളത്തിലും കഴിഞ്ഞ വർഷം തമിഴ്നാട്ടിലെ കോയമ്പത്തൂരും അങ്ങനെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്തരം ജീവികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് ഒരു ഒരു ഒരു എക്സ്ട്രാ കരുതൽ ഉണ്ടാവുക എന്നുള്ളതാണ്. അത് വീടിനകത്തേക്ക് പുറത്തുനിന്ന് ഓടി ഒന്ന് കയറുമ്പോഴേക്കും ഒന്ന് ശ്രദ്ധിക്കുക, അതുപോലെ കുഞ്ഞുങ്ങൾ ഉറങ്ങുന്ന ഭാഗത്തേക്ക് ഒന്ന് അത് പോകാതിരിക്കുക, പരമാവധി അതിനെ വീട്ടിന് പുറത്തേക്കൊക്കെ തന്നെ നിർത്തുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ വീട്ടിന് പുറത്ത് നമ്മൾ ഊരി വെച്ച ഷൂ ഒക്കെ എടുത്തിടുമ്പോഴും ഒന്ന് നമ്മൾ ശ്രദ്ധിക്കുക, ഒന്ന് തട്ടി നോക്കിയിട്ട് അതിനകത്തുമല്ല ഈ ഈ കുഞ്ഞു പാമ്പുകളെ കാണുന്ന സീസണിലൊക്കെ ഇത് ആ കുഞ്ഞു പാമ്പിനെ സംബന്ധിച്ച് അതൊരു മാളം പോലെ തോന്നും, അതിനകത്ത് കയറിയിരിക്കും. ഈ ചെടിച്ചട്ടികളും ഈ നനവും അതുപോലെ ഈർപ്പം തണല് പച്ചപ്പ് ഒക്കെ ഉള്ള ഭാഗങ്ങളൊക്കെ ഈ ചൂട് കൂടിയ സീസണിൽ പാമ്പുകൾക്ക് കയറിയിരിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഏരിയയാണ്. അപ്പൊ ചെടിച്ചട്ടികൾക്കിടയിലൊക്കെ പാമ്പ് ഒന്ന് ഇരിക്കാം. അപ്പൊ ചെടിച്ചട്ടികൾ നമ്മൾ കൈകൊണ്ട് ചിലപ്പോൾ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ അത് ക്ലീൻ ചെയ്യാനൊക്കെ കൈകൊണ്ടെടുത്ത് മാറ്റുകയൊക്കെ ചെയ്യുമ്പോഴേക്കും നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇതൊക്കെയാണ് വീടിനടുത്തും വീടിന്റെ പരിസരത്തും ഒക്കെ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ. ഇല്ല, മണ്ണ പാമ്പുകൾക്ക് നമ്മളെ പോലെ മണം തിരിച്ചറിയാനുള്ള കഴിവില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ വീടിന് ചുറ്റും മണ്ണെണ്ണ തളിക്കുകയോ അല്ലെങ്കിൽ വെളുത്തുള്ളി ചതച്ചിടുകയോ അല്ലെങ്കിൽ പാൽക്കായം കലക്കി ഒഴിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ മണം തിരിച്ചറിഞ്ഞിട്ട് പാമ്പ് വരില്ല എന്നുള്ളത് അതാണ് അതിന്റെ യാഥാർത്ഥ്യം. പാമ്പിന് നമ്മളെ പോലെ മണം തിരിച്ചറിയാൻ കഴിവില്ല. മൂക്കിലൂടെ നമുക്ക് മണം തിരിച്ചറിയാൻ പറ്റും, പക്ഷെ പാമ്പ് മൂക്ക് ഉപയോഗിക്കുന്ന ശ്വാസം എടുക്കാൻ വേണ്ടി മാത്രമാണ്. നമ്മള് ഈ പാമ്പിനെ ചേരയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇടയ്ക്ക് അതിങ്ങനെ നാവ് പുറത്തേക്ക് ഇങ്ങനെ നാവ് പുറത്തേക്ക് ഇങ്ങനെ ഇട്ട് ഫ്ലിക്ക് ചെയ്യുന്നത് കാണാൻ പറ്റും. അതെന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇരജീവികളുടെയൊക്കെ ഒരു സാന്നിധ്യം അതിന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ മണം തിരിച്ചറിയുന്നത് പോലെ വേറൊരു സംവിധാനമാണ്. അതിന് അത്തരത്തിൽ അത് എല്ലാ വസ്തുക്കളുടെയും മണ്ണെണ്ണയും പാൽക്കായം പോലുള്ള വസ്തുക്കളുടെയൊന്നും മണം അത്തരത്തിൽ തിരിച്ചറിയാൻ പറ്റത്തില്ല. പക്ഷെ ഇരജീവികളുടെയും അതുപോലെ ഇണപ്പാമ്പിന്റെയും ശത്രുക്കളുടെയൊക്കെ സാന്നിധ്യം അത്തരത്തിൽ അതിന് മനസ്സിലാകും. കേട്ടോ,
1: ശരി, വിളിച്ചതിന് നന്ദി. ഇദ്ദേഹം ചോദിച്ച ഈ കാര്യം സാധാരണ നാട്ടുമ്പുറത്ത് ഇപ്പൊ എല്ലാവരും ഒട്ടുമിക്ക വീടുകളിലും ചെയ്യാറുള്ളതാണ്. അതെ, ഈ പാൽക്കായും ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാലും വെളുത്തുള്ളി ചതച്ചതും അതേപോലെ തന്നെ മുരിങ്ങയില, മുരിങ്ങത്തോല് ഇതൊക്കെ ചതച്ച് തളിക്കാറുണ്ട്.
0: പിന്നെ ചില ഉപകരണങ്ങളും ഉണ്ട്. ഇപ്പൊ ഉപകരണങ്ങൾ ഉണ്ട്, ചില രാസപദാർത്ഥങ്ങൾ, ഇപ്പൊ കീടനാശിനി പോലുള്ള വീടിന് ചുറ്റും തളിക്കാൻ പറ്റുന്ന ചില രാസപദാർത്ഥങ്ങളിലൊക്കെ പാക്കറ്റിൽ വരുന്ന സംഗതികളൊക്കെ ഉണ്ട്. അത് തളിച്ചു കഴിഞ്ഞാൽ പാമ്പ് വരില്ല എന്നുള്ളതാണ് ധാരണ. പക്ഷെ ആക്ച്വലി ശാസ്ത്രീയമായി പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പുകളുടെ ഓൾഫാക്ടറി സെൻസസ് വളരെ അണ്ടർ ഡെവലപ്ഡ് ആണ്. അതിന് മണങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവ് നമ്മളെപ്പോലെ ഇല്ല. ചില ജീവികൾക്ക് ഇപ്പം വീട്ടിൽ പട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ, വീട്ടിൽ അഞ്ചംഗങ്ങളുണ്ടെങ്കിൽ അഞ്ചുപേരുടെയും മണം പ്രത്യേകിച്ച് പട്ടിക്ക് മനസ്സിലാവും. പക്ഷെ നമുക്കാണെങ്കിൽ ആ കഴിവില്ല. അത്രത്തോളം ഡെവലപ്ഡ് അല്ല നമ്മുടെ ഗന്ധം തിരിച്ചറിയാനുള്ള കഴിവ്. നമ്മളെക്കാൾ ഒത്തിരി അണ്ടർ ഡെവലപ്ഡ് ആണ് പാമ്പുകളെ സംബന്ധിച്ച് ഗന്ധം തിരിച്ചറിയാനുള്ള കഴിവ്. ഇപ്പൊ ഇത്തരം മണമുള്ള വസ്തുക്കളോ രാസപദാർത്ഥങ്ങളോ ഒക്കെ തളിച്ചതുകൊണ്ട് പാമ്പ് വരാതിരിക്കില്ല. ചില ചെടികളെ പറ്റി അങ്ങനെ വിശ്വാസമുണ്ട്. പല ഇനത്തിൽപ്പെട്ട തുളസി, രാമതുളസി, കൃഷ്ണ തുളസി, കർപ്പൂര തുളസി, ഒരു പലയിനം തുളസികളുണ്ട്. പിന്നെ അണലി വേഗം എന്ന് പറയുന്ന ചെടി, സർപ്പഗന്ധ എന്ന് പറയുന്ന ചെടി, ഇതൊക്കെ വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ പാമ്പ് വരില്ല എന്ന ധാരണയുണ്ട്. ഈ ഇത്തരം ചെടികളിലൊക്കെ വളഞ്ഞ് ചുറ്റിയിരിക്കുന്ന പാമ്പുകളെ നമ്മുടെ സർപ്പ വോളണ്ടിയർമാർ ധാരാളം റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്തരം ചെടികളോ അല്ലെങ്കിൽ അത്തരം അതിന്റെ സാന്നിധ്യം ഒന്നും പാമ്പുകളെ ദൂരീകരിക്കാനുള്ള മാറ്റി നിർത്തില്ല എന്നുള്ളതാണ്. പിന്നെ ചില ഉപകരണങ്ങൾ ഇപ്പോൾ മാർക്കറ്റിൽ വരാറുണ്ട്. അതായത് കൃഷിയിടങ്ങളിൽ കൊണ്ട് അത് വെച്ചിട്ട് അത് ഓണാക്കി കഴിഞ്ഞാൽ അതിൽ നിന്നൊരു ശബ്ദ തരംഗം ഇങ്ങനെ പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് ആ ശബ്ദ തരംഗം കാരണം പാമ്പുകൾ ദൂരേക്ക് പോകും എന്നുള്ളതാണ് വിശ്വാസം. അല്ലെങ്കിൽ ആ നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത് അങ്ങനെയാണ്. ആക്ച്വലി പാമ്പുകൾക്ക് അന്തരീക്ഷത്തിലുള്ള ശബ്ദം തിരിച്ചറിയാനുള്ള കഴിവില്ല. നമ്മളെപ്പോലെ ചെവിയില്ല, എക്സ്റ്റേണൽ ഇയേഴ്സ് ഇല്ല, ഇയർ ഡ്രംസ് ഇല്ല, അതൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്നതോ പറ്റാത്തതോ ആയിട്ടുള്ള ശബ്ദ തരംഗങ്ങൾ എന്തെങ്കിലും അന്തരീക്ഷത്തിലുണ്ടെങ്കിൽ അത് തിരിച്ചറിഞ്ഞിട്ട് പാമ്പ് ആ ഭാഗത്തേക്ക് വരില്ല എന്നുള്ളൊരു അവകാശവാദവും തെറ്റാണ്. അപ്പൊ അത്തരം ഉപകരണങ്ങളൊന്നും തന്നെ പാമ്പുകൾക്കെതിരിൽ ഫലപ്രദമല്ല എന്നുള്ളതാണ് സത്യം.
1: ഇപ്പൊ നമ്മൾ നേരത്തെ ഇതിനു മുമ്പ് കോളർ വിളിക്കുന്നത് കൊണ്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് റൈറ്റ് RIGH, അപ്പൊ അതിലെ റൈറ്റിലെ ജി വരെ എത്തിയിട്ടുണ്ട്.
0: GH, ഗോ ടു ഹോസ്പിറ്റൽ. ഗോ ടു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി നമ്മൾ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ ഗോ ടു ദ നിയറസ്റ്റ് ഹോസ്പിറ്റൽ വിത്ത് ആന്റി സ്നേക്വിനം ട്രീറ്റ്മെന്റ് എന്നാണ് ഫെസിലിറ്റി എന്നുള്ളതാണ്. അപ്പോ ഏറ്റവും അടുത്ത ആന്റിവേനം ട്രീറ്റ്മെന്റ് അവൈലബിൾ ആയിട്ടുള്ള ആശുപത്രിയിലേക്ക് പോവുക. അപ്പൊ അതിന് നമുക്ക് ചില സംവിധാനങ്ങൾ നിലവിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വനംവകുപ്പിന്റെ സർപ്പ ആപ്ലിക്കേഷനിൽ അതിൽ ലിസ്റ്റ് ഓഫ് ഹോസ്പിറ്റൽസ് ഉണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത്, ഇപ്പൊ ഞാനൊരു ലൊക്കേഷനിൽ നിന്ന് നോക്കുന്നു, ആ ലൊക്കേഷൻ ഏറ്റവും അടുത്തുള്ള ആന്റി സ്നേക്വിനം ട്രീറ്റ്മെന്റ് അവൈലബിൾ ആയിട്ടുള്ള ആശുപത്രിയാണ് ആദ്യം കാണിക്കുക. അപ്പൊ അങ്ങോട്ട് പോകുന്നതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ട സംഗതി എന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പൊ ആന്റിവേനം അവൈലബിൾ ആണോ, ലിസ്റ്റഡ് ആണെങ്കിൽ പോലും ചിലപ്പോൾ ചില സമയത്ത് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ഇപ്പൊ ഉണ്ടോ എന്നുള്ളതും ചിലപ്പോൾ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ രാത്രി സമയങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഡോക്ടർമാരുടെ അവൈലബിലിറ്റി ചിലപ്പോൾ കുറവായിരിക്കും. അപ്പൊ ഇപ്പോൾ ആന്റിവേനം അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന ഡോക്ടർ ഉണ്ടോ എന്നുള്ളതും കൂടെ ഒന്ന് വിളിച്ച് ചോദിച്ചിട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം അവിടെ എത്തിയിട്ട് എത്തിക്കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഡോക്ടർമാരാരുമില്ല അല്ലെങ്കിൽ ആന്റിവേനം ഇപ്പൊ സ്റ്റോക്ക് ഇല്ല എന്ന് മനസ്സിലായിട്ട് പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോഴേക്കും ഒരു നമ്മുടെ ജീവന്റെ വിലയുള്ള ഏതാനും മിനിറ്റുകളോ അല്ലെങ്കിൽ ചിലപ്പോൾ അരമണിക്കൂറോ ഒക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ആ സമയ നഷ്ടം ക്രിട്ടിക്കലായേക്കാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ സമയം ഒരു മിനിറ്റ് പോലും പാഴാക്കാതെ എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെന്റ് നമുക്ക് കിട്ടും എന്നുറപ്പുള്ള ഹോസ്പിറ്റലിലേക്ക് എത്തുക എന്നുള്ളതാണ്. പിന്നെ ടി എന്ന് പറയുന്നത് ടെൽ ദ ഡോക്ടർ അല്ലെങ്കിൽ ടോക്ക് ടു ദ ഡോക്ടർ. എന്താണ് സംഭവിച്ചത് എന്നുള്ളത്, ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ കോടാലിയിലെ മക്കള് താഴെ ബെഡിട്ടിട്ട് കിടന്നുറങ്ങി അപ്പോഴാണ് പാമ്പ് കടിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്ന സംഗതി. അപ്പൊ ആ ഒരു വിവരം ഡോക്ടറോട് പറഞ്ഞപ്പോഴാണ്, കാരണം കുട്ടിയുടെ അച്ഛനും അമ്മയും വിചാരിച്ചത് ഇത് തലേ ദിവസം കഴിച്ച ഭക്ഷണത്തിന്റെ ഒരു ഫുഡ് പോയ്സണിങ്ങിന്റെ ഒരു ലക്ഷണങ്ങൾ എന്നുള്ള രീതിയിലാണ് ഡോക്ടറോട് ആദ്യം സംസാരിക്കുന്നത്. നിലത്ത് കിടന്നാണ് ഉറങ്ങിയത് എന്ന് പറഞ്ഞപ്പോഴാണ് ഡോക്ടർ പെട്ടെന്ന് അത് ഫുഡ് പോയ്സണിങ്ങിന്റെ ലക്ഷണങ്ങളല്ല, കുട്ടി എന്തെങ്കിലും കടിച്ചായിരുന്നു എന്നുള്ള രീതിയിൽ ചോദിക്കും. ആ ഒരു ചോദ്യത്തിൽ നിന്ന് അത് പാമ്പ് കടിയേറ്റതാണ് എന്നുള്ള നിഗമനത്തിൽ ആ രീതിയിൽ ചികിത്സ അല്ലെങ്കിൽ ടെസ്റ്റ് നടത്തിയപ്പോഴേക്കും അത് പോസിറ്റീവായിട്ട് കാണുകയും ആ കുട്ടിയെ ചികിത്സിക്കുകയും പെട്ടെന്ന് തന്നെ ഒരു മോനെ സുരക്ഷിതമായി രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിക്കുകയും ചെയ്തു. അപ്പൊ ഡോക്ടറോട് കാര്യങ്ങൾ പറയുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. RIGHT.
1: ഇനി ഇതേപോലെ പാമ്പ് കടിക്കുന്ന സാഹചര്യങ്ങളിൽ ഇപ്പൊ ഈ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നതിൽ പ്രധാന അതുപോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ചെയ്യാൻ പാടില്ലാത്തതായിട്ടുള്ള കുറെ കാര്യങ്ങൾ,
0: ഒരുപാട് കാര്യങ്ങളുണ്ട്.
1: അതൊന്ന് പറഞ്ഞു കൊടുക്കാമോ നമ്മുടെ ശ്രോതാക്കൾക്കും പലർക്കും ഇത് കേൾക്കുന്ന എല്ലാവർക്കും അക്കാര്യത്തിൽ സംശയമുണ്ടായിരിക്കും.
0: പലപ്പോഴും ഇപ്പോ ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരുപാട് വിദഗ്ധർ വരുന്ന ഒരു കാലം കൂടിയാണ്. അപ്പം സ്വയം പ്രഖ്യാപിത വിദഗ്ധരൊക്കെ ഉണ്ടാവും, പലരും പല രീതിയിലൊക്കെ പറയുമ്പോഴേക്കും ആൾക്കാർ ഭയങ്കര കൺഫ്യൂസ്.
1: ഒരു ശ്രോതാവ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്, അതിനുശേഷം നമുക്ക് ഇതിന്റെ ഉത്തരത്തിലേക്ക് വരാം. ഹലോ ഹലോ
2: ഹലോ,
1: പേര് പറയൂ, എവിടെ നിന്നാണ്?
2: അനിൽകുമാർ, മലയങ്കര.
1: ചോദിച്ചോളൂ സാറിനോട്.
2: തെളിഞ്ഞു വരുന്ന സമയത്ത് കാട് ഒന്നുമില്ല, തെളിഞ്ഞു വരുന്ന സമയത്ത് ഈ പാമ്പുകൾ വരുന്നത് എന്താണ് കാരണം? നല്ല വൃത്തിയായിട്ട് വരുന്ന സ്ഥലത്തൊക്കെ വരുന്നത്. കഴിഞ്ഞ ദിവസം രണ്ടു ദിവസത്തിന് മുമ്പ് എന്റെ ഷോപ്പാണ് കടയാണ്. കടയുടെ ഫ്രണ്ടില് വേറെ ഒന്നുമില്ല, കവറുകൾ ഒന്നുമില്ല, നല്ല ക്ലിയർ ആയിട്ട് കിടക്കണം. അന്നേരം അവിടെ ഒരു മുഖം പോകുമ്പോൾ എന്റെ പക്ഷെ ഞാൻ കണ്ടില്ല.

0: കുട്ടികളെ സ്കൂളിൽ വിടാൻ വേണ്ടിയിട്ടൊക്കെ വീട്ടമ്മമാര് വിറകെടുക്കാനൊക്കെ പോകും. അപ്പൊ കയ്യിലെന്ത് കൊണ്ടതുപോലെ തോന്നി, പക്ഷെ പാമ്പ് കടിച്ചാണെന്ന് അവർക്ക് മനസ്സിലായില്ല. വിറകിന്റെ അഗ്രം കൊണ്ടതുപോലെ തോന്നി, അത് പക്ഷെ പാമ്പ് കടിച്ചതായിരുന്നു. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ശാരീരികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അങ്ങനെയുള്ള സംഭവങ്ങൾ ഒരുപാട് റിപ്പോർട്ട് വരുന്നുണ്ട്. അപ്പൊ അത് വെളിച്ചമില്ലാതെ അല്ലെങ്കിൽ ഇരുട്ട് സമയത്ത് വിറകെടുക്കാനൊക്കെ പോകുന്നത് പരമാവധി ഒഴിവാക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. പിന്നെ മാത്രമല്ല ഈ രാത്രിയിൽ ഇറങ്ങി നടക്കുകയും ഇരപിടിക്കുകയും ഒക്കെ ചെയ്യുന്ന ചില പാമ്പുകളുണ്ട്. ഉദാഹരണത്തിന് വെള്ളിക്കെട്ടൻ. വെള്ളിക്കെട്ടന്റെ പല്ല് വളരെ ചെറുതാണ്, വളരെ ചെറിയ പല്ലായതുകൊണ്ട് നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന ഒരാളെ വെള്ളിക്കെട്ടൻ കടിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ കൊതുക്, ഉറക്കത്തിൽ ഒരാളെ കൊതുക് കടിച്ചതുപോലെ തോന്നുള്ളൂ. അപ്പൊ ആള് ചിലപ്പോ നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് കൊതുക് കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാ, നമ്മൾ ഉറക്കത്തിൽ ഉണരുകയെന്ന് ഇല്ല, ആ ഉറക്കം ഇങ്ങനെ തുടരുകയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞതുപോലെ അത്തരത്തിലുള്ള ചില പാമ്പുകൾ ഉറക്കത്തിലൊക്കെ കടിച്ചു കഴിഞ്ഞാൽ അറിയില്ല എന്നുള്ളതാണ്. അല്ലാതെ നമ്മളൊരു പാമ്പിനെ കണ്ട്, അത് സാധാരണഗതിയിൽ പാമ്പ് ഒരാളെ കണ്ടു എന്ന് വെച്ചിട്ട് ഓടി വന്ന് കടിക്കാനുള്ള സാധ്യതയൊന്നുമില്ല. അതിന്റെ തൊട്ടടുത്ത് വളരെ അപ്രതീക്ഷിതമായിട്ട് നമ്മൾ എത്തുകയോ അതിന്റെ വാലിൽ ചവിട്ടുകയോ ഒക്കെ ചെയ്താലാണ് അത് കടിക്കാനുള്ള സാധ്യതയുള്ളത് കേട്ടോ. അപ്പോ ഇല്ല, മണ്ണെണ്ണ ഒഴിച്ചെന്ന് പറഞ്ഞിട്ട് പാമ്പിന് അത് മണ്ണെണ്ണ ഒഴിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവില്ല എന്നുള്ളതാണ്. പാമ്പിന് അത്തരം വസ്തുക്കളുടെ ഒന്നും ഗന്ധം തിരിച്ചറിയാനുള്ള കഴിവില്ല കേട്ടോ. നമ്മളെപ്പോലെ മണ്ണെണ്ണയുടെ ഒരു സ്മെല്ല് മനസ്സിലാക്കാനുള്ള കഴിവില്ല പാമ്പുകൾക്ക്. ഇല്ല,
1: വിളിച്ചതിന് നന്ദി. സാർ, ഇപ്പൊ ഇതിനു മുൻപ് ഇപ്പൊ നമ്മള് ഇപ്പൊ പറഞ്ഞു, ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞു പാമ്പ് അടുത്ത് നിന്നപ്പോ ഇദ്ദേഹം പെട്ടെന്ന് കണ്ടില്ലായിരുന്നു, പക്ഷെ ഭയങ്കരമായിട്ട് വേർത്തു പോയി, പേടിച്ചു പോയി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇപ്പൊ കടിയേറ്റ സാഹചര്യത്തിലും കടിയേൽക്കാത്ത സാഹചര്യത്തിൽ പോലും ഒരു മനുഷ്യന് ഇത്രയും പാനിക്കായി. അപ്പൊ ഈ കടിയേറ്റ ആ വ്യക്തിക്ക് ഇതിലും കൂടുതലായിരിക്കും ആ സിറ്റുവേഷൻ. അപ്പൊ ഇതിനെ നമ്മൾ കൂടെയുള്ളവരെ എങ്ങനെയാണ് അത് മനസ്സിലാക്കിയിട്ട് അവരെ ശാന്തരാക്കാൻ ശ്രമിക്കേണ്ടത് എങ്ങനെയാണ്?
0: അതാണ് അതാണ് റിയഷർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ഇപ്പൊ ചേര കടിച്ചിട്ട് ഭയന്നിട്ട് ആള് മരിച്ചിട്ടുണ്ട്, അത് ചേരയ്ക്ക് വിഷമുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ വിഷബാധ ഏറ്റത് കൊണ്ടല്ല, ആ ഒരു ഭയം കൊണ്ടാണ്. ചേരയെ കണ്ടിട്ട് പെട്ടെന്ന് ഓടുന്നതിനിടയ്ക്ക് ആള് വീണിട്ട് അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്, മരണത്തോട് അടുത്ത സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. അത് ഭയം കൊണ്ടാണ്. പൊതുവില് ഈ മനുഷ്യർക്ക് പാമ്പുകളെ ഭയമാണ്. മനുഷ്യർക്ക് മാത്രമല്ല പ്രൈമേറ്റ്സിന്, ഈ കുരങ്ങു വർഗത്തിൽപ്പെട്ട ജീവികൾക്കൊക്കെ പാമ്പുകളെ ജന്മനാ തന്നെ ഭയമാണ്. അപ്പൊ അതുകൊണ്ട് ഒരാളെ പാമ്പ് കടിച്ചു എന്ന് സംശയം തോന്നിക്കഴിഞ്ഞാല് പരമാവധി അയാളെ എന്താണ് ഇത് വിഷമില്ലാത്ത പാമ്പാണെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുക, കുഴപ്പമൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകാം എന്നൊക്കെ പറഞ്ഞ് അയാളെ ഇതിനോടൊരു ഭീതി ഉണ്ടാകാത്ത രീതിയിൽ സമാധാനിപ്പിച്ച് അത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഭയന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് രക്തയോട്ടം കൂടുകയും അത്തരത്തിൽ എൻവനമേഷൻ ഫാസ്റ്റ് ആവുകയും ഒക്കെ ചെയ്യും.
1: അതിനിങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി കഴിയുമ്പോഴേക്കും ഒരുപാട് ആൾക്കാർ അവിടെ കൂടുമ്പോൾ പല ആൾക്കാരും
0: പല അഭിപ്രായങ്ങളായിരിക്കും. അതെ അതെ. അപ്പൊ അത്തരത്തിലുള്ള അദ്ദേഹത്തിന് ഒരു ആൻസൈറ്റിയും ഒരു ഭയവും ഉണ്ടാകാത്ത രീതിയിൽ എത്രയും പെട്ടെന്ന് സ്ഥലത്ത് നിന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പരിചയസമ്പന്നരായിട്ടുള്ള ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ കൂടെ ആ സിറ്റുവേഷൻ ഡീൽ ചെയ്തു.
1: അപ്പൊ ഇനി നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് തിരിച്ചു വരാം. നമ്മൾ പറയുന്നത് ചെയ്യരുതാത്ത കാര്യങ്ങളായിരുന്നു. ചിലർ ഈ പാമ്പ് കടിച്ച സ്ഥലത്ത് തന്നെ മുറിവുണ്ടാക്കി ആ കടിച്ച ബ്ലഡ് കളയണം അല്ലെങ്കിൽ ആ വിഷത്തെ കളയണം എന്ന് പറഞ്ഞാൽ അത് ചീറ്റി പുറത്തേക്ക് കളയാൻ ശ്രമിക്കുന്ന ഒരു അവസ്ഥ.
0: കടിച്ചത് അവിടെയുള്ള വിഷം അവിടെയുള്ള രക്തത്തിലാണ് കലർന്നിരിക്കുന്നത് എന്നുള്ളൊരു ധാരണ കൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു വിശ്വാസം. പണ്ട് മുതലേ നമ്മൾ സിനിമയിലൊക്കെ കാണാറുണ്ട് കടിയേറ്റ ഭാഗം, പാമ്പ് കടിച്ച ഭാഗം എങ്ങനെ എന്തോ ബ്ലേഡോ എന്തെങ്കിലും മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ച് മുറിവ് ഉണ്ടാക്കിയിട്ട് രക്തം ഒഴുക്കി കളയുന്നു, ആ രക്തത്തോടൊപ്പം വിഷവും പുറത്തു പോകും എന്നുള്ളൊരു ധാരണയാണ്. ആക്ച്വലി അങ്ങനെയല്ല. ആക്ച്വലി ഈ ടിഷ്യൂസിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ടിഷ്യൂസിൽ ഇഞ്ചക്ട് ചെയ്തിരിക്കുന്നത് ലിംഫാറ്റിക്സിലൂടെ സ്പ്രെഡ് ചെയ്യുന്നു, എന്നിട്ട് പതിയെ അത് ബ്ലഡിലേക്ക് എത്തിയിട്ടാണ് പിന്നെ അത് സർക്കുലേറ്ററി സിസ്റ്റത്തിലേക്ക് വരുന്നത്. അപ്പൊ നമ്മളൊരു മുറിവ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് ഡയറക്റ്റ് പെട്ടെന്ന് തന്നെ ബ്ലഡുമായിട്ട് കോണ്ടാക്ട് ആവുകയാണ് ചെയ്യുന്നത് ഈ വിഷം. അപ്പൊ പെട്ടെന്ന് അത് ബ്ലഡിലേക്ക് കലരാനുള്ള സാധ്യത ഉണ്ടാവും. മാത്രമല്ല മുറിവുണ്ടായി അപ്പൊ ചിലപ്പോ ഈ വെയിൻസിന് ആർട്ടറീസിനൊക്കെ ഇഞ്ചുറി ഉണ്ടാകാം, അത് അതുപോലെ കൂടുതൽ ബ്ലഡ് പുറത്തേക്ക് ഒഴുകിയിട്ട് അത് മറ്റു കോംപ്ലിക്കേഷൻസിലേക്ക് എത്തിച്ചേക്കാം. പൊതുവൊരു കാരണവശാലും മുറിവുണ്ടാക്കാൻ പാടില്ല. പിന്നെ ഈ കടിച്ച ഭാഗത്തുനിന്ന്, പാമ്പ് കടിച്ച ഭാഗത്തുനിന്ന് വായ വെച്ച് വലിച്ചെടുക്കാൻ ശ്രമിക്കാറുണ്ട്. ചിലപ്പോൾ കടിയേറ്റ ആള് തന്നെ വലിച്ചെടുക്കാൻ ശ്രമിക്കുന്നതൊക്കെ പണ്ട് സിനിമകളിലൊക്കെ കാണാറുണ്ട്, അല്ലെങ്കിൽ മറ്റൊരാൾ അങ്ങനെ ചെയ്യുന്ന കാണാറുണ്ട്. അത് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. കാരണം ഒരു 5 മുതൽ 10 മില്ലിമീറ്റർ താഴെയാണ് പാമ്പ് തൊലിപ്പുറത്തല്ല ഉള്ളിലാണ് വെനം ഇഞ്ചക്ട് ചെയ്തിരിക്കുന്നത്, അതൊരിക്കലും നമുക്ക് വലിച്ചെടുക്കാൻ പറ്റത്തില്ല.
1: അതുപോലെ വീഡിയോകളിൽ മറ്റുമൊക്കെ വേറൊരു അത് കൂടുതൽ ചിലരിലേക്ക് അന്ധവിശ്വാസമായിട്ട് പടരുന്നുണ്ടോ എന്നറിയില്ല. ഈ കടിച്ച പാമ്പിനെ കിട്ടുന്ന സാഹചര്യത്തിലാണ് തിരിച്ച് കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ വിഷം തിരിച്ചങ്ങോട്ട് കയറുന്നു എന്നുള്ള

0: വിശ്വാസം പറയുന്ന കേൾക്കുന്നത്. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ്? അതും വീഡിയോകളിൽ പലതിലും
1: കാണുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ വടക്കേ ഇന്ത്യയിൽ നിന്നൊക്കെ ഉള്ള വീഡിയോകളിലൊക്കെയാണ് അത്തരം പ്രവണതകൾ കാണുന്നത്. അങ്ങനെയൊന്നും അത് ആ കടിയേറ്റ ഭാഗത്തുനിന്നുള്ള വർഷം നേരെ നമ്മുടെ പല്ലിലേക്ക് ഒരുങ്ങി നമ്മുടെ പല്ല് ഫാങ്സ് പോലെ ഇങ്ങനെ ഇഞ്ചക്ട് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് അത് സാധിക്കുന്നത്. ഒരു കാരണവശാലും നടക്കുന്ന കാര്യമല്ല. അപ്പൊ അത് പാമ്പിനെ പിടിച്ച സമയം കളയാൻ പാടില്ല എന്നുള്ളതാണ്. കടിച്ച പാമ്പിനെ അന്വേഷിക്കുകയോ അതിനെ പിടികൂടി ജീവനോടെയോ അല്ലാതെയോ പിടികൂടി ഡോക്ടറെ കൊണ്ട് കാണിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഹോസ്പിറ്റലിൽ എത്രയും പെട്ടെന്ന് എത്തിക്കഴിഞ്ഞാൽ സിംപ്റ്റംസ് ഓഫ് ഇൻഫ്ലമേഷൻ നോക്കിയിട്ട് ഡോക്ടർ ചികിത്സ ഡിസൈഡ് ചെയ്യുമെന്നുള്ളതാണ്. പിന്നെ ഈ കടിയേറ്റ ഭാഗം സോപ്പിട്ട് തേച്ച് കഴുകാൻ പാടില്ല എന്നുള്ളതാണ്. സോപ്പിട്ട് കഴുകാൻ നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു മസാജിങ് എഫക്ട് കിട്ടുകയും ഈ സാവധാനത്തിൽ ബ്ലഡിലേക്ക് കലരുന്നതിന് പകരം വേഗത്തിൽ അത് ബ്ലഡിലേക്ക് കലരാനുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. പിന്നെ പച്ചമരുന്നോ ഒക്കെ അരച്ച് തേച്ച് കഴിഞ്ഞാൽ ആ മുറിയേറ്റ ഭാഗത്ത് പുരട്ടിക്കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ വിഷമില്ലാത്ത പാമ്പിന്റെ കടിയേറ്റതായാൽ പോലും ചിലപ്പോൾ ആ ഭാഗം ഇൻഫെക്ഷൻ ഉണ്ടാവുകയും അത് മുറിവ് പഴുക്കാനും ഒക്കെ കാരണമായിത്തീരും. അപ്പൊ ഇത്തരം സംഗതികളൊക്കെ തന്നെ ഒഴിവാക്കേണ്ടുന്ന കാര്യങ്ങളാണ്. പിന്നെ മുറുക്കി കെട്ടുക, കടിയേറ്റ ഭാഗത്തിന് കുറച്ച് മേളിലായിട്ട് തുണിയോ അല്ലെങ്കിൽ ചെറിയ കയറോ നൂലോ ഒക്കെ ഉപയോഗിച്ചിട്ട് മുറുക്കി കെട്ടുക, അതൊക്കെ ഒഴിവാക്കേണ്ടുന്ന സംഗതിയാണ്.
0: ഒരു ശ്രോതാവ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഹലോ,
2: ഹലോ,
0: കേൾക്കാമോ? കേൾക്കാമോ? ആരാണ് വിളിക്കുന്നത്? പറയൂ. ചോദിച്ചോളൂ, സാറിനോട് സംശയം
1: ചോദിച്ചോളൂ.
2: സാറേ, പിന്നെ നമ്മുടെ ഈ എന്റെ വീടിന്റെ പരിസരം ഇത്തിരി കാടുകയറിയ സ്ഥലമാണ്. അപ്പൊ ഞങ്ങള് ആഴ്ചയിൽ ഒരിക്കെങ്കിലും ഒരു പാമ്പിനെ ഒരു ചേരയെങ്കിലും അടിച്ചു കൊല്ലാറുണ്ട്. എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു വീട്ടില് ഒരാളിനെ കഴിഞ്ഞ ആഴ്ചയില് പാമ്പ് കടിച്ചു, ഒരു കുഞ്ഞു പാമ്പ്. അവരതിനെ ഇന്നും ഒരു കുപ്പിയിലേക്ക് അടച്ചിട്ടൊക്കെയാണ്, ഒരു മൂർക്കൻ പാമ്പ്. അവര് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് വിട്ടു. ഇതിനെന്താ സാറേ ഒരു പ്രതിവിധി?
1: അതായത് ഇപ്പൊ നമ്മള് വീട് വെച്ച് താമസിക്കുന്ന സ്ഥലത്തിനിടയ്ക്കൊക്കെ ചിലപ്പോ കാട് പിടിച്ച് കിടക്കുന്ന ചെറിയ പ്ലോട്ടുകളൊക്കെ ഉണ്ടാവും. അവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് അവർ മതിലൊക്കെ കെട്ടിയിട്ടുണ്ടാകും. ആ മതിലിന്റെ പുറത്തുകൂടി നമ്മുടെ നാട്ടുകാർ, നമുക്ക് പരിചയമുള്ള ആൾക്കാരൊക്കെ തന്നെ എന്ത് ചെയ്യും, അവരുടെ വീട്ടിലെ വേസ്റ്റൊക്കെ കൊണ്ട് അല്ലെങ്കിൽ ഫുഡിന്റെ വേസ്റ്റൊക്കെ ആ ഒഴിഞ്ഞ പറമ്പായതുകൊണ്ട് അവിടെ കൊണ്ടിടും. അപ്പൊ അതില് ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടാകും. അത് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ സ്ഥിരമായിട്ട് എലിയുടെ സാന്നിധ്യം ഉണ്ടാവും. അപ്പോ ഈ എലിയെ പിടിക്കാൻ വേണ്ടിയിട്ടൊക്കെ അവിടെ പാമ്പുകൾ വരും. ഈ എലി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാല് ഈ പറഞ്ഞ കാട് പിടിച്ച് കിടക്കുന്ന പ്ലോട്ട് അത് ചിലപ്പോൾ ഒരു 20-25 cents ഒക്കെ ആയിരിക്കും. പക്ഷെ ഈ എലി അവിടെ തുറന്ന് മാളങ്ങൾ ഉണ്ടാക്കും. ആ മാളങ്ങളൊക്കെ അടുത്ത് വീടുള്ള പ്ലോട്ടുകളിലേക്കൊക്കെ എത്തിപ്പെടും. അപ്പൊ ഈ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലത്ത് എലി പിടിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഏകദേശം സ്ഥിരമായിട്ട് താമസിക്കുന്ന പാമ്പുകളൊക്കെ എന്ത് ചെയ്യും, ഈ മാളങ്ങളിലൂടെയൊക്കെ കയറിയിട്ട് നമ്മുടെ അടുത്തുള്ള വീടുകളിലൊക്കെ എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, അത്തരം വീട് നമ്മള് വീട് വെച്ച് താമസിക്കുന്നതിനടുത്ത് കാട് പിടിച്ച ഏതെങ്കിലും പറമ്പുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലെ കാടുകളൊക്കെ അഴുക്കാടുകളൊക്കെ വെട്ടി വൃത്തിയാക്കി ഇടുക എന്നുള്ളതാണ്. അവിടെ ഈ ഭക്ഷണത്തിന്റെ വേസ്റ്റ് ഒന്നും ആരും കൊണ്ട് ഇടാൻ സമ്മതിക്കാതിരിക്കുക. അങ്ങനെ ഫുഡിന്റെ വേസ്റ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കഴിക്കാൻ വേണ്ടി സ്ഥിരമായിട്ട് എലി ഉണ്ടാവും. എലി ഉണ്ടെന്നുണ്ടെങ്കിൽ എലിയെ പിടിക്കാൻ വേണ്ടി പാമ്പുകൾ വരും. പിന്നെ മറ്റൊരു സംഗതി, അത്തരത്തില് അവിടെ നിന്ന് തുടങ്ങിയിട്ട് നമ്മുടെ വീട്ടിലേക്കൊക്കെ ഓപ്പണായി വരുന്ന ചില എലിമാളങ്ങളൊക്കെ ഉണ്ടാവും. അത് നമ്മുടെ ഭാഗം നമ്മൾ എന്ത് ചെയ്യുക, ഫുള്ളായിട്ട് അങ്ങ് അടച്ച് സീൽ ചെയ്ത് കോൺക്രീറ്റോ മറ്റോ ഒക്കെ ഇട്ട് നമ്മൾ അടച്ചു വയ്ക്കുക. അതുവഴി കയറി വരാനുള്ള ഇട ഉണ്ടാക്കാതിരിക്കുക. പിന്നെ ചേരയൊക്കെ നമ്മുടെ വീടിന്റെ പരിസരത്തൊക്കെ ഉള്ളത് വളരെ നല്ലതാണ് കേട്ടോ. കാരണം ചേര എലിയെ മാത്രമല്ല, എലി, തവള പോലുള്ള ജീവികളെയൊക്കെ പിടികൂടി കഴിക്കുന്നതോടൊപ്പം ഈ വിഷമുള്ള അണലി മൂർഖൻ പോലുള്ള പാമ്പിന്റെയൊക്കെ കുഞ്ഞുങ്ങളെ പിടിച്ച് കഴിക്കും. അപ്പൊ ഈ പാമ്പിന്റെയൊക്കെ കുഞ്ഞുങ്ങൾ നമ്മുടെ വീട്ടിന്റെ പരിസരത്തൊക്കെ അതിന് ഒളിഞ്ഞിരിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ടോ എന്ന് അന്വേഷിച്ചു വരുന്ന സമയത്ത് അവിടെ ചേര ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ചേര ഇതിനെ പിടികൂടി ഭക്ഷണമാക്കുകയും ഇത്തരം വിഷമുള്ള പാമ്പുകൾ, നമുക്ക് അപകടകാരികളാകാവുന്ന പാമ്പുകളൊന്നും അവിടെ വരാതിരിക്കാനൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ ചേരയെ നമ്മൾ എന്ത് ചെയ്യുക, ഓടിക്കാതിരിക്കുക. ചേര നമ്മുടെ പരിസരത്തൊക്കെ ഉള്ളതെപ്പോഴും ചിലർക്ക് പേടിയാണെങ്കിൽ പോലും നമ്മുടെ സുരക്ഷയെ കുറച്ചും കൂടി മെച്ചപ്പെടുത്തുന്ന ഒരു സംഗതിയാണ് ചേരയുടെ സാന്നിധ്യം എന്ന് പറയുന്നത്.
2: സാറേ, ഈ പാമ്പുകള് നമ്മള് ചുറ്റുവട്ടത്ത് ഇങ്ങനെ മുട്ടയിട്ട് അടയിരിക്കാറുണ്ടോ?
1: അടയിരിക്കത്തില്ല. പാമ്പ് മുട്ടയിടും. വളരെ സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്താണ് പാമ്പ് മുട്ടയിടുന്നത്. പാമ്പുകള് ശീതരക്ത ജീവിയാണ്. ശീതരക്ത ജീവികള് അടയിരിക്കത്തില്ല. പക്ഷികളും ഒക്കെയാണ് അടയിരിക്കുന്നത്. ഉഷ്ണരക്ത ജീവികളാണ് അടയിരിക്കുന്നത്. പാമ്പ് മുട്ടയിട്ടിട്ട് പാമ്പങ്ങ് പോവുകയുള്ളൂ. പിന്നെ കുറച്ചു നാൾ കഴിയുമ്പോഴേക്കും ഈ മുട്ട തന്നെത്താനെ വിരിയുകയാണ് ചെയ്യുന്നത്. അപ്പോ പാമ്പും കുഞ്ഞുങ്ങളെ കണ്ടുകഴിഞ്ഞാല് മുട്ടയിടുന്ന പാമ്പാണെന്നുണ്ടെങ്കിൽ പാമ്പൻ കുഞ്ഞുങ്ങൾ ഇതുപോലെ പരിസരത്ത് എവിടെയെങ്കിലും മുട്ടയിട്ടിട്ടുണ്ടാവും. അപ്പോൾ ഒന്നിലധികം കുഞ്ഞുങ്ങളെ കാണാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ രണ്ടാഴ്ച മുന്നേ നമ്മൾ വാർത്തയിലൊക്കെ കണ്ടില്ലേ, ആ തൃശ്ശൂർ ജില്ലയിൽ മക്കളെ കടിച്ച പാമ്പ്, ഒരു പാമ്പും കുഞ്ഞായിരുന്നു. ആ വീട്ടിൽ നിന്ന് 5 പാമ്പുകളെയാണ് അടുത്ത ദിവസങ്ങളിൽ കണ്ടെത്തിയത്. അപ്പോൾ അതുപോലെ പാമ്പും കുഞ്ഞ് ഒരെണ്ണത്തിനെ കണ്ടുകഴിഞ്ഞാൽ അവിടെ നമ്മളായിട്ട് പരിശോധിക്കാനൊന്നും നിൽക്കരുത്, കാരണം അവിടെ ചിലപ്പം വേറെയും പാമ്പും കുഞ്ഞുങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് നന്നായിട്ട് പരിശോധിക്കാൻ അറിയുന്ന ആൾക്കാർ, നമ്മുടെ വനംവകുപ്പിന്റെ സർപ്പ വോളണ്ടിയർമാരൊക്കെ ഉണ്ട്, അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ ഒന്ന് വിശദമായിട്ട് പരിശോധിച്ച് ഇത് കയറി നമ്മുടെ വീട്ടിലേക്കൊക്കെ വരാനുള്ള സാധ്യതയുള്ള മാളങ്ങളോ പൊത്തുകളോ വഴികളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ അവർ നോക്കിയിട്ട് അവർ പറഞ്ഞു തരും. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ കോൺക്രീറ്റ് ഇട്ടോ ഒക്കെ അങ്ങ് സീൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ മതിലിന്റെ അടിയിലൂടെ ഒക്കെ ഉള്ള മാളങ്ങളിലൂടെ കയറി വരാനുള്ള സാധ്യത നമുക്ക് ഒഴിവാക്കാൻ പറ്റും.
2: കേട്ടോ,
0: താങ്ക് യു, വിളിച്ചതിന് നന്ദി. ഇപ്പോ ഇതുപോലെ തന്നെ ഈ പാമ്പ് കടിയേറ്റാൽ വിഷം ശരീരത്തിലേക്ക് വേഗത്തിൽ പടരാതിരിക്കാൻ നമ്മൾ പിന്നെ എന്തൊക്കെ പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ?
1: പ്രധാനമായും ഇമ്മൊബിലൈസ് ചെയ്യുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിഷ പടരുന്നതിനുള്ള ആ ഒരു സമയം കുറച്ച് കൂടുതൽ നമുക്ക് ലഭ്യമാക്കുക എന്നുള്ളതാണ്. പെട്ടെന്ന് വിഷം ശരീരത്തിൽ പടരാതിരിക്കുക. അപ്പൊ അതിൽ പലപ്പോഴും പലർക്കും പറ്റുന്നൊരു അബദ്ധം എന്ന് പറയുന്നത്, ഇപ്പൊ പാമ്പ് കടിച്ചതുപോലെ തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആള് വണ്ടി ഓടിച്ചുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി, അല്ലെങ്കിൽ ബൈക്ക് ഓടിച്ചുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി, അല്ലെങ്കിൽ ഓടിപ്പോയി, അങ്ങനെയുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ നമ്മുടെ രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും എന്താണ് പെട്ടെന്ന് തന്നെ എൻവയോൺമെന്റ് ഫാസ്റ്റ് ആക്കുകയും ചെയ്യുന്ന ആക്ടിവിറ്റീസാണ്. ഫിസിക്കൽ ആക്ടിവിറ്റീസ് പരമാവധി ഒഴിവാക്കുക, ആള് ശാന്തനായിട്ടിരിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന സംഗതി. കടിയേറ്റ ഭാഗം പരമാവധി ചലിപ്പിക്കാതെ വയ്ക്കുക. പേശീചലനങ്ങൾ പരമാവധി ഒഴിവാക്കുക. അത് നേരത്തെ പറഞ്ഞതുപോലെ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ആള് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചുറ്റി വെക്കാൻ പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ, അത് ഒരു ഡോക്ടറോ നഴ്സോ തന്നെ ആണെങ്കിലേ അത് ചെയ്യാവുള്ളൂ. അല്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ ചെയ്യരുത്. ആ കടിയേറ്റ ഭാഗം ചലിപ്പിക്കാതെ എങ്ങനെ സേഫായിട്ട് പിടിച്ച് വെക്കുക, എന്നിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുക എന്നുള്ളതേ ഉള്ളൂ. ചലനങ്ങൾ ഒഴിവാക്കുക, ആയാസകരമായിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഒഴിവാക്കുക, കൂളായിട്ട് ശാന്തനായിട്ടിരിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന സംഗതി.
0: ഇതിപ്പോ ഈ പാമ്പ് കടിയേറ്റാൽ ഏത് ഇനത്തിൽപ്പെട്ട പാമ്പാണ് എന്ന് ഹോസ്പിറ്റലിൽ എത്തിയാൽ മാത്രമല്ലേ നമുക്ക് തിരിച്ചറിയാൻ?
1: കൃത്യമായിട്ട് പാമ്പുകളുടെ ഐ ഡി തിരിച്ചറിയാൻ പറ്റുന്ന ആളാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഏത് പാമ്പാണ് കടിച്ചതെന്ന് അറിയാൻ പറ്റുള്ളൂ. കടിയേറ്റ പാട് നോക്കിയിട്ടൊന്നും ഇത് വിഷമുള്ളതാണോ വിഷമില്ലാത്തതാണോ ഏത് ഇനത്തിൽപ്പെട്ടതാണ് കടിച്ചതെന്നൊന്നും നമുക്ക് കൺക്ലൂസീവ് ആയിട്ട് പറയാൻ പറ്റില്ല. അപ്പൊ മാത്രമല്ല, ഇനിയിപ്പോ കടി ഏറ്റുകഴിഞ്ഞു എന്ന് വെച്ചിട്ട് എൻവയോൺമെന്റ് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. പാമ്പുകൾ പരമാവധി ഈ ശത്രുവിനെ സംബന്ധിച്ചിടത്തോളം പാമ്പ് പേടിപ്പിക്കാൻ വേണ്ടിയാണ് കടിക്കുന്നത്. കൊല്ലുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആയിരിക്കില്ല. കാരണം ബേസിക്കലി പാമ്പുകൾ, വിഷപ്പാമ്പുകൾ, ഇപ്പൊ നമ്മുടെ കേരളത്തിലുള്ള പാമ്പുകളിൽ 130 പാമ്പുകൾ ഉള്ളതിൽ 10 താഴെ പാമ്പുകൾക്ക് മാത്രമാണ് മനുഷ്യന് അപകടകരമായിട്ടുള്ള രീതിയിലുള്ള വിഷമുള്ളൂ. ഈ വിഷമുള്ള പാമ്പുകളൊക്കെ തന്നെ അതിന്റെ വിഷം ഉപയോഗിക്കുന്നത് ഇരപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അത് മറ്റ് പൊതുവിൽ ഉള്ളൊരു തെറ്റായ ഒരു ധാരണയാണ്. പാമ്പ് ശത്രുവിനെ കടിക്കുമ്പോഴാണ് വിഷം കുത്തിവെക്കുള്ളൂ, അതിന് കഴിക്കാനുള്ള ഇരജീവി പിടിക്കുമ്പോൾ വിഷം കുത്തിവെക്കില്ല, കാരണം അത് കഴിക്കുമ്പോഴേക്കും പാമ്പ് ചത്തുവും എന്നൊക്കെയുള്ള ധാരണകളുണ്ട്. അത് പാമ്പും വിഷം എന്താണ് എന്നുള്ള കൃത്യമായിട്ട് തിരിച്ചറിവില്ലാത്തതുകൊണ്ടാണ്. പാമ്പും വിഷം ആക്ച്വലി അതിന്റെ ദഹനരസമാണ്. പ്രോട്ടീൻസും കോൺസെൻട്രേറ്റഡ് പ്രോട്ടീൻസും എൻസൈംസും ഒക്കെയാണ് അതിന്റെ കമ്പണൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഈ ഇരയെ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഇരയെ ആദ്യം ഇമ്മൊബിലൈസ് ചെയ്യുക, കൊല്ലുക, എന്നിട്ട് അതിനെ ദഹിപ്പിക്കുക, ഇതെല്ലാം ചേർന്നിട്ടുള്ള ഒരു ധർമ്മമാണ് പാമ്പിൻ വിഷത്തിനുള്ളത്. ആ ഇരയുടെ ദേഹത്തേക്ക് വിഷം ഇഞ്ചക്ട് ചെയ്തിട്ട് തന്നെയാണ് പാമ്പ് ഇരയെ കൊല്ലുക എന്ന് പറയുന്നത്.
0: ഒരു ശ്രോതാവ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഹലോ, ഹലോ, ആരാണ്, എവിടെ നിന്നാണ് വിളിക്കുന്നത്?
3: ഏറ്റുമാനൂരിൽ നിന്നാണ് വിളിക്കുന്നത്.
0: ആ, ചോദിച്ചോളൂ സാറിനോട് സംശയം.
3: നമസ്കാരം സാർ.
1: നമസ്കാരം, നമസ്കാരം, ചോദിച്ചോളൂ.
3: അത് ഞങ്ങള് പറമ്പില് കുറച്ച് പറമ്പുണ്ട്, അതിനകത്ത് ഇപ്പൊ ഉടുമ്പ് ധാരാളമായിട്ട് വരുന്നുണ്ട്. അപ്പം ആളുകൾ പറഞ്ഞു ഉടുമ്പിനെ അത് ഈ വലിയ കുഴിയൊക്കെ കുഴിക്കും, അതിനെ ഓടിക്കണ്ട, എന്നാന്ന് വെച്ചാൽ പാമ്പിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ പാമ്പിനെ ഒക്കെ പിടിച്ച് തിന്നോളൂന്ന്. ശരിയാണോ?
1: ശരിയാണ്, ശരിയാണ്. അതായത് ഇപ്പൊ പാമ്പ് നമ്മുടെ ഒഴിഞ്ഞ പറമ്പുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പൊ പാമ്പുകളിൽ ചില പാമ്പുകൾ പ്രസവിക്കുന്ന പാമ്പുകളുണ്ട്, ചില പാമ്പുകൾ മുട്ടയിടുന്ന പാമ്പുണ്ട്. അപ്പൊ മുട്ടയിടുന്ന പാമ്പാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള പറമ്പിലൊക്കെ സുരക്ഷിതമായിട്ടുള്ള ഭാഗങ്ങളിലൊക്കെയാണ് മുട്ടയിടുക. ഈ ഉടുമ്പ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈ പാമ്പിൻ മുട്ടയൊക്കെ എടുത്ത് ഭക്ഷണമാക്കും, കഴിക്കും. മാത്രമല്ല, ചെറിയ പാമ്പും കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഉടുമ്പ് വിടത്തില്ല, അത് തന്നെ പിടികൂടി കഴിക്കും. ഇനി സാമാന്യം വലുപ്പമുള്ള പാമ്പാണെങ്കിൽ പോലും ഉടുമ്പ് ചിലപ്പോൾ പിടികൂടി ഭക്ഷണമാക്കാറുണ്ട്. അപ്പൊ ഈ ഉടുമ്പ്, കീരി പോലുള്ള ജീവികളൊക്കെ നമ്മുടെ വീടിന്റെ പരിസരത്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ പാമ്പുകളെയൊക്കെ ധാരാളം പിടികൂടി കഴിക്കുന്ന ജീവികളാണ്. മാത്രമല്ല പിന്നെ ഉപ്പൻ പോലുള്ള ചെറിയ പക്ഷികളും, ഉപ്പൻ ധാരാളം പാമ്പുകളെ പിടികൂടി കഴിക്കുന്ന പക്ഷിയാണ്. ഉപ്പൻ പിന്നെ

0: ഈ ചെറിയ കുഞ്ഞ് പാമ്പുകളെയൊക്കെ
1: പാമ്പ്
0: കുഞ്ഞിനെ മാത്രമല്ല, സാമാന്യം വലുപ്പമുള്ള പാമ്പിനെയൊക്കെ ഉപ്പൻ പിടികൂടി കഴിക്കാറുണ്ട്. പിന്നെ ചെറിയ കുഞ്ഞു പാമ്പുകളെ ധാരാളം പിടികൂടി കഴിക്കുന്ന ചില പക്ഷികളുണ്ട്. ഇപ്പൊ പൊന്മാൻ അതുപോലെ ഈ കരിയിലക്കിളി പോലുള്ള ഇതുപോലെ ഈ ചെറിയ പ്രാണികളെയൊക്കെ പിടികൂടി കഴിക്കുന്ന പക്ഷികളൊക്കെ തന്നെ പാമ്പും കുഞ്ഞുങ്ങളെ പിടികൂടി കഴിക്കും. അപ്പൊ അതിനെയൊക്കെ നമ്മുടെ പരിസരത്തുനിന്ന് നമ്മൾ ഓടിച്ചു വിടാതിരിക്കുക എന്നുള്ളതാണ്. വലിയ പാമ്പുകളൊക്കെ പിടിക്കുന്ന വലിയൊരു പക്ഷിയാണ് മയിൽ. മയില് പക്ഷെ സാധാരണ നാട്ടിൻപുറങ്ങളിലൊന്നും അങ്ങനെ കാണാറില്ല, എന്നാലും മയിലിന്റെ സാന്നിധ്യം ഉള്ളിടത്ത് പാമ്പിന്റെ സാന്നിധ്യം കുറവായിരിക്കും. പിന്നെ ഈ പൂച്ചയും അതുപോലെ കീരിയും ഒക്കെ തന്നെ പാമ്പുകളെ പിടികൂടി കഴിക്കുന്ന ജീവികളാണ്. അപ്പൊ ഉടുമ്പുള്ളത് നല്ലതാണ്.
1: ഞങ്ങളുടെ കിണറിനകത്ത് നേരത്തെ ഒരു 60-70 വർഷമായി പണിത കിണറാണ്. അതിനകത്ത് പിന്നെ ഇതിന്റെ ചെറിയ പാമ്പിന്റെ പടം കാണുന്നു. കഴിഞ്ഞ വർഷം രണ്ടെണ്ണം കണ്ടിട്ട് ഞാൻ എടുത്തു കളഞ്ഞു കരിന്ന്. ഇപ്പോഴും ഒരെണ്ണം കണ്ടു. അപ്പൊ അതെന്നെ അതങ്ങനെ അതിനകത്ത് പാമ്പ് ഉണ്ടായിട്ടാണോ ഇതിനായിട്ട് ഇറങ്ങണതാണോ പടം പൊളിക്കാൻ?
0: അല്ല, പണം പൊഴിക്കാൻ വേണ്ടി ഇറങ്ങുന്നതാകണമെന്നില്ല. ചിലപ്പോ ഈ കിണറിനടുത്തൊക്കെ പാമ്പുകള് ചിലപ്പോ സ്ഥിരം താമസിക്കാറുണ്ട്. അത് ആ പ്രദേശത്ത് ഉള്ളതായിരിക്കാനാണ് സാധ്യത. അത് ഏത് ഇനത്തിൽപ്പെട്ടതാണെന്ന് അറിയില്ല. ചേരയാണെന്നുണ്ടെങ്കിൽ അത് നല്ലതാണ്. ചിലപ്പോൾ വിഷപ്പാമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സർപ്പ വോളണ്ടിയർമാരെ അവരെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒന്ന് നോക്കിയിട്ട് അത് വിഷപ്പാമ്പാണെന്നുണ്ടെങ്കിൽ അതിനെ പിടികൂടി മാറ്റുന്നതായിരിക്കും നല്ലത്. കാരണം ഈ കിണറില് ചേര ഉള്ളത് നല്ലതാണ്. ചേരയുണ്ടെന്നുണ്ടെങ്കിൽ ഈ മറ്റ് വിഷപ്പാമ്പിന്റെ കുഞ്ഞുങ്ങളൊക്കെ ആ പ്രദേശത്തേക്ക് വരാതിരിക്കാൻ ചേരയുള്ളത് നല്ലതാണ്. ഈ കിണർ വെള്ളം കോരുന്ന കിണറാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ രാത്രി സമയങ്ങളിൽ നിലാവുള്ള രാത്രിയിലൊക്കെ ചില വെള്ളം കോരുന്നതിന്റെ ബാക്കി വെള്ളമൊക്കെ അവിടെ ചെറുതായിട്ട് കെട്ടി നിൽക്കും. നമ്മൾ അവിടെ വെച്ച് അലക്കുകയോ അല്ലെങ്കിൽ കുളിക്കുകയോ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ ഈ ചന്ദ്രന്റെ പ്രതിബിംബം കാണും, നിലാവ് കാണും. അപ്പൊ ആ വെളിച്ചം കണ്ടിട്ട്
1: ചെറിയ
0: കോരുന്ന കിണറല്ല, ഓക്കെ, എന്നാലും ചിലപ്പോൾ അതിനകത്ത് ഈ കാടുപിടിച്ചൊക്കെ ഇരിക്കുകയാണെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ചെറിയ പല്ലിയോ അത്തരത്തിലുള്ള ജീവികളുടെയൊക്കെ സാന്നിധ്യം ഉണ്ടെങ്കിൽ പാമ്പ് ഇടയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ഇടയ്ക്ക് വരുന്നതാണെന്നുണ്ടെങ്കിൽ അത് വിഷമുള്ള ഇനമാണെന്നെങ്കിൽ അതിനെ ഈ സർപ്പ വോളണ്ടിയർമാരെ അറിയിച്ചാൽ അവർ നോക്കിയിട്ട് പിടിച്ചു മാറ്റും. ചേരയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനെ ഒന്നും ചെയ്യണം. പടം ഈ തലയുടെ ഉൾപ്പെടെയുള്ള ഭാഗം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറെക്കുറെ മനസ്സിലാവും. അല്ലാതെ ശരീരത്തിന്റെ മധ്യഭാഗം മാത്രം കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. തലഭാഗം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഏറെക്കുറെ പറയാൻ
2: പറ്റും. വിളിച്ചതിന് നന്ദി. ഇതുപോലെ കുറച്ചാൾക്കാർക്ക് സംശയം ഉണ്ടാവാറുണ്ട്, ഈ പാമ്പ് ഇതേപോലെ കിണറിന് പരിസരത്തുണ്ട് അല്ലെങ്കിൽ പാമ്പിന്റെ ഒരു കുഞ്ഞിനെ എങ്ങാനും കണ്ടു കഴിഞ്ഞാൽ ഇതുപോലെ ഈ പാമ്പും കുഞ്ഞുങ്ങൾ ഇഷ്ടം പോലെ ഇനി ആ പ്രദേശത്തുണ്ടാവും, അല്ലെങ്കിൽ അത് ചെറിയ കുഞ്ഞു പാമ്പിനെയാണ് കണ്ടതെങ്കിൽ വലിയ പാമ്പിന്റെ സാന്നിധ്യം ഇതിനടുത്ത് ഉറപ്പായിട്ടും ഉണ്ടാകും എന്നുള്ളൊരു പറച്ചിലുണ്ട്. അത് എത്രത്തോളം
0: കുഞ്ഞു പാമ്പുകളെ കണ്ടു കഴിഞ്ഞാൽ അത് നവജാതരായിട്ടുള്ള കുഞ്ഞാണ്, അതായത് 2-3 ദിവസം മാത്രം പ്രായമുള്ള ചെറിയ കുഞ്ഞാണെന്നുണ്ടെങ്കിൽ അവിടെ മറ്റു കുഞ്ഞുങ്ങളെ കാണാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു 2 ആഴ്ചയൊക്കെ പ്രായമായ കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പം ഈ ഇങ്ങനെ ഡിസ്പേഴ്സ് ആയി തുടങ്ങുന്ന ഒരു സമയമാണ്. പാമ്പും കുഞ്ഞുങ്ങൾ ഇപ്പൊ മുട്ടയൊക്കെ വിരിഞ്ഞു വരുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അത് ജനിച്ച സ്ഥലത്ത് തന്നെ തുടരുകയല്ല ചെയ്യുന്നത്. അത് അവിടുന്ന് അതിന് ഒളിഞ്ഞിരിക്കാൻ പറ്റുന്ന സേഫ് ആയിട്ടുള്ള ഹൈഡൌട്ട്സ് നോക്കി ഇങ്ങനെ സഞ്ചരിക്കുകയും അത്തരം സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ട് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് മുതിർന്ന കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ അവിടെ വീണ്ടും വീണ്ടും കുഞ്ഞുങ്ങളെ കാണാനുള്ള സാധ്യത കുറവാണ്. പിന്നെ ചെറിയ കുഞ്ഞുങ്ങളെ കണ്ടാൽ അതിന്റെ അമ്മ പാമ്പ് അവിടെ ഉണ്ടാകുമെന്നൊരു ധാരണ. അത് പാമ്പുകൾ ഇപ്പൊ പല രീതിയിലാണ് അതിന്റെ പ്രചരണം. ഒന്ന് മുട്ടയിട്ട് കുഞ്ഞുരിയുന്ന പാമ്പുകളുണ്ട്, ഓവി പാരസ് എന്ന് പറയും. പിന്നെ വിവി പാരസ് ഉണ്ട്, പ്രസവിക്കുന്ന പാമ്പുകൾ. പിന്നെ അണലി വർഗത്തിൽപ്പെട്ട ചില പാമ്പുകളൊക്കെ എന്ന് പറഞ്ഞാൽ മുട്ട ശരീരത്തിനുള്ളിൽ രൂപപ്പെട്ടു വന്നിട്ട് അത് വിരിഞ്ഞ് കുഞ്ഞായിട്ടാണ് പുറത്തേക്ക് വരുന്നത്. അതിന് ഓവോ വിവി പാരസ് എന്നാണ് പറയുക. അപ്പൊ അത് അത്തരത്തിൽ അതും പ്രസവം പോലുള്ള ഒരു പ്രക്രിയയാണ്. അപ്പൊ അത്തരത്തിൽ നവജാതരായിട്ടുള്ള ഈ ഇങ്ങനെ പ്രസവിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ അമ്മ പാമ്പിന്റെ സാന്നിധ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അണലിയുടെയൊക്കെ കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ 2-3 ദിവസത്തെ മാത്രം പ്രായമുള്ള കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ വലിയ മുതിർന്ന അണലിയുടെ സാന്നിധ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ മൂർഖന്റെ കുഞ്ഞുങ്ങളെ കണ്ടു അല്ലെങ്കിൽ മുട്ട വിരിഞ്ഞ് പുറത്തു വരുന്ന ചേര, മലമ്പാമ്പ്, മൂർഖൻ, നീർക്കോലി, കാട്ടുപാമ്പ്, വെള്ളിക്കട്ടൻ ഇങ്ങനെയുള്ള പാമ്പുകളുടെയൊക്കെ കുഞ്ഞുങ്ങളെ കണ്ടു എന്ന് വെച്ചിട്ട് അവിടെ അമ്മ പാമ്പ് ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല.
2: ഈ WHO നിർദ്ദേശിച്ചിട്ടുള്ള ഈ പ്രധാന കാര്യങ്ങൾ ഈ പാമ്പുകടിയുടെ കാര്യത്തിൽ എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ് പറയുന്നത്?
0: WHO അതായത് പാമ്പുകടി എന്ന് പറഞ്ഞാൽ ഒരു ട്രോപ്പിക്കൽ എന്താണ് നെഗ്ലക്റ്റഡ് ട്രോപ്പിക്കൽ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്നുള്ള രീതിയിലാണ് പാമ്പുകടിയെ അല്ലെങ്കിൽ സ്നേക്ക് ബൈറ്റ് എൻവനമേഷനെ അവർ വർഗീകരിച്ചിരിക്കുന്നത്. അവഗണിക്കപ്പെട്ട ട്രോപ്പിക്കൽ മേഖലയിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു നോൺ കമ്മ്യൂണിക്കബിൾ ആയിട്ടുള്ള ഡിസീസാണ്. അപ്പോൾ ഇതിൽ പല സ്നേക് ബൈറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യരുത്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിനെ പറ്റി നമുക്ക് പലപ്പോഴും വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഇല്ല എന്നുള്ളതാണ് ഈ ഒരു മേഖലയിൽ പലപ്പോഴും പൊതുജനങ്ങളെ സംബന്ധിച്ച് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നത്. പലപ്പോഴും ഈ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരമുള്ള ഒരു കാലയളവിൽ പലരും വീഡിയോസിലൊക്കെ വന്നിട്ട് പമ്പ് കടിയേറ്റ് കഴിഞ്ഞാൽ അത് കെട്ടണം, അയച്ചു കെട്ടണം, മുറുക്കി കെട്ടണം, ഒരു വിരൽ കടത്താവുന്ന രീതിയിൽ കെട്ടണം, പമ്പ് കടിയേറ്റ് കഴിഞ്ഞാൽ തേച്ച് കഴുകണം, സോപ്പും വെള്ളവും ഉപയോഗിച്ച് തേച്ച് കഴുകണം, ഡെറ്റോൾ ഉപയോഗിച്ച് കഴുകണം എന്നൊക്കെയുള്ള തരത്തിലുള്ള മെസ്സേജുകൾ.
2: ഒരു കോളും കൂടെ നമുക്ക് എടുക്കാൻ തോന്നുന്നു. ഹലോ, ഹലോ, ഹലോ, കേൾക്കാമോ?
3: കേൾക്കാം, കേൾക്കാം.
2: പറയൂ, ആരാണ്, എവിടെ നിന്നാണ് വിളിക്കുന്നത്?
3: ഞാൻ പറഞ്ഞല്ലോ, രാജു, ആലപ്പുഴ രാജു.
2: ചോദിച്ചോളൂ.
3: ഈ സോഷ്യൽ മീഡിയ കണ്ടോ, ഈ ഗിനിക്കോഴി വാർത്താ ഇതൊക്കെ വളർത്തിയെന്തൊക്കെ പിടിക്കുകയോ ഓടിച്ചു വിടുകയോ ഒക്കെ ചെയ്യുന്നത് കണ്ടോ, ശരിയാണോ?
0: പിന്നെ
3: ഈ പിന്നെ ഈ പാമ്പ് വര ഭാഗത്തിലൊക്കെ ഈ ഉടക്ക് വര വലയൊക്കെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഇട്ടാലേ അതിൽ വന്ന് കുരുങ്ങി കിടന്നാൽ നമുക്ക് അതിനെ പെട്ടെന്ന് പിടിച്ച് വൃത്തി വിളിച്ച് കളയുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക, അത് ശരിയാണോന്ന് അറിയാനായിരുന്നു.
0: അതെ, രണ്ട് കാര്യങ്ങളും ഒരു പരിധിവരെ ശരിയാണ്.
3: വല ഇട്ടാലോ?
0: ഗിനിക്കോഴി വാത്ത പോലുള്ള പക്ഷികളൊക്കെ ചെറിയ സൈസ് പാമ്പുകളെയൊക്കെ പിടികൂടി ഭക്ഷണമാക്കാറുണ്ട്. കേൾക്കാമോ? ഗിനിക്കോഴി വാത്ത പോലുള്ള പക്ഷികളൊക്കെ ഗിനിക്കോഴി വാത്ത പോലുള്ള പക്ഷികളൊക്കെ ചെറിയ സൈസ് പാമ്പുൻ കുഞ്ഞുങ്ങളെയൊക്കെ പിടികൂടി ഭക്ഷണമാക്കാറുണ്ട്. അതുപോലെ പ്രകൃതിയാ നമ്മുടെ വീട്ടിന്റെ പരിസരത്തൊക്കെയുള്ള ഉപ്പൻ പോലുള്ള പക്ഷികളും ഇത്തരത്തിലുള്ള പാമ്പും കുഞ്ഞുങ്ങളൊക്കെ പിടികൂടി ഭക്ഷണമാക്കാറുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു പരിധിയിൽ ഒരു പരിധിവരെ നമുക്ക് പ്രൊട്ടക്ഷൻ നൽകുന്ന പക്ഷികളാണ്. പിന്നെ മറ്റൊന്ന് എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ താറാവ് കോഴി പോലുള്ള പക്ഷികളെയൊക്കെ വളർത്തുന്ന ഭാഗങ്ങളിലേക്കൊക്കെ അല്ലെങ്കിൽ വീടിന്റെ പരിസരത്തേക്കൊക്കെ പാമ്പുകൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വല ഇടുകയാണെന്നുണ്ടെങ്കിൽ വരുന്ന പാമ്പ് അതിൽ കുരുങ്ങിക്കിടക്കാനും അതിനെ സേഫായിട്ട് റെസ്ക്യൂ ചെയ്ത് മാറ്റാനും സാധിക്കും. അത് ചേരായും അണലിയും മലമ്പാമ്പും പോലുള്ള ഇനത്തിൽപ്പെട്ട പാമ്പുകളൊക്കെയാണ് അത്തരം വലയിൽ കുരുങ്ങാനുള്ള സാധ്യത കൂടുതൽ. മൂർഖൻ പോലുള്ള പാമ്പൊക്കെ വലയിലൂടെ കടന്നു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ ചേര, അണലി, മലമ്പാമ്പ് പോലുള്ള പാമ്പുകളുടെ ശരീരത്തിന്റെ മധ്യഭാഗം വണ്ണം കൂടുതലാണ്. മൂർഖനെ സംബന്ധിച്ച് തല ചെറുത്, കഴുത്ത് ചെറുത്, മെലിഞ്ഞിരിക്കും, പിന്നെ മധ്യഭാഗം വണ്ണം കൂടുതൽ. അപ്പൊ തല അങ്ങോട്ട് കടന്ന് ശരീരത്തിന്റെ മധ്യഭാഗം എത്തുമ്പോഴേക്കും വലയിൽ കുരുങ്ങി അവിടെ കിടക്കും. മൂർഖൻ പാമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ തലയും ശരീരത്തിന്റെ മധ്യഭാഗവും ഏകദേശം ഒരേ വണ്ണമായതുകൊണ്ട് അത് വലയുടെ കണ്ണിയിലൂടെ കയറിയാലും ചിലപ്പോ കടന്നങ്ങ് അപ്പുറത്ത് പോകും, ചിലപ്പോ കുരുങ്ങിക്കിടക്കാനുള്ള സാധ്യതയുണ്ട്. എന്തെങ്കിലും ഇര വിഴുങ്ങിയിട്ടൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ, വയറിന്റെ ഭാഗം അല്പം വീർത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വലയിൽ കുരുങ്ങും. അപ്പൊ അതുകൊണ്ട് പക്ഷികളെയൊക്കെ വളർത്തുന്ന സ്ഥലങ്ങളിൽ പാമ്പുകൾ വരാൻ സാധ്യതയുള്ള ഭാഗങ്ങളുണ്ട്. അല്ലെങ്കിൽ തോടിനോടോ പുഴയോടോ ഒക്കെ ചേർന്ന് ഉള്ള വീടാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഉടക്ക് വലയിടുന്നത് പാമ്പുകളുടെ സാന്നിധ്യം അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സുരക്ഷാ മുൻകരുതലായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്.
2: അപ്പൊ ഈ ശ്രോതാവ് വിളിച്ചതിന് നന്ദി. അപ്പൊ ഈ ശ്രോതാവ് ചോദിച്ചതുപോലെ ഈ നമ്മൾ ഇത്തരത്തിലുള്ളത് മാത്രമല്ല, ഈ ലവ് ബേർഡ്സ് പോലുള്ള സാറ് നേരത്തെ പറഞ്ഞല്ലോ, അതേപോലെയുള്ള ഈ പക്ഷികളെയൊക്കെ വളർത്തുന്ന സമയങ്ങളിൽ ഇതേപോലത്തെ ഉടക്ക് വലകളും സാധനങ്ങളും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതൊരു
0: പാമ്പുകൾ കടന്നു വരാനുള്ള സാധ്യതയുള്ള ഭാഗങ്ങളിൽ, ഇപ്പം പുഴയോട് ചേർന്നുള്ള വീടാണെന്നുണ്ടെങ്കിൽ അതുവഴി കയറി വരാൻ സാധ്യതയുണ്ടെങ്കിൽ, ഒന്ന് ഈ ഇപ്പം മതിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മതിലിലൂടെ അതിന്റെ മേളിലൂടെ കയറി വരാൻ സാധ്യതയുള്ള എന്തെങ്കിലും ചെടികളോ വള്ളികളോ ഒക്കെ ഉണ്ടെങ്കിൽ നീക്കം ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ എന്നിരുന്നാലും ഓപ്പൺ ആയിട്ടുള്ള സ്ഥലമാണെങ്കിൽ കയറി വരാൻ സാധ്യതയുള്ള ഭാഗങ്ങളിൽ ചെറിയ ഉടക്ക് വല ഇട്ട് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ചില ഇനത്തിൽപ്പെട്ട പാമ്പുകൾ അതിൽ കുരുങ്ങാനുള്ള സാധ്യതയുണ്ട്.
2: ഇപ്പൊ നമ്മൾ ഈ പാമ്പുകടി പ്രധാനമായിട്ടും പല സീസണുകൾ, ഇപ്പൊ നമ്മൾ പൊതുവെ പറയാറുണ്ട് ഉഷ്ണകാലത്ത് ചൂട് കൂടുമ്പോൾ അതമാളങ്ങളിൽ നിന്ന് പുറത്ത് വരുന്നു എന്ന് പറയാറുണ്ട്. അതേപോലെ ചില സമയത്താണ് നമ്മൾ നോക്കുമ്പോൾ ഈ മഴക്കാലത്ത് തണുപ്പും മഴ കൂടുതലുള്ള സമയത്തും പാമ്പ് കടി ഏൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഇത് എന്തുകൊണ്ടാണ്, ഇങ്ങനെ എല്ലാ സീസണിലും ഒരുപോലെ തന്നെയാണോ ഇതിന്റെ നിരക്ക്, നമ്മൾ ശ്രദ്ധിക്കുന്നതിന്റെ പ്രത്യേകത കൊണ്ടാണോ?
0: നമ്മൾ പല രീതിയിൽ ഇത്തരത്തിലുള്ള എന്താണ് ഈ ഒരു മുന്നറിയിപ്പ് മെസ്സേജുകൾ നമ്മൾ കാണാറുണ്ട്. മഴക്കാലമാണ് പാമ്പുകൾ കൂടുതലായിട്ട് മാളങ്ങളിൽ നിന്ന് പുറത്തിറങ്ങുന്നു എന്ന് പറയും, ചൂടുകാലമാണ് പാമ്പുകൾ പുറത്തിറങ്ങുന്നു എന്നൊക്കെ പറയും. അത് ഓരോന്നും ശരിയാണ്. അതായത് മഴക്കാലം എന്ന് പറയുമ്പോൾ ഈ പാമ്പ് ഒളിഞ്ഞിരിക്കുന്ന മാളങ്ങൾക്കുള്ളിൽ വെള്ളം കയറുകയും അപ്പൊ അവിടെ തുടർന്നിരിക്കാൻ പറ്റാതെ പാമ്പുകൾ പുറത്തേക്ക് ഇറങ്ങാറുണ്ട്. മാത്രമല്ല ഈ കിഴക്കൻ ഭാഗത്തുള്ള വനപ്രദേശത്തു നിന്നൊക്കെ ഒഴുകി വരുന്ന വെള്ളത്തിന്റെ കൂട്ടത്തിലൊക്കെ പാമ്പുകൾ ഒഴുകി വരാൻ സാധ്യതയുണ്ട്. അതൊക്കെ ഈ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന അല്ലെങ്കിൽ വെള്ളക്കെട്ടുണ്ടാകുന്ന ഭാഗങ്ങളിലൊക്കെ വീടുകളിലൊക്കെ ഉള്ളിൽ വന്ന് കയറാൻ സാധ്യതയുണ്ട്. അതിനേക്കാൾ ഉപരി ചൂടുകാലങ്ങളിൽ പൊതുവിൽ മറ്റ് ഈ പാമ്പുകൾ ഉൾപ്പെടെയുള്ള ജീവികൾക്കൊക്കെ ഒരു സ്ട്രെസ് ലെവല് ഹൈ ആയിരിക്കും. അപ്പോ അത് മാളങ്ങൾക്കുള്ളിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഉയർന്ന സ്ട്രെസ് ലെവലുള്ളതുകൊണ്ട് സാധാരണഗതിയിൽ ഒരു ശത്രുവിനെ കണ്ടുകഴിഞ്ഞാൽ പാമ്പ് ഓടി എവിടെയെങ്കിലും ഒളിച്ചിരിക്കുകയാണ് ചെയ്യുക.

0: അപ്പൊ ഈ സ്ട്രെസ് ലെവൽ ഹൈ ആയിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, പാമ്പ് പ്രതികരിക്കാനോ അല്ലെങ്കിൽ കടിക്കാനോ ഒക്കെ സാധ്യതയുണ്ട്. അതാണ് ആ സമയത്ത് ഒരു അപകടം. പിന്നെ കുഞ്ഞു പാമ്പുകളുടെ ഒരു സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞു പാമ്പുകൾ ജനിച്ച സ്ഥലത്ത് തന്നെ അധികം ദിവസം നിൽക്കത്തില്ല. അത് അതിന് ഒളിച്ചിരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ, അതിന് ഇര ജീവികളുടെയൊക്കെ അവൈലബിലിറ്റി ഉള്ള സ്ഥലങ്ങൾ അന്വേഷിച്ചിങ്ങനെ കൂടുതൽ സഞ്ചരിക്കും. അപ്പൊ ആ ഒരു സഞ്ചാരത്തിനിടയ്ക്ക് അത് വീടുകളിലൊക്കെ വന്ന് കയറാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത്തരത്തിൽ ആ കുഞ്ഞു പാമ്പുകളെ കാണുന്ന സീസണിൽ ഇത്തരം പാമ്പുകൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു കരുതലും ഒരു ശ്രദ്ധയും നമുക്ക് പ്രത്യേകിച്ച് ഉണ്ടാവുക എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ പാമ്പുകൾ അപകടകാരിയാകുന്ന സീസൺ ഇതൊന്നുമല്ല, അത് ഈ മേറ്റിംഗ് സീസണാണ്. മേറ്റിംഗ് സീസൺ എന്ന് പറയുമ്പോൾ ഒരു പെൺപാമ്പിന്റെ സാന്നിധ്യം ഉള്ള സ്ഥലത്ത് പല സ്ഥലങ്ങളിൽ നിന്നും ആൺപാമ്പുകൾ സഞ്ചരിച്ചു വരാനും അപ്പൊ പല ആൺപാമ്പുകളുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകുമെന്നുള്ളൊരു ധാരണ ഉള്ളതുകൊണ്ട് തന്നെ ഇത് പൊതുവിൽ അഗ്രസീവ് ആയിരിക്കുകയും ചെയ്യും. കാരണം ടെറിട്ടോറിയൽ ഫൈറ്റ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇത്തരം സാഹചര്യത്തിൽ ഇത് കടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കടിച്ചു കഴിഞ്ഞാൽ തന്നെ ഹ്യൂജ് ക്വാണ്ടിറ്റി വേണം ഇഞ്ചക്ട് ചെയ്യാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പൊ അത്തരം ആ ഒരു കാലയളവ് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒക്ടോബർ നവംബർ മാസങ്ങളൊക്കെയാണ്, ആ സമയങ്ങളിൽ നമ്മൾ പ്രത്യേകിച്ച് ഒരു ശ്രദ്ധയും വേണം.
1: ഇപ്പൊ ഈ പാമ്പുകടിയെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ സർവേ പരിപാടികളോട് പറഞ്ഞു. ഇതിനുവേണ്ടി ജനങ്ങളുടെ ഒരു ബോധവൽക്കരണമാണ് ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യം. ഇതിനായി വനംവകുപ്പ് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് എന്ന് ഉടൻ പറയാം.
0: നമുക്ക് വനംവകുപ്പിന് സർപ്പപാഠം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമുണ്ട്. അത് പ്രത്യേകിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ്. എല്ലാ അധ്യയന വർഷത്തിലും കേരളത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഒരു എന്താണ് അവയർനെസ് പ്രോഗ്രാമെങ്കിലും നടത്തുക എന്നുള്ളതാണ് വനംവകുപ്പ് ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ നമുക്ക് 100,000-ൽ പരം കുട്ടികളെ കവർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്, കുട്ടികളും അധ്യാപകരുമായിട്ട്.
1: അതായത് ഓരോ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടത്തുന്നതാണോ അതോ
0: 800 സ്കൂളുകളിൽ നമ്മൾ പോയിട്ട് നമ്മുടെ എഡ്യൂക്കേറ്റേഴ്സ് സർപ്പ എഡ്യൂക്കേറ്റേഴ്സ് ഉണ്ട്. ഇതിനുവേണ്ടി പ്രത്യേകം ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയുണ്ട് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട്. അതിന് നമുക്കൊരു കൃത്യമായിട്ടുള്ളൊരു പവർ പോയിന്റ് പ്രസന്റേഷൻ ഒക്കെ ഉണ്ട്. 1.5 മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ട് കുട്ടികൾക്ക് പ്രസന്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ 800 സ്കൂളുകളിൽ നമ്മൾ പ്രോഗ്രാം നടത്തി. അതിൽ ഏകദേശം 50,000-ൽ കുട്ടികളും അധ്യാപകരുമായിട്ട് പങ്കെടുത്തു. പിന്നെ നമ്മൾ NCC NSS ആനുവൽ ക്യാമ്പ്സ് ഉണ്ട്, അത്തരം ക്യാമ്പുകളിൽ നമ്മളൊരു സെഷൻ നടത്താറുണ്ട്. അത്തരത്തിൽ പല ക്യാമ്പുകളിലായിട്ട് നമ്മൾ 20,000-ത്തോളം കുട്ടികളെ നമ്മൾ ഈ ഒരു അവയർനെസ് എത്തിച്ചു. പിന്നെ വനംവകുപ്പ് തന്നെ നടത്തുന്ന നേച്ചർ അവയർനെസ് ക്യാമ്പുണ്ട്, പ്രകൃതി പഠന ക്യാമ്പുകൾ 3 ദിവസ ക്യാമ്പാണ്. ആ ക്യാമ്പിൽ വരുന്ന കുട്ടികൾക്ക് നമ്മൾ ഈ ഒരു അവയർനെസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു 10,000-ത്തോളം കുട്ടികളിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്.
1: അത് കൂടാതെ നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് കൂടുതൽ ഈ അന്ധവിശ്വാസങ്ങളും കാര്യങ്ങളും ഇത്തരത്തിലുള്ള എല്ലാ പ്രചാരങ്ങളും നടക്കുന്നത് ഈ സാധാരണ ജനങ്ങൾക്ക് ഇടയിലാണ്. അപ്പൊ ഈ നാട്ടുകാർക്ക് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി എന്തൊക്കെ
0: അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ പിന്നെ ഇത് കൂടാതെ നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അങ്ങനെ അതും വിദ്യാർത്ഥികൾക്കും മറ്റ് പല വിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. വീഡിയോസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ചെറിയ അവയർനെസ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിലൂടെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ വിദ്യാർത്ഥികളെക്കാൾ ഉപരി നമ്മൾ റെസിഡൻഷ്യൽ അസോസിയേഷൻസ്, കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്ന ആൾക്കാരുടെ കൂട്ടായ്മകൾ, തൊഴിലുറപ്പ് ജോലി ഒക്കെ ചെയ്യുന്ന ആൾക്കാർ, അതുപോലെ ഈ പ്രാദേശികമായിട്ടുള്ള ചില വായനശാല ഗ്രന്ഥശാല പോലുള്ള കൂട്ടായ്മകൾ, അത്തരത്തിലുള്ള കൂട്ടായ്മകളിലെല്ലാം തന്നെ നമ്മൾ സ്നേക് അവയർനെസ് സ്നേക് ബൈറ്റ് അവയർനെസ് പ്രോഗ്രാം നടത്തുന്നുണ്ട്. അപ്പോൾ ഒരു കഴിഞ്ഞ വർഷം നമ്മൾ വിദ്യാർത്ഥികളും അധ്യാപകരും മാത്രം 100,000-ൽ ആൾക്കാരിലേക്ക് നമ്മൾ നേരിട്ടെത്തിയിട്ടുണ്ട്. ഇതുപോലെ ഈ ഒരു പ്രവൃത്തി നമ്മൾ തുടർന്നു വരും. അതിന് പ്രത്യേകിച്ച് ട്രെയിൻഡ് ആയിട്ടുള്ള എഡ്യൂക്കേറ്റേഴ്സും ഉണ്ട്.
1: ഇന്ന് ഈ പാമ്പുകടിയും സുരക്ഷാ മുൻകരുതലുകളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ഒരുപാട് സംശയങ്ങൾക്ക് സാറ് വളരെ കൃത്യമായി തന്നെ മറുപടി പറഞ്ഞു. അതുകൂടാതെ കേട്ടിരിക്കുന്ന ഒരുപാട് പേർക്ക്, നമ്മുടെ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും ഇത് ഉപകാരപ്രദമാണ്. കാരണം എന്ത് സിറ്റുവേഷൻ, ഇതേപോലെ പാമ്പുകടി ഏറ്റവും അനുബന്ധ പ്രശ്നങ്ങളുമായിട്ടുള്ള സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുമ്പോൾ കൂടെയുള്ള എല്ലാവർക്കും പരസ്പരം ഒരു താങ്ങും തണലുമാവാനും അതിനനുസരിച്ച് അവരെ പ്രത്യേകം ചികിത്സയ്ക്ക് വേണ്ടി എത്രയും പെട്ടെന്ന് ആന്റിവനം ഉള്ള ഹോസ്പിറ്റലിൽ എത്തിക്കാനും എല്ലാത്തിനും എല്ലാവർക്കും സാധിക്കട്ടെ. പ്രത്യേകിച്ച് ഒരു ജീവിയുടെയും ജീവന ഭീഷണിയില്ലാതെ, ഒരു മനുഷ്യന്റെയും ജീവന ഭീഷണിയില്ലാതെ എല്ലാവർക്കും മുന്നോട്ട് പോകാൻ കഴിയട്ടെ. ഇതിന് കൃത്യമായി മറുപടി തന്നത് നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ബയോഡൈവേഴ്സിറ്റി സെല്ലിലെ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് മുഹമ്മദ് അൻവർ സാറായിരുന്നു. സാറിന് പ്രത്യേകം നന്ദി.
2: ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. പാമ്പുകടിയും സുരക്ഷാ മുൻകരുതലും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് ബയോഡൈവേഴ്സിറ്റി സെൽ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് മുഹമ്മദ് അൻവർ. സ്റ്റുഡിയോയിൽ ഇതുവരെ അദ്ദേഹത്തിനോട് സംസാരിച്ചത് MR രഞ്ജിനി. ഈ പരിപാടിക്ക് സാങ്കേതിക സഹായം നൽകിയത് ബിജു നെയ്യാറ്റിൻകര, രതീഷ് മോൻ KV, ഒപ്പം നിന്ദ M. ഡേവിഡ്, അനുപമ RK. പരിപാടി സമാപിക്കുന്നു.

ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകുന്ന രോഗികളുടെയും അവരുടെ ബന്ധുക്കളുടെയും അവകാശങ്ങളെക്കുറിച്ച് ഡോക്ടർ അജിത് പ്രസാദ് സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

ആകാശവാണി. സമയം 12 മണി. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കൈതപ്പുറം വരികളെഴുതി ഇളയരാജ ഈണം പകർന്ന യേശുദാസ് പാടിയ ഗാനം, ചിത്രം ഫ്രണ്ട്സ്.

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
2: മോഹൻ ചിത്താര വരികൾ എഴുതിയ ചിത്രപാടിയ ഗാനം, ചിത്രം മഴവില്ല്. കൈതപ്രത്തിന്റെ വരികൾക്ക് മോഹൻ ചിത്താരയുടെ സംഗീതം.

ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 3 മണിക്ക് ഗാനോപഹാരത്തിൽ കേൾക്കാം. ആകാശവാണി. ഇപ്പോൾ ലക്ഷ്മി ജയൻ പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനത്തിന്റെ രചന രാജ്പണിക്കർ ശാസ്തമംഗലം, സംഗീതം ആലപ്പി ബെന്നി. കോടി സുഹൃതം മസുധിക്കേകാൻ മേട് പൊൻപുലരി അണഞ്ഞു എന്നാരംഭിക്കുന്നു.

0: രാജ്പണിക്കർ ശാസ്തമംഗലം, രാജീവ് പ്രസാദ് എന്നിവർ വരികൾ എഴുതി ആലപ്പി ബെന്നിയണം പകർന്ന് ലക്ഷ്മി ജയൻ പാടിയ ലളിതഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് പ്രവീൺ കുമാർ. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ അധികാരമേറ്റു. സത്യപ്രതിജ്ഞ ചെയ്തത് 21 പേരടങ്ങിയ മന്ത്രിസഭ. 3rd ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നോർവേയിലെത്തും. നോർവീജിയൻ പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നൈപുണ്യ വികസനത്തിനുള്ള മികച്ച സൌകര്യമാണ് കേന്ദ്ര സർക്കാർ ഒരുക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. പിഎം വികാസ് പദ്ധതിക്ക് NIT കാലിക്കറ്റിൽ തുടക്കമായി. ഭിന്നിച്ചു നിൽക്കുന്ന ലോകത്തെ ഒന്നിപ്പിക്കുന്ന മ്യൂസിയങ്ങൾ എന്ന പ്രമേയവുമായി ഇന്ന് അന്താരാഷ്ട്ര മ്യൂസിയം ദിനം. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം. വാർത്തകൾ വിശദമായി. കേരളത്തിൽ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്.
2: വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യും.
1: വി ഡി സതീശൻ ഉൾപ്പെടെ 21 പേരടങ്ങിയ മന്ത്രിസഭയാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, AP അനിൽകുമാർ, PC വിഷ്ണുനാഥ്, T സിദ്ദിഖ്, ബിന്ദു കൃഷ്ണ, KA തുളസി, M ലിജു, റോജി എം ജോൺ, OJ ജനീഷ് എന്നിവരാണ് കോൺഗ്രസിൽ നിന്നും സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിമാർ. PK കുഞ്ഞാലിക്കുട്ടി, PK ബഷീർ, N ഷംസുദ്ദീൻ, KM ഷാജി, VE അബ്ദുൽ ഗഫൂർ എന്നിവരാണ് മുസ്ലിം ലീഗിൽ നിന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. ഷിബു ബേബി ജോൺ, മോൺസ് ജോസഫ്, അനൂപ് ജേക്കബ്, CP ജോൺ എന്നിവരാണ് ഘടകകക്ഷികളിൽ നിന്ന് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. മുഖ്യമന്ത്രി അടക്കം 16 പേർ ആദ്യമായാണ് മന്ത്രിസ്ഥാനത്തെത്തുന്നത്. സത്യപ്രതിജ്ഞ ചടങ്ങിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി, പ്രിയങ്കാഗാന്ധി, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖു, കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. പുതിയ സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭായോഗം അല്പസമയത്തിനകം ആരംഭിക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. പൊതുജനങ്ങൾക്ക് സത്യപ്രതിജ്ഞ തത്സമയം കാണുന്നതിനായി നഗരത്തിൽ 6 കേന്ദ്രങ്ങളിൽ LED വാളുകളും ക്രമീകരിച്ചിരുന്നു. ഇന്ന് ഉച്ചവരെ തലസ്ഥാനത്ത് ഗതാഗത സുരക്ഷാ നിയന്ത്രണം ഉണ്ടായിരിക്കും. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത VD സതീശന് അഭിനന്ദനങ്ങൾ അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതിനായി കേന്ദ്ര സർക്കാരിന്റെ എല്ലാവിധ പിന്തുണയും ഉറപ്പു നൽകുന്നതായും ആശംസകൾ അറിയിച്ചുകൊണ്ട് ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 3rd ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നോർവേയിലെത്തും. കിംഗ് ഹറാൾഡ് 5th സോഞ്ച രാജ്ഞിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. നോർവീജിയൻ പ്രധാനമന്ത്രി യൂനസ് ഗഹർ സ്റ്റോറുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുന്ന ശ്രീ മോദി ഇന്ത്യ നോർവേ ബിസിനസ് ആന്റ് റിസർച്ച് ഉച്ചകോടിയെ

0: അഭിസംബോധന ചെയ്യും. ശ്രീ മോദിയുടെ ആദ്യ നോർവേ സന്ദർശനമാണിത്. 43 വർഷത്തിനിടെ ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നോർവേ സന്ദർശിക്കുന്നത്. പിഎം വികാസ് പദ്ധതിയിൽ ന്യൂനപക്ഷ വിഭാഗത്തിന് അർഹമായ പരിഗണന ഉറപ്പാക്കുന്നതായി കേന്ദ്രസഹമന്ത്രി ജോർജ് കുര്യൻ. ന്യൂനപക്ഷ വിഭാഗത്തിലുള്ളവർക്ക് മികച്ച നൈപുണ്യ വികസന സൌകര്യങ്ങളാണ് കേന്ദ്ര സർക്കാർ പദ്ധതിയിലൂടെ ഒരുക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പിഎം വികാസ് പദ്ധതിക്ക് NIT കാലിക്കറ്റിൽ തുടക്കം കുറിക്കുകയായിരുന്നു ശ്രീ ജോർജ് കുര്യൻ. പദ്ധതി നടപ്പാക്കിയതിലൂടെ നിരവധി സ്ത്രീകൾ സംരംഭകരായി മാറി വൈദഗ്ധ്യമുള്ള സമൂഹം പദ്ധതിയിലൂടെ സൃഷ്ടിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനവും ധാരണാപത്രം കൈമാറലും കേന്ദ്രസഹമന്ത്രി നിർവഹിച്ചു. ന്യൂനപക്ഷ മന്ത്രാലയത്തിന് കീഴിലുള്ള ഈ പദ്ധതിയിലൂടെ പരമ്പരാഗത തൊഴിൽ മേഖലകളിലുള്ളവർക്കും ന്യൂനപക്ഷ സമൂഹത്തിലെ യുവതി യുവാക്കൾക്കും ആധുനിക കാലത്തെ തൊഴിൽ നൈപുണ്യങ്ങൾ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. NIT സെന്റർ ഫോർ കണ്ടിന്യൂയിംഗ് എഡ്യൂക്കേഷൻ ആന്റ് സ്കിൽ ഡെവലപ്മെന്റിന്റെ നേതൃത്വത്തിലാണ് ചടങ്ങ്. അമൃത് ഫാർമസി അടക്കമുള്ള സംരംഭങ്ങൾ എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ പ്രയോജനം ചെയ്യുന്നതായി കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയ സെക്രട്ടറി പുണ്യ സലില ശ്രീവാസ്തവ. തിരുവനന്തപുരത്ത് നടന്ന HLL ലൈഫ് കെയർ ലിമിറ്റഡിന്റെ വജ്രജൂബിലി സമാപന ചടങ്ങിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അവർ. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഗുണനിലവാരമുള്ള ആരോഗ്യ സൌകര്യങ്ങൾ ലഭ്യമാക്കുക എന്ന പ്രധാനമന്ത്രിയുടെ ആഹ്വാനം HLL നിറവേറ്റുന്നതായും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നരേന്ദ്രമോദി മൊബൈൽ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. നീണ്ട 15.5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പെരിയാർ കടുവാ സങ്കേതത്തിൽ മഞ്ഞൾ കൃഷി പുനരാരംഭിച്ചു. വന്യജീവി ശല്യം പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി വനാതിർത്തിയോട് ചേർന്ന തരിശുഭൂമികളിലാണ് കൃഷി ഇറക്കിയിരിക്കുന്നത്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: പെരിയാർ വന്യജീവി സങ്കേതത്തിലെ മന്നാക്കുടി, പളിയക്കുടി, മൂഴിക്കൽ ഉൾപ്പെടെയുള്ള 5 ഇക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വന്യമൃഗങ്ങൾക്ക് താൽപര്യമില്ലാത്ത വിളയായതിനാൽ അതിർത്തി മേഖലകളിൽ മഞ്ഞൾ കൃഷിക്ക് മുൻഗണന നൽകുകയായിരുന്നു. പുതുമഴയുടെ നനവിൽ വനഗ്രാമങ്ങളിലെ 1.5 പതിറ്റാണ്ടായി കിടന്ന തരിശുഭൂമിയിലാണ് ഇപ്പോൾ വിത്തിറക്കിയത്. പൂർണമായും ജൈവരീതിയിൽ നടത്തുന്ന ഈ കൃഷി കാടിനെ ആശ്രയിച്ചു കഴിയുന്ന ജനവിഭാഗങ്ങൾക്ക് സ്ഥിര വരുമാനം ഉറപ്പാക്കാൻ ലക്ഷ്യമിടുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പദ്ധതി വ്യാപിപ്പിക്കാനാണ് അധികൃതരുടെ തീരുമാനം.
0: ഭിന്നിച്ചു നിൽക്കുന്ന ലോകത്തെ ഒന്നിപ്പിക്കുന്ന മ്യൂസിയങ്ങൾ എന്ന പ്രമേയവുമായി ഇന്ന് അന്താരാഷ്ട്ര മ്യൂസിയം ദിനം. സാംസ്കാരികവും സാമൂഹികവും ഭൌമരാഷ്ട്രീയപരവുമായ ഭിന്നതകൾക്ക് അതീതമായി സമൂഹങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന പാലങ്ങളായി പ്രവർത്തിക്കാൻ മ്യൂസിയങ്ങൾക്ക് സാധിക്കുമെന്നും അതുവഴി ആഗോളതലത്തിൽ പരസ്പര വിശ്വാസവും സമാധാനവും വളർത്താൻ കഴിയുമെന്നും ഈ വർഷത്തെ പ്രമേയം അടിവരയിടുന്നു. 40 വർഷങ്ങൾക്ക് മുൻപാണ് ലോകത്ത് ആദ്യമായി അന്താരാഷ്ട്ര മ്യൂസിയം ദിനം ആചരിച്ചു തുടങ്ങിയത്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 7:30 ചെന്നൈ MA ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഡൽഹി ക്യാപിറ്റൽസും മറ്റൊരു മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും വിജയിച്ചു. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവയെ നേരിടും. കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം. CBSE 12-ാം ക്ലാസ് പരീക്ഷകളിലെ ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനം, മൂല്യനിർണ്ണയ പ്രക്രിയകൾ കൂടുതൽ സുതാര്യത ഉറപ്പാക്കിയതായി കേന്ദ്ര സർക്കാർ. ന്യൂഡൽഹിയിൽ CBSE 12-ാം ക്ലാസ് ഫലങ്ങളെക്കുറിച്ച് ഉയർന്ന ആശങ്കകൾക്ക് മറുപടി നൽകവേ സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറി സഞ്ജീവ് കുമാർ അറിയിച്ചതാണ് ഇക്കാര്യം. OSM ആദ്യമായി 2014 അവതരിപ്പിച്ചതാണെന്നും നിരവധി സർവകലാശാലകളും അന്താരാഷ്ട്ര ബോർഡുകളും ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നതായും ശ്രീ സഞ്ജീവ് കുമാർ പറഞ്ഞു. ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിലൂടെ ഏകദേശം 98 ലക്ഷം ഉത്തരപേപ്പറുകളുടെ ഡിജിറ്റൽ മൂല്യനിർണ്ണയം നടത്തിയതായും അദ്ദേഹം അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടയിൽ അമേരിക്ക, ഇറാൻ നയതന്ത്ര ബന്ധം വഷളാകുന്നു. യുറേനിയം സംഭരണം, ഉപരോധങ്ങൾ പിൻവലിക്കൽ, യുദ്ധനഷ്ടപരിഹാരം എന്നിവയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പൂർണ്ണമായും സ്തംഭിച്ച പശ്ചാത്തലത്തിൽ ഇറാൻ ഭരണകൂടത്തിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയതോടെയാണ് മേഖലയിൽ വീണ്ടും യുദ്ധഭീതി ഉയർന്നത്. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ കപ്പലുകൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയപ്പോൾ നാവികസേന വിന്യസിച്ചും സാമ്പത്തിക ഉപരോധം ശക്തമാക്കിയുമാണ് അമേരിക്ക പ്രതിരോധിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ അധികാരമേറ്റു. സത്യപ്രതിജ്ഞ ചെയ്തത് 21 പേരടങ്ങിയ മന്ത്രിസഭ. മൂന്നാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നോർവേയിലെത്തും. നോർവീജിയൻ പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നൈപുണ്യ വികസനത്തിനുള്ള മികച്ച സൌകര്യമാണ് കേന്ദ്ര സർക്കാർ ഒരുക്കുന്നതെന്ന് കേന്ദ്രസഹമന്ത്രി ജോർജ് കുര്യൻ. പി എം വികാസ് പദ്ധതിക്ക് NIT കാലിക്കറ്റിൽ തുടക്കമായി. ഭിന്നിച്ചു നിൽക്കുന്ന ലോകത്തെ ഒന്നിപ്പിക്കുന്ന മ്യൂസിയങ്ങൾ എന്ന പ്രമേയവുമായി ഇന്ന് അന്താരാഷ്ട്ര മ്യൂസിയം ദിനം. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: ആകാശവാണി. സമയം 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ്. ഇപ്പോൾ പ്രകാശധാര.
4: വേനൽക്കാല ചർമ്മരോഗങ്ങളും ആയുർവേദ ചികിത്സയും കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ സ്വസ്ഥവൃത്ത ആൻഡ് യോഗ വിഭാഗം പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ സജിത ഭദ്രൻ സംസാരിക്കുന്നു.
5: കേരളത്തിൽ മാർച്ച് മുതൽ മെയ് വരെ വെയിലും ഈർപ്പവും കൂടുന്നതോടൊപ്പം താപനില 35 മുതൽ 43 ഡിഗ്രി വരെയായി ചർമ്മത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നു. ആയുർവേദത്തിൽ ഇത് ഗ്രീഷ്മ ഋതുവാണ്. ആയുർവേദ ശാസ്ത്രപ്രകാരം 3 മാസം കൂടുന്ന 6 ഋതുക്കളാണ് ഉള്ളത്. ശിശിരം, വസന്തം, ഗ്രീഷ്മം, വർഷം, ശരത്, ഹേമന്തം എന്നിവയാണ് ഈ ഋതുക്കൾ. ഗ്രീഷ്മ ഋതുവിൽ ചൂട് കൂടുതലായതിനാൽ തൊലിപ്പുറത്ത് തടിപ്പ്, അലർജി, സൺബേൺ പോലുള്ള പ്രശ്നങ്ങൾ കൂടുതലാണ്. വേനൽക്കാലം കടുക്കുന്നതോടെ ശരീരത്തിന് തണുപ്പും ആശ്വാസവും നൽകുന്ന രീതിയിലേക്ക് നമ്മുടെ ജീവിതശൈലി മാറേണ്ടത് അത്യാവശ്യമാണ്. വേനൽക്കാലത്ത് ചർമ്മ സംരക്ഷണം പ്രധാനമാണ്. ചർമ്മത്തിലെ നിറവ്യത്യാസം, ചൊറിച്ചിൽ, പുകച്ചിൽ, തടിപ്പ്, ഒപ്പം മാനസിക പ്രശ്നങ്ങൾ, ഇതൊക്കെ ആരോഗ്യക്കുറവിന്റെ ലക്ഷണങ്ങളാണ്. സ്കിൻ ഡിസീസ് ഉള്ളവർക്ക് പ്രമേഹം, ഹാർട്ട് ഡിസീസ്, തൈറോയ്ഡ് പോലുള്ള പ്രോബ്ലംസും സാധാരണമാണ്. പ്രതിരോധശേഷിയുടെ ബാലൻസ് നഷ്ടപ്പെട്ട് ഇൻഫെക്ഷൻ കൂടുന്നതാണ് ഒട്ടുമിക്ക സ്കിൻ പ്രോബ്ലമിനും കാരണം. രോഗത്തെ കുറച്ച് ഇമ്മ്യൂണിറ്റി കുറയുവാനുള്ള കാരണങ്ങൾ കൂടി കണ്ടുപിടിച്ച് ചികിത്സിക്കുകയാണ് വേണ്ടത്. ഒരു വ്യക്തിയുടെ ആകർഷണീയതയുടെ അളവുകോലാണ് ചർമ്മത്തിന്റെ ആരോഗ്യം. അതുകൊണ്ട് തന്നെ സ്കിൻ ഡിസീസ് ഒരു രോഗം എന്നതിലുപരി ഒരു രോഗലക്ഷണമായി കാണാൻ ശ്രമിക്കേണ്ടതാണ്. ശരീരത്തിൽ വെളുത്ത പാടുകൾ കാണുന്നുണ്ട് എന്ന് പറഞ്ഞ് OP ഒരുപാട് ആൾക്കാർ വരാറുണ്ട്. കൂടുതലും ഡ്രൈ സ്കിൻ ആണ് അതിന് കാരണം. അവർക്ക് പൗഡർ ഉപയോഗിക്കാൻ പാടില്ല എന്നതും ശ്രദ്ധേയമാണ്. ആയുർവേദത്തിൽ 40 മരാതി കേരം തേച്ച് കുളിക്കുന്നത് അതിന് നല്ലതാണ്. സാധാരണയായി കാണുന്ന വേനൽക്കാല ത്വക്ക് രോഗങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ചൂടുകുരുക്കളാണ്, പ്രിക്ലി ഹീറ്റ് എന്ന് പറയും. വേനലിലെ ചൂടും ഈർപ്പവും ചില പ്രത്യേക ബാക്ടീരിയകളും കാരണം വിയർപ്പ് നാളങ്ങൾ അടഞ്ഞ് ചർമ്മത്തിൽ ചുവന്നതോ വെള്ളത്തുള്ളികൾ പോലെയുള്ളവയോ ആയ പാടുകളായി ചൂടുകുരുക്കൾ കഴുത്ത്, നെഞ്ച്, പുറം, മടക്കുകൾ എന്നിവിടങ്ങളിൽ കാണപ്പെടും. അസഹനീയമായ ചൊറിച്ചിൽ, പുകച്ചിൽ എന്നിവ ഉണ്ടാകും. കുട്ടികളിൽ ഇവ പെട്ടെന്ന് രോഗാണുബാധിതമാവുകയും പഴുത്ത കുരുക്കൾ രൂപപ്പെടുകയും ചെയ്തേക്കാം. ചൂടുകുരുക്കളിൽ ചൊറിയുന്നത് ഒഴിവാക്കുക. ഇത് അണുബാധ വഷളാക്കും. ഇറുകിയ വസ്ത്രങ്ങൾ ഒഴിവാക്കുക. ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് ക്രീമുകൾ വാങ്ങി പുരട്ടുന്നത് ഒഴിവാക്കുക. പ്രത്യേകിച്ചും ഫംഗൽ അണുബാധയുണ്ടെങ്കിൽ രോഗലക്ഷണങ്ങൾ അമിതമാകുന്ന അവസ്ഥയിൽ ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ തന്നെ വേണ്ടിവരും. അമിതമായ ചൊറിച്ചിലോ പഴുപ്പോ അണുബാധയോ കണ്ടാൽ ത്വക്ക് രോഗ വിദഗ്ധനെ കണ്ട് ചികിത്സ തേടേണ്ടതുമാണ്. ചൂടുകുരു പോലെയുള്ള എന്നാൽ മറ്റുള്ളവരിലേക്ക് പകരാൻ സാധ്യതയുള്ള രോഗാണുബാധയാണ് രോമകൂപങ്ങളെ ബാധിക്കുന്ന ഫോളിക്കുലൈറ്റിസ്. കാണുമ്പോൾ മുഖക്കുരു പോലെ തോന്നുമെങ്കിലും ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ ചെറിയ വേദനയോടുകൂടി കുരുക്കളായി ഇവ കാണാം. സ്റ്റഫിലോകോക്കസ് തുടങ്ങിയ ബാക്ടീരിയകൾ ഉള്ളതിനാൽ തോർത്തു തുടങ്ങിയ വസ്തുക്കളിലൂടെയും പകരാൻ സാധ്യതയുണ്ട്. ശരീരവൃത്തി പാലിക്കൽ, വസ്തുക്കളുടെ പങ്കിടൽ ഒഴിവാക്കുക തുടങ്ങി പ്രതിരോധങ്ങൾ ഇതിനെ സഹായിക്കും. 2 നേരം തണുത്ത വെള്ളത്തിൽ കുളിക്കുക, വേപ്പില, ലേശം മഞ്ഞൾ ചേർത്തരച്ച് പുറമേ പുരട്ടി കുളിക്കുക എന്നിവയൊക്കെ ഇതിന് ശമനം ഉണ്ടാക്കുന്നു. ഒപ്പം ശരീരത്തെ തണുപ്പിക്കുവാനുള്ള കാര്യങ്ങൾ എല്ലാം ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. കറ്റാർ വാഴ, തേങ്ങാപ്പാൽ എന്നിവ ചൂടുകുരു ബാധിച്ച ഭാഗങ്ങളിൽ പുരട്ടുന്നത് ആശ്വാസം നൽകും. വെയിൽ കുറയ്ക്കുന്നതും അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുന്നതും ശരീരം വൃത്തിയായി സൂക്ഷിക്കുന്നതും ഒരു പരിധിവരെ ചൂടുകുരുവിനെ പ്രതിരോധിക്കും. ചൊറിച്ചിൽ കുറയ്ക്കാനും പാടുകൾ മാറാനും കലാമിൻ ലോഷൻ പോലുള്ളവയും ഉപയോഗിക്കാവുന്നതാണ്. ചൂടുകുരു പോലെ തന്നെ ബാധിക്കുന്ന വേറൊരു അസുഖമാണ് ഫംഗൽ ഇൻഫെക്ഷൻസ്. അമിതമായ വിയർപ്പ് ഈർപ്പവും കാരണം തുടയിടുക്കുകൾ, കക്ഷം, മാറിനു താഴെ, നാഭിഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ പെട്ടെന്നു തന്നെ ശരീരത്തിലും മറ്റുള്ളവരിലേക്കും പകരുന്ന കാൻഡിഡ പോലുള്ള ഫംഗസുകൾ വളരുകയും ചൊറിച്ചിൽ അഥവാ വട്ടച്ചൊറി വേനൽക്കാലത്ത് സാധാരണമാണ്. നിംബചൂർണം, അതായത് വേപ്പിലയുടെ ചൂർണം തന്നെയാണ്, തൈര് ചേർത്തരച്ച് പുറമെ തേച്ചു കുളിക്കുക, ശരീരത്തിൽ ഈർപ്പം നിൽക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കേണ്ടതാണ്. ഒറ്റ ആഴ്ചയിൽ ഇത് മാറുന്നതല്ല. അസുഖത്തിന്റെ കാഠിന്യവും വ്യാപ്തിയും അനുസരിച്ച് 3 മുതൽ 8 ആഴ്ച വരെ ഇതിന് ചികിത്സ വേണ്ടി വന്നേക്കും. വേനൽക്കാലത്ത് ഉണ്ടാകാവുന്ന വേറൊരു പ്രശ്നമാണ് സൂര്യതാപം, സൺബേൺ. കാഠിന്യമേറിയ വെയിൽ കൂടുതൽ നേരം കൊള്ളുന്നത് സൺബേൺ പോലുള്ള അവസ്ഥയ്ക്ക് കാരണമാകും. എന്നാൽ ഇളം വെയിൽ പോലും അമിത പ്രതികരണമുള്ള ആളുകളിൽ ഫോട്ടോ ഡെർമറ്റോസിസ് വിഭാഗത്തിൽപ്പെട്ട അലർജി ഉണ്ടാക്കും എന്നത് മിക്കവരും ശ്രദ്ധിക്കാറേയില്ല. പെട്ടെന്ന് വരുന്ന ചുവപ്പ്, നീറ്റൽ, തൊലി പൊളിയൽ, കുമിള തുടങ്ങിയവ സൂര്യതാപത്തിന്റെ ലക്ഷണങ്ങളാണ്. എന്നാൽ പതിയെ വരുന്ന വെളുത്തതോ ചുവന്നതോ ആയ പാടുകൾ മുഖം, കൈകൾ, കഴുത്തിൽ ഒക്കെ വരുന്നതാണ് ഫോട്ടോ ഡെർമറ്റോസിസിന്റെ ലക്ഷണങ്ങൾ. രണ്ടായാലും വെയിൽ തട്ടുന്നത് കുറയ്ക്കുക, കുട, തൊപ്പി മുതലായ മറകൾ ഉപയോഗിക്കുക എന്നിവ ഒരു പരിധിവരെ സഹായകരമാണ്. കറ്റാർവാഴ അടങ്ങിയ സൺസ്ക്രീൻ ഓയിൽമെന്റ് പുറത്ത് പുരട്ടാവുന്നതാണ്. വെയിൽ കാരണം നേരത്തെ വരുതിയിലായി നിന്നിരുന്ന രോഗങ്ങൾ മറനീക്കി പുറത്തു വരുന്നതും വേനൽക്കാലത്താണ്. മധ്യവയസ്കരിൽ കാണുന്ന കരിമാങ്കല്യം ഇതിന് ഒരു ഉത്തമ ഉദാഹരണമാണ്. ശരീരം തണുപ്പിക്കുവാൻ ആവശ്യമായ ആഹാരങ്ങൾ, ആയുർവേദ ഔഷധങ്ങൾ എന്നിവ ഉപയോഗിച്ചാൽ ഇത് നിയന്ത്രിക്കാൻ കഴിയുന്നതാണ്. വേനൽക്കാലത്ത് മുഖക്കുരുവും സർവ്വസാധാരണമായി കാണുന്നു. വിയർപ്പും എണ്ണമയവും ഈർപ്പവും പൊടിയും ചേർന്ന് രോമകൂപങ്ങൾ അടയുന്നതിനാൽ മുഖത്ത് കൂടുതൽ കുരുക്കൾ വരുന്നു. വരണ്ട ചർമ്മമുള്ളവരിൽ കടുത്ത ചൂടിൽ ചർമ്മത്തിലെ ഈർപ്പം നഷ്ടപ്പെട്ട് വരൾച്ചയും ചൊറിച്ചിലും ഉണ്ടാകുന്നു. മുഖസൌന്ദര്യത്തിന് ധാരാളം വെള്ളം കുടിക്കുക, മധുര പലഹാരങ്ങൾ കുറയ്ക്കുക എന്നിവയ്ക്കൊപ്പം മുഖം ചെറു ചൂടുവെള്ളത്തിൽ ഇടയ്ക്കിടെ കഴുകുക, പൗഡർ കഴിയുന്നതും ഉപയോഗിക്കാതിരിക്കുക, മുഖക്കുരു തടയാൻ എണ്ണ പലഹാരങ്ങൾ, മുട്ട എന്നിവ ഒഴിവാക്കുന്നത് അത്യാവശ്യമാണ്. മുൾത്താണി മിട്ടി പനിനീരിൽ ചാലിച്ച് മുഖത്ത് പുരട്ടി 10 മിനിറ്റ് കഴിഞ്ഞ് കഴുകിക്കളയുക. രാത്രി മുഖം നന്നായി കഴുകി വൃത്തിയാക്കി മാത്രം ഉറങ്ങുക. ഇതൊക്കെ മുഖക്കുരുവിനെ മാറ്റുവാൻ വേണ്ടുന്ന ശീലങ്ങളാണ്. മുഖക്കുരുവിന് കൃത്യമായ ചിട്ടയോടെയുള്ള ചികിത്സ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തുടരാവുന്നതാണ്. ചർമ്മരോഗങ്ങൾ എല്ലാറ്റിനും പാലിക്കേണ്ടുന്ന കുറച്ച് നിർദ്ദേശങ്ങൾ കൂടി ഞാൻ തരുന്നു. ദിവസം 2 തവണയെങ്കിലും കുളിക്കുക. കുളി കഴിഞ്ഞ് ശരീരം ഈർപ്പരഹിതമായി സൂക്ഷിക്കുക. അയഞ്ഞ, കനം കുറഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക. ഇത് വിയർപ്പ് മാറ്റാനും വായു സഞ്ചാരത്തിനും സഹായിക്കുന്നു. ധാരാളം വെള്ളം കുടിക്കുക. ദിവസവും കുറഞ്ഞത് 2 മുതൽ 3 ലിറ്റർ വരെ വെള്ളം അത്യാവശ്യമാണ്. നാരങ്ങാവെള്ളം, സംഭാരം, ഇളനീര്, നറുനീണ്ടി സത്ത്, കറുക ജ്യൂസ് ചേർത്ത നാരങ്ങാവെള്ളം, ഇഞ്ചി സത്ത് ചേർത്ത നാരങ്ങാവെള്ളം, നെല്ലിക്ക ജ്യൂസ് എന്നിവ നിർജലീകരണം തടയാനുള്ള പാനീയങ്ങളാണ്. പുറത്തിറങ്ങുമ്പോൾ SPF 30 കൂടുതലുള്ള സൺസ്ക്രീൻ ചർമ്മത്തിൽ പുരട്ടാവുന്നതാണ്. ആയുർവേദത്തിൽ ഗുളൂച്ചാദി പാനകം, അതായത് ഗുളൂച്ചാദി കഷായ ചൂർണം 10 ഗ്രാം 3 ലിറ്റർ വെള്ളത്തിൽ തിളപ്പിച്ച് തണുപ്പിച്ച് ചൂടുകാലം മുഴുവൻ ഉപയോഗിക്കുക. ശരീരത്തിന് തണുപ്പും ഇപ്പറഞ്ഞ രോഗങ്ങൾ വരാതെയും സാധ്യമാകും. അധികം ചൂടുള്ളവർ എല്ലാ ദിവസവും 5 മുതൽ 10 ഗ്രാം വരെ അവിപത്തി ചൂർണം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉള്ളിൽ കഴിക്കുന്നതും ഏറെ പ്രയോജനപ്രദമാണ്. ഇടയ്ക്കിടെ മുഖം അമർത്തി തുടയ്ക്കുന്നത് ഒഴിവാക്കുക. തല തുടയ്ക്കുന്ന തോർത്തുകൊണ്ട് മുഖം തുടയ്ക്കാതിരിക്കുക. ഫംഗൽ രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കാൻ വസ്ത്രങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാതിരിക്കുക. ഇപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ ആരോഗ്യകരമായ ചർമ്മരക്ഷ സാധ്യമാണ്. വേനൽക്കാലത്ത് ശരീരം ചൊറിഞ്ഞ് തടിച്ചു വരുന്നത് ആയുർവേദത്തിൽ ശീതപിത്തമെന്നാണ് അറിയപ്പെടുന്നത്. അലർജി തന്നെയാണ് കാരണം. എന്തിനോടാണ് അലർജി എന്ന് കണ്ടുപിടിക്കേണ്ടതും അത്യാവശ്യമാണ്. അലർജി മനസ്സിലായ പക്ഷം ആ ആഹാര സാധനം ഒഴിവാക്കുകയും ഒപ്പം ഔഷധങ്ങൾ കഴിപ്പിക്കുകയുമാണ് ചെയ്യാറുള്ളത്. വേനൽക്കാലത്ത് തലയിൽ വിയർപ്പ് നിന്നിട്ട് സെബോറിക് ഡെർമറ്റൈറ്റിസ്, തലയിൽ ചൊറിച്ചിൽ, മുടി പൊഴിയുക, തലയിൽ സെബേഷ്യസ് സിസ്റ്റ് ഒക്കെ വർദ്ധിക്കുന്നത് കാണാറുണ്ട്. 2 തവണ തല കുളിച്ച് ഈർപ്പരഹിതമാക്കി തുടച്ച് വെക്കുന്നതാണ് നല്ലത്. പൂപ്പൽ ബാധയ്ക്ക് കാരണം എപ്പോഴും ഈർപ്പമാണ്. കക്ഷത്ത് ചൊറിച്ചിൽ കാണുന്നതും ഇക്കാലത്ത് സാധാരണയാണ്. പ്രായമായവർക്ക് സ്കിന്നിന്റെ ഇലാസ്തികത കുറയുക, പ്രമേഹം, തൈറോയ്ഡ് പോലുള്ള ഹോർമോൺ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഇത് കാണാറുണ്ട്. കുട്ടികൾക്ക് തുടയിടക്കൽ ചൊറിച്ചിൽ കാണുന്നത് വിയർപ്പ് കൂടുതൽ കൊണ്ട് സ്കാബീസ് പോലുള്ള അവസരങ്ങൾ കൂടുന്നതുകൊണ്ടും ആണ്. ശരീരം വൃത്തിയാക്കി വയ്ക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. സോപ്പ് മൈൽഡായി മാത്രം ഉപയോഗിക്കുക.

0: അടി വസ്ത്രം മാത്രം ഉപയോഗിക്കുക. ഡ്രസ്സ് ചൂടുവെള്ളത്തിൽ കഴുകി വെയിലത്തുണക്കി മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഓർക്കുക, ത്വക്ക് എന്നത് ശരീരത്തിന്റെ കണ്ണാടിയാണ്. ഉള്ളിലെ ആരോഗ്യമാണ് അത് പുറത്തു തെളിയിക്കുക. ആരോഗ്യമുള്ള ത്വക്ക് ആരോഗ്യമുള്ള ജീവിതമാണ്. ഋതു അറിഞ്ഞു ജീവിച്ചാൽ രോഗമില്ലാതെ ജീവിക്കാം എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു.
1: വേനൽക്കാല ചർമ്മരോഗങ്ങളും ആയുർവേദ ചികിത്സയും കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ സ്വസ്ഥവൃത്ത ആന്റ് യോഗ വിഭാഗം പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ സജിത ഭദ്രൻ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 56 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 21 അംഗ മന്ത്രിസഭയും സത്യപ്രതിജ്ഞ ചെയ്തു. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നോർവേയിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കും. നൈപുണ്യ വികസന രംഗത്ത് പുതിയ മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ പിഎം വികാസ് പദ്ധതിക്ക് NIT കാലിക്കറ്റിൽ തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം നിർവഹിച്ചു. അർബുദ രോഗ പ്രതിരോധ മരുന്നുകൾ ഉൾപ്പെടെയുള്ള ഔഷധങ്ങൾ നിർമ്മിക്കാൻ അമൃത് ഫാർമസി പര്യാപ്തമാണെന്ന് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ മഞ്ഞജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവ പോരാട്ടം. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദൈവത്തിന്റെ നാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്.
2: സതീശൻ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തതയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യും.
1: വി ഡി സതീശൻ ഉൾപ്പെടെ 21 അംഗ മന്ത്രിസഭയാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, AP അനിൽകുമാർ, PC വിഷ്ണുനാഥ്, T സിദ്ദിഖ്, ബിന്ദു കൃഷ്ണ, KA തുളസി, M ലിജു, റോജി M ജോൺ, OJ ജനീഷ് എന്നിവരാണ് കോൺഗ്രസിൽ നിന്നും സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിമാർ. PK കുഞ്ഞാലിക്കുട്ടി, PK ബഷീർ, N ഷംസുദ്ദീൻ, KM ഷാജി, VE അബ്ദുൽ ഗഫൂർ എന്നിവരാണ് മുസ്ലീം ലീഗിൽ നിന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. ഷിബു ബേബി ജോൺ, മൂൺസ് ജോസഫ്, അനൂപ് ജേക്കബ്, CP ജോൺ എന്നിവരാണ് ഘടകകക്ഷികളിൽ നിന്ന് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. മുഖ്യമന്ത്രിയടക്കം 16 പേർ ആദ്യമായാണ് മന്ത്രിസ്ഥാനത്തെത്തുന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വിന്ദർ സിംഗ് സുഖു, കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, CPIM സംസ്ഥാന സെക്രട്ടറി NV ഗോവിന്ദൻ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. പുതിയ സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭായോഗം ചേരുന്നതിനായി മുഖ്യമന്ത്രി മന്ത്രിമാരും സെക്രട്ടേറിയറ്റിലെത്തി. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ വി ഡി സതീശനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ അഭിലാഷങ്ങൾ പൂർത്തീകരിക്കുന്നതിന് പുതിയ സർക്കാരിന് കേന്ദ്രത്തിന്റെ എല്ലാ പിന്തുണയും ഉറപ്പാക്കുമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. 3rd ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നോർവേയിലെത്തും. കിംഗ് ഹരാൾഡ് 5th സോഞ്ച രാജ്ഞിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. നോർവീജിയൻ പ്രധാനമന്ത്രി യൂനസ് ഗഹർ സ്റ്റോറുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുന്ന ശ്രീ മോദി ഇന്ത്യ നോർവേ ബിസിനസ് ആന്റ് റിസർച്ച് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യും. ശ്രീ മോദിയുടെ ആദ്യ നോർവേ സന്ദർശനമാണിത്. 43 വർഷത്തിനിടെ ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നോർവേ സന്ദർശിക്കുന്നത്. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ വിയറ്റ്നാം ദക്ഷിണ കൊറിയ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഇരു രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ബന്ധം മെച്ചപ്പെടുത്താൻ ഈ സന്ദർശനം സഹായകമാകുമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. തന്ത്രപരമായ സൈനിക സഹകരണം കൂടുതൽ ആഴത്തിലാക്കുക, പ്രതിരോധ വ്യാവസായിക പങ്കാളിത്തം ശക്തിപ്പെടുത്തുക, ഇന്തോ പസഫിക് മേഖലയിൽ സഹകരണം വർദ്ധിപ്പിക്കുക എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് ശ്രീ സിംഗ് കൂട്ടിച്ചേർത്തു. 79ാമത് ലോകാരോഗ്യ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ സ്വിറ്റ്സർലൻഡിലെത്തി. 6 ദിവസത്തെ സമ്മേളനത്തിന് ഇന്ന് ജനീവയിൽ തുടക്കമാകും. റീഷേപ്പിംഗ് ഗ്ലോബൽ ഹെൽത്ത് എ ഷെയർഡ് റെസ്പോൺസിബിലിറ്റി എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. 165ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ആരോഗ്യമന്ത്രിമാരും പ്രമുഖരും പൊതുജനാരോഗ്യ വിദഗ്ധരും അസംബ്ലിയിൽ പങ്കെടുക്കും. ഇന്ത്യയിൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി തുടരുന്ന സാമ്പത്തിക പരിഷ്കാരങ്ങളെ സ്വീഡനിലെ വ്യവസായ പ്രമുഖരും സിഇഒമാരും അഭിനന്ദിച്ചതായി പശ്ചിമ മേഖലയുടെ ചുമതലയുള്ള വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ്. യൂറോപ്യൻ റൌണ്ട് ടേബിൾ വ്യവസായ യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിൽ ദൃശ്യമായ സുസ്ഥിര പരിവർത്തനങ്ങളെക്കുറിച്ചും സ്വീഡിഷ് വ്യവസായ സമൂഹം എടുത്തു പറഞ്ഞതായി ശ്രീ സിബി ജോർജ് പരാമർശിച്ചു.
3: Business, they all highlighted about their interest. You know, they have been observing India for last few years. They have been investing in India for last few years. What they have seen is a complete transformation in India in the last few years. They emphasized that.
1: 2 ദിവസത്തെ ഛത്തീസ്ഗഡ് സന്ദർശനത്തിനെത്തിയ കേന്ദ്ര ആഭ്യന്തര അമിത്ഷാ റായ്പൂരിൽ അടിയന്തര പ്രതികരണ സേവനമായ ഡയൽ 112 വഴി പുതിയ വാഹനങ്ങൾ ഫ്ളാഗ് ഓഫ് ചെയ്തു. ബസ്തർ ജില്ലയിൽ പബ്ലിക് കൺവീനിയൻസ് സെന്ററിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AER News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AER News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: നൈപുണ്യ വികസന രംഗത്ത് പുതിയ മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ പിഎം വികാസ് പദ്ധതിക്ക് NIT കാലിക്കറ്റിൽ തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പരമ്പരാഗത തൊഴിൽ ചെയ്യുന്നവർക്കും ന്യൂനപക്ഷ സമൂഹത്തിലെ യുവതി യുവാക്കൾക്കും ആധുനിക തൊഴിൽ മേഖലകളിൽ വൈദഗ്ധ്യം ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനവും ധാരണാപത്രം കൈമാറലും കേന്ദ്ര സഹമന്ത്രി നിർവഹിച്ചു. അർബുദ രോഗ പ്രതിരോധ മരുന്നുകൾ ഉൾപ്പെടെയുള്ള ഔഷധങ്ങൾ നിർമ്മിക്കാൻ അമൃത് ഫാർമസി പര്യാപ്തമാണെന്ന് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ. തിരുവനന്തപുരത്ത് HLL ലൈഫ് കെയർ ലിമിറ്റഡ് വജ്രജൂബിലി ആഘോഷങ്ങളുടെ സമാപന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അവർ. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് മരുന്നുകളും ഉപകരണങ്ങളും നൽകുന്നതിലൂടെ ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് മികച്ച പിന്തുണയാണ് നൽകിയതെന്നും ശ്രീമതി പുണ്യ സലീല ശ്രീവാസ്തവ പറഞ്ഞു.
5: With every interaction with HLL, my pride in the company is growing, and I think that is true of the entire ministry. The faith that the ministry has reposed in HLL being able to provide inclusive, affordability and quality healthcare. So inclusive, affordable and quality, the diversity of product, which shows that HLL is reinventing itself every moment.
1: കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവയെ നേരിടും. കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30 ചെന്നൈ MA ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് കിരീടം സ്വന്തമാക്കി യാനിക് സിന്നർ. നോർവേയുടെ കാസ്പർ റൂഡിനെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഇറ്റലിയുടെ യാനിക് സിന്നർ ഈ നേട്ടം കൈവരിച്ചത്. 50 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു ഇറ്റാലിയൻ താരം ഈ കിരീടത്തിന് അർഹനാകുന്നത്. ഭാരതത്തെയും ആഗോള സമുദ്രമേഖലയെയും കൂടുതൽ തിളക്കമാർന്ന ഭാവിയിലേക്ക് നയിക്കാൻ വനിതകൾക്കാകുമെന്ന് കേന്ദ്രമന്ത്രി സർവാനന്ദ സോനോവാൾ. സമുദ്രമേഖലയിലെ വനിതാ നാവികർക്കായുള്ള അന്താരാഷ്ട്ര ദിനമായ ഇന്ന് അദ്ദേഹം അവരുടെ അജേയമായ മനോഭാവത്തെ അഭിവാദ്യം ചെയ്തു. രാജ്യത്തെ വനിതാ നാവികരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായിട്ടുണ്ടെന്നും ശ്രീ സോനോവാൾ സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31ന്. പരിപാടിയുടെ 134

0: പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നരേന്ദ്രമോദി മൊബൈൽ ആപ്പിലൂടെയോ മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 21-അംഗ മന്ത്രിസഭയും സത്യപ്രതിജ്ഞ ചെയ്തു. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നോർവേയിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കും. നൈപുണ്യ വികസന രംഗത്ത് പുതിയ മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ പിഎം വികാസ് പദ്ധതിക്ക് എൻഐടി കാലിക്കറ്റിൽ തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം നിർവഹിച്ചു. 60 രോഗപ്രതിരോധ മരുന്നുകൾ ഉൾപ്പെടെയുള്ള ഔഷധങ്ങൾ നിർമ്മിക്കാൻ അമൃത് ഫാർമസി പര്യാപ്തമാണെന്ന് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഗോവ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: സമയം 1:00. ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവം 2026 8-ാം ദിവസം.

കൊച്ചി നിലയം അവതരിപ്പിക്കുന്നു കടങ്കഥയിലെ വിരുന്നുകാരൻ. രചന മുഹമ്മദ് റോഷൻ. സംവിധാനം എം വി ശശികുമാർ, എൻ എസ് ജയമോഹൻ.

0: Αμό! Άμυνα!
1: Εμένει! Άμυνα δεν έβλεκε, ναι.
0: Αυτάρετην, αλλά δεν την...
1: Άμυνα είναι βαντάδελε, ολού. ഓരോ സമയത്തും ആന്റി എന്തിനാ വിളിക്കുന്നത് എന്ന് പഠിക്കാനേ ഒരു ദിവസം കഴിയും.
2: അതെ, എനിക്ക് ഒത്തിരി ചിട്ടകളും നിർബന്ധങ്ങളും ഉണ്ട്. ഞാനൊരു കർക്കശക്കാരിയാണ്. ഇപ്പോൾ ഇത് പറയുന്നത് ആവിനയോടാണ്. ആനിക്കും അമ്മൂനും എന്നെ നല്ലപോലെ അറിയാം.
0: ആന്റി, ആ മ്യൂസിക്കിന്റെ വോളിയം ഒന്ന് കുറയ്ക്കാവൂ.
2: എന്താ അമ്മു തലനഴ്ത്തിയിരിക്കുന്നത്? നിനക്ക് വിശപ്പില്ലാഞ്ഞിട്ടോ? അത് കറിക്ക് സ്വാദില്ലാഞ്ഞിട്ടോ?
0: ഞാൻ കഴിക്കുന്നുണ്ട് ആന്റി.
1: ആന്റി, അമ്മുവിന് തലവേദനയുണ്ട്.
2: തലവേദനയാണെന്ന് ആരാ പറഞ്ഞേ?
1: അമ്മു പറഞ്ഞു.
2: ആനിയോടാണോ പറഞ്ഞത്?
1: അതെ.
2: അതെ, എല്ലാരോടും ആയിട്ടൊരു കാര്യം പറയാം. ഞാനാണ് ഈ വീട്ടിന്റെ ഗൃഹനാഥ. എന്റെ ചുമതലയിലും സംരക്ഷണത്തിലുമാണ് നിങ്ങൾ മൂന്ന് പേരും. അമ്മുവിന് അസുഖം വന്നാൽ ആനിയോടല്ല എന്നോടാണ് പറയേണ്ടത്. മനസ്സിലായോ?
0: എനിക്ക്...
1: അതെ, എന്താ വല്ലാണ്ടിരിക്കണേ? തലവേദനയാണോ എന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചത്.
2: അതുപോട്ടെ, അമ്മുവിനിപ്പ എന്തെങ്കിലും മരുന്ന് വേണോ?
0: വേണ്ട ആന്റി.
2: എങ്കിൽ കൈ കഴുകി എഴുന്നേറ്റോളൂ.
0: ശരി ആന്റി.
1: ആന്റി, എനിക്കും തീരെ വിശപ്പില്ല.
2: ആനി, നീ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ. നീ അവിടെ ഇരിക്ക. ഇനി ആമിനിക്കും വിശപ്പില്ലെന്നുണ്ടോ?
0: ഇല്ല ആന്റി, എനിക്ക് വിശക്കുന്നുണ്ട്.
2: ആ, വിശന്നാലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം. കഴിച്ചിട്ട് എഴുന്നേറ്റാ മതി. എല്ലാരും വേണമെങ്കിൽ കഴിക്കാനും വേണ്ടെങ്കിൽ കളയാനും. ഇതൊരു ഹോസ്റ്റൽ ഒന്നല്ല, അതെല്ലാരും ഓർത്താ കൊള്ളാം. നിങ്ങളെ ഞാൻ ഇവിടെ സ്വന്തം മക്കളായിട്ട് താമസിപ്പിച്ചിരിക്കുന്നത്, മനസ്സിലായോ? അതില് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിലേ മാറി താമസിക്കണം. മാറി താമസിക്കണമെന്ന് ഞാൻ തന്നെ നിങ്ങളുടെ വീട്ടുകാരോട് അറിയിച്ചോളാം. ആനിയോട് പ്രത്യേകിച്ചാണ് പറയുന്നത്. നിന്നെ കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന് വിചാരിക്കരുത് കേട്ടോ.
1: അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ.
2: നിന്നോട് ഞാൻ മറുപടി ഒന്നും ചോദിച്ചില്ല.
3: ആന്റി, ഈ തക്കാളി കറിക്ക് നല്ല സ്വാദുണ്ട്. ഇതെങ്ങനെയുണ്ടാക്കി?
2: അതെ ആമിനെ, ചടങ്ങിനുള്ള പാചകമല്ല ഇവിടെ. നിങ്ങളുടെ വാടകക്കാശിന് വേണ്ടിയോ അല്ല ഞാൻ നിങ്ങളെ ഇവിടെ പാർപ്പിച്ചിരിക്കുന്നത്. എനിക്ക് കാശിനോട് ഒരു പ്രേമവും ഇല്ല. ഈ വലിയ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നതിന്റെ മടുപ്പ് ഓർത്തിട്ട്.

0: അതൊരു വല്ലാത്ത ശൂന്യതയാ. ആ ഒരു കാര്യം ഓർത്താ അദ്ദേഹം ഇതിന് സമ്മതിച്ചത്? ആദ്യം അമ്മു, അമ്മുവിന്റെ ശുപാർശയിൽ ആനി, പിന്നെ ആനിയുടെ ശുപാർശയിൽ ആമിന. ആമിനയുടെ കാര്യം പറയുമ്പോ അദ്ദേഹം എന്നെ എന്ത് പറയുവോ ആവോ.
1: അയ്യോ, ഞാൻ ശല്യം ഒന്നും ഉണ്ടാക്കില്ല ആന്റി.
0: ആഹാ, അത് ശരി. അല്ലെങ്കിൽ ആരാണ് ശല്യം ഉണ്ടാക്കുക? ആരെയാണ് ഞാൻ അതിന് അനുവദിക്കുക? മൂന്ന് പെമ്പിളാരെയൊക്കെ നിലയ്ക്ക് നിർത്താൻ എനിക്ക് പറ്റത്തില്ലെന്നാണോ?
1: എനിക്കറിയാം, ആന്റിക്ക് എന്നെ തീരെ ഇഷ്ടമല്ല.
0: എന്താ ഇത്? കരയണമെങ്കിലേ അത്താഴം കഴിഞ്ഞ് എത്ര നേരം വേണേ കരഞ്ഞോ. നല്ലപോലെ കരഞ്ഞിട്ട് ഉറങ്ങിയാ മതി. പക്ഷെ ഭക്ഷണം മേശ അതിനുള്ളതല്ല. ആനി,
1: ഞാൻ ഇവിടുന്ന് പോവാ, ഡാഡിയെ വിളിച്ച് പറയണം.
2: അതിനിവിടെ എന്തുണ്ടായി?
3: അമ്മ ഒന്നും അറിഞ്ഞില്ല. ഊണ് പാതിയാക്കി പോന്നില്ലേ. ആനിയെ ആന്റി വല്ലാതെ വഴക്കം പറഞ്ഞു. ഈ ആന്റി ഇത്രയ്ക്ക് കടുപ്പക്കാരിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്നെ ഇവിടെ കൊണ്ടാക്കിയിട്ട് നീ പോവാണെന്നോ?
2: ആനി എവിടേക്കും പോവില്ല.
1: ഈ ആന്റിക്ക് ഇവിടെ അങ്ങ് പോകരുതോ? ഗോവയില്
2: ഈ വീട് എനിക്കും നിനക്കും ആമിനയ്ക്കും വിട്ടു തന്നിട്ട് അല്ലേ? നല്ല കഥ. അതെ, എല്ലാരും കിടന്ന് ഉറങ്ങാൻ നോക്കി.
0: നീ ബ്രെഡ് ഓംലെറ്റ് കഴിച്ചില്ലേ? വിശപ്പല്ലെന്ന് തോന്നൽ മാറിയോ?
1: മാറി.
0: എന്താ നിനക്ക് പറ്റിയ? നീ എന്നോട് പറയ.
1: ഒന്നുമില്ല.
0: എന്റെ പൊന്നുമോളെ ആനി, ഈ ബാല്യവും കൗമാരവും യൗവനവും ഇതൊക്കെ കഴിഞ്ഞു തന്നെയാ ഞാനും ഇവിടെ എത്തിയിരിക്കുന്നത്. നിന്നെ കണ്ടാലറിയാം നിനക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതെനിക്ക് മനസ്സിലാവും. ഞാനൊന്ന് ചോദിക്കട്ടെ ആനി, ഐ യു ഇൻ ലവ് വിത്ത് സംബഡി?
1: നോ ആന്റി. ആന്റി എന്തൊക്കെയാ പറയണേ?
0: മോളെ, നീ നല്ല സുന്ദരി കുട്ടിയാണ്. ഏതൊരുത്തം കണ്ടാലും നിന്നെ ഒരു നിമിഷം ഒന്ന് നോക്കാതിരിക്കാൻ കഴിയില്ല. ഒന്ന് നോക്കിയാ വീണ്ടും നോക്കിയേക്കും. എല്ലാവരും വലയും വിരിക്കും. ആ വലയിൽ വീഴുന്നതിന് മുമ്പ്.
1: ആന്റി, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് എന്നെ നന്നായിട്ട് അറിയാം.
0: എല്ലാ പെണ്ണുങ്ങളും ഒരു പ്രായത്തിൽ അങ്ങനെ പറയാറുണ്ട്. എനിക്ക് എന്നെ അറിയാൻ പോലും. പക്ഷെ അവൾക്കറിഞ്ഞുകൂടാത്ത ഏറ്റവും വലിയ കാര്യവും അത് തന്നെയാണ്. പ്രേമിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ പറയാൻ എനിക്കൊരു അവകാശവും ഇല്ല. കാരണം ഐ വാസ് ഓൾസോ ഇൻ ലവ് വിത്ത് ബെർണാർഡ്.
1: ആരാ ആന്റി ഇത്?
0: ഓ, നിന്നോട് ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞിട്ടില്ല അല്ലേ. ഗോവയിലാണെന്ന് മാത്രല്ലേ നിനക്കറിയൂ? അതൊരു കഥയാണ് മോളെ.
1: ഗുഡ് മോർണിംഗ് റിസപ്ഷൻ. യെസ് യാ, റൂം നമ്പർ 203. യെസ്, ഹീസ് ദേർ. കണക്ട് ചെയ്യാം.
4: ഗുഡ് മോർണിംഗ് മിസ് ആനി.
1: ഹാ, ഗുഡ് മോർണിംഗ്. ഞാൻ ഇപ്പോ ഒരു കോളർ റൂമിലേക്ക് കണക്ട് ചെയ്തേ ഉള്ളൂ.
4: എന്റെ മുറിയിലേക്ക് കണക്ട് ചെയ്യാം എന്ന് ആനി പറയുന്നത് കോണിപ്പടി ഇറങ്ങി വന്നപ്പോ ഞാൻ കേട്ടു.
1: പിന്നെന്തേ?
4: മുറിയിൽ ആളുണ്ടെന്ന് പറഞ്ഞുകൊടുത്ത ഒരു കോൾ. ആരും എടുക്കാതെ വെറുതെ ശബ്ദിക്കുന്നത് ഒരു തമാശ.
1: എന്നാ ഞാൻ കോൾ ഇവിടെ തരാം.
4: വേണ്ട, ആവശ്യക്കാരൻ വീണ്ടും ഒരിക്കൽ വിളിക്കട്ടെ. ഒരു മറുപടിയും ഇല്ലാതാവുമ്പോൾ അയാൾ കരുതിക്കോട്ടെ. ഒന്നുകിൽ ഞാൻ ഉറക്കം ഉണർന്നില്ലെന്ന്, അല്ലെങ്കിൽ ബാത്റൂമിലാണെന്ന്.
1: ഒരുപക്ഷെ ആർക്കറിയാം, അതൊരു പ്രധാനപ്പെട്ട മെസ്സേജ് ആണെങ്കിലോ?
4: ഇമ്പോർട്ടന്റ് മെസ്സേജ്? എനിക്ക് അങ്ങനെ ഒന്നില്ല. അതുകൊണ്ടല്ലേ ഇക്കാലത്തും ഞാനൊരു മൊബൈൽ ഫോൺ കൊണ്ട് നടക്കാത്തത്. ഒരു മരണ വാർത്ത കൂടി ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം മരിക്കാൻ പോലും എനിക്കാരുമില്ല.
1: നിങ്ങളവിടെ താമസമാക്കിയത് മുതൽ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. സോറി,
4: ശ്രദ്ധിച്ചതിനോ ശ്രദ്ധിച്ചു എന്ന കാര്യം തുറന്നു പറഞ്ഞതിനോ? എങ്കിൽ ഞാനും സോറി എന്ന ആമുഖത്തോടു കൂടി തന്നെ പറയട്ടെ, ഞാനും ആനിയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. റിസപ്ഷൻ കൌണ്ടറിൽ ആനിയെ കാണുമ്പോൾ എനിക്ക് പ്രത്യേകമായ ഒരു ഉന്മേഷം തോന്നാറുണ്ട്. രാത്രി ആ താടിക്കാരൻ ആനിയുടെ സീറ്റിൽ ഇരിക്കുന്നത് കാണുമ്പോൾ നീരസം തോന്നാറുണ്ട്. എന്തുകൊണ്ട് രാത്രിയിലും ആനി തന്നെ ഇവിടെ ഉണ്ടാവുന്നില്ല എന്ന വ്യസനവും.
1: എന്റെ ഷിഫ്റ്റ് 5 മണി വരെ. ഞാനൊരു പെൺകുട്ടിയല്ലേ?
4: അതുകൊണ്ടാണല്ലോ നിങ്ങളെ കാണുമ്പോൾ എനിക്ക് ഉന്മേഷം തോന്നുന്നത്. യാ സ്മാർട്ട്, ചാമിങ്.
1: താങ്ക് യു.
4: പിന്നെ ഒരു കാര്യം, നിങ്ങളുടെ ഹോട്ടലിലെ ഭക്ഷണം എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ പുറത്തിറങ്ങി എന്തെങ്കിലും കഴിക്കട്ടെ. പിന്നെ ഉച്ചവരെ നിരത്തിലാണ്, പെരുവഴിയിൽ. അപ്പൊ ശരി, കാണാം. തിരക്കാണ് എല്ലാവർക്കും. ആൾ ഇൻ എ ഹറി. ഞാൻ മാത്രം ഒട്ടും തിരക്കില്ലാത്തവൻ. എന്റെ കണ്ണുകളിൽ കൗതുകം, കൗതുകം മാത്രം.
1: ആമിന, നീ എന്താ ഫോണിൽ കഥ എഴുതാണോ? പിന്നെ
3: കുറച്ച് കാര്യങ്ങൾ എഴുതുക.
1: നടക്കട്ടെ, ഞാൻ ശല്യപ്പെടുത്തുന്നില്ല.
3: പ്രിയപ്പെട്ട ബഷീർക്ക, അക്ഷരങ്ങളിൽ തൊട്ട് ബഷീർക്ക എന്നെഴുതിയിട്ട് ഒത്തിരി നേരം ഞാൻ വെറുതെ ഇരുന്നു. പറയാനാണെങ്കിൽ ഒരുപാട്, പക്ഷെ നേരി കണ്ട് പറയാനാ മനസ്സ് പിടയ്ക്കുന്നത്. പോന്നിട്ട് ഒരാഴ്ചയേ ആയിട്ടുള്ളൂ, പക്ഷെ അഞ്ചാറാണ്ട് കഴിഞ്ഞ പോലെയാ തോന്നുന്നേ. ഇത് വലിയ പട്ടണമാണ്. നമ്മുടെ നാട്ടിൽ സലാം സെറ്റിന്റെ പീടികയല്ലേ ഏറ്റവും വലുത്? ഇവിടത്തെ കണക്കിനെ നോക്കിയാൽ അതൊരു പെട്ടിപ്പീടികയാ. താമസം ഒരു വീട്ടിലാ. ഞങ്ങൾ മൂന്ന് പെൺകുട്ടികൾ. ആഞ്ഞ എന്നെ ഇവിടെ കൊണ്ടാക്കിയത്. ഷൊർണൂരിയാരി, ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചിട്ടുള്ളതാ. വണ്ടി ഇറങ്ങിയപ്പോൾ അവൾ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അവൾ ജോലി ചെയ്യുന്ന ഹോട്ടൽ ഒത്തിരി വലുതാ. തല വല്ലാതെ ഉയർത്തി കണ്ണുമേൽ കൈയും വെച്ചാ ഞാൻ ആദ്യം അത് നോക്കിയത്. പിന്നെ അമ്മു, ഡാൻസും പാട്ടും പഠിപ്പിക്കുന്ന സ്കൂളിലെ ടീച്ചറാ. പറഞ്ഞു വന്നപ്പോ നമ്മുടെ അടുത്തുള്ളതാ. അടുത്തെന്ന് പറഞ്ഞ ഒറ്റപ്പാല. ആന്റീനാ വീട്ടുകാരെ ഞങ്ങൾ വിളിക്കുക. ഇത്തിരി കടുപ്പക്കാരിയാ, എങ്കിലും എനിക്കിഷ്ടായി. പിന്നെ എംബോറിയത്തിലെ ജോലി, അത് നല്ല സുഖമാ. തിരക്ക് തീരെയില്ല. ദന്തോ ശില്പം വാങ്ങാനൊക്കെ ആർക്കാ ധൃതി? ഇക്കാനെ ഓർക്കാതെ ഒരു നിമിഷം പോലും ഇല്ല എനിക്ക്. ഇക്കാക്കിക്ക് പഠിത്തമില്ലെന്നും ജോലിയില്ലെന്നും ഇനി വിഷമിക്കരുത്. എനിക്ക് ജോലിയായല്ലോ. അതല്ലേ ഇക്കാനെ കാണാതിരിക്കാൻ വയ്യെങ്കിലും മനസ്സിനെ അമർത്തിപ്പിടിച്ച് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഇനി ഒത്തിരി കാത്തിരിക്കേണ്ടി വരില്ല നമുക്ക്. നമ്മുടെ നിക്കാഹ് കഴിഞ്ഞ് നമുക്കിവിടെ പാർക്കാം. രാത്രി തന്നെ മറുപടി അയക്കണേ. ഇക്കാന്റെ ആമനക്കുട്ടി കാത്തിരിക്കുന്നു. ഫോൺ വിളിച്ച് സംസാരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം എഴുതി അയക്കുന്നതാ.

0: നഗരത്തിൽ വേനൽ തുടങ്ങിക്കഴിഞ്ഞു. ഇന്നലേക്കാൾ കൂടുതൽ ഇന്ന് വിയർക്കുന്നുണ്ട്, ഉഷ്ണിക്കുന്നുണ്ട്.
1: എവിടെ പോയിരുന്നു?
0: ഉത്തരം നൽകാൻ നിവൃത്തിയില്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ, നിശ്ചിതമായ ഒരിടമില്ല. ബീച്ച് റോഡ്, ടവർ ജംഗ്ഷൻ, സാനിറ്റോറിയം, അങ്ങനെ ഒന്ന് ചുറ്റി.
1: നിങ്ങൾ എത്ര ദിവസം ഇവിടെ ഉണ്ടാവും?
0: അറിയില്ല. പെട്ടെന്നൊരു ദിവസം കുളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പോകണമെന്ന് തോന്നിയാൽ തല തുടച്ച് പെട്ടി തൂക്കി ഞാൻ ഇറങ്ങിവെന്ന് പറയും. ഇതാ താക്കോൽ, സെറ്റിൽ മൈ അക്കൗണ്ട്സ്. എല്ലാ തോന്നലുകളും എനിക്ക് ബാദ്ഷാവറിന് ചുവട്ടിൽ നിൽക്കുമ്പോഴാണ് ഉണ്ടാവുക. ഉദാഹരണത്തിന്, ഇന്ന് രാവിലെ എനിക്ക് തോന്നി ഷവറിന് ചുവട്ടിൽ എന്നോടൊപ്പം ആനി കൂടി നനഞ്ഞ്.
1: നിങ്ങൾ വൃത്തിയോട് പറയാതെ.
0: വെറുമൊരു തോന്നൽ, വെറുമൊരു തോന്നൽ, ഒരു ഫാന്റസി. അപ്പോ ശരി
1: എന്നാ. മനുഷ്യൻ, ഇയാൾ ആരാ? എന്തായിരിക്കും ഇയാളുടെ ലക്ഷ്യം?
2: ഇന്ന് ബർണാഡ് വിളിച്ചിരുന്നു. അദ്ദേഹം ഈ മാസം ഒടുവിൽ വരും. ഇപ്രാവശ്യം അദ്ദേഹം മടങ്ങിപ്പോകുമ്പോ ഞാനും കൂടെ ചെല്ലണമെന്നാ പറയുന്നത്. കുറച്ചു ദിവസം അവിടെ നിൽക്കാമെന്ന്. ഞാനിതുവരെ ഗോവ കണ്ടിട്ടില്ല. എനിക്കൊരു ത്രില്ലൊക്കെ തോന്നുന്നുണ്ട്. അദ്ദേഹത്തിന് തഴിച്ചു നിന്ന് മടുത്തെന്ന്. ഞാൻ കൂടെ ചെന്നില്ലെങ്കിലേ ബിസിനസ്സൊക്കെ നിർത്തി തിരികെ എങ്ങി പോരുമെന്നാ പറയുന്നേ.
3: കുറച്ചു ദിവസം ഒരു ചേഞ്ചൊക്കെ രസമല്ല ആന്റി? ആന്റിക്ക് ഞങ്ങള് വിശ്വാസമല്ലേ?
2: എനിക്ക് എല്ലാരെയും വിശ്വാസമാണ്. അതല്ല കുട്ടികളെ പ്രശ്നം, നിങ്ങളെ ആര് ശ്രദ്ധിക്കും? നിങ്ങളുടെ ഭക്ഷണ കാര്യം, നിങ്ങളുടെ ആരോഗ്യം.
3: അതിന് പാചകക്കാരി റോസി ഉണ്ടല്ലോ.
2: റോസമ്മയുടെ കാര്യമാണോ? ഞാൻ കൺവെട്ടത്തില്ലെങ്കിൽ കാണാം. ആദ്യം താന്നൂന്നിയാവുന്നത് അവളായിരിക്കും, പിന്നെ നിങ്ങളുടെ ഭക്ഷണ കാര്യമൊക്കെ ഒരു കണക്കായിരിക്കും.
3: അതൊക്കെ ശരിയാക്കാം ആന്റി. ഞങ്ങളിവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ എത്ര ഉറങ്ങിക്കിടക്കുമായിരിക്കും അല്ലേ ആന്റി?
4: ആന്റിക്ക് കുട്ടികളില്ലെന്നല്ലേ ആന്റി പറഞ്ഞത്?
2: ആമിനിയോട് ആര് പറഞ്ഞു എനിക്ക് കുട്ടികളില്ലെന്ന്? ആരാ പറഞ്ഞു എനിക്ക് കുട്ടികളില്ലെന്ന്? എനിക്ക് എന്റെ കുട്ടികളുണ്ടല്ലോ. ഈ വീട് ഉറങ്ങിക്കിടക്കൊന്നുമില്ല, എനിക്ക് കുട്ടികളുണ്ട്. ബർണാഡിക്ക് എല്ലാം തന്നു, എല്ലാം. ഒരു കുഞ്ഞിനെ ഒഴിച്ചെനിക്ക് എല്ലാം തന്നു.
1: ആന്റി, ആന്റി
3: സമാധാനായിട്ടിരിക്കുക.
1: ഞങ്ങൾ പോവാ.
3: ആമിന, ഇവിടെ വാ.
4: എന്തേ?
3: ഞാനൊരു കാര്യം ചോദിച്ചാ നീ ഒളിച്ചു വെക്കില്ലല്ലോ.
4: എന്ത് കാര്യം?
3: ആരാ നിന്റെ ഈ ബഷീർക്ക?
4: ഏത് ബഷീർക്ക?
3: അത് തന്നെയാണ് ഞാനും ചോദിച്ചത്.
4: ആവോ,
3: നുണ പറയണ്ടോ.
4: ബഷീർക്ക, ബഷീർക്ക എന്റെ.
3: നീ ഇന്നലെ ഉറക്കത്തിൽ ബഷീർക്ക ബഷീർക്ക എന്ന് പിറുപിറുക്കുന്നുണ്ടായിരുന്നു. നിന്റെ ചുണ്ടത്തൊരു കൊച്ചു ചിരിയും. അപ്പൊ നിന്റെ മനസ്സിൽ എന്തായിരുന്നു എന്ന് എനിക്ക് ഊഹിക്കാം.
4: ഞങ്ങള് കൊച്ചുനാളിലെ ഒന്നിച്ചായിരുന്നു, ഒരേ ക്ലാസ്സിൽ. രണ്ടു വട്ടം തോറ്റപ്പോ ബഷീർക്ക പഠിത്തം നിർത്തി. ഇക്കാന്റെ വാപ്പ കടത്തു തോണിക്കാരനായിരുന്നു. വാപ്പ മരിച്ചപ്പോ ഇക്ക തോണിക്കാരനായി. അവിടെ പാലമണി പകുതിക്ക് മേലെയായി. പണി തീർന്ന ഇക്കാന്റെ കടത്തു തോണി കമഴ്ത്തി വെക്കാനേ പറ്റൂ.
3: അപ്പൊ മറ്റൊരു ജോലി?
4: എന്ത് ജോലി കിട്ടാനാ? ഇക്കാക്കയ്ക്ക് ഒന്നും അറിയില്ല. ഇടയ്ക്ക് പറഞ്ഞു ഗൾഫിൽ പോയി അറബികൾക്ക് ജോലി ചെയ്ത് കൊടുക്കാന്ന്. ഞാൻ സമ്മതിച്ചില്ല. കണ്ണത്താ ദൂരത്ത് പോയി എന്തിനാ കാശുണ്ടാക്കുന്നേ? ജീവിക്കാൻ ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി വേണം. ഇപ്പൊ എനിക്കുണ്ട്. എന്നോട് ചോദിക്കാതെ, എന്റെ സമ്മതമില്ലാതെ ഇക്ക ഒന്നും ചെയ്യൂല.
3: നിന്റെ ഉമ്മയും പാപ്പയും എതിരൊന്നും പറയില്ലല്ലോ.
4: എതിര് മാത്രമേ പറയൂ. എനിക്ക് ഉമ്മയില്ല, രണ്ടാനുമ്മയേ ഉള്ളൂ. ഇത്രയും കാലം ഞാൻ എല്ലാം അനുസരിച്ചിട്ടേ ഉള്ളൂ. ഒരക്ഷരം എതിർത്ത് പറഞ്ഞിട്ടില്ല. ഇക്കാര്യം മാത്രം ഇല്ല. ബഷീറക്കോളം വലുതല്ല എനിക്ക് ആരും, ആരും.
3: നിന്റെ നിക്കാഹിന് ആരുണ്ടായില്ലെങ്കിലും ഞങ്ങളുണ്ടാകും, ഞാനും ആനിയും. ആന്റി കൂടാതിരിക്കില്ല. നിറയെ പൂ ചൂടിച്ച് മൈലാഞ്ചിയൊക്കെ ഇട്ട് ഒരു മൊഞ്ചത്തിയാക്കും. നീ ബഷീറക്കായ വിളിച്ചു പറഞ്ഞോളൂ, നീട്ടിക്കൊണ്ട് പോവണ്ടാന്നു.
0: ഗുഡ് മോർണിംഗ് മിസ് ആനി.
1: ഗുഡ് മോർണിംഗ്.
0: ആനിയോട് ക്ഷമാപണം നടത്തണമെന്ന് കരുതിയാണ് ഇന്നലെ ഉറങ്ങാൻ കിടന്നത്.
1: എന്തിന്?
0: ആനിയെ കുറിച്ച് മര്യാദ കെട്ടൊരു തോന്നൽ ഉണ്ടായിപ്പോയതിന്.
1: അത് ഇന്നലെ കഴിഞ്ഞ കാര്യമല്ലേ?
0: ശരിയാണ്, ഞാൻ പറഞ്ഞു വരുന്നത് എനിക്കൊന്നും ഒളിക്കാൻ കഴിയില്ല. ഇന്ന് രാവിലെ വീണ്ടും ബാത്റൂമിൽ ഷവർ തുറന്നപ്പോൾ വെള്ളത്തിൽ കാലുകൾ ചവിട്ടി നിൽക്കവേ ആ തോന്നൽ എന്റെ മനസ്സിൽ വീണ്ടും പൊന്തി വന്നു. ഇന്നലെയുമായി ഒരു വ്യത്യാസം, ഇന്നലെ ആനി കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ് തോന്നിയത്. ഇന്നാകട്ടെ ആനി കൂടി ഉണ്ടെന്ന്.
1: എന്ത് വൃത്തിയുടെ അത്? നിങ്ങൾ എന്നെ ഒരു ചീത്ത പെൺകുട്ടിയായിട്ടാണോ കണ്ടിരിക്കുന്നത്?
0: അല്ലല്ല, ഒരു പെണ്ണിനെയും എനിക്ക് ചീത്തയായി കാണാൻ കഴിയില്ല. കാരണം എല്ലാ പെൺകുട്ടികളെയും എനിക്ക് ഇഷ്ടമാണ്.
1: ഈ ബാച്ചറിന് ചുവട്ടിലല്ലാതെ മറ്റെങ്ങും നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയില്ലേ?
0: ശരിയാണ്, ഇന്ന് രാത്രി ഞാൻ ആനിയെ ഓർത്ത് കിടക്കും. മനസ്സിൽ വിരിയുന്ന ചിത്രങ്ങളിൽ മറ്റെവിടെയെങ്കിലും ആനി എന്നോടൊത്ത്.
1: വേണ്ട, നിങ്ങൾ എന്നെ കുറിച്ച് ചിന്തിക്കണ്ട.
0: ആനി തന്നെയല്ലേ ഒരു നിമിഷം മുൻപ് ചോദിച്ചത് മറ്റെവിടെയെങ്കിലും എന്നെ കാണാൻ കഴിയില്ലേ എന്ന്?
1: ഞാൻ അങ്ങനെ ചോദിച്ചോ?
0: ഇതാണ് പെൺകുട്ടി എന്ന കടങ്കഥ. അതൊക്കെ പോട്ടെ, എനിക്ക് വിശക്കുന്നു. വിരോധമില്ലെങ്കിൽ ആനി കൂടി വരൂ.
1: ഞാൻ ഡ്യൂട്ടിയിലാണ്, അറിയില്ലേ?
0: ഓ ശരി ശരി, അപ്പോൾ എന്റെ ക്ഷണം നിരസിക്കുന്നില്ല എന്നർത്ഥം. ഡ്യൂട്ടി ഇല്ലാത്ത ഒരു അവസരത്തിൽ ആനി എന്നോടൊപ്പം വരും അല്ലേ?
1: എന്ത്? നിങ്ങൾ എന്താ ഇപ്പൊ പറഞ്ഞ്?
0: വെയിൽ കൂടുന്നുണ്ട്, ഒരു സൺഗ്ലാസ്.
1: ശരിയാണോ അന്ന് ആന്റി ചോദിച്ചത്? യെസ്, അതെ.

0: ഈ നിരത്തിലൂടെ ഞാൻ പല വട്ടം നടന്നു. അപ്പോഴൊക്കെ ഇവിടെ നിന്ന് നൃത്തത്തിന്റെ സംഗീതത്തിന്റെ ചെറുകടി കേട്ടു. പലപ്പോഴും വാതിലിൽ മുട്ടണമെന്ന് കരുതിയതാണ്.
1: ഇത് പെൺകുട്ടികൾ മാത്രമുള്ള ഇടമാണ് കേട്ടോ.
0: മനസ്സിലായി, അത് ബോർഡിൽ തന്നെ എഴുതി ചേർത്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഇത്ര ദിവസവും സംയമനം പാലിച്ചത്. പക്ഷേ ഇന്ന് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഒരു മോഹം വല്ലാതെ പിടിച്ചു നിർത്തുമ്പോൾ മാനസികമായും ശാരീരികമായും നമുക്കുണ്ടാകുന്ന ഒരു ടെൻഷൻ ഉണ്ടല്ലോ.
1: അല്ല, നിങ്ങൾക്ക് എന്താ വേണ്ടേ?
0: എനിക്ക് കൂടി ഇവിടെ പ്രവേശനം തരണം, ഒരു വിദ്യാർത്ഥിയായി.
1: ഇവിടെ നിങ്ങൾക്ക് പ്രവേശനം തരാൻ കഴിയില്ല കേട്ടോ.
0: ഒരു നിമിഷം കൊണ്ട് തട്ടിപ്പുറത്താക്കാൻ എളുപ്പമാണ്, പക്ഷെ ആ നിരാകരണം ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ സൃഷ്ടിക്കുന്ന മുറിവ്.
1: എനിക്ക് കഴിയാത്ത ഒരു കാര്യത്തിന് ബുദ്ധിമുട്ടിക്കരുത് പ്ലീസ്. ഞാനിവിടെ ഒരു ടീച്ചർ മാത്രമാണ്, നടത്തിപ്പുകാർ വേറെയുണ്ട്, അവരെ സമീപിക്കൂ കേട്ടോ. വാതിൽ തുറന്ന് എന്റെ തെറ്റേശ്വര.
0: ഞാനൊരു പ്രശ്നക്കാരനല്ല. നിങ്ങളുടെ ക്ലാസ് മുറിയുടെ ഒരു കോണിൽ നിശബ്ദനായി ഞാനിരിക്കാം.
1: എന്തൊക്കെ പറഞ്ഞാലും പെൺകുട്ടികൾ മാത്രമുള്ളവരെടുത്ത് നിങ്ങളെ കടത്തിയിരുത്തുന്നത് ശരിയല്ല കേട്ടോ.
0: എന്നെ ഒരു വിദ്യാർത്ഥിയായി സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിർബന്ധിക്കുന്നില്ല. പക്ഷെ ഒരു അപേക്ഷ, ഇന്ന് അല്പനേരം ക്ലാസ് മുറിയിൽ ഇരിക്കാൻ.
1: അതിന് നിങ്ങൾ.
0: ആനി എന്നോട് പറഞ്ഞത് സമ്മതിക്കാതിരിക്കില്ല എന്നാണ്.
1: ആനിയോ? അവളെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം?
0: ഞാൻ താമസിക്കുന്നത് ആ ഹോട്ടലിലാണ്. റിസപ്ഷൻ കൌണ്ടറിൽ ഞങ്ങൾ മിണ്ടിയും പറഞ്ഞും ഇരിക്കാറുണ്ട്.
1: പക്ഷെ ആനി, നിങ്ങളെ കുറിച്ച് എന്നോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഹോട്ടലിലെ മിക്കവാറും സന്ദർശകരെ കുറിച്ച് അവൾ എന്നോട് പറയാറുള്ളതാ.
0: എല്ലാവരെ കുറിച്ച് പറയുകയും എന്നെ കുറിച്ച് പറയാതിരിക്കുകയും ചെയ്ത സ്ഥിതിക്ക് ആനിക്ക് എന്നോട് എന്തോ പ്രത്യേകതയുണ്ട് എന്ന് മനസ്സിലായില്ലേ?
1: ആനി പറഞ്ഞതനുസരിച്ച് വന്നതുകൊണ്ട് ഞാൻ നിങ്ങളെ അനുവദിക്കാം. ഒരല്പനേരം മാത്രം കേട്ടോ.
0: ഓ, ആനിയോടുള്ള പരിഗണന കൊണ്ട്. അപ്പൊ എന്നോട് ഒരു പരിഗണനയും ഇല്ല അല്ലേ?
1: നിങ്ങളോട് എനിക്കെന്തിനാണ് പരിഗണന? ആ, വരൂ വരൂ, ഇരിക്കൂ.

0: വർഷങ്ങൾക്ക് മുൻപ് ഞാനും പാടാറുണ്ടായിരുന്നു. എന്റെ വലിയ വീടിന്റെ ചുവരുകളിൽ അവയുടെ ചീളുകൾ പറ്റിപ്പിടിക്കാറുണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്തിനാണ് വീട് വിട്ടുപോകുന്നത്? എനിക്ക് എന്നെ നഷ്ടപ്പെട്ടത് എന്നായിരുന്നു. നന്ദി ടീച്ചർ, ഐ സോറി ഫോർ ദ ട്രബിൾ. നിങ്ങൾ എനിക്ക് നൽകിയ ഈ 10 നിമിഷങ്ങൾക്ക് ഞാൻ വല്ലാതെ കടപ്പെട്ടിരിക്കുന്നു ടീച്ചർ. ടീച്ചറുടെ പേര് പറഞ്ഞില്ലല്ലോ.
1: ആനി പറഞ്ഞില്ലേ?
0: ഇല്ല.
1: എന്റെ പേര് അറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് കാര്യം?
0: എന്റെ ഡയറി കടലാസിൽ കുറിച്ചു വയ്ക്കാൻ. ഇന്ന് അമ്മു എന്ന പേരുള്ള സുന്ദരിയായ ഒരു ടീച്ചറുടെ സംഗീത ക്ലാസ്സിൽ ഉയരുന്ന മധുരമായ ഒരു ശബ്ദമേറ്റുപാടുന്ന ശബ്ദക്കിടാങ്ങളുടെ.
1: ഓ, അപ്പൊ നിങ്ങൾക്ക് എന്റെ പേരറിയാം. ആരുടെങ്കിലും ഡയറി കുറിപ്പിൽ സ്ഥാനം കിട്ടണമെന്ന് എനിക്ക് ഒട്ടും ആഗ്രഹമില്ല.
0: അമ്മു, പറഞ്ഞാൽ തമാശയാണെന്ന് തോന്നും. എന്റെ വീണയ്ക്ക് അമ്മു എന്നാണ് ഞാൻ പേരിട്ടിരിക്കുന്നത്. വീണയ്ക്ക് പേരിട്ട വിട്ടി എന്നോർത്തായിരിക്കും അമ്മുച്ചിരിക്കുന്നത്. അപ്പൊ ശരി, കാണാം.
1: അമ്മു എന്ന് പേരുള്ള വീണ

0: ആനി, നീ എന്ത് പണിയാണ് കാണിച്ച്? നിന്റെ ചങ്ങാതി എന്റെ ക്ലാസ്സിൽ പറഞ്ഞയച്ചു അല്ലേ?
1: എന്റെ ചങ്ങാതിയോ?
0: നിന്റെ ഹോട്ടലിൽ താമസിക്കുന്ന ഒരു സഞ്ചാരി. ഓ, അയാളുടെ പേര് ചോദിക്കാനും മറന്നു.
1: ഏ, അയാൾ ഡാൻസ് സ്കൂളിൽ വന്നിരുന്നോ? എന്തിന്?
0: നീ പറഞ്ഞിട്ടാണ് എന്നാണ് പറഞ്ഞത്? നൃത്തം അല്ലെങ്കിൽ സംഗീതമെങ്കിലും പഠിക്കണമെന്ന്.
1: ഞാൻ അയാളോടൊന്നും പറഞ്ഞിട്ടില്ല. മര്യാദയില്ലാത്തൊരു മനുഷ്യൻ. നമ്മള് കൂട്ടുകാരികളാണെന്നോ ഒരുമിച്ച് താമസിക്കുന്നവരാണെന്നോ അയാൾക്ക് അറിയാന്ന് കൂടി എനിക്ക് അറിയില്ലായിരുന്നു. നാളെ അയാളൊന്ന് കാണട്ടെ. തോന്നിയാസത്തിന് ഒരു അതിരില്ലേ?
0: എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. ആനയുടെ ശുപാർശയുടെ പേരിൽ ഞാൻ അയാളെ ക്ലാസ്സിൽ കയറ്റി. അല്ലെങ്കിൽ അങ്ങനെ പറയുന്നത് തെറ്റാണ്. ആനയുടെ പേര് പറഞ്ഞില്ലായിരുന്നുവെങ്കിലും ഒരു പക്ഷേ ആ മനുഷ്യനെ ഞാൻ അനുവദിക്കുമായിരുന്നു.
2: ചോദിക്കുന്നതിന് ഉത്തരം പറ. അറിയാമായിരുന്നോ ഇല്ലേ?
0: ആന്റി, ആന്റി എന്തു പറ്റി? ആന്റി,
1: ആന്റി, ആന്റി, കണ്ണോർക്ക് ആന്റി.
3: ആന്റി, ഞാൻ ഉറങ്ങുമായിരുന്നു. നിങ്ങൾ എന്നെ വിളിച്ചായിരുന്നു. ഞാൻ ഉറങ്ങിപ്പോയി. ഞാൻ കൊറേ നേരം ഉറങ്ങിയോ? നിങ്ങളാരും അത്താഴം കഴിച്ചില്ലേ?
1: ആന്റി ഉറങ്ങിക്കോളൂ, ഞങ്ങള് വെറുതെ ആന്റി നോക്കിയതാ.
0: ആന്റി, ആന്റി ഇപ്പൊ ഒന്നും പറയണ്ട, റെസ്റ്റ് എടുത്തോളൂ.
1: ഗുഡ് മോർണിംഗ് റിസപ്ഷൻ. യെസ്, ഒന്ന് നിന്നേ.
4: ആനി നിൽക്കാൻ ആവശ്യപ്പെട്ടില്ലെങ്കിൽ കൂടി ഒരു നിമിഷം നിൽക്കാതെ കുശലം പറയാതെ ഞാൻ പോവുകയില്ല.
1: കുശലം പറയണമെന്ന് എനിക്ക് താല്പര്യമില്ല.
4: പക്ഷേ എനിക്കുണ്ട്.
1: ഇന്നലെ നിങ്ങൾ കാണിച്ചതേ മര്യാദകേടാണ്. അമ്മുവിന്റെ ക്ലാസ്സിൽ പോകാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഒന്നിച്ചാണ് താമസിക്കുന്നതെന്നോ ചെങ്ങാതിമാരാണെന്നോ അതുപോലും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ.
4: അപ്പോൾ മര്യാദകേട് കാണിച്ചത് ആനിയല്ലേ?
1: എന്ത് മര്യാദകേട്?
4: കൂടെ താമസിക്കുന്ന ഒരാൾ ഒരു ക്ലാസ് നടത്തുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞില്ല. അവിടെ എനിക്ക് പ്രവേശനം തരാൻ ഒരു വാക്ക് പോലും ഉരിയാടിയതുമില്ല.
1: അതൊക്കെ ഞാൻ എന്തിനു പറയണം? നിങ്ങൾ എന്റെ ആരാ?
4: സോറി, ഞാൻ നിങ്ങളുടെ ആരാണ്? വെറുമൊരു യാത്രക്കാരൻ. ആനി, ക്ഷമിക്കോ, ഞാനൊന്ന് ചോദിച്ചോട്ടെ. പെരുവഴിയിൽ ഓർക്കാപ്പുറത്തും പെരുമഴ പെയ്യുമ്പോൾ ഒരു പരിചയക്കാരന്റെ കൂടെ കീഴിൽ ഓടിക്കയറി നിൽക്കുന്നത് മര്യാദകേടാണോ? ആണോ?
1: എന്തോന്ന്?
4: വെയിൽ ഒരുമാതിരി തീ പൂക്കൾ പോലെ അകത്തളർന്നു. ഒരു നിമിഷം ഈ എംപോറിയത്തിൽ കയറാം. എ സി ഒക്കെ ഉണ്ടല്ലോ.
1: വരൂ സർ. എന്താ വേണ്ടത്?
4: എന്താണ് വേണ്ടത് എന്ന് ഞാൻ നോക്കട്ടെ. അല്ലാതെ എങ്ങനെയാ പറയാൻ കഴിയുക?
1: അല്ല, ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ.
4: കുട്ടി, അല്ല, പേരറിഞ്ഞാൽ ആ വിളി ഒഴിവാക്കാമായിരുന്നു.
1: ആമിന.
4: ആമിന? ഓ, മിസ് ആമിന അതോ മിസ്സസ്?
1: മിസ് തന്നെ.
4: ഇവിടെ പുതിയതായി വന്നതാണോ?
1: അതെ.
4: മുൻപ് ഇവിടെ ഒരു തടിച്ച പെൺകുട്ടിയായിരുന്നു, കസ്റ്റമേഴ്സിനെ തീരെ ശ്രദ്ധിക്കാത്ത.
1: ഇവിടെ ആയിരിക്കാൻ തരമില്ല. ഈ എംപോറിയം പുതിയതാണ്. ഇവിടത്തെ ആദ്യത്തെ സെയിൽസ് ഗേൾ ഞാനാ.
4: ഓക്കെ.
1: നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ഇനിയും നോക്കി തുടങ്ങിയില്ലല്ലോ.
4: ഇവിടെ ആനയെ നിറച്ച മഞ്ചാടി മുത്തുണ്ടോ? ഇപ്പോൾ നാനോ ആർട്ടിലാണ് എനിക്ക് താല്പര്യം.
1: ഉണ്ടല്ലോ.
4: ഒരു മുത്തിൽ എത്ര ആനകളെയാണ് നിറച്ചിരിക്കുന്നത്?
1: 101.
4: എവിടെ ചെന്നാലും 101. എനിക്കത് വേണ്ട. എനിക്ക് വേണ്ടത് 100 അല്ലെങ്കിൽ 102. അതാണ് എനിക്ക് ആവശ്യം. പ്ലീസ് എന്നെ ഒന്ന് സഹായിക്കൂ.
1: ഇവിടെ ഉള്ളതല്ലേ എനിക്ക് വിൽക്കാൻ കഴിയൂ.
4: ബുദ്ധിമുട്ടിക്കുകയാണ് എന്ന് തോന്നരുത്. എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. ഇവിടെയുള്ള എല്ലാ മഞ്ചാടി മുത്തുകളും നമുക്ക് തുറന്നു നോക്കാം. ശില്പിയുടെ കണക്ക് തെറ്റി ഒന്നില്ലെങ്കിലും.
1: നിങ്ങൾ എന്താ സംബന്ധമാണ് പറയുന്നത്? എനിക്കതാണോ ജോലി?
4: എല്ലാ പെൺകുട്ടികളും എന്നോട് ശുണ്ഠി പിടിക്കുന്നു. ഇന്നലെ അമ്മു എന്നൊരു പെൺകുട്ടി, രാവിലെ ആനി എന്ന മറ്റൊരു പെൺകുട്ടി, ഇപ്പോഴിതാ ആമിന.
1: നിങ്ങൾക്ക് അമ്മുവിനെ ആനി അറിയോ?
4: പരിചയപ്പെട്ടു.
1: എങ്ങനെ പരിചയപ്പെട്ടു?
4: പറയുന്നത് തെറ്റാണ്. അമ്മുവിനോട് ആനയെ കുറിച്ച് സംസാരിച്ചതിനാണ് ആനി എന്നോട് ദേഷ്യപ്പെട്ടത്. ഞാനൊരു സംസ്കാരം കെട്ടവനാണെന്ന് പറഞ്ഞു. അപ്പോൾ മിസ് ആമിനയ്ക്ക് എന്നെ സഹായിക്കാൻ കഴിയില്ല?
1: നിങ്ങൾ രണ്ടും അഞ്ചാടികൾ കൊണ്ടുപോകൂ. ഒന്നിൽ നിന്നൊരു ആനക്കുട്ടിയെ മറ്റൊന്നിലേക്ക് മാറ്റൂ. അപ്പൊ ഒന്നിൽ 100, മറ്റേതിൽ 102. കാര്യം നടന്നല്ലോ.
4: മിടുക്കിക്കുട്ടി, മിടുക്കിക്കുട്ടി. പക്ഷെ ഒരു സ്വയം കബളിപ്പിക്കലിന് എനിക്കിഷ്ടമല്ല.
1: ക്ഷമിക്കൂ, ഞാൻ സാവകാശം നോക്കാം. ഒരു മുത്ത് നിങ്ങൾക്കായി കിട്ടാതിരിക്കില്ല.
4: ആമിനയ്ക്ക് ലഞ്ചിന്റെ സമയമായി കാണും അല്ലേ. ഞാൻ ഇറങ്ങട്ടെ. അപ്പൊ ശരി, കാണാം. ആമിന

0: പോണതറിയില്ല.
1: നമുക്ക് ആന്റിയും കുട്ടി വരാമായിരുന്നു അല്ലേ?
0: എന്തിന്? ഈ രസം കളയണം.
1: ആനിക്ക് ആന്റിയെ തീരെ ഇഷ്ടമല്ല അല്ലേ?
0: ഇഷ്ടക്കേടൊന്നുമില്ല. അവർക്ക് നമ്മുടെ പ്രായമാണോ, നമ്മുടെ രീതി വർത്താനാണോ അവർക്ക് പറയാനുള്ളത്?
2: ആമിനക്കുട്ടിയും കുട്ടിയുടെ ബഷീറിക്കായും കൂടി ഈ കടപ്പുറത്ത് കൈകോർത്ത് പിടിച്ച് വരണം കേട്ടോ.
0: അപ്പോഴെന്താ മനസ്സിൽ തോന്നാന്നറിയോ? ഈ പഞ്ചാര മണലിന്റെ എത്താ ദൂരത്തില് നിങ്ങൾ രണ്ടുപേരും മാത്രമായി.
3: ബഷീർക്ക, അത് മാത്രമേ എനിക്കൊരു മോഹമുള്ളൂ. പക്ഷെ ഒത്തിരി മോഹിക്കാൻ പേടിയാ. ഇന്ന് എവിടെയാ, എന്താ അവസാനം എന്നൊന്നും അറിയില്ല. ഒരു രാത്രി പോലും സമാധാനമായിട്ട് ഉറങ്ങാൻ വയ്യ. ആരും സമ്മതിക്കില്ല, എല്ലാരും തലകുയ്യാൻ നിൽക്കുക. ഇല്ല, എന്റെ ബഷീർക്കാനെ വിട്ട് ഞാൻ എങ്ങോട്ടും പോകില്ല.
0: നീ വല്ലാതെ എക്സൈറ്റഡ് ആകുന്നു.
3: നോക്കൂ, ഈ കുട്ടുവിള, ഈ ചുവന്നവള മണപ്പുറത്ത് പെരുന്നാൾ വന്നപ്പോ ബഷീർക്ക വാങ്ങി തന്നതാ. ബഷീർക്കാക്ക് ഇത്രക്കേ കഴിയൂ.
4: നമസ്കാരം.
0: ഇയാൾ ഇവിടെ വന്നോ?
2: ഇത് തന്നെയാണ് വീണയ്ക്ക് അമ്മു എന്ന് പേരിട്ട മനുഷ്യൻ.
3: മഞ്ചാടി മുത്ത് തേടി വന്നത് ഇയാളാ.
4: നിങ്ങളെ ഒരിക്കൽ ഒന്നിച്ച് കണ്ടുമുട്ടുമെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷെ അത് ഈ കടപ്പുറത്ത് വെച്ചാകുമെന്ന് ഒരിക്കലും കരുതിയില്ല. ഞാൻ ഐസ്ക്രീം വാങ്ങാം ഒരു സന്തോഷത്തിന് വേണ്ടി.
0: ഏയ് നോ, ഞങ്ങൾ ഇപ്പോ ഐസ്ക്രീം കഴിച്ചു.
4: ഒന്നുകൂടി ആകുന്നത് കൊണ്ട് തെറ്റുണ്ടോ? അല്ലെങ്കിൽ ചോക്ലേറ്റ് മിൽക്ക് വാങ്ങാം.
2: ഞങ്ങൾ പോകാൻ ഇറങ്ങുകയായിരുന്നു.
4: നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല.
0: ഒന്നിച്ചൊരു വീട്ടിലാന്ന് പറഞ്ഞല്ലോ.
4: ആ വീട് എവിടെയാണ് എന്നാണ് ചോദ്യം.
2: ചർച്ച് സ്ക്വയറിന് തെക്കാണ്.
4: നിങ്ങൾ ക്ഷണിച്ചിരുന്നുവെങ്കിൽ ഒരു ദിവസം എനിക്ക് അവിടെ വരാമായിരുന്നു.
0: അവിടെ പുരുഷന്മാർക്ക് പ്രവേശനമില്ല. ഞങ്ങളുടെ ആന്റി വളരെ സ്ട്രിക്റ്റ് ആണ്.
4: സ്ട്രിക്റ്റ് ആവുന്നിടത്താണ് ലംഘനം ഉണ്ടാവുക എന്നും അങ്ങനെയായിരുന്നു. ഞാൻ ചിട്ടയായി വളർത്തപ്പെട്ട ഒരു കുട്ടിയായിരുന്നു. പുറത്ത് ഐസ്ക്രീം വണ്ടിയിലെ മണി കേൾക്കുമ്പോൾ ആവേശം കൊള്ളുന്ന ഒരു കാലമുണ്ടായിരുന്നു. സിഗരറ്റിന്റെ മണത്തിന് നേരെ നാസിക വിടർത്താത്ത ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു. ഓരോ ജിജ്ഞാസയ്ക്കും ഓരോ അതിമോഹം എന്ന തെറ്റിനും എന്റെ ഡാഡി എന്നെ തല്ലി.
2: പിന്നെ നിങ്ങൾ എങ്ങനെ ഇങ്ങനെ
4: വഷളനായി എന്നല്ലേ? ഒരു ദിവസം ഞാനെല്ലാം പൊട്ടിച്ചൂടി. ചൂളം കുത്തുന്ന കാറ്റും കണ്ണത്താ കൊമ്പുകളും നോക്കത്താ കാഴ്ചകളും ഉള്ളൊരു ലോകത്തിലേക്ക്. പക്ഷെ ഞാൻ എന്ത് നേടി? ചവിട്ടി കടന്നുപോയ പാതയിലെ കുറേ പോറലും കുറേ പൊടിയും. അപ്പൊ ശരി, കാണാം.
3: വാ, നമുക്ക് പോവാം, സമയം വൈകുന്നു.
0: ശരി. എന്നാലും അയാളുടെ ഐസ്ക്രീം നിഷേധിക്കണ്ടായിരുന്നു.
5: നിങ്ങളെ എനിക്ക് വിശ്വാസമായതുകൊണ്ടാണ് ഞാൻ എല്ലാം ഏൽപ്പിച്ചു പോകുന്നത്.
3: അങ്കിൾ എന്നേക്ക് വരും?
5: അതാണ് തമാശ, അങ്കിൾ വരുന്നില്ല. ഞാൻ അങ്ങോട്ട് പോവുകയാ.
2: ആന്റി അപ്പൊ മടങ്ങിയെത്തും.
5: എനിക്ക് നിങ്ങളെ പിരിഞ്ഞ് അധികം ദിവസം നിൽക്കാൻ കഴിയില്ല മക്കളെ.
2: ഓ, അങ്കിൾ വേഗം വിടില്ലായിരിക്കും.
5: ബെർണാഡിനെ നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാ. അദ്ദേഹത്തിന് അങ്ങനത്തെ ശീലങ്ങളൊന്നുമില്ല. ഒരു പാവാണെന്നേ, ദുർവാശിക്കാരനൊന്നും അല്ല. ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞാൽ മാക്സിമം ഒന്ന് പരിഭവിക്കും. പെണങ്ങത്ത് പോലും ഇല്ല.
0: ആമിനയുടെ നിക്കാഹന് നമുക്ക് അങ്കിളിനെ വരുത്തണം. മറ്റാരും വന്നില്ലെങ്കിലും ഒരു വിശിഷ്ട അതിഥിയെ. പിന്നെ ആന്റിയും ഞാനും അമ്മും.
5: ആമിനയുടെ ഇക്ക വന്നു കഴിയുമ്പോ എവിടെയാ താമസിക്ക?
3: അറിയില്ല.
5: ആമിന ജോലിക്ക് പോകുമ്പോ ബഷീർ എന്ത് ചെയ്യും? അയാൾക്കൊരു ജോലി വേണ്ടേ?
3: ഇക്കാന് വെറുതെ ഇരിക്കാനേ കഴിയൂ. ഇവിടെ കടത്തുമില്ല, തോണിയുമില്ല.
5: കുറച്ചു നാളത്തേക്ക് ഒരു മുഷുവൊക്കെ ഉണ്ടാവും. പിന്നെ ഒരു കുഞ്ഞുണ്ടായി കഴിയുമ്പോ അതിനെ എങ്ങനെ നോക്കി ഇരിക്കാം മൂപ്പർക്ക്. ആദ്യത്തെ കുഞ്ഞിനെ കാണാൻ ആന്റി വരും കേട്ടോ. ആമനെ പോലെ ഒരു സുന്ദരി മോള്. പണ്ട് ബർണാഡും പറയുമായിരുന്നു, എന്നെ പോലെ ഒരു കുഞ്ഞു ഞങ്ങൾക്ക് പറക്കുന്നു.
2: ആന്റി ഊണ് കഴിക്കാതെ എഴുന്നേറ്റ് പോവാണോ?
5: ഊണ് കഴിച്ചിട്ടെന്തിന്? ഉറങ്ങിയിട്ടെന്തിന്? പണം ഉണ്ടാക്കിയിട്ടെന്തിന്?
4: അമ്മു.
2: ഏ, നിങ്ങളോ?
4: ഞാൻ പിന്തുടരുകയായിരുന്നു.
2: എന്തിന്?
4: മെയിൻ റോഡിൽ വെച്ച് സംസാരിക്കുന്നത് അമ്മുവിന് ബുദ്ധിമുട്ടാവും എന്ന് തോന്നി. ഈ ഇടവഴിയിൽ നമ്മളെ ആരും ശ്രദ്ധിക്കില്ല.
2: നിങ്ങൾക്ക് എന്ത് വേണം പറയൂ.
4: എനിക്ക് അമ്മുവിന്റെ സംഗീത ക്ലാസ്സിൽ ഇരിക്കണം. ഞാൻ വെറുതെ ഇരുന്നു കൊള്ളാം, കാറ്റിന് പോലും ബുദ്ധിമുട്ടുണ്ടാക്കാതെ.
2: ഒരിക്കലും അനുവദിച്ചാൽ നിങ്ങൾ

0: അത് വരുമെന്ന് എനിക്കറിയായിരുന്നു.
1: കുട്ടികൾ പാടിക്കൊള്ളട്ടെ, നൃത്തം ചവിട്ടിക്കോട്ടെ, ഞാൻ വെറുതെ കണ്ടുകൊണ്ട്.
0: നിങ്ങളിരിക്കുന്നതിൽ എനിക്ക് വിരോധം ഉണ്ടായിട്ടല്ലോ, പക്ഷെ കുട്ടികൾ തന്നെ പരാതിപ്പെടും. അത് കൗസല്യദേവിയുടെ കാതിലെത്തും. എനിക്ക് ജോലി നഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ?
1: ശരിയാണ്, ഞാനൊരു ബോദറേഷൻ ആവാൻ പാടില്ല. ബട്ട് ഒരു ദിവസം കുട്ടികൾ ആരുമില്ലാത്ത സമയത്ത് നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു കീർത്തനം പാടണം. എനിക്ക് വേണ്ടി പാടില്ലേ അമ്മു?
0: നിങ്ങൾക്ക് വേണ്ടി പാടാൻ എനിക്കിഷ്ടാണ്. ഞാനിപ്പോ അമ്മ അല്ലാട്ടോ.

0: അവൾ എന്താണ് പറഞ്ഞത്? അവൾ എന്റെ വീണയാണെന്ന്. വങ്കത്തം, എന്റെ വീണ. എനിക്ക് തന്നെ അറിയാത്ത ഒരു നിമിഷത്തിൽ ഞാൻ അതിന്റെ തന്ത്രികൾ വലിച്ചിളക്കി.
1: ഏയ്
0: അമ്മു,
1: നിങ്ങൾ ഈ ചോറിൽ കാത് ചേർത്ത് നിൽപ്പുണ്ടാകുമെന്ന് എനിക്കറിയായിരുന്നു. ഞാൻ പാടിയത് നിങ്ങൾക്ക് വേണ്ടിയായിരുന്നു കേട്ടോ.
0: ഞാൻ ശല്യപ്പെടുത്തിയോ?
1: ഇല്ല, വരൂ, നമുക്കുള്ളിലിരിക്കാം.
0: കൗസല്യാദേവി,
1: അവരിപ്പോൾ വരില്ല.
0: കുട്ടികളോ?
1: അവരൊക്കെ പോയി കഴിഞ്ഞു.
0: ക്ലാസ് കഴിഞ്ഞു. എന്നിട്ട്?
1: എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്.
0: എനിക്ക് അമ്മുവിനെയും ഇഷ്ടമാണ്.
1: അപ്പോൾ നമുക്ക് ഒന്നിച്ച്.
0: ഞാനൊരു വഴിയാത്രക്കാരൻ, മിസ് അമ്മു.
1: ഞാൻ മിസ് അമ്മു അല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ട വീണയല്ലേ.
0: കുട്ടിക്ക് ഒറ്റപ്പാലത്ത് അവിടെ കുട്ടിക്കൊരു വീടില്ലേ?
1: വീടോ? ദ്രവിച്ച ഓലകൾ, വിണ്ടുകീറിയ ചുവരുകൾ. അവിടെ എനിക്ക് ആരാണുള്ളത്? നിങ്ങൾക്കെന്നെ വേണ്ട അല്ലേ? എന്നാർക്ക് വേണം? ഒരു പാട്ടുകാരി, ടീച്ചർ. നിങ്ങൾക്ക് ആനിയാണ് ഇഷ്ടം അല്ലേ? പൊക്കോ, നിങ്ങൾ എനിക്ക് കാണണ്ട.
0: എനിക്ക് ആനയോടാണ് ഇഷ്ടമെന്ന് ആര് പറഞ്ഞു തന്നു അമ്മു ഈ വിഡ്ഢിതം? എനിക്കിഷ്ടം കവിളത്ത് കറുത്ത മറുകുള്ള കൊച്ചു നുണക്കുഴികളുള്ള കുറുനിരകളുള്ള അവളെയാണ്. ആമിന, അതെ, ഐ ലവ് ഹർ.

0: പ്രിയപ്പെട്ട ബഷീർക്ക, ഞാനൊരു കിനാവ് കണ്ടു. സ്വർഗത്തിൽ ഞാനും ഇക്കയും മാത്രം. ഇക്കണ്ട മടിയിൽ ഞാൻ, ചുറ്റാകെ നിറയെ പൂക്കൾ. ഇക്ക ചോദിച്ചു, ഈ സ്വർഗത്തേക്കാൾ വലിയ സ്വർഗം എന്താണെന്ന്. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല എന്ന്. അപ്പോ ഇക്ക എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുക, അത് നീയാണെന്ന്. ഇക്ക, എനിക്ക് ധൃതിയായി. ഓരോ നിമിഷവും തള്ളി നിൽക്കുന്നത് നമ്മൾ ഒന്നിച്ചാവുന്ന ആ ദിവസം ഓർത്ത് മാത്രമാണ്. കാണാൻ ഒരുപാട് കൊതിയായി ഇക്ക.
1: ആമിന,
0: മഞ്ചാടിക്കൊരു കിട്ടിയില്ല.
1: സാരമില്ല, ധൃതിയില്ല. ഞാൻ കുറച്ച് ദിവസം കൂടി ഈ പട്ടണത്തിൽ ഉണ്ടാവും. പോകുന്നതിന് മുൻപ് ശ്രമിക്കൂ, അതല്ലേ നമുക്ക് കഴിയൂ.
0: മറ്റെന്താണ് വേണ്ടത്?
1: ആമിന ഒരു സെയിൽസ് ഗേൾ ആയി മാത്രം സംസാരിക്കുന്നു.
0: അങ്ങനെയല്ലേ ഞാൻ സംസാരിക്കേണ്ടത്?
1: അത് കസ്റ്റമേഴ്സിനോട്.
0: നിങ്ങൾ ഒരു കസ്റ്റമർ ആണല്ലോ.
1: ഞാൻ വെറും ഒരു കസ്റ്റമർ
0: അല്ലാതെ മറ്റാരാണ്?
1: മറ്റൊരാളായി ഇവിടെ വരുന്ന പലരിൽ നിന്ന് വിഭിന്നനായി ആമിന എന്നെ കണ്ടിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ വന്നത് തന്നെ മഞ്ചാടിക്കുരുവിനെ കുറിച്ച് തിരക്കാനല്ല, എന്തെങ്കിലും വാങ്ങാനുമല്ല, ആമിനെ ഒന്ന് കാണാനായി മാത്രം.
0: എനിക്ക് മനസ്സിലാകുന്നില്ല.
1: ആമിന, ഞാൻ ആമിനയെ സ്നേഹിക്കുന്നു. ഐ റിയലി ലവ് യു.
0: നിങ്ങൾ
1: ശരിക്കും ആമിന, ഐ റിയലി ലവ് യു.
0: ഇറങ്ങിപ്പോകാൻ എന്റെ കൺമുന്നിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു പ്രേമക്കാരൻ. എന്റെ ബഷീർക്കായ നിങ്ങൾക്കറിയില്ല, ബഷീർക്കാക്ക് വേണ്ടിയാണ് ഞാൻ ഈ പട്ടണത്തിൽ വന്നതും ജോലിക്ക് ചേർന്നതും.
1: ബഷീർക്കയോ? അങ്ങനെ ഒരാൾ.
0: ബഷീർക്കയുടെ പേര് പോലും നിങ്ങൾ പറയരുത്.
1: ആരാണ് അയാൾ? പെട്ടിപ്പീടികക്കാരനോ വളക്കച്ചവടക്കാരനോ?
0: നിങ്ങളോട് പോകാനല്ലേ പറഞ്ഞത്?
1: ഞാൻ ആഗ്രഹിക്കാറില്ല, ആഗ്രഹിച്ചാൽ പിന്മാറാറുമില്ല. അതാണ് ഞാൻ. അമിന, ഗ്രാമത്തിലെ പഴയ ഒരു പ്രേമത്തിന്റെ മാറാപ്പ് പേറി നടക്കേണ്ടവളല്ല. എന്നോടൊപ്പം ഒരു ജീവിതം വരൂ. എനിക്ക് തരാൻ കഴിയാത്തതായി ഒന്നുമില്ല. നിനക്കറിയുമോ എന്റെ ഒരു ദിവസത്തെ ചെലവ് തന്നെ എത്രയാണ്?
0: ദൈവ ചെയ്തെന്നൊന്ന് വെറുതെ വിടൂ. നിങ്ങൾ ഇതിനായിരുന്നു മഞ്ചാടി മുത്തുകളും തേടി ഇങ്ങോട്ട് വന്നതല്ല.
1: സത്യത്തെ വളച്ചൊടിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഒന്നും തേടിയല്ല ഇവിടെ വന്നത്. പക്ഷേ വന്ന് കണ്ടതിന് ശേഷം
0: ലഞ്ച് ബ്രേക്കിന് സമയമായി. എനിക്ക് വാതിലടയ്ക്കണം.
1: ആമിന, എനിക്ക് നിന്നെ വിട്ടുപോകാൻ കഴിയുന്നില്ല.
0: നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? കൈവിടു, എന്റെ കൈവിടു.
1: ആമിന
0: വിടു.
1: ആമിന,
0: എന്റെ വള, എന്റെ ചുവന്ന വള. നിങ്ങൾ ദുഷ്ടൻ. ബഷീർക്ക് എനിക്ക് തന്ന വളയായിരുന്നു അത്.
1: ഒച്ചക്കൂട്ടി രക്ഷപ്പെടാനുള്ള
0: നിങ്ങളെ ഞാൻ
1: പോകുന്നു. പക്ഷെ നിനക്ക് ഇനിയും എന്നെ നേരിടേണ്ടി വരും.
0: ആന്റി ഉറങ്ങിയില്ലേ?
2: ഇല്ല, കിടന്നതാ. പക്ഷെ എത്ര

0: ഇല്ലേ, എനിക്കും കിടന്നപ്പോ വല്ലാത്ത അസ്വസ്ഥത തോന്നി. അമ്മുവും മാമിനെയും ഇന്ന് നേരത്തെ കിടന്നു. എന്നും ഒത്തിരി ചലിക്കുന്ന ആമിന ഇന്ന് തീരെ മൗനിയായിരുന്നു.
1: ഞാൻ വിചാരിക്കുന്നു നാളെ ഞാൻ പോകുന്ന ദിവസമായിട്ട് കൂടി ഒരൊന്നും മിണ്ടാതെ കിടന്നല്ലോ എന്ന്. ഞാൻ അവരുടെ അമ്മയല്ലെങ്കിൽ കൂടി എനിക്ക് വല്ലാതെ സങ്കടം വന്നു. ഇന്നലെ വരെ എനിക്ക് പോകാൻ ഉത്സാഹം ഉണ്ടായിരുന്നു, ഇന്ന് ആവേശം നഷ്ടമായതുപോലെ.
0: നാളെ ഈ നേരത്ത്
1: പനാജിയിൽ ഭരണാടി ധരിക്കും. അനി,
0: എന്താ അൻ്റെ?
1: 18 വയസ്സിൽ എനിക്കൊരു കുഞ്ഞ് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് അവൾ നിന്നെപ്പോലെ ഇരിക്കുമായിരുന്നു. ഈ വീട്ടിൽ നീ എപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് നിന്നെ ഏൽപ്പിച്ചിട്ട് പോകാമായിരുന്നു.
0: ആൻ്റിക്ക് ഞാൻ മോള് തന്നെയാ.
1: നിന്നെ ഞാൻ വഴക്ക് പറയാറുണ്ട്, ദേഷ്യപ്പെടാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? നീ എന്റെ മോളല്ലേ, എന്നോട് എനിക്ക് അധികാരമില്ലേ?
0: ആൻ്റി, എനിക്ക് കിട്ടാത്ത ഒന്നുണ്ട്, അമ്മയുടെ സ്നേഹം. ചെറുപ്പത്തില് നിറയെ ഉടുപ്പുകളും നിറയെ കളിപ്പാട്ടങ്ങളൊക്കെ കിട്ടിയിരുന്ന കാലത്ത് ഞാൻ തനിച്ചിരുന്ന് കരഞ്ഞിരുന്നു. എന്റെ മമ്മിക്ക് ഒരിക്കൽ പോലെ എന്നെ ശ്രദ്ധിക്കാൻ സമയമുണ്ടായിരുന്നില്ല. മമ്മിയുടെ ലോകം മറ്റൊന്നായിരുന്നു.
1: നാളെ നീ എയർപോർട്ടിൽ വരുമോ?

0: ആനി, നിന്നെയാണ് ഞാൻ എല്ലാം ഏൽപ്പിച്ചു പോകുന്നത്. നിന്നെ ഒപ്പം കൊണ്ടുപോയാലോ എന്ന് ഞാൻ ഇന്നലെ കുറെ ആലോചിച്ചു, പിന്നെ വിചാരിച്ചു വേണ്ടെന്ന്. നിന്റെ ഡാഡിയുടെയോ ബെർണാഡിന്റെയോ പെർമിഷൻ ഇല്ലല്ലോ, പിന്നെ നിനക്ക് ലീവ് കിട്ടണ്ടേ? ഒരു വലിയ വീട്, പിന്നെ രണ്ട് പെൺകുട്ടികള്, എല്ലാം നിന്റെ ചുമതലയാ. ഞാൻ പോട്ടെ മോളെ.
1: ആന്റി, എത്ര പതുക്കെയാണ് മനുഷ്യർ മനുഷ്യരെ മനസ്സിലാക്കുന്നത്. ആമിന, അമ്മയുടെ
0: അവള് കിടന്നു കഴിഞ്ഞു.
1: അത്താഴം കഴിക്കാതെയോ?
0: ഞാൻ വിളിച്ചപ്പോ അവക്ക് വേണ്ടെന്ന് പറഞ്ഞു. ഒരിക്കൽ കൂടി വിളിക്കാൻ ശ്രമിച്ചപ്പോ അവക്ക് ദേഷ്യം പിടിച്ചു.
1: ആന്റി ഇല്ലാത്ത ആദ്യത്തെ രാത്രിയാണ്, അപ്പോഴേക്കും അവൾ അവളുടെ വഴിക്കായി.
0: ആനി, എനിക്ക് വല്ലാത്ത പേടിയുണ്ട്.
1: പേടിക്ക് എന്തുണ്ടായി?
0: നമ്മളിവിടെ തനിച്ച്.
1: അതിനെന്താ
0: ആനി?
1: നിനക്ക് എന്ത് പറ്റി വെണ്ണേ?
0: ഇന്നലെ രാത്രി തന്നെ നിന്നോട് പറയാൻ ഞാൻ വീർപ്പ് മുട്ടുകയായിരുന്നു, പക്ഷെ നീ ഇന്നലെ നമ്മുടെ മുറിയിലല്ല കിടന്നത്.
1: അത് ഞാൻ
0: ഞാൻ കണ്ടു, ആന്റി മൊത്ത ബാൽക്കണിയിൽ നിൽക്കുന്നത്. ആനി, ഇന്നലെ ആ മനുഷ്യൻ എംബോറിയത്തിൽ വന്നിരുന്നു ഉച്ചയ്ക്ക്. അയാൾ എന്റെ കയ്യിൽ കയറി പിടിച്ചു. നോക്കൂ, ബഷീർക്ക തന്ന എന്റെ വള പൊട്ടിച്ചെറി, എന്റെ കൈ മുറിഞ്ഞു. അയാൾ ഇനിയും വരും അത്രേ. ഇനി ഇനി എപ്പോഴാണ്, എന്തുദ്ദേശത്തിലാണ്, എനിക്കറിയില്ല.
1: അയാൾക്ക് എന്ത് വേണം?
0: ബഷീർക്കാന്റെ ആമിനെ അയാൾക്ക് വേണോ അത്രേ?
1: നീ പേടിക്കണ്ട, നിന്നെ അയാൾ ഒന്നും ചെയ്യില്ല. ഞാനല്ലേ പറയണത്, ആന്റി ഇവിടെ ഇല്ല. നിന്നെയും അമ്മൂനെയും സൂക്ഷിക്കേണ്ടതേ ഞാനാണ്. നീ പോയി കിടന്നോ,
0: എനിക്ക് പുറത്തിറങ്ങാൻ പേടിയുണ്ട്.
2: നിങ്ങൾക്ക് എന്നെ വേണ്ട അല്ലേ? നിങ്ങൾക്ക് ഞാൻ ആരുമല്ല, അമ്മ എന്ന വീണ. നിങ്ങൾക്ക് ഞാൻ ആരുമല്ല, അമ്മ എന്ന വീണ, അമ്മ എന്ന വീണ. നിങ്ങൾ എന്നെ തട്ടിക്കളഞ്ഞു, നിങ്ങൾ എന്നെ തട്ടിക്കളഞ്ഞു.
1: അമ്മു, നിന്നെ അയാള് അയാൾ ഒരു അപ്പൂപ്പന്താടി പോലെ എല്ലായിടത്തും പറന്നിറങ്ങുന്നു. അയാളുടെ കാറ്റാടിയിലെ കളങ്ങളായി നമ്മൾ. ഈ മനുഷ്യനോട് എനിക്ക് പ്രേമം തോന്നിയോ? ഞാനൊരു വെട്ടി.
3: ഹാനിയെ ഞാൻ ഇന്നലെ എയർപോർട്ടിൽ കണ്ടു. തവിട്ട് പൂക്കളുള്ള ആ ചുരിദാർ നന്നേ ഇണങ്ങുന്നുണ്ടായിരുന്നു. ഇവ റിയലി ബ്യൂട്ടിഫുൾ. ആൾക്കൂട്ടത്തിനിടയിൽ ഞാൻ ആനിയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു.
1: മരിക്കാൻ കൂടി നിങ്ങൾക്ക് ആരുമില്ലെന്നല്ലേ പറഞ്ഞത്? പിന്നെ എയർപോർട്ടിൽ എന്തിനു വന്നു? ആരെ യാത്രയാക്കാൻ, അല്ലെങ്കിൽ ആരെ സ്വീകരിക്കാൻ?
3: ആരുമില്ല.
1: എന്നെ അവിടെ കണ്ടിട്ട് നിങ്ങൾ എന്തുകൊണ്ട് എന്റെ അടുത്ത് വന്നില്ല?
3: അല്ല, ഞാൻ കരുതി ഒരു പക്ഷേ ആനി ഒരു ബോയ്ഫ്രണ്ടിനെ യാത്ര അയക്കാനോ സ്വീകരിക്കാനോ നിൽക്കുകയാണെന്ന്.
1: എനിക്ക് ബോയ്ഫ്രണ്ട് ഇല്ല, പുരുഷനായി ഒരു ചങ്ങാതിയേ ഉള്ളൂ, അത് നിങ്ങളാണ്.
3: എങ്കിൽ ഐ ആം സോറി.
1: നിങ്ങളിപ്പോ എവിടേക്കാ? സംഗീതം പഠിക്കാനോ?
3: എന്നെ സംഗീതം പഠിപ്പിക്കാൻ ആരുമില്ല.
1: അമ്മു,
3: അവൾ എന്നെ പഠിപ്പിക്കില്ല, അവൾ ഒരു കൗശലക്കാരിയാണ്.
1: അപ്പൊ മഞ്ചാടിമുത്ത് വാങ്ങാനാവും അല്ലേ?
3: അവൾ എന്നെ കണ്ടുപിടിക്കട്ടെ. ആനി, ആനി എന്ത് തരം പുസ്തകങ്ങളാണ് വായിക്കുക?
1: ഞാൻ വായിക്കാറില്ല.
3: കൊലപാതകങ്ങളുടെ കഥകൾ എനിക്കിഷ്ടമാണ്. ഞാനൊരു ഭീരു ആണെങ്കിൽ കൂടി.
1: നിങ്ങളൊരു ഭീരുവോ? ആര് പറഞ്ഞു ഈ വങ്കത്തം? ഒരു പെണ്ണിനെ കടന്നു പിടിക്കാനും അവളുടെ കൈവെള്ള പൊട്ടിക്കാനും ഒരു ഭീരുവിന് കഴിയോ? യു ആർ ബ്രേവ്.
3: ആമിന പറഞ്ഞുവല്ലേ, ഓ, അതൊരു നിമിഷത്തിന്റെ പിശകായിരുന്നു. അവളൊരു സുന്ദരിയാണ്. അവൾ എംബോറിയത്തിൽ ആരുമില്ലാത്ത വേളയിൽ ശില്പങ്ങളുടെ മധ്യേ മറ്റൊരു ശില്പമായി നിൽക്കെ എനിക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയി. എനിക്ക് കുറ്റബോധമുണ്ട്. ഞാൻ അവളോട് മാപ്പ് പറയാൻ നിശ്ചയിച്ചു കഴിഞ്ഞു. ഞാനിന്ന് എംബോറിയത്തിൽ കയറുന്നുണ്ട്.
1: നിങ്ങൾ ഇനി അവളെ ശല്യപ്പെടുത്തരുത് പ്ലീസ്.
3: ഇല്ല, എന്റെ നിസ്സീമമായ ഖേദം പ്രകടിപ്പിക്കാൻ മാത്രം. എനിക്കൊട്ടും ഖേദമില്ല. അവളും അവളുടെ ബഷീർക്കായും ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ തോറ്റിട്ടില്ല. പിന്മാറാൻ ഉദ്ദേശവുമില്ല.
2: ആരാ?
3: ഞാനാണ്.
2: നിങ്ങൾ വീണ്ടും
3: എനിക്ക് അമ്മുവിനെ കാണണം എന്ന് തോന്നി.
2: നിങ്ങളെ ഞാൻ മറക്കാൻ ശ്രമിക്കുകയായിരുന്നു, അതിനിടെ നിങ്ങൾ വീണ്ടും വന്നു.
3: മറക്കാൻ ശ്രമിക്കുന്നത് പോലെ അബദ്ധമായ മറ്റൊരു കാര്യമില്ല. മറവി എന്നൊരു വാക്ക് തന്നെ അർത്ഥമില്ലാത്തതാണ്. എവിടെയും എപ്പോഴും ഓർമ്മ മാത്രമേയുള്ളൂ.
2: എന്റെ മനസ്സിൽ കളം വരച്ചതും തുടച്ചതും നിങ്ങളാണ്. ഒന്നിനെക്കുറിച്ചും എനിക്ക് ചിന്തിക്കാനില്ലായിരുന്നു. ഇവിടെ ഈ സംഗീതവും ചലനവും എന്റെ കൂട്ടുകാരികളായി. ഒരു നിമിഷം പോലും എന്റെ മനസ്സ് ചഞ്ചലപ്പെട്ടിട്ടില്ല. പക്ഷേ നിങ്ങളെ ഞാൻ വെറുതെ സ്നേഹിച്ചു. നിങ്ങളെ ഓർത്ത് ഞാൻ ഉറങ്ങാതെ കിടന്നു. എന്നിട്ടിപ്പോ
3: ഞാനിപ്പോൾ വന്നത് എന്തിനാണെന്ന് അമ്മുവിനറിയാമോ?
2: വീണ്ടും ഓർമ്മിപ്പിക്കാനല്ലേ, വീണ്ടും തളർത്താൻ. നിങ്ങൾക്കതൊരു തമാശ, ഹൃദയമില്ലാത്ത മനുഷ്യൻ.
3: കുട്ടി, നിന്റെ കണ്ണീർപ്പാടുകൾ തുടയ്ക്കാനാണ് ഞാൻ വന്നത്, നിന്റെ സ്നേഹം സ്വീകരിക്കാൻ.
2: വെറുതെ
3: അന്ന് മുതൽ ഈ നിമിഷം വരെ ഞാൻ അസ്വസ്ഥനായിരുന്നു. നിന്റെ സ്നേഹത്തിന് ഞാൻ അർഹനാണെന്ന ബോധ്യമില്ലാതിരുന്നതുകൊണ്ടാണ് ഞാൻ എവിടെ നിന്നു വന്നവൻ, ഒരു മേൽവിലാസം പോലും ഇല്ലാത്തവൻ. യു ആർ ക്യൂട്ട്, യു ആർ നൈസ്.
2: നിങ്ങൾ ആരാണെന്നോ എന്താണെന്നോ എനിക്ക് അറിയണ്ട. നിങ്ങൾ എനിക്ക് ഇഷ്ടമാണ്.
3: ആത്മാർത്ഥമായി പറയട്ടെ, അമ്മുവിന് അങ്ങനെ തോന്നുന്നുവെങ്കിൽ വിരോധമില്ല. കണ്ണാടിയിൽ നോക്കുമ്പോൾ ഒരിക്കലും എനിക്ക് എന്നെ കുറിച്ച് വിശ്വാസമുണ്ടായിരുന്നില്ല. ഏത് പെൺകുട്ടിയാണ് എന്നെ തിരിഞ്ഞു നോക്കുക? പക്ഷേ നിങ്ങൾ മൂന്ന് പേർ.
2: മൂന്ന് പേരോ?
3: ഹോട്ടൽ മുറികളുടെ കോറിഡോറിൽ മങ്ങിയ വെളിച്ചത്തിൽ എനിക്ക് നേരെ ഒരു ദിവസം അവൾ, ആനി. അവൾ പറഞ്ഞു അവൾക്ക് എന്നെ വേണമെന്ന്, അവളെയും കൊണ്ട് എവിടെയെങ്കിലും പോകണമെന്ന്. ആ നിമിഷത്തിൽ എന്റെ കിടക്കയിൽ വരാൻ കൂടി അവൾക്ക് സമ്മതം. പിന്നെ ആമിന. എംപോറിയത്തിൽ ഉച്ചയ്ക്ക് ഞാനും അവളും മാത്രം. എനിക്കൊന്ന് രണ്ട് ശില്പങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. തീരെ ഓർക്കാതെയായിരുന്നു അവൾ എന്റെ നെഞ്ചത്ത് തല ചേർത്ത് എന്നെ ആകെ അമ്പരപ്പിച്ചുകൊണ്ട് അപേക്ഷിച്ചത് അവളെ ഞാൻ സ്വീകരിക്കണമെന്ന്.
2: അപ്പോൾ അവൾ പറയുന്ന
3: ബഷീർക്ക അതൊക്കെ പൊഴിഞ്ഞു പോയ പൂക്കളുടെ കറുത്ത അവശിഷ്ടം. ഗ്രാമത്തിലെ ഉടുപ്പിടാനറിയാത്ത ഒരു ബഷീറിനെ അവൾ ഭർത്താവാക്കും എന്ന് നീ കരുതുന്നുണ്ടോ?
2: അപ്പോൾ എല്ലാവരും കള്ളികൾ.
3: പക്ഷെ അവരോടൊന്നും എനിക്ക് മമത തോന്നിയില്ല. കണ്ടുമുട്ടി പരിചയപ്പെട്ടു എന്ന് മാത്രം. അമ്മു, നീ എനിക്ക് വേണ്ടി പിറന്നവളാണെന്ന് തോന്നുന്നു. ഒരിക്കൽ നിന്നെ വേദനിപ്പിച്ചതിന് മാപ്പു തരില്ലേ?
2: നിങ്ങളുടെ വീണയല്ലേ ഞാൻ, എന്നെ ഒന്ന് ഒതുക്കി പിടിക്കൂ.
1: അമ്മു,
0: ഞാൻ വിളിച്ചതാ, എഴുന്നേക്കുന്നില്ല.
1: ഇവൾ അത്താഴപട്ടിണി ഒരു ശീലാക്കിയോ? അമ്മു, എണീറ്റ് വാ, ഭക്ഷണം വിളമ്പി.
2: എനിക്ക് വേണ്ട.
1: കാരണം?
2: വേണ്ടെന്ന് പറഞ്ഞാ വേണ്ട.
1: നീ കഴിക്കുന്നില്ലെങ്കിലേ ഞാനും കഴിക്കുന്നില്ല.
2: അത് നിങ്ങളുടെ ഇഷ്ടം.
0: നീ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളതല്ലേ അമ്മു, നിനക്ക് എന്ത് പറ്റി?
2: ഞാൻ ഇവിടുന്ന് താമസം മാറുകയാണ്.
0: എന്ത്? എന്ത്? എന്താ പറഞ്ഞു നീ?
2: നിങ്ങളുടെ കൂടെ താമസിക്കാൻ എനിക്ക് ഇഷ്ടമല്ല.
1: നിനക്ക് എന്ത് പറ്റി വേണേ?
2: ഞാൻ സാധനങ്ങളൊക്കെ ഒതുക്കി കഴിഞ്ഞു, നാളെ ഹോസ്റ്റലിലേക്ക് മാറുകയാണ്.
1: ആന്റി ഇല്ലാത്ത ഈ സമയത്ത്?
0: ആന്റി വരുമ്പോ ഞങ്ങൾ എന്ത് പറയും?
2: ആന്റി വരുമ്പോ ഞാൻ കണ്ടോളാം. ഇനി എനിക്ക് നിങ്ങളുടെ കൂടെ താമസിക്കാൻ കഴിയില്ല.
1: അതിന് ഞങ്ങൾ എന്ത് തെറ്റിയതെന്ന് പറ.
2: നാണമില്ലേ ചോദിക്കാൻ? ഒരാണിനെ കണ്ടപ്പോൾ അയാളെ തട്ടിപ്പിടിക്കാൻ എന്തൊരു വെപ്രാളം.
0: നീ എന്താണ് ഈ പറയുന്നത്?
2: ഹോട്ടലിൽ കൊള്ളാവുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടപ്പോ, എംപോറിയത്തിൽ ഒരുവൻ കടന്നു വന്നപ്പോ, അവന്റെ പിറകെ വേട്ട. ലജ്ജയില്ലാത്തവർ. നിങ്ങൾക്കറിയുമോ, അയാൾ എന്നെ വിവാഹം കഴിക്കാൻ പോവുകയാണ്.
1: അയാള്?
0: അരുത്,
2: ഒന്നും പറയണ്ട. നിങ്ങളുടെ വലയിൽ വീഴാത്തത് കൊണ്ട് അയാളെ ദുഷിച്ചു പറയുകയല്ലേ. പാവം, അയാൾ എനിക്കുള്ളതാണ്. ദയവ് ചെയ്ത് ഞങ്ങളെ വെറുതെ വിടൂ, ശല്യം ചെയ്യരുത്. നിങ്ങളെ അയാൾക്ക് ഇഷ്ടമല്ല.
0: ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ.
1: നോക്ക്, ഈ നിമിഷം വരെ നമ്മൾ ഒന്നിച്ചായിരുന്നു ഈ വലിയ വീട്ടിലെ ഒരു മുറിയിൽ തൊട്ടടുത്ത കിടക്കകളിൽ. നിന്റെ വഴിമുടുക്കാൻ ഞങ്ങളില്ല. പക്ഷെ ഒരിക്കൽ കൂടി ആലോചിക്കാൻ ഈ രാത്രി വെളുക്കുവോളം നിനക്ക് സമയമുണ്ട്.
0: ആന്റി വന്നിട്ട് പോകാം.
1: അയാൾ നീ കരുന്ന പോലെയല്ല.
2: ഒരു അപേക്ഷ, അയാൾ ഒന്നും പറയരുത്. അയാൾ പറയാൻ നിങ്ങൾക്ക് എന്ത് കാര്യം? ഇറങ്ങിപ്പോയിക്കോ. മോശങ്ങൾ.
1: വന്നോ? ഞാൻ നിങ്ങളെ കാത്തിരിക്കായിരുന്നു.
3: ഇന്നലെ ഞാൻ സർക്കസ് കാണാൻ പോയിരുന്നു. ഫാന്റാസ്റ്റിക്. ഒരു കൊച്ചുകുട്ടിയെ പോലെ ഞാൻ ഉറ്റു നോക്കിയിരുന്നു.
1: സർക്കസ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടല്ലോ. ഞാൻ പറയാൻ തുടങ്ങുമായിരുന്നു, നിങ്ങൾ ആ പെണ്ണിനെ കൊണ്ടേ സർക്കസ് കളിപ്പിക്കരുത്. അമ്മ പാവാണ്, അവളെ നിങ്ങളെ വിശ്വസിക്കുക, അവളെ നിങ്ങൾ ഭാര്യയാക്കുമെന്ന്. അതൊരു ഭാഗ്യമെന്ന് ഞാൻ പറയില്ല, കാരണം നിങ്ങളുടെ ഭാര്യയാവുന്നതേ ഒരു നേട്ടമല്ല, നഷ്ടമാണ്. പക്ഷേ ഒന്ന് മാത്രം ഞാൻ അപേക്ഷിക്കുക, അവളെ നശിപ്പിക്കരുത്. ഒരു പാവപ്പെട്ട വീട്ടിലെ പാവം പെണ്ണാണ് അവള്. അവൾക്ക് നിങ്ങളോട് ഒരു ഭ്രമം തോന്നി, അത് നിങ്ങളെ ചൂഷണം ചെയ്യരുത്, പ്ലീസ്.
3: ആനി വരുന്നോ? ഞാൻ ഒരിക്കൽ കൂടി സർക്കസ് കാണാൻ പോവുകയാണ്.
1: നിങ്ങളോടൊത്ത് വരാനേ, ഞാനൊരു ചീത്ത പെണ്ണല്ല.
3: നല്ല തമാശ. അമിന, ഞാൻ വരുന്നു നിന്റെ ബംഗ്ലാവിൽ. ചേർച്ച് സ്ക്വയറിലേക്ക് ഇടത്തോട്ട് തിരിഞ്ഞ് ഹൗസ് നമ്പർ 73. ഇന്ന് നീ എംപോറിയത്തിൽ വന്നില്ല.

0: എന്നറിഞ്ഞു. നീ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ, ഞാനിതാ വരുന്നു.
1: ആരാ?
0: ഒരു ഗസ്റ്റ്.
1: നിങ്ങൾ
0: ഭയപ്പെടണ്ട, ഞാൻ ആനിയെ കാണാൻ വന്നതാണ്.
1: ആനി ഇവിടെ ഇല്ല.
0: ഞാനിവിടെ കാത്തിരിക്കാം.
1: അതിനിട അകത്ത് കയറിയോ?
0: പുറത്ത് കാത്തു നിൽക്കുന്നത് ശരിയല്ലല്ലോ.
1: ആനി വരാൻ ഒരു മണിക്കൂറോളം വൈകും.
0: വൈകട്ടെ,
1: നിങ്ങൾ ഇപ്പൊ പോകൂ.
0: ഞാൻ ആനിയെ കാണാൻ വന്നതല്ല, ആനിയാണ് എന്നെ കാണണം എന്ന് പറഞ്ഞത്.
1: അടുത്ത് വരരുത്, എന്നെ തുടരുത്.
0: ഒന്നുകൂടി ആലോചിക്കൂ.
1: ഒന്നും ആലോചിക്കാനില്ല, ഞാൻ ബഷീറിക്കിടം മാത്രമാണ്. നിങ്ങൾ ഇനി എന്നെ തൊട്ടാൽ ഞാൻ ഈ കത്തി
0: എന്നെ കൊല്ലും. അല്ലേ,
1: നിങ്ങളെ കൊല്ലാൻ എനിക്ക് കഴിവില്ല, പക്ഷെ ഞാൻ ചാവും, സത്യം.
0: അരുതാമന, ഞാൻ പോട്ടെ. എനിക്കറിയാം, യുദ്ധം ചെയ്ത് നേടാവുന്നതല്ല സ്നേഹം. ഇതാ താക്കോൽ, സെറ്റിൽ മൈ അക്കൗണ്ട്.
2: നിങ്ങൾ വെക്കേറ്റിയാണോ?
0: അതെ.
2: എവിടേക്കാ?
0: എന്തിനറിയണം?
2: അമ്മോ എവിടെ?
0: ഏതമ്മോ?
2: നിങ്ങൾ ഒളിച്ചുവിടുകയാണ്.
0: നീ വെറും ഒരു റിസപ്ഷനിസ്റ്റ്, എന്നെ ചോദ്യം ചെയ്യണ്ട. സെറ്റിൽ മൈ അക്കൗണ്ട്സ്.
2: നിങ്ങളെ പേടിച്ച് ഉറങ്ങാൻ കഴിയാത്തൊരു പെണ്ണുണ്ട് ആമിന. സ്വയം ചാവാനെ ഒരു കത്തിയും കരുതി അവൾ നടക്കുന്നു. എന്നെങ്കിലും അവളൊന്ന് ഉറങ്ങട്ടെ.
0: ഗുഡ് ബൈ ആനി. ഇത് പരസ്യമായ ഒരു റിസപ്ഷൻ കൗണ്ടർ അല്ലായിരുന്നെങ്കിൽ എനിക്ക് ആനിയെ ഒന്ന് ചുംബിക്കണമെന്നുണ്ടായിരുന്നു.
1: ഹലോ, എന്താ റസ്യ? ഞാൻ ഇന്ന് ഷോപ്പിൽ പോയില്ല, കടലിൽ പോയോ? തോണി റസ്യ, തോണി മറിഞ്ഞോ? എന്നെ തനിച്ചാക്കി പോയി.
2: ആമിന, ആമിന, നീ ഇതെവിടെ പോയിരിക്കുക? ഇനി പേടിക്കണ്ട കേട്ടോ, അയാള് പോയി, റൂം വിട്ടുപോയി. അല്ലെങ്കിൽ അയാളെ നമ്മളെന്തിനാ പേടിക്കുന്നെ? നീ വെറുതെ പേടിച്ചതാ, അയാള് പോയി. കേക്കണോ, അയാളെ പോയതോടെ രജിസ്റ്ററിൽ അയാളെ എഴുതിയതും ഒപ്പിട്ടതും എല്ലാം മാഞ്ഞുപോയി. ആമിന, നീ ഇതെവിടെയാ? ബഷീർക്കനെ വിളിച്ചോ.
3: ആമിന, ഇതെങ്ങനെ? ചോര, നീ എന്തായി ചെയ്ത്? നിനക്ക് എന്താ പറ്റി ആമിന?
4: ഞാൻ പോണു അടുത്തേക്ക്.
3: ആമിന,
4: എന്നോട് ക്ഷമിക്കൂ. നീ
3: ആമിന,
0: തുളസിക്കതിർ പോലെ നിഷ്കളങ്കയായ അമ്മു, കുശൃതിയും കൗശലക്കാരിയുമായ ആനി, കവിളിൽ മറുകുള്ള കാതരമിഴി ആമിന, ഈ മൂന്ന് പേർക്കും എന്നെ ഇഷ്ടമായിരുന്നില്ലേ? ഒടുവിൽ ആമിനയിൽ എന്റെ ഇഷ്ടമുറപ്പിച്ചപ്പോൾ ഇതാണ് ജീവിതം, ഇനി ഈ നഗരത്തോട് വിട. അമ്മു, ആനി, ആമിന, നിങ്ങൾ തീർത്ത കടം കഥകളിൽ നിന്ന് ഈ വിരുന്നുകാരന് വിട തരൂ. ഇനി പുതിയ നഗരം, പുതിയ സ്വപ്നങ്ങൾ, മറ്റൊരു യാത്ര, ഒരു പ്രഹേളിക പോലെ, അതല്ലേ ജീവിതം? പോട്ടെ, അല്ല പോയി വരട്ടെ, അല്ലെങ്കിൽ ഞാൻ എവിടെ പോകാൻ? നിങ്ങളുടെയൊക്കെ ഉള്ളിൽ ഞാനില്ലേ?
5: കടങ്കഥയിലെ വിരുന്നുകാരൻ നാടകം സമാപിക്കുന്നു. രചന മുഹമ്മദ് റോഷൻ. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ മോഹൻലാൽ, മാലാ പാർവതി, ശിവദ, മുത്തുമണി, അതിഥി രവി. സർഗാത്മക സഹകരണം
6: എം ബി സനിൽകുമാർ, കൈലാസ് മേനോൻ, രശ്മി രഘുരാജ്, വി എസ് സ്മിത, മഞ്ജു പ്രസന്ന, ദാമോദർ രാധാകൃഷ്ണൻ, ആൽഫ്രഡ് ആന്റണി ജോജു, വിദ്യ, ഡോണ ഏണസ്റ്റീൻ, ജസ്റ്റിൻ, സയ്യദ് അൻവർ.
5: സംവിധാനം എം വി ശശികുമാർ, എൻ എസ് ജയമോഹൻ. അവതരണം ആകാശവാണി കൊച്ചി നിലയം.

0: district of Chhattisgarh. And in IPL cricket, hosts Chennai Super Kings to take on Sunrisers Hyderabad this evening. With that, we end the midday news.
1: ആകാശവാണി
2: ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 22-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, ശ്രീകുമാർ മുഖത്തല, സിന്ധു വിജയൻ, വിനോദ് കല്ലറ, വിഷ്ണുമോഹൻ വെള്ളനാട്, സന്ദീപ് സുരേഷ്. സംവിധാനം പി എ ബിജു.
3: ആയിരത്തി തൊള്ളായിരത്തി 17-ലെ റഷ്യൻ വിപ്ലവത്തിന് 50 വർഷം മുൻപാണ് കുറ്റവും ശിക്ഷയും എഴുതപ്പെടുന്നത്. വിപ്ലവത്തിന്റെ കേന്ദ്രസ്ഥാനമായ പീറ്റേഴ്സ്ബർഗിലാണ് കഥ നടക്കുന്നത്. പട്ടിണിയും രോഗവും മദ്യപാനവും വ്യഭിചാരവും തൊഴിലില്ലായ്മയും കുടുംബഛിദ്രവുമെല്ലാം 1860-കളിലെ പാവപ്പെട്ടവരുടെ റഷ്യൻ യാഥാർത്ഥ്യങ്ങളായിരുന്നു. അവയ്ക്ക് നടുവിൽ നിന്നുയർന്നു വന്ന ആന്റി ഹീറോ ആണ് റസ്കോൾനിക്കോവ്. അമിത പലിശ ഈടാക്കുന്ന അലിയോവ്നയെ അയാൾ വകവരുത്തി. പക്ഷേ രക്തപങ്കിലമായ മനസ്സിൽ വിപ്ലവം വഴുതി വീഴുകയാണോ? അന്തക്ഷോഭത്തിൽ അടിപതറുന്ന നിക്കോവ് എല്ലാം വിളിച്ചു പറഞ്ഞ് ഉൾഭാരമൊഴിക്കാൻ ആഗ്രഹിക്കുകയാണ്. കൊല നടത്തിയ വീട്ടിലേക്ക് വീണ്ടും കോണി കയറുകയാണ് നിക്കോവ്. കാവൽക്കാരോട് വിചിത്രമായ കാര്യങ്ങളാണ് അയാൾ പറയുന്നത്. കൊലയ്ക്ക് മുൻപ് പരിചയപ്പെട്ട മുക്കുടിയനും പരമദരിദ്രവാസിയുമായ മർമ്മലഡോവും ഈ രംഗത്ത് വീണ്ടും എത്തുന്നു ഞെട്ടിക്കുന്ന ഒരു വാർത്തയുമായി. മർമ്മലഡോവിന്റെ ഭാര്യ കാതറീന, മകൾ അമാലിയ, ഡോക്ടർ തുടങ്ങിയവരും ഇന്നുണ്ട്. കാവൽക്കാരുമായുള്ള സംഭാഷണത്തിന്റെ തുടർച്ചയാണ് ആദ്യം.
4: നിങ്ങൾ ആരാണ്?
5: ഞാൻ റസ്കോൾനിക്കോവ്, ഒരു വിദ്യാർത്ഥിയായിരുന്നു. അടുത്തുള്ള കെട്ടിടത്തിലെ 14-ാം നമ്പർ റൂമിൽ താമസിക്കുന്നു. അവിടുത്തെ കാവൽക്കാരനോട് ചോദിക്കൂ, അയാളോട് ചോദിച്ചു നോക്ക്, എന്നെ അറിയാം.
4: നിങ്ങൾ എന്തിനാണ് ആ മുറിയിലേക്ക് പോയത്?
5: നോക്കാൻ.
4: അവിടെ എന്താണ് നോക്കാനുള്ളത്?
5: എന്തൊക്കെയുണ്ട് എന്ന് നോക്കണ്ടേ? ഇത് നല്ല കഥ.
6: ഇയാളെ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന നല്ലത്.
5: അതാണ് അതാണ്, എന്നെ കൊണ്ടുപോകും, എന്നെ കൊണ്ടുപോകൂ. ഞാൻ വരാൻ തയ്യാറാ. നമുക്ക് സ്റ്റേഷനിലേക്ക് പോവാം, വരൂ.
7: എന്തിനു കൊണ്ടുപോകുന്നു? ഇയാൾ മദ്യപിച്ചിട്ടില്ല, മറ്റ് തെറ്റൊന്നും ചെയ്തിട്ടുമില്ല, പിന്നെ എന്തിനാണ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നത്?
6: അത് ശരിയാണല്ലോ.
4: സന്ധ്യയാകുമ്പോ ഓരോരോ മാരണങ്ങൾ കയറി വന്നോളും. ഇപ്പൊ തന്നെ ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കുക പൊറുതിയില്ല. പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിപ്പിച്ചോണ്ടിരിക്കുന്നു, അതിനേ നേരമുള്ളൂ.
5: പോലീസ് സ്റ്റേഷനിൽ പോകാമെന്നല്ലേ പറഞ്ഞത്? വരൂ, മാന്യനായ മനുഷ്യ, നമുക്ക് പോകാം, വരൂ.
6: അല്ല, വേണ്ടെങ്കി വേണ്ട, ഞാൻ പറഞ്ഞേ ഉള്ളൂ.
5: അപ്പോൾ നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷൻ ഭയമാണ്? നിങ്ങൾക്കെല്ലാവർക്കും ഭയമാണ്.
4: ഞങ്ങൾ എന്തിനു ഭയപ്പെടുന്നു? നിങ്ങൾ എന്തിനാണ് ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് എന്നാണ് ചോദിച്ചത്.
5: അത് ന്യായം.
7: ഇയാളൊരു വട്ടനാണ്.
5: എന്തോ?
7: ഒന്നും പറഞ്ഞില്ല.
4: അയാളോട് സംസാരിച്ച് എന്തിന് വെറുതെ സമയം കളയുന്നു? സ്ഥലം വിട്, സ്ഥലം കാലിയാക്ക്.
5: എങ്കിൽ ഞാൻ പോയേക്കാം, ഞാൻ പോയേക്കാം.
7: വല്ലാത്തൊരു മനുഷ്യൻ. ഇക്കാലത്ത് ഈ ജാതി മനുഷ്യർ ഒരുപാടുണ്ട്.
6: നിങ്ങൾ അയാളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകേണ്ടതായിരുന്നു.
4: ഇനി അതും കൂടി തോളിലേറ്റണ്ട. ഇപ്പോൾ തന്നെ താങ്ങാവുന്നതിലധികം പോലീസ് സ്റ്റേഷനിലുണ്ട്. കാവൽക്കാരനായി പോയില്ലേ? കൊലപാതകം നടന്ന സ്ഥലമാ ഇരട്ട കൊലപാതകം. കാവൽക്കാരാ സാക്ഷി പറയാൻ പോകേണ്ടത്.

ഞാനിനി എന്താണ് ചെയ്യേണ്ടത്? ഞാനിനി എന്താണ് ചെയ്യേണ്ടത്? എന്നെ ആരെങ്കിലും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകൂ. ആർക്കും മറുപടിയില്ലേ? എല്ലാവരും ശവം പോലെയോ കല്ലു പോലെയോ കാണപ്പെടുന്നല്ലോ. നിങ്ങൾ ആരും കൊണ്ടുവന്നില്ലെങ്കിൽ ഞാൻ തന്നെ പോയേക്കാം. ഇനി മാറ്റിവെക്കാൻ വയ്യ. ഇനി ഒന്നും മാറ്റിവെക്കേണ്ടതില്ല.

0: എന്റെ ഭാഗത്തു നിന്ന് ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല. എല്ലാവരും കണ്ടതല്ലേ, തട്ടിത്തടഞ്ഞ് വീഴാൻ പോകുന്നത് പോലെയല്ലേ അയാൾ റോഡ് മുറിച്ചു കടന്നത്. 3 തവണ ഞാൻ അയാളോട് വിളിച്ചു കൂവി, പിന്നെ ഞാൻ എന്റെ കുതിരകളെ പിടിച്ചു നിർത്തി. അയാൾ അപ്പോഴേക്കും അവയുടെ കാൽ കീഴിൽ വീണ് കഴിഞ്ഞിരുന്നു. മൂക്കറ്റം മദ്യപിച്ചിട്ട് ബോധമില്ലാതെ എടുത്തു ചാടിയതാണ്. കുതിര പോലും പേടിച്ച് ചീറി.
1: ആ അതെ, കുതിരവണ്ടിക്കാരൻ പറഞ്ഞതാണ് ശരി, ഞങ്ങൾ കണ്ടതാണ്. ആ പോലീസ് വന്നു.
2: അപകടം പറ്റിയ ആളെ ആർക്കെങ്കിലും അറിയാമോ?
3: ആരാ, നോക്കട്ടെ. മർമ്മനോടോവല്ലേ? അയ്യോ, മർമ്മനോടോവല്ലേ ചോരയിൽ കുളിച്ചു കിടക്കുന്നത്? എനിക്കയാളെ അറിയാം, എനിക്കയാളെ നന്നായി അറിയാം. വേഗം ഒരു ഡോക്ടറെ വരുത്ത്. ഇയാളുടെ ജീവൻ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. പണം നോക്കണ്ട, പണം ഞാൻ മുടക്കിക്കൊള്ളാം. ഇയാളുടെ വീട് ഇവിടെ അടുത്താ. ദേ ആ കാണുന്നത്.

0: ചുമന്നുകൊണ്ട് വരുന്നത് അദ്ദേഹത്തെയല്ലേ? എന്റെ ഭർത്താവിനെ
1: ഇദ്ദേഹത്തെ എവിടെയാ കടത്തേണ്ടത്?
2: ഇവിടെ ഇവിടെ സൂക്ഷിച്ചു പിടിക്കുക ഈ സോഫയിൽ.
3: ഡോക്ടർ ഉടനെ വരും.
0: എന്താ എന്താ പറ്റിയത്?
2: കുതിരവണ്ടിക്കടിയിൽപ്പെട്ടു.
0: നമുക്ക് ഉടുപ്പ് മാറ്റാം.
2: ഡോക്ടർ വരട്ടെ.
1: തെരുവിൽ ഏതാണ്ട് 30 വാരയോളം കുതിരകൾ വലിച്ചോണ്ട് പോയി.
3: വാരിയെല്ലുകൾ ഒടിഞ്ഞിട്ടുണ്ട്.
0: ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇന്ന് പോകണ്ടെന്ന്. എന്തോ തീരുമാനിച്ചുറച്ചതുപോലെയാ ഇറങ്ങിപ്പോയത്. തിരിച്ചു വരത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടാ പോയത്. എഴുന്നള്ളിയോ വീട്ടുടമസ്ഥ?
4: ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതല്ലേ നല്ലത്, ഇവിടെ ഇങ്ങനെ ഇടണ്ട.
1: അതെ, അതായിരിക്കും നല്ലത്.
3: എന്നാ പിന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാം.
2: അതങ്ങ് ദൂരല്ലേ. ഡോക്ടർ വന്നു. വഴി കൊടുക്ക, വഴി കൊടുക്ക. അദ്ദേഹം കൂടെ ഒന്ന് പരിശോധിക്കട്ടെ.
3: എവിടെ രോഗി? എവിടെ?
2: ഇവിടെ. ഒന്ന് മാറിക്കൊടുക്ക.
3: കുറച്ചു നേരം ആയോ?
2: ആയി.
3: ഇദ്ദേഹത്തിന് വേണ്ടി എനിക്ക് യാതൊന്നും ചെയ്യാനില്ല.
2: ഡോക്ടർ എന്താണ് പറയുന്നത്?
3: നമുക്ക് പുറത്തിറങ്ങി സംസാരിക്കാം.
2: ഡോക്ടർ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ആശുപത്രി കൊണ്ടുപോകണോ?
3: വേണ്ട, ആർക്കും രക്ഷിക്കാൻ പറ്റില്ല. അയാൾ ഉടനെ തന്നെ മരിക്കും.
2: ഡോക്ടർ ഒട്ടും പ്രതീക്ഷിക്കുവകയില്ലേ?
3: ഒട്ടുമില്ല, അവസാന ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാളുടെ തലയുടെ പിൻഭാഗം മുഴുവൻ ചതഞ്ഞിരിക്കുന്നു. ഞാൻ വേണമെങ്കിൽ ചോര വാർന്നു പോകുന്നത് നിർത്തിത്തരാം, എന്നാൽ അതുകൊണ്ട് പ്രയോജനമില്ല. 4-5 നിമിഷത്തിനുള്ളിൽ അയാൾ മരിക്കും.
1: എല്ലാരും ഒന്ന് മാറിയേ, മാറ്, വഴി മാറ്. അന്ത്യകുദാശയ്ക്ക് അച്ഛൻ വരുന്നു.
2: ഡോക്ടർ അല്പം കൂടെ നിന്നിട്ട് പോകാം.
3: ശരി.
2: ദൈവമേ, എത്ര പെട്ടെന്നാണ് വിധി നടപ്പാക്കുന്നത്.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 22-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോവ്, നരിയാപുരം വേണുഗോപാൽ, ഡോക്ടർ സോസിമോവ്, ശ്രീകുമാർ മുഖത്തല, കാത്തറീന, സിന്ധു വിജയൻ, കൂടാതെ വിനോദ് കല്ലറ, വിഷ്ണുമോഹൻ വെള്ളനാട്, സന്ദീപ് സുരേഷ്. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എം ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു.

ഇന്ന് വൈകുന്നേരം 5:30 തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന സംസ്ഥാന മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ റിപ്പോർട്ട് കേൾക്കാം. ഇന്ന് വൈകുന്നേരം 5:30.

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോട്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.

വൈകുന്നേരം 5:30 തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന സംസ്ഥാന മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ റിപ്പോർട്ട് ഇന്ന് വൈകുന്നേരം 5:30.

0: ആകാശവാണി സമയം 3 മണി. ഇപ്പോൾ ഗാനോപഹാരം. ആദ്യഗാനം ചിത്ര പാടിയത് ചിത്രം മാന്നർ മത്തായി സ്പീക്കിംഗ്.
1: ആകാശവാണി കവരത്തി 1152 kHz. ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള മധ്യാന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 5 മണിക്ക് ആരംഭിക്കുന്നതാണ്.

ആകാശവാണി കവരത്തി മീഡിയം വേവിൽ 260.4 മീറ്റർ അതായത് 1152 കിലോഹെർട്സിൽ പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം ഷറഫുന്നിസ പുളിയനക്കീൽ.

കവരത്തി നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. ആദ്യം 90 തികഞ്ഞ് ആകാശവാണി, ഇതിൽ റസാഖ് അലി കവരത്തി പങ്കെടുക്കുന്നു. തുടർന്ന് മാപ്പിളപ്പാട്ടുകൾ. 5:30 കവരത്തിയിലെ കൃഷിവകുപ്പിൽ അഗ്രികൾച്ചറൽ ഡെമോൺസ്ട്രേറ്ററായി ജോലി ചെയ്യുന്ന കടമത്ത് ദ്വീപ് സ്വദേശിനി ശ്രീമതി അനീസ ബീഗം പങ്കെടുക്കുന്ന ഹരിതചിന്തകൾ എന്ന പരിപാടിയും, തുടർന്ന് പാട്ടും വിശേഷങ്ങളുമായി ഫാട്ട് ഫെട്ടിയും ഇന്നീ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

0: ആകാശവാണി കവരത്തി. ഇപ്പോൾ 90 തികഞ്ഞ് ആകാശവാണി കേൾക്കാം.
1: ആകാശവാണി കവരത്തി. തൊണ്ണൂറ് തികഞ്ഞ് ആകാശവാണി. 1936 ജൂൺ 8 ഭാരതത്തിന്റെ ശബ്ദമായി ആകാശവാണി പ്രക്ഷേപണം ആരംഭിച്ചത് ആ സുദിനത്തിലാണ്.
2: This is ആകാശവാണി.
3: ലോകത്തിലെ ഏറ്റവും വലിയ റേഡിയോ പ്രക്ഷേപണ ശൃംഖലയായി വികസിച്ചു പിന്നീട് ആകാശവാണി.
1: ഹൃദയതാളമായി സ്വരഭേദമായി ആകാശവാണി ജനമനസ്സുകളിൽ ഇടം നേടിയിട്ട് 90 വർഷങ്ങൾ.

0: വിനോദമായി, വിജ്ഞാനമായി, വാർത്തകളായി, സംഗീതമായി ശ്രവ്യ വിരുന്നൊരുക്കുന്നു ആകാശവാണി.
1: കാതോടു കാതോരമെത്തുന്ന ഹൃദയസ്വരങ്ങൾ.
0: പ്രകൃതി ദുരന്ത വേളകളിൽ കാലാവസ്ഥാ വ്യതിയാന സമയത്ത് സാമൂഹ്യ പ്രതിബദ്ധതയോടെ കൈത്താങ്ങാകുന്ന ശ്രവ്യമാധ്യമം ആകാശവാണി.
1: പ്രക്ഷേപണത്തിന്റെ 90 വർഷങ്ങൾ പിന്നിടുന്ന ആകാശവാണി ഇന്നും ശ്രോതാക്കൾക്കൊപ്പം.
0: വിവിധ സംസ്ഥാനങ്ങൾ,
1: നിരവധി ഭാഷകൾ,
0: അനവധി പ്രാദേശിക ഭാഷകൾ,
1: ഒപ്പം ശ്രോതാക്കളുടെയും പ്രഭാഷകരുടെയും പ്രക്ഷേപകരുടെയും ഹൃദയബന്ധവും വളർന്നു.
2: ഈ അവസരത്തിൽ ആകാശവാണി കവരത്തി നിലയം ഒരുക്കുന്ന പ്രത്യേക പരിപാടി 90 തികഞ്ഞ ആകാശവാണി.
0: തൊണ്ണൂറ് തികഞ്ഞ ആകാശവാണി എന്ന പരിപാടിയിൽ ഇന്നത്തെ നമ്മുടെ അതിഥി കവരത്തി ദ്വീപിലെ മേലാച്ചോടം അബ്ദുൽ റസാഖ് എന്ന റസാഖ് അലിയാണ്. കവരത്തി ദ്വീപിൽ ദീർഘകാലം ഇംഗ്ലീഷ് അധ്യാപകനായും പൊതുപ്രവർത്തകനായും ആകാശവാണിയിൽ റേഡിയോ അവതാരകനായുമൊക്കെ സേവനം ചെയ്ത അദ്ദേഹം കഴിഞ്ഞ 9 വർഷമായി സൌദിയിലെ ജിദ്ദയിലാണ്. ഇന്നും ആകാശവാണിയുടെ പരിപാടികളും ആകാശവാണിയെക്കുറിച്ചുള്ള നല്ല ഓർമ്മകളും മനസ്സിൽ മായാതെ സൂക്ഷിക്കുന്ന അദ്ദേഹത്തിന്റെ റേഡിയോ സ്മരണകൾക്കായി നമുക്ക് കാതോർക്കാം.
3: നമസ്കാരം. അത്ഭുതങ്ങളുടെ മാന്ത്രികപ്പെട്ടി 90 വയസ്സിലാണെന്ന സത്യം എന്നെ ഓർമ്മിപ്പിക്കുന്നത് അതിൽ 50 വർഷം അതിനോടൊപ്പം ഞാനും ജീവിച്ചു എന്നതാണ്. 1979 കവരത്തിയിലെ മസ്ജിദ് ഔലാദിന്റെ ചായ്പിലാണ് ഞാൻ ആദ്യമായിട്ട് റേഡിയോ കാണുന്നത്. അവിടെ എന്നും അസർ നമസ്കാരത്തിന് ശേഷം എന്റെ ബാപ്പയോടൊപ്പം മഗത്തിയിലെ താളാക്കാട് മൗലവി എന്ന് വിളിക്കപ്പെടുന്ന പണ്ഡിതൻ മുഹമ്മദ് കോയ തന്റെ തവിട്ടു നിറത്തിലുള്ള നാഷണൽ പാനസോണിക്കിന്റെ റേഡിയോയിലൂടെ വാർത്തകളും മറ്റു പരിപാടികളും കേട്ടിരിക്കുന്ന കാഴ്ച എന്റെ കൊച്ചു കണ്ണുകൾക്ക് ഒരു കൗതുക കാഴ്ചയായിരുന്നു. അന്ന് ഞാൻ അതിന്റെ ആന്റിനയും ട്യൂണിംഗ് നോബും വോളിയം ഡയലും ഒക്കെ കൗതുകത്തോടെ നോക്കി നിന്നിട്ടുണ്ട്, തൊട്ടു നോക്കിയിട്ടുണ്ട്. പിന്നീട് എന്റെ വാപ്പ വീട്ടിലേക്കായി ഒരു റേഡിയോ വാങ്ങിച്ചപ്പോൾ അത് എന്റെ ജീവിതത്തിന്റെയും ഭാഗമായി മാറി. വാപ്പയുടെ ചൂട് പറ്റിയിരുന്ന് വാപ്പയുടെ ഇഷ്ടപരിപാടിയായിരുന്ന ഗാന്ധിമാർഗം കേൾക്കാൻ തുടങ്ങിയതോടുകൂടി റേഡിയോയുമായുള്ള ബന്ധം ദൃഢമായി. ഗാന്ധിമാർഗത്തിലെ മഹാത്മാഗാന്ധിക്ക് ഏറ്റവും പ്രിയമുള്ള വചനയായ

എന്നത് ഞാൻ കേട്ടു വളർന്നത് എൻ്റെ ബാപ്പയിലൂടെയായിരുന്നു. എങ്ങനെ നല്ല മനുഷ്യനാകാം എന്നതായിരുന്നു അത് ഞങ്ങളെ പഠിപ്പിച്ചത്. റേഡിയോയിലൂടെ എന്നും കേൾക്കുമായിരുന്ന വഴിവിളക്കും വയലും വീടും രഞ്ജിനിയും വാർത്തകളും ഇന്നും നല്ല ഓർമ്മകളാണ്. 1980കളിലെ മലയാള റേഡിയോ നാടകങ്ങൾ ഗൃഹാതുരത്വമുണർത്തുന്ന ഒരു കാലഘട്ടമായിരുന്നു. ആഴ്ചതോറും ഉണ്ടായിരുന്ന നാടകങ്ങൾ എൻ്റെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. എൻ്റെ ബാപ്പയുടെ വീടായ കുഞ്ഞിബിയോടയുടെ പടിഞ്ഞാറ് വശത്തെ ഫറത്തിൽ മഗ്രിബിനും ഇഷാക്കുമിടയിൽ പെങ്ങൾമാരായ ബീതാത്തയുടെയും ജായ്ബിയുടെയും മടിയിൽ തലവെച്ച് ഞങ്ങൾ കുട്ടികൾ നാടകം കേട്ടിരിക്കും. മുടികളിൽ തഴുകുന്ന അവരുടെ കൈകളും മന്ദഹാസം പൂകുന്ന ചന്ദ്രനും മന്ദമാരുതന്റെ താരാട്ടും നാടക ദിനങ്ങളിലെ നല്ല ഓർമ്മകളാണ്. രാമൻകുട്ടി നായരുടെയും ഗോപിനാഥൻ നായരുടെയും മനോഹര ശബ്ദങ്ങൾ ഞങ്ങളെ എന്നും ഫറത്തിന് അടിമകളാക്കി. 1980കളിൽ കവരത്തി സമാജത്തിനും കുട്ടികളുടെ പാർക്കിനും ചേർന്ന് നിന്ന് ഒറ്റമുറിയിലെ റേഡിയോയിൽ നിന്ന് പുറപ്പെടുന്ന വൈകുന്നേര പരിപാടികൾ കേൾക്കാൻ നാട്ടിലെ ഒരുപറ്റം ശ്രോതാക്കൾ ഒരുമിച്ച് കൂടാറുണ്ടായിരുന്നു. അന്നവർ പിരിഞ്ഞു പോയിരുന്നത് വാർത്തകൾക്ക് ശേഷമായിരുന്നു. നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങയും മണ്ണുണ്ട് എന്ന ഗാനം എത്രത്തോളം ആസ്വാദകരുടെ കാതുകളിൽ യേശുദാസ് എന്ന ഗാനഗന്ധർവൻ സ്വാധീനം ചെലുത്തി എന്നത് ഇന്നും അവിസ്മരണീയ ദിനങ്ങളാണ്. ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്ന ബാപ്പ ജോലി കഴിഞ്ഞ് വന്നാൽ വീട്ടിൽ എവിടെയായിരുന്നാലും റേഡിയോ കൂടെ ഉണ്ടാകുമായിരുന്നു. വാർത്തകൾക്ക് ശേഷം ആ കൊച്ചു സ്പീക്കറിലൂടെ ഒഴുകിയെത്തുന്ന നിങ്ങളാവശ്യപ്പെട്ട ചലച്ചിത്രഗാന പരിപാടിയിലേക്ക് സ്വാഗതം എന്ന് കേൾക്കാൻ കാതുകൾ അതിനോട് ചേർത്ത് വച്ചിരുന്ന ഒരുപാട് ദിവസങ്ങൾ. വൈകുന്നേരങ്ങളിൽ കോഴിക്കോട് നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന ലക്ഷദ്വീപ് പരിപാടികൾ കേൾക്കാൻ കുടുംബക്കാരെല്ലാം തന്നെ ഒന്നിച്ചുകൂടുമായിരുന്നു. അതിലെ മാപ്പിളപ്പാട്ടുകളിലൂടെ പീർ മുഹമ്മദിനെയും എ വി മുഹമ്മദിനെയും ഉമർകുട്ടിയെയും വി എം കുട്ടിയെയും എൽ ആർ അഞ്ജലിയെയും സിബല്ല സദാനന്ദിനെയും മെഹബൂബിനെയും ഫസീലെയും സാജിദയെയും എല്ലാം കേൾക്കാനും അവരെ മനസ്സിലാക്കാനുമെല്ലാം അന്നത്തെ റേഡിയോ ഞങ്ങളെ ഒരുപാട് സഹായിച്ചിരുന്നു. ഒരിക്കൽ 10ാം ക്ലാസ്സിലേക്ക് പാസ്സായവർക്കുള്ള വിനോദയാത്രയിൽ അത്ഭുതത്തോടെ ആദരവോടെ നോക്കിക്കണ്ട കോഴിക്കോട് ആകാശവാണി നിലയത്തിലേക്ക് കയറാനും അതിലെ സ്റ്റുഡിയോയിൽ നിന്നുകൊണ്ട് പുന്നാര ബാപ്പ ഉണരാത്തതെന്തേ, കിന്നാരൻ ചൊല്ലാൻ ഉണരാത്തതെന്തേ എന്ന് മുക്കം സാജിദയുടെ എൻ്റെ ഇഷ്ടഗാനം പാടാൻ അവസരം ലഭിച്ചത് എൻ്റെ റേഡിയോ അനുഭവങ്ങളിലെ മറക്കാത്ത ഓർമ്മകളാണ്. പ്രശസ്തരായിരുന്ന അന്നത്തെ അവതാരകരും അനൗൺസർമാരും ഓർമ്മകളിൽ ഇന്നും നിലനിൽക്കുന്നവരാണ്. ചന്ദ്രശേഖരൻ, ലീല മേനോൻ, ശശികുമാർ, രവീന്ദ്രൻ, ഗീതാനന്ദൻ, പണിക്കർ, സുധാകരൻ, ഇവരെല്ലാം എനിക്ക് വളരെ പ്രിയപ്പെട്ട ആകാശവാണിയിലെ സ്ഥിര നിറ സാന്നിധ്യമായിരുന്നു. പഴയ ഹിന്ദി ഗാനങ്ങളെ ഇഷ്ടപ്പെട്ടിരുന്ന എൻ്റെ ഇളാപ്പ അബ്ദുൽ ഖാദറിൻ്റെ ഇഷ്ടപരിപാടിയായിരുന്നു സിലോൺ റേഡിയോ പ്രക്ഷേപണം ചെയ്ത് അമീൻ സയാനി അവതരിപ്പിച്ച ബിനാക്ക ഗീത്മാല. അത് എൻ്റെ ഹൃദയങ്ങളിലും സ്ഥാനം പിടിച്ചിരുന്നു. അതിലൂടെ അനശ്വരഗായകരായ മുഹമ്മദ് റഫിയെയും കിഷോർ കുമാറിനെയും മുകേഷിനെയുമൊക്കെ അടുത്തറിയാൻ റേഡിയോ ഒരുപാട് സഹായിച്ചു. അന്നത്തെ കാലത്തെ റേഡിയോ കമൻ്ററികൾ ഞങ്ങളെ ആവേശഭരിതരാക്കിയിട്ടുണ്ട്. മത്സരങ്ങളുടെ ഓരോ നിമിഷവും തത്സമയം അറിയാൻ റേഡിയോ സെറ്റിന് മുന്നിൽ കാത്തിരുന്ന അനഘമായ നിമിഷങ്ങൾ. 1986 റേഡിയോ കമൻ്ററിയിലൂടെ ലോകകപ്പ് ഫുട്ബോൾ കേൾക്കാനായത് ഇന്നും ആവേശം പകരുന്ന അനുഭവമായിരുന്നു. ടി വി സൗകര്യങ്ങൾ കുറവായിരുന്ന അക്കാലത്ത് ആകാശവാണിയിലൂടെ കേട്ട കമൻ്ററികളായിരുന്നു ഞങ്ങൾ ഫുട്ബോൾ പ്രേമികളുടെ പ്രധാന ആശ്രയം. അർജന്റീനയും പശ്ചിമ ജർമ്മനിയും തമ്മിലുള്ള അന്നത്തെ ഫൈനൽ മത്സരം ഇന്നും കാതുകളിൽ മുഴങ്ങുന്നു. മറഡോണയുടെ മാന്ത്രിക പ്രകടനത്തെ കൺമുന്നിൽ കാണിച്ചു തന്ന കമൻ്ററികൾ. ക്വാർട്ടർ ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെ
മർഡോണയുടെ വിഖ്യാതമായ നൂറ്റാണ്ടിന്റെ ഗോൾ പിറന്നപ്പോൾ ആവേശം പകർന്നു തന്ന് അന്നത്തെ റേഡിയോ കമന്ററി നല്ലൊരു അനുഭവമായിരുന്നു. ഇന്ന് റേഡിയോ ഒരു നൊസ്റ്റാൾജിയാണെങ്കിലും അത് നൽകിയ ആശ്വാസവും സങ്കല്പങ്ങളും എന്നെന്നും മായാത്തവയാണ്. അറിവിൻ്റെ വലിയൊരു സ്രോതസ്സായിരുന്നു അന്നത് എനിക്ക് മുന്നിൽ തുറന്നിട്ടത്. അതൊരു കാലഘട്ടത്തിൻ്റെ സംഗീതവും സംസ്കാരവും കൂടിയായിരുന്നു. എന്നോർമ്മിക്കുമ്പോൾ ആ ലോകത്തേക്ക് ഒരു തിരിഞ്ഞു നടത്തം ആഗ്രഹിച്ചു പോകുന്നു. കാലത്തിൻ്റെ സുവർണ ഓർമ്മകളിൽ കാതോർത്തിരുന്ന കാലത്തെ ആഘോഷമാക്കുമ്പോൾ ആ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഞാനൊരു പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കുകയാണ്. അഭയദേവിൻ്റെ വരികൾക്ക് വി ദക്ഷിണമൂർത്തി സംഗീതം നൽകിയ ജീവിത നോക്ക എന്ന സിനിമയിലെ മെഹബൂബ് പാടി അനശ്വരമാക്കിയ കൈവിടും എന്ന ഗാനം കേൾക്കാൻ ഒരുപാട് ആഗ്രഹിച്ചുകൊണ്ട് ജിദ്ദയിൽ നിന്ന് റസാഖ് അലി. നന്ദി, നമസ്കാരം.

0: തൊണ്ണൂറ് തികഞ്ഞ ആകാശവാണി എന്ന പരിപാടിയിൽ ഇതുവരെ സംസാരിച്ചത് കവരത്തി ദ്വീപിലെ മേലാച്ചോടം അബ്ദുൽ റസാഖ് എന്ന റസാഖ് അലിയാണ്. ഈ പരിപാടി നിങ്ങൾക്കായി തയ്യാറാക്കിയത് മുഹമ്മദ് നിഷാം പുതിയപള്ളി. നന്ദി, നമസ്കാരം.
1: പ്രക്ഷേപണത്തിന്റെ 9 ദശകങ്ങൾ 90 തികഞ്ഞ ആകാശവാണി.
2: കണ്ണിന് കുളിർമേകുന്ന വെള്ളമണലും നീലാകാശവും നോക്കത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന കടലും, ഇതാണ് നമ്മുടെ ദ്വീപ്. മലിനീകരണത്തിൽ നിന്നും നമ്മുടെ പരിസ്ഥിതിയെ എപ്രകാരം സംരക്ഷിക്കണം കേൾക്കാം ആകാശവാണി കവരത്തി നിലയത്തിന്റെ ഹരിതചിന്തകൾ എന്ന പരിപാടിയിലൂടെ. ലക്ഷദ്വീപിലെ പരിസ്ഥിതി വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന പരിപാടി ഹരിതചിന്തകൾ എല്ലാ തിങ്കളാഴ്ചകളിലും രാവിലെ 7:45 വൈകുന്നേരം 5:30 കേൾക്കാം ആകാശവാണി കവരത്തി നിലയത്തിൽ ഹരിതചിന്തകൾ.
3: ഇനി മാപ്പിളപ്പാട്ടുകൾ കേൾക്കാം.

ദ്വീപ് വിശേഷം. ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിൽ നടക്കുന്ന സാമൂഹിക സാംസ്കാരിക വികസന പൊതുപരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ഇനി ആകാശവാണി കവരത്തിയുടെ ദ്വീപ് വിശേഷം എന്ന പംക്തിയിലൂടെ പ്രക്ഷേപണം ചെയ്യാം. വിവിധ സർക്കാർ അർദ്ധസർക്കാർ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ, സാംസ്കാരിക കൂട്ടായ്മകൾ എന്നിവർ സംഘടിപ്പിക്കുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ആകാശവാണി കവരത്തി നിലയത്തിന്റെ വാട്സാപ്പ് നമ്പറായ 9496282383 എന്ന നമ്പറിലേക്ക് മുൻകൂട്ടി അയച്ചു തന്നാൽ പ്രസ്തുത വിവരങ്ങൾ ദ്വീപ് വിശേഷം എന്ന പംക്തിയിൽ ഓരോ പ്രഭാതത്തിലും കവരത്തി നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. ദ്വീപ് വിശേഷങ്ങളിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന വിവരങ്ങൾ അയച്ചു തരേണ്ട നിലയത്തിലെ വാട്സാപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9496282383. ദ്വീപ് വിശേഷം.

ഞാൻ അനീസ ബീഗം, കൃഷി വകുപ്പിൽ അഗ്രികൾച്ചറൽ ഡെമോൺസ്ട്രേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ലക്ഷദ്വീപിലെ കർഷകർ നേരിടുന്ന പ്രധാന വെല്ലുവിളിയായ വളക്കൂറില്ലാത്ത മണ്ണിനെക്കുറിച്ചും അതുമൂലം ചെടികളിൽ കാണിക്കുന്ന മൂലകങ്ങളുടെ അഭാവത്തെക്കുറിച്ചും അതുപോലെ എങ്ങനെ നല്ല രീതിയിൽ മണ്ണിനെ പരിപാലിച്ചുകൊണ്ട് കൃഷി പ്രോത്സാഹിപ്പിക്കാം എന്നുള്ളതുമാണ്. ലക്ഷദ്വീപ് മുഴുവനും കോറൽ ദ്വീപുകളാണ്. അതിനാൽ ഇവിടത്തെ മണ്ണ് കോറൽ മണൽ അല്ലെങ്കിൽ കാൽഷ്യം കാർബണേറ്റ് അടങ്ങിയ മണൽ മണ്ണാണ്. നമ്മുടെ മണ്ണിന്റെ ചില പ്രത്യേകതകൾ എന്ന് പറയുന്നത് പി എച്ച് സാധാരണയായി 7.5 to 8 റേഞ്ചിലാണ്. അതായത് ക്ഷാര സ്വഭാവമാണ് നമ്മുടെ മണ്ണിനുള്ളത്. ജൈവ പദാർത്ഥങ്ങൾ നമ്മുടെ മണ്ണിൽ വളരെ കുറവാണ്. അതുപോലെ മണ്ണിൽ ജലാംശം വളരെ കുറവാണ്. ഉപ്പിന്റെ സ്വാധീനം വളരെ കൂടുതലുമാണ്. ഒരു നല്ല കാർഷിക സംവിധാനത്തിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ആരോഗ്യമുള്ള വളക്കൂറുള്ള മണ്ണാണ്. ധാരാളം ജൈവ പദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുള്ളതും വെള്ളം പിടിച്ചു നിർത്താനുള്ള ശേഷിയുള്ളതും അതുപോലെ സൂക്ഷ്മജീവികളും ധാരാളം മൂലകങ്ങളുമുള്ളതുമായ മണ്ണാണ് നല്ല ആരോഗ്യമുള്ള വളക്കൂറുള്ള മണ്ണായി കണക്കാക്കപ്പെടുന്നത്. ചെടികൾക്ക് ആവശ്യമുള്ള മൂലകങ്ങളെ അതിന്റെ അളവനുസരിച്ച് തരംതിരിച്ചിട്ടുണ്ട്. അതിൽ വരുന്ന പ്രധാന മൂലകങ്ങളാണ് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം. അതുപോലെ സെക്കൻഡറി മൂലകങ്ങളാണ് കാൽഷ്യം, മെഗ്നീഷ്യം, സൾഫർ. സൂക്ഷ്മ മൂലകങ്ങളാണ് അയൺ, മാംഗനീസ്, സിങ്ക്, കോപ്പർ, ബോറോൺ തുടങ്ങിയവ. ഈ മൂലകങ്ങളെല്ലാം തന്നെ മണ്ണിലുണ്ടായിട്ടും കാര്യമില്ല. അത് ചെടികൾക്ക് വലിച്ചെടുക്കാൻ പറ്റുന്ന വിധത്തിലുമാവണം ഉണ്ടാവേണ്ടത്. ഇതിന് മണ്ണിന്റെ പി എച്ച് കറക്റ്റ് ആക്കേണ്ടത് വളരെ പ്രധാനമുള്ള കാര്യമാണ്. നല്ല അഗ്രികൾച്ചറൽ മണ്ണിന്റെ പി എച്ച്, അതായത് നോർമൽ പി എച്ച് എന്ന് പറയുന്നത് 6.5 to 7 ആണ്. മണ്ണിന്റെ പി എച്ച് ഈ പരിധിയിലാവുമ്പോഴാണ് ചെടികൾക്ക് വേണ്ട മൂലകങ്ങൾ ചെടികൾക്ക് ആവശ്യമുള്ള അളവുകളിൽ കിട്ടുകയുള്ളൂ. മണ്ണിന്റെ പി എച്ച് അനുസരിച്ച് മണ്ണിനെ അമ്ല സ്വഭാവമുള്ളതും ക്ഷാര സ്വഭാവമുള്ളതുമായി രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. മണ്ണിന്റെ പി എച്ച് നോർമൽ റേഞ്ചിൽ നിന്ന്, അതായത് 6.5 to 7 എന്ന് പറയുന്ന ആ നോർമൽ റേഞ്ചിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ അമ്ലത്വമുള്ള മണ്ണായിട്ടും നോർമൽ പി എച്ചിൽ നിന്ന് കൂടുതലാവുമ്പോൾ ക്ഷാര സ്വഭാവമുള്ള മണ്ണായിട്ടും കണക്കാക്കപ്പെടുന്നു. ഈ രണ്ട് സ്വഭാവത്തിലേക്കും മണ്ണ് പോകുമ്പോൾ പല മൂലകങ്ങളുടെ അഭാവവും അതുപോലെ തന്നെ ടോക്സിസിറ്റിയും മണ്ണിൽ കാണപ്പെടാറുണ്ട്. ഇത് ചെടിയുടെ വളർച്ചയെ നന്നായി ബാധിക്കാറുമുണ്ട്. നമ്മുടെ മണ്ണ് ക്ഷാര സ്വഭാവമുള്ളതിനാൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, അതുപോലെ അയൺ, മാംഗനീസ്, സിങ്ക്, കോപ്പർ, ബോറോൺ തുടങ്ങിയ മൂലകങ്ങൾ മണ്ണിൽ കുറവായി കാണപ്പെടുന്നു. ഈ പോഷകക്കുറവുകൾ സസ്യങ്ങളിൽ പലവിധ ലക്ഷണങ്ങളായി പ്രത്യക്ഷപ്പെടാറുണ്ട്. ചെടിയുടെ മൊത്തമായിട്ടുള്ള വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള പ്രധാന മൂലകമാണ് നൈട്രജൻ. നമ്മുടെ മണ്ണിൽ ജൈവ പദാർത്ഥങ്ങളുടെ അളവ് വളരെ കുറവായതിനാൽ നൈട്രജൻ സ്വാഭാവികമായും മണ്ണിൽ കുറവായി കാണപ്പെടുന്നു. നൈട്രജന്റെ അഭാവം ചെടികൾ കാണിക്കുന്ന ലക്ഷണങ്ങൾ നമുക്ക് നോക്കാം. ഇലകളിൽ മഞ്ഞളിപ്പ് കാണപ്പെടുകയും വളർച്ച മന്ദഗതിയിലേക്കും പോവുകയും ചെയ്യുന്നത് നൈട്രജന്റെ അഭാവം മൂലമാണ്. അടുത്തത് ഫോസ്ഫറസ്. ഇത് പ്രധാനമായും വേരിന്റെ വളർച്ചയെ സഹായിക്കുന്ന ഒരു പ്രധാന മൂലകമാണ്. ഇതിന്റെ അഭാവം ചിലപ്പോൾ ഇലകളും തണ്ടുകളും ചെറുതായി ഇലകളിൽ പർപ്പിൾ നിറം കാണിക്കപ്പെടുകയും അതുപോലെ വേര് വളർച്ചയിൽ കുറവ് ഉണ്ടാവുകയും ചെയ്യുന്നു. ഇനി മൂന്നാമത്തെ പ്രധാന മൂലകമായ പൊട്ടാഷ്യം ചെടിയുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും കായ പിടിക്കാനും കായയുടെ വളർച്ചയെ സഹായിക്കുകയും ചെയ്യുന്ന പ്രധാന മൂലകമാണ്. പൊട്ടാഷ്യത്തിന്റെ അഭാവം ചെടികളിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഇലയുടെ അഗ്രഭാഗത്തിൽ നിന്നും മഞ്ഞളിപ്പ് തുടങ്ങി പിന്നീട് ഇലയുടെ ഇരുവശങ്ങളിലേക്കും പടർന്ന് അവസാനം ഇല ഉണങ്ങിക്കരിഞ്ഞ രീതിയിലായിട്ട് കാണപ്പെടുന്നതാണ്. അതുപോലെ ഇതിന്റെ അഭാവം സസ്യങ്ങളുടെ രോഗപ്രതിരോധ ശേഷിയെ തന്നെ കുറക്കുകയും ചെയ്യുന്നു. ഈ മൂന്ന് പ്രധാന മൂലകങ്ങളും, അതായത് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവ നമ്മുടെ മണ്ണിൽ അതിന്റെ കുറവ് കാണിക്കപ്പെടാറുണ്ട്. ഇനി സെക്കൻഡറി മൂലകങ്ങളായ കാൽഷ്യം, മെഗ്നീഷ്യം, സൾഫർ എന്നിവയിൽ കാൽഷ്യം എന്ന മൂലകം നമ്മുടെ മണ്ണിൽ ധാരാളമായി ഉള്ളതിനാൽ അതുമൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ താരതമ്യേന കുറവാണ്. അതുപോലെ സൂക്ഷ്മ മൂലകങ്ങളായ അയൺ, മാംഗനീസ്, സിങ്ക്, കോപ്പർ, ബോറോൺ എന്നിവയുടെ അഭാവവും നമ്മുടെ മണ്ണിൽ കാണിക്കപ്പെടാറുണ്ട്. സാധാരണയായി ക്ഷാര സ്വഭാവമുള്ള മണ്ണുകളിൽ ഇരുമ്പിന്റെ ലഭ്യത കുറയുന്നു. അതിന്റെ ലക്ഷണങ്ങൾ ചെടികളുടെ ഇലയിൽ ഇന്റർവെയ്നൽ ക്ലോറോസിസ് ഉണ്ടാക്കുന്നതാണ്. അതായത് ഇലയുടെ നാടികൾക്കിടയിൽ മഞ്ഞ നിറമായി കാണപ്പെടുന്നത്. പുതിയ ഇലകൾക്കാണ് ആദ്യം ഈ ലക്ഷണങ്ങൾ കാണിക്കുന്നത്. ഗുരുതരമാവുമ്പോൾ ഇലകൾ വെള്ള നിറത്തിന് സമീപം വരെ മങ്ങിയതായി കാണാം. അതുപോലെ സൂക്ഷ്മ മൂലകങ്ങളിൽ പ്രധാനപ്പെട്ട മൂലകമായ ബോറോൺ സാധാരണയായി നമ്മുടെ മണ്ണിൽ അതിന്റെ അഭാവം കാണിക്കാറുണ്ട്. പച്ചക്കറികളിൽ കണ്ടുവരുന്ന ഒരു പ്രധാന പ്രശ്നമാണ് പൂവ് പിടിക്കാതിരിക്കുന്നത്. പലതരം പ്രശ്നങ്ങൾ കൊണ്ട് ഇത് വരാം. പരാഗണം കൃത്യമായി നടക്കാത്തതുകൊണ്ടോ കാലാവസ്ഥ

0: വ്യതിയാനം കൊണ്ടോ അല്ലെങ്കിൽ സൂക്ഷ്മമൂലകങ്ങളുടെ അഭാവം മൂലമോ ഇത് സംഭവിക്കാം. നമ്മുടെ ഇവിടെ സാധാരണയായി തക്കാളിയിലും ബാക്കി ഫലവൃക്ഷങ്ങളിലും പൂവ് പിടിക്കാതിരിക്കുന്ന പ്രശ്നം ബോറോൺ എന്ന സൂക്ഷ്മമൂലകത്തിന്റെ അഭാവം മൂലമാവാനാണ് കൂടുതൽ സാധ്യത. ഇതുകൂടാതെ നമ്മുടെ മണ്ണിൽ ഉപ്പിന്റെ അംശം കൂടുതലായതുകൊണ്ട് ചെടികൾക്ക് നല്ല രീതിയിൽ വെള്ളം ആഗിരണം ചെയ്യാനാകാതെ വന്നേക്കാം. ഇതും പോഷകക്കുറവിന്റെ ലക്ഷണങ്ങൾ കൂടുതൽ കഠിനമാക്കാൻ സഹായിക്കുന്നു. മണ്ണിന്റെ ഇത്തരം പ്രശ്നങ്ങളെ മനസ്സിലാക്കാനും ഒരു പരിധിവരെ കറക്റ്റ് ചെയ്യാനും നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ആദ്യം നമ്മുടെ കൃഷിയിടത്തെ മണ്ണ് പരിശോധന നടത്തുക എന്നതാണ്. അതിൽ നിന്ന് നമുക്ക് മണ്ണിന്റെ pH, ഏതൊക്കെ മൂലകങ്ങളാണ് നമ്മുടെ മണ്ണിൽ കുറവുള്ളത് കൂടുതലുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കാം. മണ്ണിന്റെ pH കുറച്ച് നോർമലാക്കാനായിട്ട് നമ്മൾ ഓർഗാനിക് മാറ്റർ, ജൈവ പദാർത്ഥങ്ങൾ മണ്ണിൽ അധികമായിട്ട് ഇട്ടുകൊടുക്കേണ്ടതാണ്. ഈ ജൈവ പദാർത്ഥങ്ങൾ വിഘടിക്കുന്നതിലൂടെ ഓർഗാനിക് ആസിഡ്സ് ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ഇത് മണ്ണിന്റെ pH കുറയ്ക്കാൻ ഒരു പരിധിവരെ സഹായിക്കുകയും ചെയ്യും. കൂടാതെ ഓർഗാനിക് മാറ്റർ ഇട്ടുകൊടുക്കുന്നതിലൂടെ മണ്ണിന്റെ വെള്ളം പിടിച്ചു നിർത്താനുള്ള കപ്പാസിറ്റി കൂട്ടുകയും ഇതുവഴി മൂലകങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്താനും സഹായിക്കും. നമ്മുടെ ചുറ്റും ലഭ്യമായിട്ടുള്ള പലതരം കമ്പോസ്റ്റ്, പച്ചില വളങ്ങൾ, ചാണകം തുടങ്ങിയവ പരമാവധി ഇട്ടുകൊടുക്കാൻ ശ്രദ്ധിക്കുക. പുതയിടൽ എല്ലാ ചെടികളിലും ചെയ്യാവുന്നതാണ്. ഇതിലൂടെ മണ്ണിന്റെ ഈർപ്പം പിടിച്ചു നിർത്താൻ ഇത് സഹായിക്കും. മണ്ണിൽ വളങ്ങൾ കൊടുക്കുന്നതുപോലെ നമുക്ക് ചെടികളുടെ മുകളിൽ സൂക്ഷ്മ മൂലകങ്ങൾ, വളർച്ച ത്വരിതപ്പെടുത്തുന്ന ഹോർമോൺസ് തുടങ്ങിയവ സ്പ്രേ ചെയ്യാവുന്നതാണ്. ഇത് മണ്ണിൽ കൊടുക്കുന്നതിനേക്കാൾ ഇരട്ടി വേഗത്തിൽ മൂലകങ്ങൾ ചെടികൾക്ക് കിട്ടാൻ സഹായകമാവും. സാധാരണയായി കണ്ടുവരുന്ന നൈട്രജന്റെ അഭാവം പരിഹരിക്കുന്നതിനായി ഫെർമെന്റഡ് പ്ലാന്റ് ജ്യൂസസ് ഉണ്ടാക്കി ഇലകളിൽ തളിച്ചു കൊടുക്കാവുന്നതാണ്. ഇത് ഉണ്ടാക്കുന്നതിനായി നമ്മുടെ ഇവിടെ ലഭ്യമായിട്ടുള്ള മധുരക്കിഴങ്ങിന്റെ ഇല, അതുപോലെ ബെസെല്ല ചീരയുടെ ഇല എന്നിവ പഞ്ചസാര അല്ലെങ്കിൽ ശർക്കരയുമായിട്ട് 2 കിലോ ഇലയ്ക്ക് 1 കിലോ പഞ്ചസാര എന്ന തോതിൽ ജാറിലിട്ട് 7 ദിവസം പുളിപ്പിക്കാനായി വെക്കുക. 7 ദിവസം കഴിഞ്ഞിട്ട് ഈ ലായനി 10 ml 1 ലിറ്റർ വെള്ളത്തിൽ നേർപ്പിച്ച് ഇലകളുടെ മുകളിൽ തളിക്കാവുന്നതാണ്. അതുപോലെ തന്നെ പൊട്ടാഷ്യത്തിന്റെ അഭാവം പരിഹരിക്കുന്നതിനായി പൊട്ടാഷ്യം കൂടുതലായി അടങ്ങിയിട്ടുള്ള പപ്പായ, വാഴപ്പഴം എന്നിവ ശർക്കരയോ പഞ്ചസാരയോ ആയിട്ട് ജാറിലിട്ട് 7 ദിവസം വെച്ച് പുളിപ്പിച്ചതിന് ശേഷം നേരത്തെ പറഞ്ഞതുപോലെ ലായനി നേർപ്പിച്ച് ഇലകളിൽ തളിച്ചു കൊടുക്കാവുന്നതാണ്. ഇതേപോലെ മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള സീവീഡ് എക്സ്ട്രാക്ട്, സൂക്ഷ്മമൂലകങ്ങളുടെ മിശ്രിതം, ഫിഷ് അമിനോ ആസിഡ് തുടങ്ങിയവ ഫോളിയാർ സ്പ്രേ ആയിട്ട് ഉപയോഗിക്കുന്നത് വഴി ചെടികളുടെ വളർച്ച കൂട്ടാനും മൂലകങ്ങളുടെ അഭാവം മൂലമുണ്ടാകുന്ന പൂവ് കൊയ്ച്ചിൽ, കായ പിടിക്കാത്തത്, മഞ്ഞളിപ്പ് തുടങ്ങിയവ നമുക്ക് പരിഹരിക്കാവുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമ്മുടെ മണ്ണ് കൃത്യമായി പരിപാലിച്ചാൽ ഒരുവിധം നല്ല രീതിയിൽ നമ്മുടെ ദ്വീപുകളിൽ നമുക്ക് കൃഷി ചെയ്യാവുന്നതാണ്.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് ഹരിത ചിന്തകൾ. ഈ പരിപാടിയിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് കവരത്തി കൃഷിവകുപ്പിൽ അഗ്രികൾച്ചറൽ ഡെമോൺസ്ട്രേറ്ററായി ജോലി ചെയ്യുന്ന കടമത്ത് ദ്വീപ് സ്വദേശിനി ശ്രീമതി അനീസ ബീഗം. ഈ പരിപാടി നിങ്ങൾക്കായി തയ്യാറാക്കിയത് സബീന ബി, കീള സുറാംബി. ഏവർക്കും നന്ദി, നമസ്കാരം.

0: കൊച്ചു കൂട്ടുകാർക്കായി ആകാശവാണി കവർത്തി ഒരുക്കുന്ന ഫോണിൻ പ്രശ്നോത്തരി ഗ്രീൻ ക്വീസ്. നിങ്ങളൊരു പ്രകൃതി സ്നേഹിയാണോ എങ്കിൽ നമുക്കൊരു അടുക്കളത്തോട്ടം തയ്യാറാക്കിയാലോ? അതിനായി ഇനി ഒട്ടും താമസിക്കേണ്ട, വിളിക്കാം ആകാശവാണിയിലേക്ക്. 04-896-26-2474. മറ്റൊരു നമ്പർ കൂടി 04-896-26-3474.
1: ഞങ്ങളുടെ 5 ചോദ്യങ്ങൾക്ക് ശരിയായി ഉത്തരം നൽകുന്ന കൂട്ടുകാർക്കായി പലതരം പച്ചക്കറി, പഴവർഗ വിത്തുകൾ, തൈകൾ എല്ലാം സമ്മാനമായി നേടാം. വിജ്ഞാനത്തിനും വിനോദത്തിനുമപ്പുറം പ്രകൃതിയും നമുക്ക് കൂടെ കൂട്ടാം. എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതൽ 11 മണി വരെ വിളിക്കാം.
0: എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:05 ആകാശവാണി കവരത്തി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന
1: ഫോണിൻ പ്രശ്നോത്തരി ഗ്രീൻ ക്വീസ്. ഇനിയൊരു

0: ഫാക്ട് ഫിറ്റി. ഹലോ
1: ഹലോ,
0: ആകാശവാണി കൊടുത്തിട്ട് ഫാക്ട് ഫിറ്റി ആണ്. ആരാ സംസാരിക്കുന്നത്?
1: ഞാൻ സുമയ്യ.
0: സുമയ്യ എവിടെ നിന്നാ വിളിക്കുന്നത്?
1: കൽപ്പേനി ദ്വീപിൽ നിന്ന്.
0: എന്ത് ചെയ്യുന്നു?
1: ഞാൻ ഹൗസ്വൈഫാണ്.
0: വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടില് ഉമ്മ, ബാപ്പ, ഒരു ചേച്ചിയുണ്ട്. ഒരു ബിഗ് ഫാമിലിയാണ്.
0: നമ്മുടെ പരിപാടിയൊക്കെ കേൾക്കാറുണ്ടോ?
1: അതെ, കേൾക്കാറുണ്ട്. ഈ അടുത്താണ് കേൾക്കാൻ തുടങ്ങിയത്.
0: പാട്ട് കേൾക്കാൻ ഇഷ്ടമാണോ?
1: പാട്ട് കേൾക്കാൻ ഒരുപാട് ഇഷ്ടമാണ്.
0: പാടാനും ഇഷ്ടമാണല്ലേ?
1: പാടാനിഷ്ടമാണ്, പക്ഷെ ഇപ്പൊ ഇഷ്ടമല്ല.
0: ഇപ്പൊ പാടാൻ പറ്റുമോ രണ്ടുപേരെങ്കിലും?

0: ഞങ്ങളോ.
1: ആ നല്ലോണം പാടിയിട്ടുണ്ടല്ലോ. പിന്നെന്താ വിശേഷം നാട്ടില്?
0: നാട്ടിലിപ്പോ നല്ല മഴയായിരുന്നു, രാവിലെ തൊട്ട് നല്ല മഴയുണ്ടായിരുന്നു. പിന്നെ ഇപ്പോ പവർക്കെട്ട്, ഉച്ചക്ക് ശേഷം തുടങ്ങിയ പവർക്കെട്ട് ഇതുവരെ വന്നിട്ടില്ല.
1: ശരി, വേറെന്തെങ്കിലും ചെയ്യുന്നില്ലേ? എന്തെങ്കിലും വീട്ടിലിരുന്ന് ബിസിനസ് അങ്ങനെ എന്തെങ്കിലും?
0: വീട്ടിലിരുന്ന് ട്യൂഷൻ എടുക്കാറുണ്ടായിരുന്നു കുട്ടികൾക്ക്, അങ്ങനെയൊക്കെ പോകുന്നുണ്ട്.
1: അപ്പൊ ഇന്ന് പാട്ടുപെട്ടിയിലൂടെ ഏത് പാട്ടാ വേണ്ടത്?
0: മഴത്തുള്ളി കിളുക്കത്തിലെ തേരിറങ്ങ മുകളിൽ എന്ന പാട്ട്, ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാണ് എനിക്കത്.
1: മലയാളം സിനിമകളാണോ ഇഷ്ടം കൂടുതലും?
0: അതെ അതെ.
1: പാട്ട് വെച്ച് ഒരു ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ.
0: ഡെഡിക്കേഷന് എന്റെ സിസ്റ്റർ കുവൈത്തിലാണുള്ളത്, സിസ്റ്ററും ഹസ്ബൻഡും, അവർക്ക് വേണ്ടിയാണ് ഈ പാട്ട് ഡെഡിക്കേഷൻ ചെയ്തത്.
1: അവർ കേൾക്കാറുണ്ടോ റേഡിയോ?
0: അവരിപ്പോ കേൾക്കാറുണ്ട്. ഇങ്ങനെ വലിയ ലോകം എന്ന പരിപാടി, ജയാന്റെ ആ പരിപാടിക്ക് വേണ്ടി അവര് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് AIR ആപ്പ്.
1: പാട്ട് വെച്ചുതരാൻ വിളിച്ച സന്തോഷം, വീണ്ടും വിളിക്കാം.
0: ഓക്കേ.

0: ഫാക്ട് ഫിറ്റി അവതരണം ബി ബി സമയ സലാഹിയ മൻസിൽ.
1: ആരോഗ്യ വിചാരം ആകാശവാണി കവരത്തി നിലയം അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:45 വൈകിട്ട് 5:30 വിവിധ ചികിത്സാ ശാഖകളിൽ നിന്നുള്ള വിദഗ്ധർ പങ്കെടുക്കുന്ന പ്രക്ഷേപണ പരമ്പര എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:45 വൈകിട്ട് 5:30. ആരോഗ്യ വിചാരം ശ്രവിക്കാം, ആരോഗ്യകാര്യങ്ങളിലെ നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാം.
2: ഇനി ഒരു നാടൻ പാട്ട് കേൾക്കാം.

ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള പരിപാടി തുടരുന്നു. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് ഷറഫുനിസ പുളിയനക്കീൽ. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.

0: ആകാശവാണി
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സുകന്യ സമൃദ്ധി യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർപ്പിള്ള സംസാരിക്കുന്നു.
2: സുകന്യ സമൃദ്ധി യോജന ഭാരത സർക്കാർ പെൺകുട്ടികൾക്കായി മാത്രം ആരംഭിച്ച നിക്ഷേപ പദ്ധതിയാണ്. 2015 ജനുവരി 22 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ക്യാമ്പയിന്റെ ഭാഗമായാണ് സുകന്യ സമൃദ്ധി യോജന പദ്ധതി ആരംഭിച്ചത്. പെൺകുട്ടിയുടെ വിദ്യാഭ്യാസവും വിവാഹ ചെലവുകളും നിറവേറ്റുന്നതിനാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. 2017 ഡിസംബർ 14 ഭാരത സർക്കാർ വിജ്ഞാപനം ചെയ്ത സുകന്യ സമൃദ്ധി യോജന പെൺകുട്ടികളുടെ ഭാവി വിദ്യാഭ്യാസത്തിനും മറ്റു ചെലവുകൾക്കുമായി ഒരു ഫണ്ട് സ്വരൂപിക്കാൻ രക്ഷിതാക്കളെ പ്രോത്സാഹിപ്പിക്കുന്നു. പോസ്റ്റ് ഓഫീസുകൾ, പൊതുമേഖലാ ബാങ്കുകളുടെ ശാഖകൾ, ചില സ്വകാര്യ മേഖലാ ബാങ്കുകൾ എന്നിവ വഴിയാണ് സുകന്യ സമൃദ്ധി യോജന നടപ്പിലാക്കുന്നത്. നിലവിൽ എല്ലാ ചെറുകിട സമ്പാദ്യ പദ്ധതികളിലും ഏറ്റവും ഉയർന്ന പലിശ നിരക്ക് സുകന്യ സമൃദ്ധി അക്കൌണ്ട് പദ്ധതിക്കാണ്. അതായത് നിലവിൽ 8.2% പദ്ധതി ആരംഭിച്ചത് മുതൽ ഏകദേശം 2.73 കോടി അക്കൌണ്ടുകൾ തുറക്കുകയും ഏകദേശം 1.19 ലക്ഷം കോടി രൂപ ആളുകൾ നിക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ട്. സുകന്യ സമൃദ്ധി അക്കൌണ്ടിന്റെ പ്രധാന സവിശേഷതകൾ ഇനി പറയുന്നു. പെൺകുട്ടിക്ക് 10 വയസ്സ് തികയുന്നത് വരെ മാത്രം കുട്ടിയുടെ പേരിൽ സുകന്യ സമൃദ്ധി അക്കൌണ്ട് തുറക്കാവുന്നതാണ്. ഒരു പെൺകുട്ടിയുടെ പേരിൽ ഒരു അക്കൌണ്ട് മാത്രമേ തുറക്കാൻ പാടുള്ളൂ. പോസ്റ്റ് ഓഫീസുകളിലും വാണിജ്യ ബാങ്കുകളുടെ വിജ്ഞാപനം ചെയ്ത ശാഖകളിലും ചില സ്വകാര്യ ബാങ്കുകളിലും അക്കൌണ്ട് തുറക്കാവുന്നതാണ്. അക്കൌണ്ട് തുറക്കുന്ന പെൺകുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് ഇതിനായി സമർപ്പിക്കേണ്ടതാണ്. 250 രൂപയുടെ ഏറ്റവും കുറഞ്ഞ പ്രാരംഭ നിക്ഷേപം ഉപയോഗിച്ചും അതിനുശേഷം 50 രൂപയുടെ ഗുണങ്ങളായും അക്കൌണ്ട് തുറക്കാവുന്നതാണ്. ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു അക്കൌണ്ടിൽ കുറഞ്ഞത് 250 രൂപയെങ്കിലും നിക്ഷേപിക്കണം എന്ന വ്യവസ്ഥയ്ക്ക് വിധേയമായി തുടർന്നുള്ള നിക്ഷേപങ്ങൾ 50 രൂപയുടെ ഗുണിതങ്ങളായിരിക്കണം. ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു അക്കൌണ്ടിൽ നിക്ഷേപിക്കുന്ന മൊത്തം തുക 150,000 രൂപയിൽ കവിയാൻ പാടില്ല. ഏതെങ്കിലും അക്കൌണ്ടിംഗ് പിശക് കാരണം ഏതെങ്കിലും സാമ്പത്തിക വർഷത്തിൽ 150,000 രൂപയിൽ കൂടുതൽ നിക്ഷേപം സ്വീകരിച്ചാൽ അതിന് പലിശ ലഭിക്കുന്നതല്ല, അത് ഉടൻ തന്നെ നിക്ഷേപകന് തിരികെ നൽകേണ്ടതാണ്. സർക്കാർ കാലാകാലങ്ങളിൽ വിജ്ഞാപനം ചെയ്യുന്ന നിരക്കിൽ ബാലൻസിന്റെ പലിശ വാർഷിക കൂട്ടുപലിശ അടിസ്ഥാനത്തിൽ കണക്കാക്കി അക്കൌണ്ടിൽ വരവ് വയ്ക്കും. ഫോം 3 അപേക്ഷിച്ചാൽ പിൻവലിക്കുന്നതിന് അപേക്ഷിക്കുന്ന വർഷത്തിന് തൊട്ടുമുമ്പുള്ള സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തിൽ അക്കൌണ്ടിലുള്ള തുകയുടെ പരമാവധി 5% വരെ അക്കൌണ്ട് ഉടമയുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനായി പിൻവലിക്കാൻ അനുവദിക്കും. അക്കൌണ്ട് ഉടമയ്ക്ക് 18 വയസ്സ് തികഞ്ഞതിനു ശേഷമോ 10ാം ക്ലാസ് പാസ്സായതിനു ശേഷമോ ഏതാണ് ആകെ സംഭവിക്കുന്നത് അതിനുശേഷമോ മാത്രമേ ഇത്തരത്തിലുള്ള പിൻവലിക്കൽ അനുവദിക്കൂ. ഇന്ത്യയിൽ എവിടെയും ഒരു പോസ്റ്റ് ഓഫീസ് ബാങ്കിൽ നിന്ന് മറ്റൊന്നിലേക്ക് അക്കൌണ്ട് മാറ്റാവുന്നതാണ്. അക്കൌണ്ട് തുറന്ന തീയതി മുതൽ 21 വർഷത്തിനു ശേഷമോ അക്കൌണ്ട് തുറന്ന് പെൺകുട്ടിയുടെ വിവാഹം കഴിയുമ്പോഴോ ഏതാണോ ആദ്യം സംഭവിക്കുന്നത് ആ സമയത്ത് അക്കൌണ്ട് കാലാവധി പൂർത്തിയാകും. സുകന്യ സമൃദ്ധി അക്കൌണ്ട് തുറക്കാനുള്ള യോഗ്യതകൾ ഇനി പറയുന്നു. പെൺകുട്ടി ജനിച്ച ഉടൻ മുതൽ 10 വയസ്സ് തികയുന്നത് വരെ രക്ഷിതാവിന് അക്കൌണ്ട് തുറക്കാവുന്നതാണ്. ഒരു കുട്ടിക്ക് ഒരു അക്കൌണ്ട് മാത്രമേ അനുവദിക്കൂ. ഒരു കുടുംബത്തിലെ പരമാവധി 2 പെൺകുട്ടികൾക്ക് ഈ പദ്ധതി പ്രകാരം അക്കൌണ്ട് തുറക്കാവുന്നതാണ്. 1ാമത്തെയോ 2ാമത്തെയോ പ്രസവത്തിൽ അല്ലെങ്കിൽ 2 കുട്ടികൾ ജനിച്ചാൽ കൂടുതൽ അക്കൌണ്ടുകൾ തുറക്കാവുന്നതാണ്. 3 കുട്ടികൾ ജനിച്ചതിന്റെ ജനന സർട്ടിഫിക്കറ്റുകൾ സഹിതം രക്ഷിതാവ് ഒരു സത്യവാങ്മൂലം സമർപ്പിക്കണം. ഒരു കുടുംബത്തിലെ ആദ്യ പ്രസവത്തിൽ 2 അതിലധികമോ പെൺകുട്ടികൾ ജീവിച്ചിരുന്നാൽ 2ാമത്തെ പ്രസവത്തിലെ പെൺകുട്ടിക്ക് മേൽപ്പറഞ്ഞ വ്യവസ്ഥ ബാധകമല്ല. പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ വിദൂര പ്രദേശങ്ങളിലേക്ക് പോലും എത്തിച്ചേരുമെന്ന് ഉറപ്പാക്കാൻ 2019 ജൂണിൽ കേന്ദ്ര സർക്കാർ സമ്പൂർണ്ണ സുകന്യ ഗ്രാമ ക്യാമ്പയിൻ ആരംഭിച്ചു.
1: സുകന്യ സമൃദ്ധി യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർപ്പിള്ള സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
0: ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
3: This is Akashvani, the news read by Anuja Kumar. Prime Minister Narendra Modi held restricted and delegation-level talks with his Norwegian counterpart Jonas Gahr Støre in Oslo today. The two leaders agreed to elevate India-Norway relations to a green strategic partnership, marking a significant milestone in enhancing cooperation in the fields of clean energy, blue economy and green transition. During the talks, the leaders reviewed the entire spectrum of bilateral relations and agreed to further strengthen cooperation in several areas. In a joint press statement, Prime Minister Modi said the India-EFTA Trade and Economic Partnership Agreement serves as a blueprint for shared progress and prosperity.
4: भारत और यूरोप अपने संबंधों के एक नए स्वर्णिम युग में प्रवेश कर रहे हैं. पिछले वर्ष भारत और यूरोपियन फ्री ट्रेड एसोसिएशन के एक ऐतिहासिक ट्रेड एंड इकोनॉमिक पार्टनरशिप एग्रीमेंट लागू किया. यह एग्रीमेंट भारत और नॉर्वे के बीच शेयर्ड प्रोग्रेस और प्रॉस्पेरिटी सुनिश्चित करने का ब्लूप्रिंट है. इस एग्रीमेंट में अगले 15 वर्षों में भारत में 100 बिलियन डॉलर इन्वेस्टमेंट और 1 मिलियन जॉब्स क्रिएट करने का लक्ष्य है.
3: The Prime Minister also welcomed Norway's decision to join the Indo-Pacific Oceans Initiative. Prime Minister Gahr Støre conveyed strong support for India's and the global fight against terrorism. The leaders also agreed to enhance cooperation in multilateral fora.

0: ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി നീരജ്.
1: ചരിത്രപ്രസിദ്ധമായ ഓച്ചറക്കളിക്കായി ഓണാട്ടുകരയിലെ കളരികൾ ഒരുങ്ങി. ഒരു മാസം നീണ്ടുനിൽക്കുന്ന പരിശീലനത്തിനാണ് ഇടവ ഒന്നിന് കളരികളിൽ തുടക്കം കുറിച്ചത്. ആചാരാനുഷ്ഠാനങ്ങളോടെ കളരിപൂജയും ആയുധപൂജയും നടത്തിയാണ് ഓച്ചറക്കളി പരിശീലനം ആരംഭിച്ചത്. പുലർച്ചെ കളരികളിൽ വിളക്ക് തെളിയിച്ച് ചടങ്ങുകൾ നടത്തിയ ശേഷം യോദ്ധാക്കൾ പരിശീലനത്തിനായി കളിയാശാന്മാർക്ക് ദക്ഷിണ നൽകി ആയുധങ്ങൾ ഏറ്റുവാങ്ങി. കുട്ടികളും യുവാക്കളും മുതിർന്നവരും ഉൾപ്പെട്ട സംഘങ്ങളാണ് ഓണാട്ടുകരയിലെ വിവിധ കളരികളിൽ ചുവടുകൾ അഭ്യസിച്ച് ഓച്ചിറക്കളിക്കായി തയ്യാറെടുക്കുന്നത്. മിഥുനം 1-2 തീയതികളിലാണ് ഓച്ചിറ പടനിലത്ത് ഓച്ചിറക്കളി നടക്കുക. കാവാലം നാരായണപ്പണിക്കരുടെ 98-ാം ജന്മവാർഷികത്തിന്റെ ഭാഗമായി സോപാനം ഓഡിറ്റോറിയത്തിൽ കാവാലപ്പെരുമ സംഗീത പരിപാടി നടന്നു. മകൻ കാവാലം ശ്രീകുമാർ അച്ഛന്റെ പ്രസിദ്ധമായ നാടൻ പാട്ടുകൾ ഉൾപ്പെടെ ആലപിച്ചു. സാംസ്കാരിക കൂട്ടായ്മകളായ സൂര്യ, വേദിക എന്നിവയുമായി സഹകരിച്ച് സംഘടിപ്പിച്ച സംഗീത പരിപാടി നിരവധി പേർ ആസ്വദിച്ചു. മഴക്കാല മുന്നൊരുക്കങ്ങൾ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ കളക്ടറുടെ സാന്നിധ്യത്തിൽ യോഗം ചേർന്ന് വിലയിരുത്തി. ജില്ലാ താലൂക്ക് പഞ്ചായത്ത് തലങ്ങളിൽ തഹസീൽദാർമാരുടെ നേതൃത്വത്തിൽ ദുരന്ത പ്രതികരണ സംഘങ്ങളെ സജ്ജമാക്കിയിട്ടുണ്ട്. ഓടകളുടെയും തോടുകളുടെയും ശുചീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. സ്കൂൾ കെട്ടിടങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാനും മണ്ണിടിച്ചിൽ സാധ്യതാ പ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കാനും നടപടികൾ കൈക്കൊണ്ടു. പരവൂർ പുഴയിൽ അടിഞ്ഞ മണ്ണ് നീക്കം ചെയ്ത് പരവൂർ കായലിൽ നിന്നും അറബിക്കടലിലേക്കുള്ള നീരൊഴുക്ക് സുഗമമാക്കാനും നിർദ്ദേശം നൽകി. കൊല്ലം നഗരത്തിലും സമീപത്തെ 5 പഞ്ചായത്തുകളിലും കുടിവെള്ളം എത്തിക്കുന്ന ഞാങ്കടവ് ശുദ്ധജല പദ്ധതിക്കായി കല്ലടയാറ്റിൽ തടയണ നിർമ്മിക്കുന്നതിനുള്ള പ്രാഥമിക നടപടികളായി. തടയണയുടെ നിർമ്മാണ ചുമതല ജല അതോറിറ്റി മുഖേന കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിനെ ഏൽപ്പിക്കാൻ കൊല്ലം കോർപ്പറേഷൻ കൌൺസിൽ യോഗം തീരുമാനിച്ചു. കേന്ദ്ര പദ്ധതിയായ അമൃത് 2 ഉൾപ്പെടുത്തി 60 കോടി രൂപയുടെ ഭരണാനുമതി തടയണ നിർമ്മാണത്തിന് ലഭിച്ചിട്ടുണ്ട്. സെൻസസ് 2027 തയ്യാറെടുപ്പുകളുടെ ഭാഗമായി ജില്ലയിൽ 4 മാസ്റ്റർ ട്രെയിനർമാരെയും 87 ഫീൽഡ് ട്രെയിനർമാരെയും നിയമിച്ചു. മാസ്റ്റർ ട്രെയിനർമാരിൽ നിന്നും പരിശീലനം നേടുന്ന ഫീൽഡ് ട്രെയിനർമാർ സൂപ്പർവൈസർമാർക്കും എന്യൂമറേറ്റർമാർക്കും പരിശീലനം നൽകും. ഫീൽഡ് ട്രെയിനർമാർക്കായുള്ള ത്രിദിന പരിശീലനത്തിന് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ഇന്ന് തുടക്കമായി. ചാർജ് ഓഫീസർമാരുടെ നേതൃത്വത്തിൽ സൂപ്പർവൈസർമാരുടെയും എന്യൂമറേറ്റർമാരുടെയും നിയമന നടപടികളും ആരംഭിച്ചു. പലതവണയായി ദീർഘനാൾ മുടങ്ങിക്കിടന്ന പെരുമൺ മൺട്രോതുരുത്ത് പാലത്തിന്റെ നിർമ്മാണം പുനരാരംഭിച്ചു. 2027 ഓഗസ്റ്റിൽ പൂർത്തിയാക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് നിർമ്മാണം പുരോഗമിക്കുന്നത്. പാലം പൂർത്തിയാകുന്നതോടെ വിനോദസഞ്ചാര കേന്ദ്രമായ മൺട്രോതുരുത്തിലേക്കുള്ള യാത്ര അനായാസവും ആസ്വാദ്യകരവുമാകും. കായലിന് നടുക്ക് ഇരുമ്പ് കേബിളുകളിൽ തൂങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജാണ് നിർമ്മിക്കുന്നത്. ഈ തരത്തിലുള്ള കേരളത്തിലെ 2-ാമത്തെ പാലമാണിത്. ആലപ്പുഴ തോട്ടപ്പള്ളി 4-ചിറ പാലമാണ് നിലവിലുള്ളത്. മധ്യഭാഗത്ത് കേബിൾ സ്റ്റേ സ്പാനുകളോടെ പൂർത്തിയാകുന്ന പാലം വിനോദസഞ്ചാരികളുടെ ശ്രദ്ധാകേന്ദ്രമാകും. ജില്ലയിൽ ഡെങ്കിപ്പനി വ്യാപനം പല പ്രദേശങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഈ മാസം ഇതുവരെ 200-ലധികം പേർക്ക് ഡെങ്കി ബാധിച്ചതായാണ് അനൌദ്യോഗിക വിവരം. കൊല്ലം കോർപ്പറേഷൻ മേലില, നെടുവത്തൂർ എന്നീ മേഖലകൾ ഡെങ്കിപ്പനി വ്യാപനത്തിന്റെ ഹോട്ട് പോയിന്റുകളായി കണക്കിലെടുത്തു. പ്രതിരോധ ബോധവത്കരണ പ്രവർത്തനങ്ങൾ ഇവിടങ്ങളിൽ ഊർജിതമാക്കി. ഇടവിട്ട് വേനൽമഴ കിട്ടിയതോടെ വെള്ളം കെട്ടിനിന്ന് കൊതുകുകൾ പെരുകാൻ സാഹചര്യമൊരുങ്ങി. ഈ പശ്ചാത്തലത്തിൽ ഡെങ്കിപ്പനി വ്യാപനവും തീവ്രമായി. ഡെങ്കി പ്രതിരോധ ദിനാചരണത്തിന്റെ ഭാഗമായി പവിത്രേശ്വരത്ത് ബോധവത്കരണ റാലിയും യോഗവും നടത്തി. ശാസ്താംകോട്ടയിൽ പള്ളിക്കിണാറിലെ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ സൂക്ഷിച്ചിരുന്ന 210 ലിറ്റർ കോടയും 10 ലിറ്റർ ചാരായവും എക്സൈസ് റേഞ്ച് സംഘം പിടിച്ചെടുത്തു. ആറ്റിൽ കെട്ടിത്താഴ്ത്തിയ നിലയിലാണ് കന്നാസുകളിൽ കോടയും ചാരായവും സൂക്ഷിച്ചിരുന്നത്. സമീപത്ത് നിന്ന് വാറ്റുപകരണങ്ങളും കണ്ടെടുത്തെങ്കിലും ഉടമകളെ കണ്ടെത്താനായില്ല.
0: ജില്ലാ വൃത്താന്തം സമാപിച്ചു.

R50 കേൾക്കാം വയലും വീടും. ഇതിൽ സമ്മിശ്ര കൃഷിയുടെ വഴിയിൽ പുഷ്പകുമാർ ജയുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി ഇന്ന് R50 വയലും വീടും പരിപാടിയിൽ.

ഇന്ന് രാത്രി 7:35 മായാമുദ്രകൾ. ഇതിൽ ജൂൾസ് വെർണെ എഴുതിയ നോവൽ ലോകം ചുറ്റിയ 80 ദിവസങ്ങൾ കേൾക്കാം. ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ.

8 മണിക്ക് ഹെലോ ഡോക്ടർ. മോണരോഗങ്ങളും ദന്ത സംരക്ഷണവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് ഡോക്ടർ സൈമൺ മോറിസൺ മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ കേൾക്കാം. 8 മണിക്കുള്ള ഹെലോ ഡോക്ടർ പരിപാടിയിൽ പതിനഞ്ചിന് വിദ്യാഭ്യാസ രംഗം, മനുഷ്യനിലെ ദഹന വ്യവസ്ഥ, വത്സമ്മ വി.വി. സംസാരിക്കുന്നു.

രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 അവസാന ദിവസം. റേഡിയോ നാടകോത്സവം ഒരു അവലോകനം. രാത്രി 9:30 മറക്കാതെ കേൾക്കൂ.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: മായാമുദ്രകൾ
2: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
3: ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ
4: ജൂൾസ് വെർനെ എഴുതിയ നോവൽ ലോകം ചുറ്റിയ 80 ദിവസങ്ങൾ. രചന ജേക്കബ് എബ്രഹാം.
1: മായാമുദ്രകൾ.
4: സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: ആയി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദൈവത്തിന്റെ നാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത വി ഡി സതീശന് അഭിനന്ദനങ്ങൾ അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതിനായി കേന്ദ്ര സർക്കാരിന്റെ എല്ലാവിധ പിന്തുണയും ഉറപ്പു നൽകുന്നതായും ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വി ഡി സതീശൻ ഉൾപ്പെടെ 21 അംഗ മന്ത്രിസഭയാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. മന്ത്രിമാരായ സി പി ജോണും ഷിബു ബേബി ജോണും സഗൌരവത്തിലും മറ്റെല്ലാ മന്ത്രിമാരും ദൈവനാമത്തിലുമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. വിശദാംശങ്ങളിലേക്ക്.
1: രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, എ പി അനിൽകുമാർ, പി സി വിഷ്ണുനാഥ്, ടി സിദ്ദിഖ്, ബിന്ദുകൃഷ്ണ, കെ എ തുളസി, എം ലിജു, റോജി എം ജോൺ, ഒ ജെ ജനീഷ് എന്നിവരാണ് കോൺഗ്രസിൽ നിന്നും സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിമാർ. പി കെ കുഞ്ഞാലിക്കുട്ടി, പി കെ ബഷീർ, എൻ ഷംസുദ്ദീൻ, കെ എം ഷാജി, വി ഇ അബ്ദുൽ ഗഫൂർ എന്നിവരാണ് മുസ്ലീം ലീഗിൽ നിന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. ഷിബു ബേബി ജോൺ, മൂൺസ് ജോസഫ്, അനൂപ് ജേക്കബ്, സി പി ജോൺ എന്നിവരാണ് ഘടകകക്ഷികളിൽ നിന്ന് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. മുഖ്യമന്ത്രി അടക്കം 16 പേർ ആദ്യമായാണ് മന്ത്രിസ്ഥാനത്തെത്തുന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വിന്ദർ സിംഗ് സുഖു, കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ, സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ലോക്ഭവനിൽ ഗവർണർ ഒരുക്കിയ ചായ സൽക്കാരത്തിലും മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കെഎസ്ആർടിസി ബസുകളിൽ സ്ത്രീകൾക്കുള്ള സൌജന്യ യാത്ര ജൂൺ 15 മുതൽ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പുതിയ മന്ത്രിസഭാ ചുമതലയേറ്റശേഷമുള്ള ആദ്യ മന്ത്രിസഭാ യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളിരുത്തി തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: കെഎസ്ആർടിസി ബസുകളിൽ വനിതകൾക്ക് സൌജന്യ യാത്ര അടക്കമുള്ള നിരവധി ജനപ്രിയ തീരുമാനങ്ങളാണ് ആദ്യ ക്യാബിനറ്റ് യോഗത്തിനുശേഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രഖ്യാപിച്ചത്.
3: ജൂൺ 15 മുതൽ, അടുത്ത മാസം 15-ാം തീയതി മുതൽ കെഎസ്ആർടിസി ബസ്സിലെ സ്ത്രീകളുടെ സൌജന്യ യാത്ര ആരംഭിക്കും. രണ്ടാമത്തെ കാര്യം, വയോജനങ്ങൾക്കായുള്ള പ്രത്യേക വകുപ്പ് രൂപീകരിക്കാൻ പോവുക. അതിനുള്ള വിശദമായ ഒരു പഠനം തന്നെയാണ് വയോജന വകുപ്പിനെ സംബന്ധിച്ചുള്ളത്.
2: ആശാ വർക്കർമാർക്ക് 3000 രൂപ വേതനം വർദ്ധിപ്പിക്കാനും അംഗൻവാടി വർക്കർമാർ, അംഗൻവാടി ഹെൽപ്പർമാർ, പാചക തൊഴിലാളികൾ എന്നിവർക്ക് 1000 രൂപ വീതം വേതന വർദ്ധനവ് നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചിട്ടുണ്ട്. നവകേരള യാത്രയോട് അനുബന്ധിച്ച് പോലീസ് മർദ്ദനം ഉണ്ടായി എന്ന കേസിൽ പുനർ അന്വേഷണത്തിനായി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. എന്നാൽ ഇതൊരു പ്രതികാര നടപടിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. പുതിയ എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞയ്ക്കും സ്പീക്കർ തെരഞ്ഞെടുപ്പിനുമായി മെയ് 21-22 തീയതികളിൽ പ്രത്യേക നിയമസഭാ സമ്മേളനം ചേരുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു.
0: മെയ് 29-നാണ് ഗവർണറുടെ നയപ്രഖ്യാപനം. എംഎൽഎയും മുൻ മന്ത്രിയുമായ ജി സുധാകരനെ പ്രോട്ടം സ്പീക്കറായി നിയമിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഇന്ത്യ നോർവേ ഹരിത തന്ത്രപര പങ്കാളിത്തം മെച്ചപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 6 ദിവസത്തെ വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നോർവേയിലെത്തിയ അദ്ദേഹം നോർവീജിയൻ പ്രധാനമന്ത്രി യൂനസ് ഗഹർ സ്റ്റോറുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. ഇന്ത്യയുടെ ആർട്ടിക് ഗവേഷണ കേന്ദ്രമായ ഹിമാദ്രിയെ പിന്തുണച്ചതിന് നോർവേയോട് അദ്ദേഹം നന്ദി അറിയിച്ചു. ഐഎസ്ആർഒയും നോർവേയും തമ്മിൽ ഒപ്പുവച്ച ധാരണാപത്രം ബഹിരാകാശ സഹകരണം ശക്തിപ്പെടുത്തുമെന്നും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. കേരളത്തിലുടനീളം എല്ലാ ഇന്ധന പമ്പുകളിലും പെട്രോളിന്റെയും ഡീസലിന്റെയും മതിയായ ശേഖരം ലഭ്യമാണെന്ന് പൊതുമേഖലാ എണ്ണ വിപണന കമ്പനികളായ ഇന്ത്യൻ ഓയിൽ, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്നിവ അറിയിച്ചു. ടെർമിനലുകളും ഡിപ്പോകളും മുതൽ ചില്ലറ വിൽപ്പന കേന്ദ്രങ്ങൾ വരെ സംസ്ഥാനത്തെ മുഴുവൻ ഇന്ധന വിതരണ ശൃംഖലയും യാതൊരു തടസ്സവുമില്ലാതെ സാധാരണ നിലയിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് എണ്ണ വ്യവസായ മേഖല സംസ്ഥാനതല കോർഡിനേറ്റർ പ്രസ്താവനയിൽ അറിയിച്ചു. പിഎം വികാസ് പദ്ധതിയിൽ ന്യൂനപക്ഷ വിഭാഗത്തിന് അർഹമായ പരിഗണന ഉറപ്പാക്കുന്നതായി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. ന്യൂനപക്ഷ വിഭാഗത്തിലുള്ളവർക്ക് മികച്ച നൈപുണ്യ വികസന സൌകര്യങ്ങളാണ് കേന്ദ്ര സർക്കാർ പദ്ധതിയിലൂടെ ഒരുക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പിഎം വികാസ് പദ്ധതിക്ക് എൻഐടി കാലിക്കറ്റിൽ തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർ സ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർ സ്കോർ ടിവിഎം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: അമൃത് ഫാർമസി അടക്കമുള്ള സംരംഭങ്ങൾ എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ പ്രയോജനം ചെയ്യുന്നതായി കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയ സെക്രട്ടറി പുണ്യ സലില ശ്രീവാസ്തവ. എച്ച് എൽ എൽ ലൈഫ് കെയർ

0: ഇതിനിടെ തിരുവനന്തപുരത്ത് നടന്ന വജ്രജൂബിലി സമാപന ചടങ്ങിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അവർ. ഈ വർഷത്തെ പ്ലസ് ടു പരീക്ഷാ ഫലം മെയ് 26-ന് പ്രഖ്യാപിക്കും. ഉച്ചയ്ക്ക് 3 മണിക്ക് ഔദ്യോഗിക ഫലപ്രഖ്യാപനം നടന്നാലുടൻ നമ്മുടെ കേരളം ആപ്പിലൂടെ ഫലം തത്സമയം അറിയാം. വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും കൂടുതൽ വേഗത്തിലും എളുപ്പത്തിലും ഫലം പരിശോധിക്കാനുള്ള സൌകര്യമാണ് ആപ്പിൽ ഒരുക്കിയിരിക്കുന്നത്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ പലയിടങ്ങളിലും ഇന്നലെ രാത്രി മുതൽ ഇന്ന് രാവിലെ വരെ ശക്തമായ മഴ ലഭിച്ചു. തുടർച്ചയായി പെയ്യുന്ന മഴ വേനൽ ചൂടിന് വലിയ ആശ്വാസമായിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: മലയോര മേഖലയിൽ ഇന്നലെ വൈകിട്ട് മുതൽ ഇന്ന് രാവിലെ വരെ ശക്തമായ മഴയാണ് ലഭിച്ചത്. ജില്ലയിൽ ഇടിമിന്നലിന്റെ തീവ്രതയും കൂടുതലാണ്. ശക്തമായ മഴയിലും കാറ്റിലും മലയോരത്ത് നിരവധി കെട്ടിടങ്ങൾക്ക് കേടുപറ്റി. നടുവിൽ ചപ്പാരപ്പടവ് മേഖലകളിൽ കൃഷിനാശവുമുണ്ടായി. ജില്ലയിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത നൽകിയിരിക്കുകയാണ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു.
0: ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30 ചെന്നൈ എം എ ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഗോവയെ നേരിടും. കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800011 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കാൻ ആദ്യ മന്ത്രിസഭായോഗത്തിൽ തീരുമാനം. കെഎസ്ആർടിസി ബസുകളിൽ സ്ത്രീകൾക്കുള്ള സൌജന്യയാത്ര ജൂൺ 15 മുതൽ നടപ്പാക്കാൻ മന്ത്രിസഭയുടെ അനുമതി. ആശാവർക്കർമാരുടെ ഓണറേറിയത്തിൽ 3000 രൂപ വർധന വരുത്താനും തീരുമാനം. പുതിയ നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ ഈ മാസം 21-നും സ്പീക്കർ തെരഞ്ഞെടുപ്പ് 22-നും നടക്കുമെന്നും മുഖ്യമന്ത്രി. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നോർവേയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോർവീജിയൻ പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഗോവ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 7:25.
2: ആകാശവാണി വാർത്താ വീക്ഷണം. പുതിയ ഭരണത്തിന് തുടക്കം. കേരള മന്ത്രിസഭ അധികാരത്തിൽ. തയ്യാറാക്കിയത് കെ സി അനിൽകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. അവതരണം സുധിൻ സൈനുദ്ദീൻ. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ തിങ്ങിക്കൂടിയ ജനസഞ്ചയത്തെ സാക്ഷിയാക്കിയായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങ്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ദാർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദൈവനാമത്തിൽ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തു. വൻ കരഘോഷത്തോടെയായിരുന്നു ബി ഡി സതീശന്റെ മന്ത്രിസ്ഥാനത്തേക്കുള്ള സ്ഥാനാരോഹണം സദസ് ആഘോഷമാക്കിയത്. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ബി ഡി സതീശനെ ഗവർണർ പൂച്ചുണ്ട് നൽകി അഭിനന്ദിച്ചു. ചടങ്ങ് വീക്ഷിക്കാൻ സ്റ്റേഡിയത്തിനകത്തും പുറത്തും വൻ ജനക്കൂട്ടമായിരുന്നു. രാവിലെ 10 മണിക്ക് ആരംഭിച്ച സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ വന്ദേമാതരം ആലപിച്ചാണ് തുടങ്ങിയത്. തുടർന്ന് ചീഫ് സെക്രട്ടറി കെ ജയതിലക് ബി ഡി സതീശനെ സത്യപ്രതിജ്ഞയ്ക്കായി ക്ഷണിച്ചു. ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. മുഖ്യമന്ത്രിക്ക് പിന്നാലെ മന്ത്രിസഭയിലെ മറ്റ് 20 അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. മുഖ്യമന്ത്രി ഉൾപ്പെടെ 14 പേർ പുതുമുഖങ്ങളാണ്. വിവിഐപികളുടെ നീണ്ട നിര തന്നെ ചടങ്ങിന് തീരുന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രിയങ്കാഗാന്ധി, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തുടങ്ങി നേതാക്കളും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ, ബിജെപി സംസ്ഥാന പ്രസിഡന്റും നേമം എംഎൽഎയുമായ രാജീവ് ചന്ദ്രശേഖർ, സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ, സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തുടങ്ങിയവരും ചടങ്ങിനെത്തി. മുഖ്യമന്ത്രിക്ക് ശേഷം രണ്ടാമനായാണ് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി സത്യപ്രതിജ്ഞ ചെയ്തത്. മന്ത്രിസഭയിലെ മൂന്നാമനായി മുതിർന്ന കോൺഗ്രസ് നേതാവും ഹരിപ്പാട് നിയോജക മണ്ഡലത്തിലെ പ്രതിനിധിയുമായ

രമേശ് ചെന്നിത്തല സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. KPCC തലപ്പത്തുനിന്ന് പേരാവൂർ മണ്ഡലത്തിലെ നിയമസഭാ സാമാജികനായ സണ്ണി ജോസഫും മന്ത്രിയായി അധികാരമേറ്റു. മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ മകനും കോൺഗ്രസ് നേതാവുമായ കെ മുരളീധരൻ ഇത് രണ്ടാം തവണയാണ് മന്ത്രിയാകുന്നത്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ നേതാവായ മോൻസ് ജോസഫും സത്യവാചകം ചൊല്ലി അധികാരമേറ്റു. മോൻസ് കടുത്തുരുത്തി പ്രതിനിധിയായിട്ടാണ് മന്ത്രിസഭയിലേക്കെത്തുന്നത്. ഷിബു ബേബി ജോണും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ചവറയിൽ നിന്ന് മൂന്നാം തവണയാണ് ഷിബു ബേബി ജോൺ വിജയിച്ചത്. 2011 ഉമ്മൻചാണ്ടി സർക്കാരിൽ തൊഴിൽ മന്ത്രിയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരത്ത് നിന്ന് വിജയിച്ച CP ജോണും അധികാരമേറ്റ് മന്ത്രിസഭയുടെ ഭാഗമായി. വണ്ടൂരിൽ നിന്ന് തുടർച്ചയായി 6 തവണ വിജയിച്ചാണ് AP അനിൽകുമാറും BD സതീശൻ മന്ത്രിസഭയുടെ ഭാഗമാകുന്നത്. കായംകുളത്ത് നിന്ന് ആദ്യ ജയം കരസ്ഥമാക്കിയ എം ലിജുവും മന്ത്രിസഭയുടെ ഭാഗമായി. പാലക്കാട് ജില്ലയിലെ ആദ്യ വനിതാ മന്ത്രിയായി KA തുളസിയും ചരിത്രമെഴുതി. കന്നിപ്പോരാട്ടത്തിൽ ജയം നേടി മന്ത്രിസഭയിൽ പ്രവേശിച്ച OJ ജനീഷ് മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയാണ്. OJ ജനീഷാണ് അവസാനം സത്യപ്രതിജ്ഞ ചെയ്തത്. ബിന്ദുകൃഷ്ണ, PC വിഷ്ണുനാഥ്, T സിദ്ദീഖ്, റോജി എം ജോൺ, PK ബഷീർ, എൻ ഷംസുദ്ദീൻ, KM ഷാജി, BE അബ്ദുൽ ഗഫൂർ എന്നിവരും സത്യപ്രതിജ്ഞ ചെയ്തു. കെ മുരളീധരൻ ഇംഗ്ലീഷിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഷിബു ബേബി ജോണും CP ജോണും ദൃഢപ്രതിജ്ഞയെടുത്തു. മറ്റുള്ളവർ ദൈവനാമത്തിലും സത്യപ്രതിജ്ഞ ചെയ്തു. സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്ന സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് പുലർച്ചെ മുതൽ പ്രവർത്തകർ എത്തിത്തുടങ്ങിയിരുന്നു. രാവിലെ 9 മണിക്ക് മുൻപ് തന്നെ സ്റ്റേഡിയം നിറഞ്ഞു കപ്പിഞ്ഞു. മുഖ്യമന്ത്രി ഉൾപ്പെടെ കോൺഗ്രസിന് 12 മന്ത്രിമാരാണുള്ളത്. ലീഗിലെ 5 മന്ത്രിമാരും കേരള കോൺഗ്രസ്, RSP, CMP, കേരള കോൺഗ്രസ് ജേക്കബ് എന്നീ കക്ഷികളിലെ ഓരോ മന്ത്രിമാരുമാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. കേരളത്തിലെ ശ്രദ്ധേയനായ കോൺഗ്രസ് നേതാവാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത മുഖ്യമന്ത്രി VD സതീശൻ. കഴിഞ്ഞ സഭയിൽ പ്രതിപക്ഷ നേതാവായിരുന്നു. എറണാകുളം ജില്ലയിലെ പറവൂരിൽ ജനിച്ച അദ്ദേഹം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നുവന്നത്. KSU, യൂത്ത് കോൺഗ്രസ് തുടങ്ങിയ സംഘടനകളിൽ സജീവമായി പ്രവർത്തിച്ച അദ്ദേഹം പിന്നീട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രധാന നേതാക്കളിൽ ഒരാളായി ഉയർന്നു. 2001 പറവൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് ആദ്യമായി നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട VD സതീശൻ പിന്നീട് തുടർച്ചയായി ജനവിധി തേടി. നിയമസഭയിലെ ശക്തമായ പ്രസംഗങ്ങളും ഭരണകക്ഷിക്കെതിരായ വിമർശനങ്ങളും അദ്ദേഹത്തെ ശ്രദ്ധേയനാക്കി. അഴിമതി വിരുദ്ധ നിലപാടുകളും ജനകീയ വിഷയങ്ങളിലെ ഇടപെടലുകളും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ പ്രധാന സവിശേഷതകളാണ്. 2021 അദ്ദേഹം കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടു. നിയമസഭയിൽ ഭരണകക്ഷിയെ ശക്തമായി ചോദ്യം ചെയ്യുന്ന പ്രതിപക്ഷ ശബ്ദമായി VD സതീശൻ മാറി. പാർട്ടിയിൽ തലമുറ മാറ്റത്തിന്റെ പ്രതീകമായി VD സതീശന്റെ ഉയർച്ച വിലയിരുത്തപ്പെട്ടു. യുവജനങ്ങൾക്കും സാധാരണ ജനങ്ങൾക്കും വേണ്ടിയുള്ള വിഷയങ്ങൾ നിയമസഭയിൽ ശക്തമായി ഉന്നയിക്കുന്ന നേതാവെന്ന ഖ്യാതിയും അദ്ദേഹത്തിനുണ്ട്. ലളിതമായ പെരുമാറ്റവും ശക്തമായ രാഷ്ട്രീയ നിലപാടുകളും അദ്ദേഹത്തെ കേരള രാഷ്ട്രീയത്തിലെ പ്രമുഖ നേതാക്കളിൽ ഒരാളാക്കി മാറ്റി. നിയമ ബിരുദാനന്തര ബിരുദവും ഹൈക്കോടതിയിലെ അഭിഭാഷക പരിചയവുമുള്ള അദ്ദേഹം സഭയിലെ മികച്ച ഒരു വാഗ്മിയായി തുടക്കത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടു. വാഗ്ദാനങ്ങൾ പാലിച്ചുകൊണ്ടാണ് UDF സർക്കാരിന്റെ ഭരണം ആരംഭിച്ചത്. KSRTC ബസ്സുകളിൽ സൌജന്യ യാത്ര ജൂൺ 15 മുതലെന്ന് ആദ്യ മന്ത്രിസഭാ യോഗത്തിനുശേഷം മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. വിശദാംശങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കുന്നതിലും തീരുമാനമായി. രാജ്യത്ത് ആദ്യമായാണ് പ്രത്യേക വകുപ്പ് വയോജനങ്ങൾക്കായി നടപ്പിലാക്കുന്നതെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ആശാവർക്കർമാരുടെ ഓണറേറിയം ആദ്യഘട്ടമെന്ന നിലയിൽ 3000 രൂപ വർദ്ധിപ്പിച്ചു. വിരമിക്കൽ ആനുകൂല്യം സംബന്ധിച്ചുള്ള തീരുമാനം ഒരു മാസത്തിനുള്ളിൽ പ്രഖ്യാപിക്കും. അംഗൻവാടി ജീവനക്കാരുടെ വേതനം 1000 രൂപ വർദ്ധിപ്പിക്കും. പാചക തൊഴിലാളികൾക്കും പ്രീ പ്രൈമറി ടീച്ചർമാർക്കും ആയമാർക്കും 1000 രൂപ വേതനം വർദ്ധിപ്പിച്ചു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത VD സതീശന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മലയാളത്തിലും ഇംഗ്ലീഷിലുമായാണ് പ്രധാനമന്ത്രി തന്റെ അഭിനന്ദനം സമൂഹമാധ്യമങ്ങളിലൂടെ അറിയിച്ചത്. ജനങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതിനായി പുതുതായി രൂപീകൃതമായ കേരള സർക്കാരിന് കേന്ദ്ര സർക്കാർ എല്ലാവിധ പിന്തുണയും ഉറപ്പു നൽകുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഓരോ മലയാളിയുടെയും പ്രതിനിധിയായി പ്രവർത്തിക്കുന്ന VD സതീശനും മന്ത്രിസഭയ്ക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതായി കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി പറഞ്ഞു. കേരളത്തിലെ ജനങ്ങൾ ഈ സർക്കാരിനായി ഒന്നിച്ചു നിന്നു. അവരുടെ പ്രതീക്ഷകളും ശബ്ദവും തന്നെയായിരിക്കും ഈ സർക്കാരിനെ മുന്നോട്ട് നയിക്കുക. ഈ പ്രചാരണത്തിൽ ആത്മാർത്ഥമായി പ്രവർത്തിച്ച ഓരോ പ്രവർത്തകനും ഡിജിറ്റൽ ടീം അംഗങ്ങൾക്കും ഈ വിജയത്തിൽ വലിയ പങ്കുണ്ടെന്ന് രാഹുൽഗാന്ധി അഭിപ്രായപ്പെട്ടു. April 9 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPIM നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്തി കോൺഗ്രസ് നയിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണി സംസ്ഥാന നിയമസഭയിലെ

140 സീറ്റുകളിൽ 102 നേടി വൻ വിജയമാണ് നേടിയിരുന്നത്. ഒട്ടേറെ പുതിയ വാഗ്ദാനങ്ങളും പുതിയ പ്രതീക്ഷകളുമായാണ് വി ഡി സതീശൻ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ നിയമസഭയിൽ ഉന്നയിക്കുന്നതിൽ വി ഡി സതീശൻ സജീവമായിരുന്നു. മതനിരപേക്ഷത, സാമൂഹിക നീതി, വികസനം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ഭരണരീതിക്കായാണ് വി ഡി സതീശൻ ശബ്ദമുയർത്തിയിരുന്നത്. വികസനം, ജനക്ഷേമം എന്നിവ മുൻനിർത്തിയ ഭരണമാണ് ജനങ്ങൾ പുതിയ സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ജനങ്ങളുടെ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് തന്നെ എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന ഭരണത്തിലൂടെ കേരളത്തെ കൂടുതൽ പുരോഗതിയിലേക്ക് നയിക്കുമെന്ന പ്രതീക്ഷയാണ് ഉയരുന്നത്. യുവജനങ്ങൾക്കും സാധാരണ ജനങ്ങൾക്കും കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കുകയും സംസ്ഥാനത്തിന്റെ പുരോഗതിക്ക് പുതിയ ദിശ നൽകുകയും ചെയ്യുന്ന ഭരണമായി ഈ സർക്കാർ മാറട്ടെ എന്നതാണ് പൊതുസമൂഹത്തിന്റെ ആഗ്രഹം. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: മായാമുദ്രകൾ,
2: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
3: ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ
4: ജൂൾസ് വെർനെ എഴുതിയ നോവൽ ലോകം ചുറ്റിയ 80 ദിവസങ്ങൾ. രചന ജേക്കബ് എബ്രഹാം.
1: മായാമുദ്രകൾ.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലിൻ വീടും പരിപാടിയിലേക്ക് സ്വാഗതം. ഒരാൾ മോശമായി പെരുമാറുന്നത് അവരുടെ സ്വഭാവ വൈകല്യം കൊണ്ടാണ്, അല്ലാതെ നിങ്ങളുടെ തെറ്റുകൊണ്ടല്ല. അതുകൊണ്ട് അവരുടെ വാക്കുകളോ പ്രവൃത്തികളോ നിങ്ങളുടെ വ്യക്തിത്വത്തെ ബാധിക്കാൻ അനുവദിക്കരുത്. അവരുടെ മോശം സ്വഭാവത്തിന് അതേ നാണയത്തിൽ മറുപടി നൽകാതിരിക്കുക, കാരണം അത് നിങ്ങളെയും അവരുടെ അതേ നിലവാരത്തിലേക്ക് എത്തിക്കും. ഈ ഒരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ പ്രധാന പരിപാടി പലതരം കൃഷികൾ ചെയ്ത് ജീവിത വിജയം കൈവരിച്ച പുഷ്പകുമാർ ജെ എന്ന കർഷകനെ പരിചയപ്പെടുന്നതാണ്. അതിനു മുമ്പ് എന്നത്തെയും പോലെ ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്, എന്താണ് കൽപ്പരസ? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം. അതുവരെ പരിപാടിയൊക്കെ ശ്രദ്ധിച്ചു കേൾക്കുമല്ലോ. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. നമ്മുടെ കുട്ടിക്കാലം ഒന്നോർത്തു നോക്കൂ. പ്രത്യേകിച്ചും ഗ്രാമങ്ങളിലെ ബാല്യം എത്ര രസകരമായിരുന്നു. കുളങ്ങളും വയലും തോടും വാഴത്തോട്ടങ്ങളും തെങ്ങിൻ പുരയിടവും മരച്ചീനി വിളകളും ഒക്കെയായി ചുറ്റുമുള്ള പ്രകൃതി എത്ര ഭംഗിയായിരുന്നു. അന്നത്തെ പട്ടിണി മാറ്റിയിരുന്നത് പ്രധാനമായും മരച്ചീനി തന്നെയായിരുന്നു. മരച്ചീനിയുടെ പഴുത്ത ഇല പറിച്ച് ആടിനെ തീറ്റുമായിരുന്നു. പിന്നെ മരച്ചീനി ഇലയുടെ തണ്ടുകൊണ്ട് മാല ഉണ്ടാക്കി കഴുത്തിലണിയുന്നത് കുട്ടിക്കാലം.

0: ഇവിടുത്തെ ഒരു പ്രധാന വിനോദമായിരുന്നു. മരിച്ചീനി അടിഞ്ഞു കഴുകുന്ന വെള്ളം കുറച്ചു നേരം ഇരിക്കുമ്പോൾ അതിന്റെ അടിയിൽ കട്ട് അടിയും. അത് ഊറ്റിയെടുത്ത് പാകം ചെയ്ത് കഴിക്കും. മരിച്ചീനി വട്ടത്തിൽ അരിഞ്ഞ് ഉണക്കി സൂക്ഷിക്കും. ഉണക്കി വറ്റലുണ്ടാക്കും. അങ്ങനെ മരിച്ചീനി ആഹാരത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്ന് തന്നെയായിരുന്നു. മരിച്ചീനിയും മീനും കോമ്പിനേഷൻ പറയുന്നുണ്ടോ അല്ലേ? കാലം കടന്നതോടെ സ്ഥലം കുറഞ്ഞു, മരിച്ചീനി കൃഷിയും കുറഞ്ഞു. എന്നാലും വയലുകളിലും അല്ലാതെയുമൊക്കെ ഗ്രാമങ്ങളിൽ ഇപ്പോഴും മരിച്ചീനി അഥവാ കപ്പ കൃഷി ചെയ്യുന്നുണ്ട്. ഇന്ന് ഇതൊക്കെ പറയാൻ ഒരു കാരണമുണ്ട്. ഏക്കർ കണക്കിന് മരിച്ചീനിയും വാഴയും പച്ചക്കറികളും കൃഷി ചെയ്ത് നിരവധി അവാർഡുകൾ വാരിക്കൂട്ടിയ പാറശാല നിവാസിയായ പുഷ്പകുമാർ ജെ ഇന്ന് നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ അറിയാം. പുഷ്പകുമാർ ജെയുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
1: പുഷ്പകുമാർജി, പരിപാടിയിലേക്ക് സ്വാഗതം. പുഷ്പകുമാർജി, താങ്കളൊരു 25 വർഷം തൊട്ട് ഈ കൃഷി ചെയ്തു വരുവാണല്ലോ അല്ലേ? എത്ര സ്ഥലത്താണ് നിങ്ങൾ ഈ കൃഷി ചെയ്യുന്നത്? ഇപ്പൊ
2: ഞാനിപ്പോ ഒരു 15 ഏക്കറിൽ കൂടുതൽ കൃഷി ചെയ്തു വരുന്നുണ്ട്.
1: ഏതൊക്കെ വിളകളാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത്?
2: പ്രധാനമായിട്ടും ചെയ്യുന്നത് വാഴ, മരച്ചീനി, പച്ചക്കറി ഇവയാണ് പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത്.
1: ഇപ്പൊ ഈ മരച്ചീനി എന്ന് പറയുമ്പോ ഇപ്പം ആൾക്കാർ മരച്ചീനി നടുന്നുണ്ട്, ചിലർ നട്ട് കഴിഞ്ഞ്. ഇപ്പൊ താങ്കൾ എങ്ങനെയാണ്, ഇത് ഇപ്പൊ നട്ടോ അതോ നടാൻ പോകുവാണോ, എങ്ങനെയാണ് താങ്കളുടെ ഒരു രീതി?
2: ഞങ്ങളുടെ രീതി എന്ന് വെച്ചാൽ, ഞങ്ങളുടെ വർഷം മുഴുവൻ വിളവെടുക്കാൻ കണക്കിന് സ്ഥലം കിട്ടുന്നതനുസരിച്ച് എപ്പോഴും ചെയ്യാറുണ്ട്. ഇപ്പോഴും ഒരു 5 ഏക്കറോളം മരിച്ചീനി കിടപ്പുണ്ട് പല പരുവത്തിലായിട്ട്. ഇപ്പൊ നട്ടതുണ്ട്, അരപരുവായതുണ്ട്, 6 മാസമായതും 8 മാസമായതൊക്കെ ഉണ്ട്. കൊടുക്കാറായത് വിൽക്കാറായത് തന്നെ ഏകദേശം 2 ഏക്കറിൽ കൂടുതൽ കിടപ്പുണ്ട്.
1: അപ്പൊ ഇത് ഓൾമോസ്റ്റ് എല്ലാ സമയവും നിങ്ങളുടെ കയ്യിൽ ഈ മരിച്ചീനി അവൈലബിൾ ആയിരിക്കും?
2: അതെ അതെ അതെ,
1: അതനുസരിച്ചാണ് നടുന്നത്.
2: അതെ അതെ.
1: അപ്പൊ ഈ മരച്ചീനി നടുമ്പം നിങ്ങൾ എങ്ങനെ നടൻ ഇനങ്ങളാണോ നടന്ന്, അതോ CTCRI എന്നൊക്കെ ഇറക്കുന്ന പുതിയ ഇനങ്ങളൊക്കെ പരീക്ഷിക്കാറുണ്ടോ?
2: CTCRI നടക്കുന്ന പുതിയ ഇനങ്ങൾ പരീക്ഷിക്കാറുണ്ട്. ഇപ്പൊ ചെയ്തിരിക്കുന്നത് CTCRI തന്ന വിത്താണ്. അത് ഞങ്ങൾക്ക് അവിടെ സൈറ്റിൽ കൊണ്ട് തന്നതാണ്. ഒരു 2 ഏക്കറിൽ നടാൻ വേണ്ടിട്ട് അവര് കോട്ടയംപിള്ള എന്ന് പറയുന്ന ഒരു സ്ഥലം. അപ്പൊ അത് വിളവ് നല്ലതാണ്. ഞങ്ങളെ കർഷകരെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇപ്പോ ഒരു പുതിയൊരു രോഗം വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മള് നട്ട് ഒരു 3-4 മാസം പ്രായമാവുന്നത് ഒരു നന്നായി നിൽക്കും. അത് കഴിഞ്ഞ് ഈ പെട്ടെന്ന് നമ്മുടെ ചൂടുവെള്ളം ഒഴിച്ചതുപോലെ ഇല വാടി പോകുന്നു. 2 ദിവസം കഴിയുമ്പോൾ അത് ഉണങ്ങി കൊഴിഞ്ഞു പോകുന്നു. അപ്പൊ ഞങ്ങൾ ഈ മൂട് പറിച്ച് നോക്കുമ്പോൾ മൂട് ചീഞ്ഞു പോകുന്നതാണ്. അത് നമ്മൾ CTCRI എന്നവരെയൊക്കെ വിളിച്ച് ഒത്തിരി പ്രാവശ്യം അവിടെ നിന്ന് ആൾക്കാർ വന്ന് നോക്കി. അപ്പൊ മണ്ണ് പരിശോധനയും കാര്യങ്ങളൊക്കെ ചെയ്തു. അവർ പറയുന്ന രീതിയിലൊക്കെ നമ്മൾ വളപ്രയോഗം ചെയ്ത് അതിനുള്ള മരുന്നൊക്കെ ചെയ്തു നോക്കി. പക്ഷെ അതിന് ഇതുവരെയും ഒരു മരുന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലെന്നാണ് എന്റെ അറിവ്.
1: ഇപ്പോഴും
2: ആ പ്രശ്നമുണ്ട്. അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കോട്ടയം കറുപ്പെന്ന് പറഞ്ഞ ഇനത്തെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ഇനിയിപ്പോ 1 ഏക്കറിലെ മരിച്ചിനെ വിൽക്കാൻ പറ്റാതെ കിടക്കുകയാണ്. കാരണം അത് അമിതമായിട്ട് കേട് ബാധിച്ച് ആദ്യം മൂടാണ് ചീഞ്ഞു പോകുന്നത്.
1: അറിയാൻ
2: പറ്റില്ല. അപ്പൊ അത് മൂട് ചീഞ്ഞു പോയതിനു ശേഷമാണ് ഇല വാടി പോകുന്നത്. ഇല വാടുമ്പോഴാണ് ഞങ്ങള്
1: അറിയുന്നത്.
2: അത് മൂട് പിഴുതു നോക്കുമ്പോ വേറെ കിഴങ്ങ ഒന്നും കാണൂല.
1: ഇങ്ങനത്തെ ഈ രോഗം വന്ന സ്ഥലത്ത് അടുത്ത പ്രാവശ്യം മരച്ചീനി ചെയ്യുന്ന രോഗം വരാനുള്ള സാധ്യത
2: കൂടുതലാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് സാധ്യത കൂടുതലാണ്. അപ്പൊ ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അങ്ങനെയുള്ള സ്ഥലങ്ങളെ ഉടൻ തന്നെ വേറെ എന്തെങ്കിലും കൃഷി, അതായത് വാഴയോ മറ്റു പച്ചക്കറികളോ അങ്ങനെ എന്തെങ്കിലും മാറ്റി ചെയ്യും.
1: ഇപ്പൊ ഈ മരച്ചീനിയൊക്കെ നടുമ്പം തന്നെ അടിവളവായിട്ടെല്ലാ വളങ്ങളൊക്കെ യൂസ് ചെയ്യും. എങ്ങനെയാണ് ഇതിന്റെ വളപ്രയോഗമൊക്കെ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇത്രയും വലിയ തോതിൽ നിങ്ങൾ ചെയ്യുന്നുണ്ട്?
2: വലിയ തോതിൽ ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വാഴ 2 വർഷം 2 കുറ്റി വാഴയൊക്കെ നട്ടിട്ടാണ് മരച്ചീനി കൃഷി ചെയ്യുന്നതെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് വളപ്രയോഗത്തിന്റെ ആവശ്യമില്ല. വാഴയ്ക്ക് കൊടുത്ത വളം അതിൽ ഉണ്ടാവും. അപ്പോൾ അല്ലാതെ മരച്ചീനി 1-2 പ്രാവശ്യം നട്ടതിന് ശേഷമുള്ള സ്ഥലത്ത് മരച്ചീനി നടുകയാണെങ്കിൽ ഞങ്ങൾ ചാണകം, പിന്നെ ഫാക്ടംബോസ്, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്കും മിക്സ് ചെയ്ത് ചേർക്കാറുണ്ട്. അത് ആദ്യമേ അടിവളമായിട്ട് കൊടുക്കുന്നതാണ്. അത് കഴിഞ്ഞ് പിന്നെ 2 മാസം പ്രായമാകുമ്പോൾ പറിച്ച് അതിനെല്ലാം വൃത്തിയാക്കി അങ്ങനെ ഒരു മരച്ചീനിക്ക് ഏകദേശം 3 പ്രാവശ്യം ഞങ്ങൾ കളകളെല്ലാം മാറ്റി അതിന്റെ ചുവട്ടിൽ തന്നെ ഇടാറുണ്ട്. അപ്പൊ അതൊക്കെ അത് ചെയ്ത് അത് വളമായിട്ട് എടുത്തോളും. വേറെ പ്രത്യേകിച്ച് വളം കൊടുക്കേണ്ട
1: ആവശ്യമില്ല. ഇപ്പൊ ഈ മരച്ചീനി താങ്കൾ പറഞ്ഞ എല്ലാ സമയവും നിങ്ങളുടെ കയ്യിൽ വിളവെടുക്കാനുള്ള മരച്ചീനി കാണുക, ഇതൊരു കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളിങ്ങനെ ചെയ്യുമ്പം പ്രത്യേകമായിട്ട് വല്ലതും കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ, അതിന്റെ ആവശ്യം വരുന്നുണ്ടോ?
2: പ്രത്യേകിച്ച് മരച്ചീനിക്ക് വലിയ റിസ്ക് ഒന്നും നമുക്ക് എടുക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന
1: ഈ പറഞ്ഞ രോഗമാണ്.
2: അതെ, ഈ രോഗത്തിന് ഇതുവരെ മരുന്നൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പൊ ഇപ്പൊ നമ്മുടെ അടുത്ത് CTCRI എന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് കണ്ടു കഴിഞ്ഞാൽ ഇതിനെ എത്രയും വേഗം അതിനെ പിഴുതു മാറ്റുക, പിന്നെ തൊട്ടടുത്തേക്കുന്നതിന് പകരാതിരിക്കാൻ വേണ്ടി സാഫ് എന്ന് പറയുന്ന ഒരു പൊടിയുണ്ട്, അത് വാങ്ങിച്ച് കലക്കി സ്പ്രേ ചെയ്യാനാണ് പറയുന്നത്. ഈ മൂട്ടില് സ്പ്രേ ചൂട്ടിൽ ഈ ഇരവലിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു ഫംഗസിന്റെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഫംഗസ് ഇത് പകരാതിരിക്കുന്നുണ്ട്. ഒരു കമ്പിൽ വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത കമ്പിൽ ഉടനെ വരാറുണ്ട്. അപ്പോൾ അത് തുടർന്നും മറ്റടുത്ത് നിൽക്കുന്നതിനൊക്കെ ബാധിക്കാതിരിക്കാൻ വേണ്ടി ഈ സാഫ് വാങ്ങിച്ച്
1: വേനൽക്കാലത്തൊക്കെ ഇതിന് ജലസേചനത്തിന്റെയൊക്കെ ആവശ്യം വരാറുണ്ടായിരിക്കുമല്ലോ.
2: അതെ അതെ അതെ. നമ്മുടെ ഏലയെ സംബന്ധിച്ചാണെങ്കിൽ വണ്ടിച്ചിറയുണ്ട്. ആ വണ്ടിച്ചിറ ഏല എന്നാണ് നമ്മൾ അറിയപ്പെടുന്ന ഏല. അപ്പൊ അവിടെ വെള്ളത്തിന് ഇതുവരെയും വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഞങ്ങൾ ചാലുകളിലൊക്കെ വെള്ളം കെട്ടി നിർത്തിയിരിക്കും.
1: ആവശ്യമുള്ള
2: ആവശ്യം. അതെ
1: അതെ. ഒത്തിരി മഴ പെയ്യുമ്പോൾ അവിടെ വെള്ളം കെട്ടി നിൽക്കുന്ന അങ്ങനത്തെ പ്രശ്നമാണ്.
2: അതെ, അപ്പോഴും പിന്നെ വെള്ളം തുറന്നു മാറ്റും. പിന്നെ മരിച്ചിനിക്ക് അമിതമായിട്ട് വെള്ളം പാടില്ല.
1: അപ്പൊ ഈ മരിച്ചിനി എടുത്തു കഴിയുമ്പം താങ്കൾ പറഞ്ഞ അവിടെ തന്നെ ഇങ്ങനത്തെ രോഗമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അവിടെ പിന്നെ നട്ടാൽ രോഗം വരാനുള്ള സാധ്യത
2: കൂടുതലാണ്.
1: വാഴ കൃഷിയാണ്
2: അവിടെ. പിന്നെ ഉടനെ വാഴ നടും, അല്ലെങ്കിൽ വേറെ പച്ചക്കറിയോ എന്തെങ്കിലും ചെയ്യും. മരിച്ചിനി കേട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ പിറ്റാൻ പ്രാവശ്യം അവിടെ മരിച്ചിനി നടില്ല.
1: ഈ മരിച്ചിനിക്ക് നല്ല വിപണിയുണ്ടോ? ഇത്രയും അധികം ഒന്നിച്ചു കൊടുക്കാനുള്ള അതിന് പ്രശ്നങ്ങളെല്ലാം വരാറുണ്ടോ?
2: അതെ അതെ. ഇപ്പം വിറ്റുപോകാൻ നമ്മുടെ ഹോട്ടലുകളൊക്കെ ഈ ഗ്യാസിന്റെ പ്രശ്നം വന്ന് അടപ്പൊക്കെ ആയപ്പോ മരിച്ചിന് വിറ്റുപോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മുടെ പാറശാലയെ സംബന്ധിച്ചാണെങ്കിൽ കൃഷിയുടെ കേന്ദ്രമാണ്. അപ്പൊ അവിടെയൊക്കെ മരിച്ചിന് ഇപ്പം ധാരാളമുണ്ട്. അവിടെ ഇപ്പൊ വിറ്റുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്.
1: വാഴ കൃഷിയാണ് അടുത്ത പ്രധാനമായിട്ട് നിങ്ങൾ
2: ചെയ്യുന്നത്?
1: ഏതൊക്കെ ഇനങ്ങളാണ് ചെയ്യുന്നത്?
2: ഞങ്ങൾ നേന്ത്രം ഏത്തം ചെയ്യുന്നുണ്ട്, കപ്പ ചെയ്യുന്നുണ്ട്, രസകദളി ചെയ്യുന്നുണ്ട്, പിന്നെ മോറീസ് നാലഞ്ച് വെറൈറ്റി ചെയ്യുന്നുണ്ട്.
1: അപ്പൊ ഇത്രയും വാഴയുള്ളപ്പോ എനിക്ക് തോന്നുന്നു ഇതും വിളവ് നിരന്തരമായിട്ട്
2: കിട്ടിക്കൊണ്ടിരിക്കുകയാണ്.
1: അത് ഓണ വിപണി അങ്ങനത്തെ പ്രത്യേക ലക്ഷ്യം വെച്ച് ചെയ്യാറുണ്ട്.
2: ഓണ വിപണി മാത്രമാണ് ലക്ഷ്യം വെച്ച് ചെയ്യുന്നത്. അപ്പൊ അത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് ഈ ഓണ വിപണിയെ ലക്ഷ്യം വെച്ച് തന്നെയാണ്. ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിക്കുന്നതും ആ കൃഷിയിലാണ്. അതായത്
1: മഴയൊക്കെ വരും, കാറ്റ്.
2: അതെ അതെ. നമ്മൾ മെയ് ജൂൺ മാസമാണ് നമ്മളെ ഏറ്റവും കൂടുതൽ നഷ്ടം വരുന്നത്. ഭയങ്കരമായ കാറ്റ് മെയ് ജൂൺ മാസങ്ങളിലാണ്.
1: അപ്പൊ അതിനുവേണ്ടി ഒരു പ്രതിവിധി ഇപ്പം സപ്പോർട്ട് സിസ്റ്റം ഒക്കെ ഉണ്ട്. നമ്മൾ ഒരു കോളർ റിംഗ് വെച്ചിട്ടൊക്കെ പുതിയ പദ്ധതികളൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനത്തെ വല്ലതും ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്?
2: അതൊക്കെ വലിയ പൈസ മുതൽ മുടക്കുള്ള കാര്യങ്ങളാണ്. ഞങ്ങൾ ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ കയർ വലിച്ചു കിട്ടാറുണ്ട്. രണ്ടും മൂന്നും കയർ വലിച്ചു കിട്ടും. പിന്നെ മാക്സിമം കുറെയൊക്കെ കാറ്റടി കഴ വാങ്ങിച്ച് വിരിച്ച് കിട്ടും. കാറ്റടികളൊക്കെ ഇന്നത്തെ വിലയും കാര്യങ്ങളൊക്കെ അനുസരിച്ച് ഭയങ്കര നഷ്ടമാണ്.
1: പക്ഷെ അതൊക്കെ നാല് വർഷം ഒരു ഒന്നിലധികം പ്രാവശ്യം
2: ഉപയോഗിക്കാം. ആദ്യത്തെ മുടക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര മുടക്കാണ്. അത് കാറ്റടികളെയൊക്കെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഉപയോഗിക്കാം.
1: ഇങ്ങനൊക്കെ ഇൻഷുറൻസ് ഒക്കെ ചെയ്യാറുണ്ടോ? വാഴയ്ക്ക്
2: ഇൻഷുറൻസ് ചെയ്യാറുണ്ട്. ഇൻഷുറൻസ് നമുക്ക് സമയത്തിന് ഇത് കിട്ടുന്നില്ല എന്നുള്ള ഒരു ബുദ്ധിമുട്ടാണുള്ളത്. അല്ലാതെ ഇൻഷുറൻസ് ചെയ്യുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ തന്നെ ഒരു ഇൻഷുറൻസ് ഉണ്ട്,
1: ഫസൽ ബീമാ യോജന.
2: അതെ അതെ അതെ. അപ്പൊ അതും ഇപ്പോ കിട്ടാൻ വളരെ താമസമാവുകയാണ്.
1: ഈ വാഴ കൃഷിയിലൊക്കെ നമ്മൾ ഈ മാണവണ്ടും പിന്നെ മറ്റേ അതേമാതിരിയുള്ള കീടങ്ങളൊക്കെ കർഷകർക്ക് പ്രശ്നമായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പൊ താങ്കൾ അതിനെയൊക്കെ എങ്ങനെയാണ്?
2: വാഴ നടുമ്പോൾ, പ്രത്യേകിച്ച് നേന്ത്ര വാഴ നടുമ്പോ, കുരുങ്ങൂട് വാഴയ്ക്ക് ഒരു കിലോ കുമ്മായമാണ് അവര് പറയുന്നത്. അപ്പൊ ഞങ്ങൾ തന്നെ ചെയ്യുന്നത് 250 ഗ്രാം മുതൽ 4 പ്രാവശ്യമായിട്ട് ഓരോ വാഴയ്ക്കും ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. കുമ്മായമോ ഡോളോമാറ്റോ നല്ലതാണ്. ഞങ്ങൾ നടുന്നതിന് തൊട്ട് മുമ്പായിട്ട് 250 ഗ്രാം കുമ്മായമോ ഡോളോമാറ്റോ ഇട്ട് കിളച്ച് തടം ഒരുക്കി ഇട്ടതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ട് കന്ന് നട്ടു കഴിഞ്ഞാൽ 100 GL ഒരു പരിധി വരെ, ഒരു പരിധിയിൽ 90% വരെയും നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. പിന്നെ തടപ്പുവ എന്ന് പറയുന്നത് ഈ കൂടുതലും മഴ സീസണിലാണ് തടപ്പ് കൂടുതലായിട്ട് ബാധിക്കുന്നത്. അതിന് ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ ദേപ്പണ മിശ്രണം സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. തടകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിന്റെ കവളുകളിലൊക്കെ ഇത് വേപ്പണ്ണ നിൽക്കും. തടപ്പുവ എന്ന് പറഞ്ഞാൽ ഈ കരിശ വന്ന് ഇതിന്റെ കവളുകളിൽ മുട്ടയിട്ട് അത് പുഴുവായാണ് കയറി പോകുന്നത്. അപ്പൊ അത് ഒരു പരിധി വരെ
1: ഇത്രയും വലിയ തോതിൽ ചെയ്യുമ്പോൾ ഒത്തിരി ആൾക്കാർ വേണമായിരിക്കും.
2: എനിക്കിപ്പോ ഒരു 5-6 ജോലിക്കാർ സ്ഥിരമായിട്ട് എല്ലാ ദിവസവും പണിക്കാറുണ്ട്.
1: പിന്നെ ഈ കൊലയൊക്കെ വരുമ്പോ അത് കവറൊക്കെ ചെയ്യാറുണ്ടോ?
2: ഇല്ല, ഇപ്പൊ വിപണിയിൽ തൂക്കി ഉള്ള വിൽപ്പന ആയതുകൊണ്ട് പുതിയുന്ന പരിപാടി ഇല്ല.
1: പിന്നെ അത് കഴിഞ്ഞിട്ട് പച്ചക്കറികളാണ് നിങ്ങൾ ചെയ്യുന്നത്. ഇപ്പൊ ഏതൊക്കെ പച്ചക്കറികളുണ്ട്?
2: ഇപ്പൊ പയറുണ്ട്, കീരയുണ്ട്, വെള്ളരിയുണ്ട്, പടവലം കൃഷി ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്.
1: ഇതും ഓണവിപണിയെ ലക്ഷ്യം?
2: അതെ, ഓണവിപണി ലക്ഷ്യമാക്കി ചെയ്യാറുണ്ട്. അത് ഇനി ഒരു ഓണത്തിന് 2 മാസം കിടക്കവേ ചെയ്യും. ഓണത്തിന് വിളവെടുക്കാൻ പറ്റും.
1: ഇപ്പൊ ഈ പച്ചക്കറിയൊക്കെ ചെയ്യുമ്പം വിത്തൊക്കെ നിങ്ങൾ സ്വന്തം വെക്കാറുണ്ടോ അതോ കാർഷിക കോളേജിൽ നിന്ന് വാങ്ങിക്കുകയോ കടയിൽ നിന്ന് വാങ്ങിക്കുകയോ എങ്ങനെയാണ് ഇതിന്റെയൊക്കെ ഒരു സിസ്റ്റം?
2: വിത്ത് മിക്കവാറും ഞങ്ങൾ വാങ്ങുന്നത് വെള്ളയാണ് കാർഷിക കോളേജിൽ നിന്നാണ്. പിന്നെ ഇപ്പോ ഹൈബ്രിഡ് വിത്തുകളാണ്. അപ്പൊ അതിൽ നിന്ന് ഞങ്ങൾക്ക് വിത്തെടുക്കാൻ പറ്റില്ല. അപ്പോ കൂടുതലും നാടൻ വിത്തുകൾ ഇപ്പോൾ എല്ലാവരും വളരെ കുറവാണ്. കൂടുതലും വിത്തുകളെല്ലാം വാങ്ങിച്ചു തന്നെയാണ്.
1: അപ്പൊ ഈ ഹൈബ്രിഡ് ഒക്കെ നമ്മൾ നടുമ്പം എന്തായാലും വളമൊക്കെ നല്ലപോലെ കൊടുക്കേണ്ടി വരും?
2: അതെ അതെ.
1: ജൈവവളമാണോ അതോ നമ്മൾ രാസവളം ഉപയോഗിക്കാറുണ്ട്?
2: ഞങ്ങൾ നടുമ്പോ

0: വളമാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. ചാണകം, കോഴിവളം, പിന്നെ എല്ലുപൊടി, വേപ്പുംപിണ്ണാക്ക് ഇതൊക്കെ ചെയ്യാറുണ്ട്. രാസവളം ഇപ്പോ നമ്മൾ വാണിജ്യാടിസ്ഥാനത്തിൽ ചെയ്യുമ്പോൾ രാസവളം ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ല. ചെറിയ രീതിയിൽ രാസവളം ഉപയോഗിക്കാറുണ്ട്,
1: മേൽവളമായിട്ട് കൊടുക്കാറുണ്ട്. പിന്നെ പച്ചക്കറിയിൽ ഏറ്റവും വലിയൊരു പ്രശ്നം നമ്മുടെ കീടങ്ങളുടെ രോഗങ്ങളാണല്ലോ. വാണിജ്യാടിസ്ഥാനത്തിൽ വലിയ തോതിൽ ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഇതിനെയൊക്കെ ഒന്ന് പ്രതിരോധിക്കുന്നത്?
0: ഞങ്ങളിത് പുകയില കഷായം ചെയ്യാറുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ കുരുട് ആണ് ഏറ്റവും നല്ല. ഈ പടവലം കൃഷി, വെള്ളരി, പയറൊക്കെ കുരുടാണ്. വേപ്പുംപിണ്ണാക്ക് ചേർത്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ
1: മണ്ണിൽ നിന്ന് വരുന്ന
0: കീടങ്ങളൊക്കെ നിയന്ത്രിക്കാൻ പറ്റും. പിന്നെ മറ്റേ കായീച്ച, അതിനൊക്കെ ഞങ്ങള് കെണി ഉണ്ട്.
1: മഞ്ഞക്കെണിയുണ്ട്.
0: അല്ലാതെ തന്നെ ഒരു ബിസ്ക്കറ്റ് പോലത്തെ ഒരു സാധനം കർഷകളിൽ വാങ്ങാൻ കിട്ടും. അത് വാങ്ങിച്ച് ബോട്ടിലുകളിൽ അടച്ച് ഹോളിട്ട് വെച്ചിരുന്നാൽ മതി. അപ്പോൾ അത് ഈച്ചയിലെല്ലാം വന്ന് ഈ ബോക്സിനകത്ത് കയറും. അങ്ങനെയൊക്കെ ഞങ്ങൾ കിടങ്ങളെ നിയന്ത്രിക്കാറുണ്ട്.
1: പിന്നെ നമ്മൾ രാസ കീടനാശിനികൾ ഉപയോഗിച്ചാൽ അതിന്റെ ഒരു കാലാവധി ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് വിളവെടുത്താൽ അത്ര പ്രശ്നം വരത്തില്ല, അതൊക്കെ നിങ്ങൾ സൂക്ഷിക്കാറുണ്ട്?
0: രാസ കീടനാശിനി എന്ന് പറയുമ്പോൾ ഞങ്ങൾ അങ്ങനെ വലുതായിട്ട് ഉപയോഗിക്കാറില്ല. തീരെ നിവൃത്തിയില്ലാത്ത ഘട്ടങ്ങളിൽ മാലത്തീൻ എന്ന് പറയുന്ന ഒരു സാധനം, അത് ഏറ്റവും വളരെ എഫക്ട് കുറഞ്ഞ, അത് മാത്രമാണ് ഞങ്ങൾ പച്ചക്കറിക്കൊക്കെ ഉപയോഗിക്കാറ്.
1: അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ വിളവെടുക്കാൻ കുറച്ച്
0: കൊടുക്കും.
1: അപ്പൊ എന്തായാലും സുരക്ഷിതമായിട്ട് തന്നെയുള്ള ഒരു ഉത്പാദനം ചെയ്യാനുള്ള ശ്രമം നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ പച്ചക്കറി കൃഷിയിലെ പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണ് നിങ്ങൾ നേരിടുന്നത്?
0: ഞങ്ങളിപ്പോ നേരിടുന്നതെന്ന് വെച്ചാൽ, ഞാനിപ്പോ ഒരു വയലിൽ സലാഡ് നട്ടു, സലാഡ് വെള്ളരി. സലാഡ് വെള്ളരി നട്ട് വേനൽക്കാലമാണ് പച്ചക്കറിക്ക് അനുയോജ്യം. പക്ഷേ നമ്മുടെ ഈ വെള്ളരി പോലുള്ള പച്ചക്കറികൾക്ക് കുരുട് എന്ന് പറയുന്ന ഒരു സാധനം ബാധിക്കുന്നുണ്ട്. എന്ത് മരുന്ന് ചെയ്തിട്ടും കുരുട് മാറുന്നില്ല. അതിന് നമുക്കിപ്പോ സലാഡ് നട്ടതിൽ ഭയങ്കര നഷ്ടമാണ് ഉണ്ടായത്.
1: പുഷ്പകുമാർജി, ഇത്രയും നാൾ കൊണ്ട് താങ്കൾ ഈ കാർഷിക മേഖലയിലുണ്ടല്ലോ, അംഗീകാരങ്ങൾ വല്ലതും കിട്ടിയിട്ടുണ്ട്?
0: അംഗീകാരം എന്ന് പറയുമ്പോൾ കുറഞ്ഞൊരു 20 എണ്ണമെങ്കിലും കിട്ടിയിട്ടുണ്ട്. 2023 തിരുവനന്തപുരം ജില്ലയുടെ കൃഷിദർശൻ പരിപാടിയിൽ കൃഷിദർശന്റെ മികച്ച കർഷകനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. 2018, 2019, 2023 ഒക്കെ തിരുവനന്തപുരം ജില്ലയുടെ BAPCKയുടെ മികച്ച കർഷകനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ സ്ഥിരം പാർസല ബ്ലോക്കിന്റെ കീഴിൽ മിക്കവാറും എനിക്കാണ് കിട്ടുന്നത്. ഒരു 10-20 പുരസ്കാരം
1: കിട്ടിയിട്ടുണ്ട്. എത്രയും കിട്ടുമ്പോൾ ഒരു സന്തോഷം
0: നമുക്ക്.
1: പുഷ്പകുമാർജി, താങ്കളുടെ കാർഷിക അനുഭവങ്ങൾ നമ്മോടൊപ്പം താങ്കൾ പങ്കുവച്ച് ഇത്രയും സമയം നമ്മോടൊപ്പം ചെലവഴിച്ച് വളരെ നന്ദി.
0: താങ്ക് യു സർ.
2: പരിചിനിയും വാഴയും ഒക്കെ കൃഷി ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് മനസ്സിലായില്ലേ? ഈ കാര്യങ്ങളൊക്കെ ഇതുവരെ പറഞ്ഞു തന്നത് പുഷ്പകുമാർ ജെ ആണ്. പുഷ്പകുമാർ ജെയുമായി സംസാരിച്ചത് ഷിബു ജോർജ്. പുഷ്പകുമാർ ജെയുടെ ഫോൺ നമ്പർ 9995004848. ഇനി ഒരു ഗാനം കേട്ടിട്ട് അടുത്ത പരിപാടിയിലേക്ക് വരാം.

കഠിനാധ്വാനികളായ കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും നിത്യഭക്ഷണത്തിലെ പോഷകസമ്പുഷ്ടമായ കോമ്പിനേഷനായിരുന്നു കപ്പയും മീനും. സ്ഥിരമായി മരച്ചീനി കൃഷി ചെയ്തിരുന്ന ഈ പുരയിടങ്ങളെ ചീനിവിള എന്നാണ് വിളിച്ചു പോന്നിരുന്നത്. മലബാറിലേക്ക് കപ്പകൃഷി പറിച്ചു നട്ടത് തിരുവിതാംകൂർ നിന്നുള്ള കുടിയേറ്റ കർഷകനായിരുന്നു. മലബാറിന്റെ മണ്ണിൽ അധ്വാനത്തിന്റെ ഇതിഹാസം രചിച്ച സാഹസികനായ കുടിയേറ്റ കർഷകരെ ചേട്ടന്മാരെന്നാണ് വടക്കേ മലബാറുകാർ വിളിച്ചു പോന്നത്. അതുകൊണ്ടുതന്നെ കപ്പ ചേട്ടന്മാരുടെ വിളയായിരുന്നു അവർക്ക്. ഡിസംബർ ജനുവരി മാസമായാൽ മലനാട്ടിലും ഇടനാട്ടിലുമെല്ലാം കപ്പവാട്ടിന്റെ കാലമാണ്. അയൽപ്പക്ക ബന്ധവും സൌഹൃദവും ഒരുമയും ഊട്ടിയുറപ്പിച്ചിരുന്ന ഒരു കൃഷി പ്രവൃത്തിയായിരുന്നു കപ്പവാട്ട്. മലനാട്ടിലെ ഓരോ വീട്ടുകാരും തങ്ങൾക്ക് ഒരു വർഷത്തേക്ക് ആവശ്യമായ കപ്പവാട്ടി പത്തായത്തിലോ അരിപ്പെട്ടിയിലോ ചണച്ചാക്കിലോ സൂക്ഷിച്ചു വെക്കുക എന്നത് ഒരു രീതിയായിരുന്നു. കപ്പവാട്ട് ഓരോ വീടുകളിലും ഒരാഘോഷം തന്നെയായി മാറി. കുട്ടികളും മുതിർന്നവരും അങ്ങനെ കുടുംബത്തിലെല്ലാവരും ഒപ്പം അയൽപ്പക്കാരും ഇതിൽ സർവാത്മനാ പങ്കാളികളാകുന്നു. ആരും കാഴ്ചക്കാരല്ല, ഓരോരുത്തരും തങ്ങളാൽ കഴിയുന്ന ജോലികൾ ചെയ്യുന്നു. അക്ഷരാർത്ഥത്തിൽ ഇതൊരു കാർഷിക പാരസ്പര്യമായിരുന്നു. കപ്പവാട്ടി ഉണക്കുവാനുള്ള പാറയൊരുക്കുക എന്നതാണ് ആദ്യപടി. ചിക്കുവായയിലോ ഇന്നത്തെ പോലുള്ള സിൽപോളിൻ ഷീറ്റിലോ അല്ല കപ്പ ഉണക്കുന്നത്. കൃഷി സാധ്യമല്ലാത്ത വിശാലമായ പാറപ്പുറത്താണ് കപ്പ ഉണക്കുന്നത്. കപ്പവാട്ട് സീസണിന് മുമ്പായി ഈ പാറപ്പുറം നന്നായി തൂത്തു വൃത്തിയാക്കും. ഒന്നും ഒന്നരയും ടൺ കപ്പ ഉണക്കിയെടുക്കാൻ കഴിയുന്നത്ര വിശാലമായ പാറയുണ്ടായിരുന്നു. കർഷകർ പരസ്പരം ആലോചിച്ച് കപ്പവാട്ടുന്ന തീയതിയും മറ്റും നേരത്തെ തീർച്ചയാക്കും. ഈ തീയതി തെറ്റിക്കാൻ പാടില്ല എന്നത് പരസ്പര വിശ്വാസത്തിൽ അധിഷ്ഠിതമായ തീരുമാനമായിരുന്നു. കപ്പവാട്ടിനും കപ്പ ഉണക്കുന്നതിനുമെല്ലാം പരസ്പരം സഹായിക്കേണ്ടതിനാൽ ഒരു ടൈം ടേബിൾ ഇട്ടുതന്നെയാണ് മലനാട്ടിലെ ഗ്രാമീണ കർഷകർ കപ്പവാട്ടിന്റെ കാര്യങ്ങൾ ക്രമീകരിച്ചിരുന്നത്. കപ്പ പറിച്ചെടുക്കുന്നതിന്

തലേദിവസം തന്നെ ഇലയും മറ്റും ഒടിച്ചു നിർത്തും. കപ്പത്തണ്ടിൽ കുറുകെ ഒരു കഴ വെച്ചു കെട്ടി ആ കഴയിൽ പിടിച്ചാണ് കപ്പ പറിക്കുന്നത്. കപ്പയുടെ തൊണ്ട് പൊളിക്കുന്നത് സ്ത്രീകളാണ്, കപ്പ അരിയുന്നത് പുരുഷന്മാരും. അരിഞ്ഞ കപ്പ ചെമ്പിലാണ് വാട്ടിയെടുക്കുന്നത്. പതയും തിളയും കണക്കാക്കി ചെമ്പിൽ നിന്നും കപ്പ വാരുന്നതിന് നെടുനാളത്തെ പരിചയത്തിലൂടെയുള്ള ഒരു കൈത്തിട്ടം കർഷകർക്കുണ്ട്. കപ്പ പാകത്തിന് വെന്തില്ലെങ്കിലും വേവ് കൂടിയാലും പ്രശ്നമുണ്ട്, വാട്ടക്കപ്പയുടെ നിറത്തെയും രുചിയെയും അത് ബാധിക്കും. കപ്പവാട്ട് സീസണിൽ മലനാട്ടിലെ ഉൾനാടൻ പ്രദേശങ്ങളിലൂടെ കടന്നുപോയാൽ ഓരോ പാറക്കെട്ടുകളിലും വെള്ളപ്പൊട്ടുപോലെ വാട്ടക്കപ്പ ഉണക്കുവാനിട്ടിരിക്കുന്നത് ഒരു കൗതുക കാഴ്ചയായിരുന്നു. നമ്മുടെ മലമ്പുരയിടങ്ങളിലെല്ലാം റബ്ബർ എന്ന അത്ഭുത വിലയുടെ അധിനിവേശം ഉണ്ടാകുന്നതിനു മുൻപുള്ള സ്വാർത്ഥമോഹമില്ലാത്ത കൂട്ടായ്മയുടെ കഥയും കാര്യവുമാണിത്.

0: ഇന്ത്യയിലെ മത്സ്യമേഖല ഭക്ഷ്യസുരക്ഷയ്ക്കും പോഷക സമൃദ്ധിക്കും ഗ്രാമീണ തൊഴിൽ സൃഷ്ടിക്കും വലിയ പങ്കുവഹിക്കുന്ന മേഖലയാണ്. ഈ മേഖലയെ ശാസ്ത്രീയമായും സുസ്ഥിരമായും വികസിപ്പിക്കാനുള്ള ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന. ഈ പദ്ധതിയുടെ മുഖ്യദർശനം ബ്ലൂ റവല്യൂഷൻ ആണ്. മത്സ്യോൽപാദനം വർദ്ധിപ്പിക്കുക, മത്സ്യത്തൊഴിലാളികളുടെ വരുമാനം കൂട്ടുക, ആധുനിക സാങ്കേതിക വിദ്യകൾ കൊണ്ടുവരിക, കൂടാതെ പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കുക, ഇവയൊക്കെയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. പദ്ധതിയുടെ ഭാഗമായി ഇൻലാൻഡ് ഫിഷറീസ്, അക്വാകൾച്ചർ, സമുദ്ര മത്സ്യബന്ധനം എന്നീ മേഖലകൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകുന്നു. മത്സ്യക്കുളങ്ങൾ, കേജ് കൾച്ചർ, ഹാച്ചറികൾ, ബയോഫ്ലോക്ക് സംവിധാനങ്ങൾ തുടങ്ങിയവ സ്ഥാപിക്കാൻ സഹായം ലഭ്യമാണ്. സമുദ്ര മത്സ്യബന്ധനത്തിൽ സുരക്ഷാ ഉപകരണങ്ങൾ, ആധുനിക വള്ളങ്ങൾ, ഉത്തരവാദിത്വപരമായ മത്സ്യബന്ധന രീതികൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നു. മത്സ്യം പിടിച്ചതിനു ശേഷം നഷ്ടം കുറയ്ക്കാൻ ഫിഷ് ലാൻഡിംഗ് സെന്ററുകൾ, കോൾഡ് സ്റ്റോറേജ്, ഐസ് പ്ലാന്റുകൾ, ശീതീകരിച്ച ഗതാഗത സൌകര്യങ്ങൾ എന്നിവയും പദ്ധതി പിന്തുണയ്ക്കുന്നു. ഇതിലൂടെ മത്സ്യത്തിന്റെ ഗുണനിലവാരം നിലനിർത്താനും നല്ല വില ലഭിക്കാനും സാധിക്കുന്നു. മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമവും സുരക്ഷയും പദ്ധതിയുടെ പ്രധാന ഭാഗമാണ്. പരിശീലനം, നൈപുണ്യ വികസനം, വനിതാ സംരംഭകത്വം, ഇൻഷുറൻസ് പരിരക്ഷ എന്നിവയിലൂടെ അവരുടെ ജീവിത നിലവാരം ഉയർത്തുകയാണ് ലക്ഷ്യം. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന മത്സ്യോൽപാദനം മാത്രമല്ല സുസ്ഥിര വികസനവും സാമൂഹിക ക്ഷേമവും ഒരുമിച്ച് ലക്ഷ്യമിടുന്ന ഒരു സമഗ്ര പദ്ധതിയാണ്. ഇത് മത്സ്യത്തൊഴിലാളികൾക്ക് ശക്തിയും രാജ്യത്തിന് പോഷക സമൃദ്ധിയും നൽകുന്നു.
1: ഇനി നമുക്ക് ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം നോക്കാം. ചോദ്യം ഇതായിരുന്നു, എന്താണ് കൽപ്പരസ? ഉത്തരം, തെങ്ങിന്റെ വിടരാത്ത പൂക്കുല ചെത്തിയെടുക്കുന്ന നീരാണ് കൽപ്പരസ അഥവാ നീര. പഞ്ചസാര, പലതരം ധാതുക്കൾ, പ്രോട്ടീനുകൾ, വിറ്റാമിനുകൾ, ആന്റി ഓക്സിഡന്റുകൾ എന്നിവയാൽ സമൃദ്ധമാണ് നീര. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രകൃതിദത്ത ആരോഗ്യ പാനീയമാണ്. പൂക്കുല ചെത്തുമ്പോൾ ഊറിവരുന്ന നീര് തുള്ളിത്തുള്ളിയായാണ് ശേഖരിക്കുന്നത്. ഉപയോഗപ്രദമായ അളവിൽ ലഭ്യമാകുന്നതിന് കുറേ സമയമെടുക്കും. ഈ സമയം കൊണ്ട് എൻസൈമുകളും സൂക്ഷ്മജീവികളും മറ്റും പ്രവർത്തിച്ച് നീരയെ പുളിപ്പിച്ച് ലഹരിയുള്ള കള്ളാക്കി മാറ്റും. എന്നാൽ കാസർഗോഡ് കേന്ദ്ര തോട്ടവിള ഗവേഷണ സ്ഥാപനത്തിൽ വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പുളിച്ചുപോകാത്ത ശുദ്ധമായ നീര് ലഭ്യമാക്കാൻ സാധിക്കും. പ്രകൃതിദത്ത പാനീയമായി ഉപയോഗിക്കുന്നതോടൊപ്പം വളരെ ശുദ്ധമായ പഞ്ചസാര, ചക്കര, തേൻ തുടങ്ങിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും നീര് ഉപയോഗിച്ച് തയ്യാറാക്കാൻ സാധിക്കും.

വയലിമീഡും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി വഴുതക്കാട് തിരുവനന്തപുരം 695014 എന്ന വിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാം. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ. വയലും വീടും.

ಸಂಗೀತ ಸರಣಿ ಸಂಗೀತ ಸರಣಿಯಲ್ಲಿ ವಯಲಿನ್ ಪಠಿಪ್ಪಿಕ್ಕುನ್ನು എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

ആകാശവാണി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. കാർഷിക മേഖലയെ സ്മാർട്ടാക്കാൻ സഹായകരമായ പുതുമയുള്ള കാർഷിക ആശയങ്ങളെ സംരംഭമാക്കി മാറ്റുന്നതിനുള്ള PMRKVY പദ്ധതിയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 30 വൈകിട്ട് 4 മണി വരെയാക്കി പുതുക്കി നിശ്ചയിച്ചു. കേരള കാർഷിക സർവകലാശാല നടപ്പിലാക്കുന്ന അഗ്രിപ്രണർഷിപ്പ് ഓറിയന്റേഷൻ പ്രോഗ്രാം KAU റൈസ് 2026, സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ പ്രോഗ്രാം KAU പേസ് 2026 എന്നിവയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള തീയതിയാണ് നീട്ടിയിരിക്കുന്നത്. സ്മാർട്ട് കൃഷി രീതികൾ, കാർഷിക ഉത്പാദനത്തിനുള്ള അസംസ്കൃത വസ്തുക്കൾ, പുതിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, കാർഷിക യന്ത്രങ്ങൾ, മാലിന്യ സംസ്കരണ മാർഗ്ഗങ്ങൾ എന്നിങ്ങനെ വിവിധ കാർഷികാനുബന്ധ മേഖലകളിലെ ആശയങ്ങൾ സ്റ്റാർട്ടപ്പുകളാക്കാൻ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. കേരള കാർഷിക സർവകലാശാലയിലെ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിലൂടെയാണ് പദ്ധതിയുടെ സേവനങ്ങൾ നൽകുന്നത്. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 30 വൈകിട്ട് 4 മണി. കൂടുതൽ വിവരങ്ങൾക്ക് rabi.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 9778436265 അല്ലെങ്കിൽ 0487243832 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുകയോ ചെയ്യാം. നിശ്ചിത മാതൃകയിൽ പൂരിപ്പിച്ച അപേക്ഷകൾ rabi@kau.in എന്ന ഇമെയിൽ വിലാസത്തിലോ ഗൂഗിൾ ഫോം മുഖേനയോ അയയ്ക്കാവുന്നതാണ്. അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിലേക്ക് അയക്കേണ്ട വിലാസം ഡോ KP സുധീർ, അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ മേധാവി, കാർഷിക എഞ്ചിനീയറിംഗ് വിഭാഗം, കാർഷിക കോളേജ്, കേരള കാർഷിക സർവകലാശാല, വെള്ളാനിക്കര, തൃശൂർ 680656. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപനത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ 35 ദിവസം പ്രായമായ BV380 ഇനം കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് തയ്യാറാക്കിയിരിക്കുന്നു. വില 1 175 രൂപ. ബുക്കിംഗിനായി വിളിക്കേണ്ട ഫോൺ നമ്പർ 85470707773 അല്ലെങ്കിൽ 0487237773. വിളിക്കേണ്ട

0: രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെ. സർക്കാർ പൊതുമേഖലാ സ്ഥാപനമായ സംസ്ഥാന പൌൾട്രി വികസന കോർപ്പറേഷൻ കെപ്കോയുടെ കീഴിൽ തിരുവനന്തപുരം ജില്ലയിലെ കുടപ്പനക്കുന്ന്, കൊല്ലം ജില്ലയിലെ കൊട്ടിയം, തൃശൂർ ജില്ലയിലെ മാള എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന മുട്ടക്കോഴി വളർത്തൽ കേന്ദ്രങ്ങളിൽ നിന്നും ഉത്പാദിപ്പിക്കുന്ന ഗുണമേന്മയുള്ളതും വർഷത്തിൽ 300 മുട്ടകൾ വരെയിടുന്നതുമായ ഒരു ദിവസം പ്രായമായ BV 380 ഇനത്തിൽപ്പെട്ട മുട്ടക്കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക്. ആവശ്യമുള്ളവർ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ 9495000915 അല്ലെങ്കിൽ 9495000923 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. ഇതുവരെ കേട്ടത് കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. ഇനി ഇന്നത്തെ കമ്പോള വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 25,200 രൂപ, ആലപ്പുഴ 24,700 രൂപ, ചെങ്ങന്നൂർ, തിരുവല്ല എന്നിവിടങ്ങളിൽ 28,000 രൂപ, കോട്ടയം 28,500, പാലാ 26,900, എറണാകുളം 24,400, കൊച്ചി റെഡി 24,600, ആലുവ 26,500, വടക്കൻ പറവൂർ 26,000. കൊപ്ര ക്വിന്റലിന് കൊല്ലം 15,400 രൂപ, ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850, എറണാകുളം 14,500, വടക്കൻ പറവൂർ 14,700. ചെറുപയർ ക്വിന്റലിന് തിരുവനന്തപുരം 14,000 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് ആലപ്പുഴ, എറണാകുളം, വടക്കൻ പറവൂർ എന്നിവിടങ്ങളിൽ 4,000 രൂപ. നാളികേരം തൊണ്ടോട് കൂടിയത് 1,000, നെയ്യാറ്റിൻകര 22,000, അടൂർ 18,000, കായംകുളം 20,000, പുളിങ്കുന്നം 24,000. നാളികേരം തൊണ്ടില്ലാത്തത് 1,000, നെയ്യാറ്റിൻകര 20,000, കോട്ടയം 26,000, എറണാകുളം 26,500, തൊടുപുഴ 1,030,000. ഉഴുന്നുപരിപ്പ് പിളർപ്പ് ക്വിന്റലിന് തിരുവനന്തപുരം 11,000. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,600, തൊടുപുഴ 2,800, കട്ടപ്പന 2,300. ഇതുവരെ കേട്ടത് കമ്പോള വില നിലവാര ബുള്ളറ്റിൻ. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി BD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 21 അംഗ മന്ത്രിസഭയും സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കാനും KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൌജന്യയാത്ര June 15 മുതൽ നടപ്പാക്കാനും ആദ്യ മന്ത്രിസഭായോഗത്തിൽ തീരുമാനം. 3-ാമത് ഇന്ത്യ നോർവെ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോർവെയിലെത്തി. നോർവെ പ്രധാനമന്ത്രിയുമായി നരേന്ദ്രമോദി ഉഭയകക്ഷി ചർച്ച നടത്തി. രാജ്യത്തിന്റെ കയറ്റുമതി മേഖല ശക്തിപ്പെട്ടതായും ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്നും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. സെൻട്രൽ സ്റ്റേഡിയത്തിലെ പ്രത്യേക വേദിയിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുഖ്യമന്ത്രി VD സതീശൻ ഉൾപ്പെടെ 21 മന്ത്രിമാരാണ് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റത്. ചടങ്ങിനായി സെൻട്രൽ സ്റ്റേഡിയത്തിലും പരിസര പ്രദേശങ്ങളിലും വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോലീസ് ഒരുക്കിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, MPമാരായ പ്രിയങ്കാഗാന്ധി, KC വേണുഗോപാൽ, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖു, നിയുക്ത പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയ പ്രമുഖരും, ജനപ്രതിനിധികൾ, ഉന്നത ഉദ്യോഗസ്ഥർ ചടങ്ങിൽ പങ്കെടുത്തു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ലോക്ഭവനിൽ ഒരുക്കിയ ചായ സൽക്കാരത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്തു. തുടർന്ന് സെക്രട്ടേറിയറ്റിലെ തങ്ങളുടെ ഓഫീസുകളിലെത്തി ഔദ്യോഗികമായി ചുമതലയേറ്റു.
1: കേരളത്തിൽ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൌജന്യയാത്ര June 15 മുതൽ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ആദ്യ മന്ത്രിസഭാ യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കുമെന്നും വയോജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനായി സമഗ്ര പദ്ധതികൾ തയ്യാറാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആശാവർക്കർമാരുടെ ഓണറേറിയത്തിൽ 3000 രൂപ വർദ്ധനവ് വരുത്താനും അംഗനവാടി ജീവനക്കാർ, ഹെൽപ്പർമാർ, പാചകത്തൊഴിലാളികൾ, പ്രീ പ്രൈമറി അധ്യാപകർ, ആയമാർ എന്നിവരുടെ വേതനത്തിൽ 1000 രൂപ വർദ്ധിപ്പിക്കാനും മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായി. എംഎൽഎയും മുൻ മന്ത്രിയുമായ ജി സുധാകരനെ പ്രോടേം സ്പീക്കറായി നിയമിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു. മെയ് 21 എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നടത്താനും 22 സ്പീക്കർ തെരഞ്ഞെടുപ്പിനുമായി നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തതായി മുഖ്യമന്ത്രി അറിയിച്ചു. മെയ് 29 ഗവർണറുടെ നയപ്രഖ്യാപനം. സംസ്ഥാനത്തിന്റെ നിലവിലെ ധനസ്ഥിതിയെക്കുറിച്ചുള്ള ധവളപത്രം പ്രസിദ്ധീകരിക്കുമെന്നും നവകേരള സദസ്സിനിടെയുണ്ടായ പോലീസ് അതിക്രമത്തെക്കുറിച്ച് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷിക്കുമെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. 3rd ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോർവേയിലെത്തി. നോർവെ പ്രധാനമന്ത്രി യൊനാസ് ഗഹർ സ്റ്റോറുമായി അദ്ദേഹം ഓസ്ലോയിൽ ഉഭയകക്ഷി ചർച്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, സമുദ്രസമ്പദ് വ്യവസ്ഥ, പുനരുപയോഗ ഊർജ്ജം, വിദ്യാഭ്യാസം, ബഹിരാകാശം, ആർട്ടിക് മേഖല എന്നിവയുൾപ്പെടെയുള്ള മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തമാക്കാൻ ചർച്ചയിൽ ധാരണയായി. കഴിഞ്ഞ വർഷം പ്രാബല്യത്തിൽ വന്ന ഇന്ത്യ EFTA വ്യാപാര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇന്ത്യയും നോർവേയും തമ്മിലുള്ള പങ്കിട്ട പുരോഗതിയുടെയും സമൃദ്ധിയുടെയും ഉദാഹരണമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംയുക്ത വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നുള്ള പ്രതിസന്ധിഘട്ടത്തിൽ ഭീകരതയ്ക്കെതിരെ ഇന്ത്യയ്ക്കൊപ്പം ഉറച്ചുനിന്ന നോർവേയുടെ നിലപാട് യഥാർത്ഥ സൌഹൃദത്തിന്റെ അടയാളമാണെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു.
3: मैं पिछले वर्ष नॉर्वे आने वाला था लेकिन पहलगाम में हुए आतंकी हमले के कारण वह यात्रा स्थगित करनी पड़ी. उस कठिन समय में नॉर्वे ने आतंकवाद के विरुद्ध भारत के साथ मजबूती से खड़े होकर सच्ची मित्रता का परिचय दिया. आज जब मैं नॉर्वे आया हूं तो मैं इस सॉलिडरिटी के लिए हृदय से आभार व्यक्त करता हूं.
1: നോർവെ സന്ദർശനത്തിനിടെ കിംഗ് ഹരാൾ 5മനുമായും സോഞ്ച രാജ്ഞിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. 43 വർഷത്തിനിടെ ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നോർവെ സന്ദർശിക്കുന്നത്. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഇറ്റലിയിലെത്തും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. നിരവധി വിഷയങ്ങളിൽ ഇരു നേതാക്കളും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിൽ നിയമ നീതിന്യായ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥതല ബ്രിക്സ് മീറ്റിംഗിന് നാളെ ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ തുടക്കമാകും. കോടതിക്ക് പുറത്തുള്ള ബദൽ തർക്ക പരിഹാര മാർഗ്ഗങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് യോഗം പ്രധാനമായും ചർച്ച ചെയ്യുക. ബ്രിക്സ് അംഗരാജ്യങ്ങളായ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ വിയറ്റ്നാം, ദക്ഷിണ കൊറിയ സന്ദർശനത്തിന് തുടക്കമായി. തന്ത്രപരമായ സൈനിക സഹകരണം കൂടുതൽ ആഴത്തിലാക്കുക, പ്രതിരോധ വ്യാവസായിക പങ്കാളിത്തം ശക്തിപ്പെടുത്തുക, ഇന്തോ പസഫിക് മേഖലയിൽ സഹകരണം വർദ്ധിപ്പിക്കുക എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയാണ് സന്ദർശനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: കേന്ദ്ര സർക്കാരിന്റെ PM വികാസ് പദ്ധതിക്ക് NIT കാലിക്കറ്റിൽ തുടക്കമായി. കേന്ദ്രസഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പരമ്പരാഗത തൊഴിൽ ചെയ്യുന്നവർക്കും ന്യൂനപക്ഷ സമൂഹത്തിലെ യുവതീ യുവാക്കൾക്കും ആധുനിക തൊഴിൽ മേഖലകളിൽ വൈദഗ്ധ്യം ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. അമൃത് ഫാർമസി അടക്കമുള്ള സംരംഭങ്ങൾ എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ പ്രയോജനം ചെയ്യുന്നതായി കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയ സെക്രട്ടറി പുണ്യ സലില ശ്രീവാസ്തവ. HLL ലൈഫ് കെയർ ലിമിറ്റഡിന്റെ തിരുവനന്തപുരത്ത് നടന്ന വജ്ര ജൂബിലി സമാപന ചടങ്ങിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അവർ. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യ അതിവേഗം പുരോഗമിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ ഭാരത് വ്യാപാര മഹോത്സവത്തിന്റെ വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. 2047 വികസിത ഭാരത എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി വ്യാവസായിക മേഖല ഉൾപ്പെടെ സമസ്ത മേഖലകളും കൂടുതൽ കരുത്തോടെ പ്രവർത്തനം തുടരണമെന്നും ശ്രീ ഗോയൽ പറഞ്ഞു.
5: വികസിത ഭാരത് 2047 ജോ പ്രധാനമന്ത്രി ജി നെ ഹം സബ്കോ പ്രോത്സാഹിത് കിയേ അമൃത് കാൽ മേ മെഹനത് കർനേ കേ ലിയേ വോ ലക്ഷ്യ ബഡാ ഹേ പർ ഭാരത് കേ ഉദ്യോഗ വ്യാപാര ജഗത് ഭാരത് കേ ലോഗോ മേ ജോ ആജ് ഉത്സാഹ് ഹേ और सफलता के लिए

0: കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ മൊബൈൽ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. രണ്ട് ദിവസത്തെ ഛത്തീസ്ഗഡ് സന്ദർശനത്തിനെത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ബസ്തർ ജില്ലയിൽ പബ്ലിക് കൺവീനിയൻസ് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഛത്തീസ്ഗഡിനെ നക്സൽ മുക്തമായി പ്രഖ്യാപിച്ചതിനു ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ സന്ദർശനമാണിത്. ജഗദൽപൂരിൽ രക്തസാക്ഷികളുടെ കുടുംബാംഗങ്ങളുമായി അദ്ദേഹം സംവദിച്ചു. വികസിത ഭാരതം യാഥാർത്ഥ്യമാക്കുന്നതിന്റെ ഭാഗമായി 2047-ഓടെ രാജ്യത്തെ ആണവോർജ്ജശേഷി 100 GW ഉയർത്തുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യമെന്ന് കേന്ദ്രസഹമന്ത്രി ജിതേന്ദ്രസിംഗ്. ഇന്ത്യയുടെ ആണവോർജ്ജ മേഖലയിലെ സ്വകാര്യ നിക്ഷേപ സാധ്യതകളും വ്യവസായ സഹകരണവും ചർച്ച ചെയ്യുന്നതിനായി US നിന്നുള്ള വ്യവസായ പ്രതിനിധി സംഘവുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 21-അംഗ മന്ത്രിസഭയും സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കാനും KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൌജന്യ യാത്ര June 15 മുതൽ നടപ്പാക്കാനും ആദ്യ മന്ത്രിസഭായോഗത്തിൽ തീരുമാനം. 3-ാമത് ഇന്ത്യ നോർവെ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോർവെയിലെത്തി. നോർവെ പ്രധാനമന്ത്രിയുമായി നരേന്ദ്രമോദി ഉഭയകക്ഷി ചർച്ച നടത്തി. രാജ്യത്തിന്റെ കയറ്റുമതി മേഖല ശക്തിപ്പെട്ടതായും ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്നും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
2: ജൂൾസ് വെർനെ എഴുതിയ നോവൽ എറൌണ്ട് ദ വേൾഡ് ഇൻ 80 ഡേയ്സ്. രചന ജേക്കബ് എബ്രഹാം. മനുഷ്യൻ സാഹസികനാണ്. അറിവിനും അനുഭവങ്ങൾക്കുമായി അവൻ ലോകം മുഴുവൻ സഞ്ചരിക്കുന്നു. ആ യാത്രയുടെ വിചിത്രമായ സാഹസികതകൾ അവൻ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നു. അങ്ങനെയുള്ള ഒരു ഉജ്ജ്വലമായ സാഹസികതയുടെ ത്രില്ലടിപ്പിക്കുന്ന ഒരു കഥയുണ്ട് ലോകസാഹിത്യത്തിൽ. ജൂൾസ് വെർനെ എന്ന ഫ്രഞ്ച് നോവലിസ്റ്റിന്റെ എറൌണ്ട് ദ വേൾഡ് ഇൻ 80 ഡേയ്സ്.
3: ലോകസാഹിത്യത്തിൽ സാഹസികതയുമായി ചേർത്തുവെച്ച് പറയുന്ന ഒരു സാഹിത്യകാരന്റെ പേരാണ് ജൂൾസ് വെർനെ. 1873 പുറത്തിറങ്ങിയ ഈ സാഹസിക നോവൽ ഇന്നും ലോകമെമ്പാടുമുള്ള വായനക്കാരെ വിസ്മയിപ്പിക്കുന്നു.
2: 100-ൽപരം വർഷങ്ങൾക്ക് മുൻപ് ലണ്ടനിലെ ഫിലിയാസ് ഫോഗ് എന്ന വിചിത്ര മനുഷ്യൻ നടത്തുന്ന അസാധാരണമായ ലോക പര്യടനത്തിന്റെ കഥയാണിത്. മനുഷ്യനും പ്രകൃതിയും സൃഷ്ടിച്ച നിരവധി പ്രതിബന്ധങ്ങളെ നേരിട്ടുകൊണ്ട് തീവണ്ടിയിലും ആവിക്കപ്പലിലും ആനപ്പുറത്തും ഹിമശകടത്തിലും മറ്റുമായി വിവിധ രാജ്യങ്ങളിലൂടെ വിഭിന്ന ജനവർഗങ്ങൾക്കിടയിലൂടെ നടത്തിയ ആപൽക്കരമായ ഒരു ധീര സാഹസിക യാത്രയുടെ കഥയാണ് ഈ നോവൽ പറയുന്നത്. ഒരു സഞ്ചാര നോവൽ.
3: February 8 നാൻഡസ് എന്ന പട്ടണത്തിലെ അഭിഭാഷകനായ പേറി വെർണയ്ക്കും സോഫിയയ്ക്കും ഒരു മകൻ ജനിച്ചു. 19-ാമത്തെ വയസ്സിൽ ആ യുവാവിന്റെ മനസ്സിൽ ഒരാഗ്രഹമുദിച്ചു, എഴുത്തുകാരനാവുക. അങ്ങനെ ജൂൾസ് വെർനെ എന്ന എഴുത്തുകാരൻ പിറന്നു. സാഹിത്യത്തിന്റെ എല്ലാ മേഖലയിലും ആ പ്രതിഭ കൈവച്ചു. ശാസ്ത്ര നോവലുകൾ, ചെറുകഥകൾ, നാടകങ്ങൾ, ആത്മകഥ, കവിതകൾ, ഗാനങ്ങൾ, ഹാസ്യസാഹിത്യം തുടങ്ങി സാഹിത്യത്തിന്റെ എല്ലാ ശാഖകളിലും ജൂൾസ് വെർനെ പടർന്നുകയറി.
2: എന്നാൽ നോവലുകളുടെ പേരിലാണ് എഴുത്തുകാരൻ അറിയപ്പെട്ടു തുടങ്ങിയത്. ജേണി ടു ദ സെന്റർ ഓഫ് ദി എർത്ത്, 20,000 ലീഗ്സ് അണ്ടർ ദ സി, എറൌണ്ട് ദ വേൾഡ് ഇൻ 80 ഡേയ്സ് എന്നീ 3 നോവലുകൾ ജൂൾസ് വെർനെ എന്ന എഴുത്തുകാരനെ ലോക പ്രശസ്തനാക്കി. ഇതിനു പുറമെ നിഗൂഢദ്വീപ്, ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്ക് തുടങ്ങിയ പല കൃതികളും ശ്രദ്ധേയമായി.
3: കുട്ടിക്കാലത്ത് ബോർഡിംഗ് സ്കൂളിലെ അധ്യാപികയായ മാഡം സാമ്പിനിൽ നിന്നും സാഹസിക കഥകളോട്

0: ത്തിന് താൽപര്യമുദിച്ചു. തന്റെ ഭർത്താവ് ഒരു കപ്പൽ ഛേദത്തിലകപ്പെട്ട് കഴിഞ്ഞ 30 വർഷമായി ഏതോ ദ്വീപിൽ കഴിയുകയാണെന്നും എന്നെങ്കിലും ഒരിക്കൽ അദ്ദേഹം മടങ്ങി വരുമെന്നും മാഡം സാംബിൻ കുട്ടികളോട് പറയുമായിരുന്നു. കഥ കേട്ട ഭാവി എഴുത്തുകാരന് ഈ കഥ ഭാവനയുടെ വലിയ ലോകം തുറന്നു നൽകി.
1: കുട്ടിക്കാലത്ത് ചരിത്രവും ഭൂമിശാസ്ത്രവുമായിരുന്നു എഴുത്തുകാരന്റെ ഇഷ്ടവിഷയങ്ങൾ. വിവിധ രാജ്യങ്ങളിലെ മനുഷ്യരുടെ ജീവിതവും അവരുടെ സംസ്കാരവും ജൂൾസ് വെർണയെ അത്ഭുതപ്പെടുത്തി. കഴിയുന്നതും ധാരാളം യാത്ര ചെയ്യുക, കണ്ടതിനെക്കുറിച്ചെല്ലാം എഴുതുക, അതായിരുന്നു എഴുത്തുകാരന്റെ ലക്ഷ്യം. 5 വീക്സ് ഇൻ എ ബലൂൺ എന്ന കൃതി 1863 പുറത്തിറങ്ങി. ആ പുസ്തകം പ്രചുരപ്രചാരം നേടിയതോടെ ജൂൾസ് വെർണെ എന്ന പേര് ലോകം ശ്രദ്ധിച്ചു തുടങ്ങി. ഫ്രം ദ എർത്ത് ടു ദ മൂൺ 1865 ലക്ഷക്കണക്കിന് വായനക്കാരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വായനയിൽ തരംഗമായി. എറൌണ്ട് ദ വേൾഡ് ഇൻ 80 ഡേയ്സ് എന്ന നോവൽ 1873 പുറത്തിറങ്ങിയത്.
0: ലണ്ടനിലെ പ്രശസ്തമായ റിഫോം ക്ലബ് അന്നും സജീവമായിരുന്നു. ക്ലബിലെ ലൈബ്രറിയിൽ ചില അംഗങ്ങൾ പുസ്തക റാക്കുകൾക്കിടയിൽ നിൽക്കുന്നത് കാണാം. ഒരു സംഘം ഇംഗ്ലീഷുകാർ ചീട്ടുകൾ കശക്കി ചീട്ടുകൾ തുടങ്ങാൻ പോവുകയാണ്. മദ്യം നിറച്ച ചഷകങ്ങളും അനുസാരികളുമായി വെയ്റ്റർമാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ആ ചീട്ടുകൾ സംഘം ആരെയോ കാത്തിരിക്കുകയാണ്. ആൾ വന്നിട്ട് വേണം കളി തുടങ്ങാൻ. ജൂൾസ് വെർണയുടെ എറൌണ്ട് ദ വേൾഡ് ഇൻ 80 ഡേയ്സ് എന്ന നോവൽ ആരംഭിക്കുകയാണ്.
1: അക്ഷമരായി കാത്തിരിക്കുന്ന ആ ചീട്ടുകളി സംഘത്തിന്റെ മുൻപിൽ റിഫോം ക്ലബിന്റെ വാതിൽ കൃത്യം 11:30 തുറന്നുകൊണ്ട് ഒരു മാന്യൻ അകത്തേക്ക് പ്രവേശിച്ചു. 40കളുടെ തുടക്കത്തിൽ പ്രായമുള്ള അതിസുന്ദരനായ നീളമുള്ള ഒരു മനുഷ്യൻ. ആ നടത്തത്തിന് ഒരു ഗാംഭീര്യമുണ്ട്. ഇടത്തോട്ടോ വലത്തോട്ടോ നോക്കാതെ തന്റെ മുൻപിലുള്ള ഒഴിഞ്ഞ ഒരു കസേരയിൽ അയാളിരുന്നു. ആ കസേര അയാൾക്കു വേണ്ടി ആദരപൂർവ്വം ഒഴിച്ചിട്ടതായിരുന്നു. ക്ലബിലെ വെയ്റ്റർമാർക്ക് ആ മാന്യനെ വർഷങ്ങളായി പരിചയമുണ്ട്. പക്ഷേ അയാളെപ്പറ്റി അധികമൊന്നും അവർക്കറിയില്ല. ആ മാന്യന്റെ പേര് ഫിലിയാസ് ഫോഗ് എന്നാണെന്ന് അവർക്കറിയാം. ഇടയ്ക്കിടയ്ക്ക് കോട്ടിൽ നിന്നും പോക്കറ്റ് വാച്ചെടുത്ത് സമയം നോക്കുന്ന ഒരു സ്വഭാവവും അയാൾക്കുണ്ടെന്ന് അവർക്കറിയാം. പണം അയാൾക്കൊരു പ്രശ്നമല്ല. പുത്തൻ നോട്ടുകൾ എപ്പോഴും പോക്കറ്റിൽ കാണും. ആ കാശ് എവിടെ നിന്ന് വരുന്നുവെന്ന് ആർക്കും അറിയില്ല.
2: ലണ്ടനിലെ സാവില്ല റോയിലെ 7-ാം നമ്പർ തെരുവിലാണ് ഫിലിയാസ് ഫോഗ് താമസിക്കുന്നത്. അയാൾക്ക് അടുത്ത ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഇല്ല. അയാളുടെ ദിവസങ്ങൾ കൃത്യമായ ഒരു ചിട്ടയിലാണ് നീങ്ങുന്നത്. റിഫോം ക്ലബിൽ എല്ലാ ദിവസവും രാവിലെ 11:30 അയാൾ ഹാജരാകും. ചീട്ടുകളി മേശയിൽ തന്നെയാണ് ഭക്ഷണം. പാതിരാത്രിയോടെ അയാൾ വീട്ടിലേക്ക് മടങ്ങും. റിഫോം ക്ലബിലെ ലൈബ്രറിയിലാണ് ഏറിയ സമയവും അയാൾ ചെലവഴിക്കുന്നത്. ഏകാന്തത ഏറെ ഇഷ്ടപ്പെടുന്ന ഫിലിയാസ് ഫോഗ് ആരോടും അത്ര സംസാരിക്കുന്ന കൂട്ടത്തിലല്ല.
1: ഫിലിയാസ് ഫോഗിനെ പോലെ നോവലിലെ മറ്റൊരു പ്രധാന കഥാപാത്രമാണ് പാസിപ്പാർട്ട് ഔട്ട്. പല തൊഴിലുകൾ ചെയ്ത് അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന ഒരു യുവാവ്. ഒരു സുപ്രഭാതത്തിൽ അവൻ തൊഴിൽ തേടി ഫിലിയാസ് ഫോഗിന്റെ വാതിലിൽ മുട്ടുന്നു.
2: സർ, എനിക്കൊരു തൊഴിൽ വേണം. ഞാനൊരു ഗായകനായിരുന്നു, സർക്കസിലുണ്ടായിരുന്നു, ജിമ്മിൽ പരിശീലകനായിരുന്നു, അങ്ങനെ പല തൊഴിലുകളും ചെയ്തിട്ടുണ്ട്. അങ്ങയുടെ വീട്ടുജോലിക്കാരനായി എനിക്ക് അങ്ങയെ സേവിക്കാൻ ഒരവസരം തരൂ.
1: യുവാവിന്റെ തൊഴിലഭ്യർത്ഥന ഫിലിയാസ് ഫോഗിന് ഇഷ്ടമായി.
2: നീ ഇന്നല്പം ലേറ്റായിട്ടാണ് വന്നത്. ഒരു കാര്യം ചെയ്യൂ, നാളെ കൃത്യം 11:29 തന്നെ ജോലിക്ക് കയറിക്കൊള്ളൂ.
1: തന്റെ യജമാനൻ ഒരു വിചിത്രനായ മനുഷ്യനാണെന്ന് പാസിപ്പാർട്ട് ഔട്ടിന് ആദ്യത്തെ പരിചയപ്പെടലിൽ നിന്ന് തന്നെ മനസ്സിലായി. യജമാനൻ പറഞ്ഞതുപോലെ യുവാവ് പിറ്റേ ദിവസം കൃത്യസമയത്ത് തന്നെ എത്തി. അധികം സംസാരമില്ലാത്ത തന്റെ യജമാനനിൽ നിന്നും ശ്രദ്ധ മാറ്റി ആ ഭവനത്തിൽ നിന്നും അയാളെക്കുറിച്ച് എന്തെങ്കിലും അറിയാൻ കഴിയുമോ എന്ന് അവൻ നോക്കി. ഒരു രക്ഷയുമില്ല. ഇയാൾ ഒരു ദുരൂഹ കഥാപാത്രം തന്നെ, അയാൾ മനസ്സിൽ പറഞ്ഞു.
0: ഫീലിയാസ് ഫോഗ് പതിവ് പോലെ ആ ദിവസം റിഫോം ക്ലബിലെത്തിയപ്പോൾ അവിടെ എല്ലാവരും അന്ന് നടന്ന ഒരു ബാങ്ക് കൊള്ളയെക്കുറിച്ചുള്ള ചൂടുപിടിച്ച ചർച്ചയിലായിരുന്നു. ലണ്ടൻ ബാങ്കിൽ നിന്നും 55,000 pounds കള്ളൻ മോഷ്ടിച്ചിരിക്കുന്നത്. ഇംഗ്ലണ്ടിന്റെ വിവിധ ഭാഗങ്ങളിൽ പോലീസുകാർ ശക്തമായ അന്വേഷണത്തിലാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് കീഴിലെ രാജ്യങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. കണ്ടാൽ ഒരു ഇംഗ്ലീഷ് മാനിനെ പോലെ തോന്നുന്ന ഒരാളാണ് മോഷ്ടാവ്. ഡിറ്റക്റ്റീവുകൾ രഹസ്യാന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. കള്ളനെ പിടികൂടുന്നവർക്ക് 2,000 pounds സർക്കാർ പ്രതിഫലം പ്രഖ്യാപിച്ചിട്ടുണ്ട്.
1: ക്ലബിലെ ഉന്നതർ പലരും ചൂടുപിടിച്ച ചർച്ചയിൽ പങ്കുചേർന്നു. ഇതെല്ലാം കേട്ടുകൊണ്ട് ഫിലിയാസ് ഫോഗ് ഇരിക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ തന്റെ അഭിപ്രായം എന്ന നിലയിൽ ഫോഗ് പറഞ്ഞു.
2: ലോകം ഇന്നിപ്പോൾ വല്ലാതെ ചുരുങ്ങിപ്പോയി. ഒരാൾക്ക് 80 days കൊണ്ട് ലോകം ചുറ്റിവരാൻ കഴിയും. 13 days കൊണ്ട് സുയസ് കനാലിലൂടെ ബോംബെയിലെത്താം. ബോംബെയിൽ നിന്ന് കൽക്കട്ടയിലേക്ക് 3 days. അവിടെ നിന്ന് ഹോങ്കോങ്ങിലേക്ക് 13 days മതി. നിങ്ങൾ പറയുന്നത് ശരിയല്ല. ഇതിനിടയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ? എന്റെ കാൽക്കുലേഷൻസ് കറക്റ്റാണ് മിസ്റ്റർ. എന്റെ ബാങ്കിൽ, എന്റെ അക്കൗണ്ടിൽ 20,000 pounds ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യം സത്യമല്ലെങ്കിൽ ആ 20,000 pounds ഞാൻ വെറ്റുവെക്കാം. 2 October തിരിച്ച് 21 December നിങ്ങളുടെ മുന്നിൽ ഈ ക്ലബിൽ 80 days കൊണ്ട് ലോകം ചുറ്റി എനിക്ക് എത്തിച്ചേരാൻ കഴിയും. അങ്ങനെയെങ്കിൽ നിങ്ങൾ 20,000 pounds എനിക്ക് തരണം.
1: വാദപ്രതിവാദങ്ങൾ തുടർന്നു. ഒടുവിൽ ഫിലിയാസ് ഫോഗിന്റെ ബെറ്റ് ക്ലബിലെ മറ്റ് ധനികർ അംഗീകരിച്ചു. യാത്രയ്ക്ക് വേണ്ട പണം ഫോഗ് തന്റെ ബാങ്ക് അക്കൌണ്ടിൽ നിന്നും പിൻവലിച്ചു. വീട്ടിലെത്തിയിട്ട് 80 days ഒരു യാത്രയ്ക്ക് വേണ്ടി ബാഗുകളെല്ലാം തയ്യാറാക്കാൻ പാസിപ്പാർട്ട് ഔട്ടിന് നിർദ്ദേശം നൽകി. അവൻ തന്റെ യജമാനന്റെ പുതിയ ഭ്രാന്ത് കേട്ട് അമ്പരന്ന് നിന്നു.
2: ഇംഗ്ലണ്ടിലെ പത്രങ്ങളിലെല്ലാം ആ വിചിത്ര പന്തയത്തിന്റെ വാർത്ത പരന്നു. ഫിലിയാസ് ഫോഗിനെ കുറിച്ചും ഈ ലോകയാത്രയെക്കുറിച്ചുമായി എവിടെയും സംസാരം. 80 days കൊണ്ട് ലോകം ചുറ്റി വരാമെന്ന ആശയത്തെ ചിലർ പിന്തുണച്ചു. മറ്റു ചിലർ അതൊരു മണ്ടനാഗ്രഹമെന്ന് പറഞ്ഞു. ചിലർ ഒരു പടികൂടി കടന്ന് ബാങ്ക് മോഷ്ടാവ് ഫോഗ് എന്ന വിദ്വാനാണെന്നും മോഷ്ടിച്ച മുതലുമായി നാടുകടക്കാനുള്ള ബുദ്ധിപൂർവമായ ഒരടവാണിതെന്നും പറഞ്ഞു. ഫിലിയാസ് ഫോഗാണ് ബാങ്ക് മോഷ്ടാവ് എന്ന ഊഹത്തിന് പ്രസക്തി വർദ്ധിച്ചു. ഡിറ്റക്റ്റീവ് ഫിക്സ് അത് പൂർണമായും വിശ്വസിച്ചു. അയാൾ തന്റെ നിരീക്ഷണങ്ങളുമായി ഫിലിയാസ് ഫോഗിനെ പിടികൂടാനുള്ള അനുമതി തേടി ലണ്ടൻ പോലീസിനെ സമീപിച്ചു.
1: ഡിറ്റക്റ്റീവ് ഫിക്സ് അതിവേഗം സുയസ് തുറമുഖത്തെത്തി. അയാൾ രഹസ്യമായി ഫിലിയാസ് ഫോഗിന്റെ നീക്കങ്ങൾ നിരീക്ഷിച്ചു. ഫോഗിന്റെ വേലക്കാരനായ പാസിപ്പാർട്ട് ഔട്ടുമായി ഒരു യാത്രക്കാരൻ എന്ന നിലയിൽ സൌഹൃദം സ്ഥാപിക്കാൻ തീരുമാനിച്ചു.
2: ഹലോ, ഈ സ്ഥലം കൊള്ളാമല്ലോ. സാറേ, ഈ സ്ഥലത്തെ കുറിച്ചൊന്നും എനിക്കറിയില്ല. എന്റെ യജമാനനാകട്ടെ സ്ഥലങ്ങളിൽ താല്പര്യമില്ല, അദ്ദേഹത്തിന് സമയത്തിലാണ് താല്പര്യം. ഞങ്ങളിപ്പോൾ 80 days കൊണ്ട് ലോകം ചുറ്റാൻ പോവുകയാണ്. നിങ്ങളുടെ യജമാനൻ ഒരു വിചിത്രനായ മനുഷ്യനാണല്ലോ. സംശയമുണ്ടോ സാറേ? ഒരു ദിവസം ക്ലബിൽ നിന്നും വന്ന ശേഷം ബെറ്റുവെച്ച കാര്യം പറഞ്ഞ് ഈ യാത്രയ്ക്ക് എന്നെയും കൂടെ കൂട്ടി ഇറങ്ങിയിരിക്കുക. എന്ത് സംഭവിക്കുമെന്ന് ആർക്കും അറിയില്ല.
1: ഫോഗിന്റെ ജോലിക്കാരനുമായി സൌഹൃദം സ്ഥാപിച്ച ശേഷം അവരെ പിന്തുടരാൻ ഡിക്റ്റേറ്റീവ് ഫിക്സ് തീരുമാനിച്ചു. ചെങ്കടലിലൂടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് പുറപ്പെടുന്ന മംഗോളിയ എന്ന കപ്പലിൽ ബോംബെയിൽ എത്തിച്ചേരാനായി മൂവരും കയറി. യാത്രാമധ്യേ കപ്പൽ ഇന്ധനം നിറയ്ക്കാൻ അറേബ്യൻ തീരങ്ങളിൽ നിർത്തി. അവസാനം കപ്പൽ ബോംബെ തീരത്തെത്തി.
0: ബോംബെ ചുറ്റിക്കാണാൻ പാസിപ്പാർട്ട് ഔട്ട് തീരുമാനിച്ചു. യജമാനൻ എവിടെയോ പോയി. അവൻ നടന്ന് നടന്ന് ഒരമ്പലത്തിൽ കയറി. കാലക്കേടിന് ഷൂസിട്ടാണ് അമ്പലത്തിൽ കയറിയത്. ബ്രാഹ്മണരും പൂജാരിമാരും ചേർന്ന് നന്നായി ഒന്ന് പെരുമാറി

0: പാസിപ്പോർട്ട് ഔട്ടിനെ പുറത്താക്കി. ഒടുവിൽ രക്ഷപ്പെട്ട് യജമാനന്റെ സവിധത്തിലെത്തി. ഇത്തരം അബദ്ധങ്ങളിൽ ഇനി ചാടരുതെന്ന് ഫോഗ് അയാൾ ഉപദേശിച്ചു.
1: ഇന്ത്യയിൽ വച്ച് വിചിത്രമായ മറ്റൊരു സംഭവത്തിനു കൂടി സഞ്ചാരികൾ സാക്ഷിയായി. ഒരു കാളിക്ഷേത്രത്തിന് സമീപമാണ് ആ കാഴ്ച കണ്ടത്. ഒരു സുന്ദരിയായ യുവതിയെ ചില പൂജാരിമാർ വലിച്ചിഴച്ചുകൊണ്ട് ഒരഗ്നികുണ്ഠത്തിലേക്ക് വലിച്ചെറിയാൻ ശ്രമിക്കുന്നു. സമീപത്ത് മധ്യവയസ് പിന്നിട്ട ഒരു വ്യാപാരിയുടെ ശവശരീരവുമുണ്ട്. ഫിലിയോസ് ഫോഗിന് പെട്ടെന്ന് താൻ വായിച്ചു മനസ്സിലാക്കിയിട്ടുള്ള സതി എന്ന അനുഷ്ഠാനമാണ് നടക്കാൻ പോകുന്നതെന്ന് മനസ്സിലായി. ഫോഗും പാസിപ്പാർട്ട് ഔട്ടും കൂടി യുവതിയെ രഹസ്യമായി രക്ഷിച്ചു. തന്റെ പേര് ഔധ എന്നാണെന്നും തന്നെ രക്ഷിച്ചതിന് ഒരുപാട് നന്ദിയുണ്ടെന്നും യുവതി കരഞ്ഞുകൊണ്ട് പറഞ്ഞു.
0: സംഘം കൽക്കട്ടയിലേക്ക് യാത്രയായി. കൽക്കട്ടയിൽ നിന്ന് ഹോങ്കോങ്ങിലേക്കുള്ള സ്റ്റീമറിൽ കൃത്യസമയത്ത് തന്നെ അവക്ക് കയറാൻ കഴിഞ്ഞു. യാത്രാസംഘത്തിലിപ്പോൾ ഔധ എന്ന യുവതിയുമുണ്ട്. ദറങ്കൂൺ എന്ന കപ്പൽ 13 ദിവസം കൊണ്ട് ഹോങ്കോങ്ങിലെത്തും. കപ്പലിൽ വെച്ച് ഡിറ്റക്റ്റീവ് ഫിക്സ് വീണ്ടും പാസിപ്പാർട്ട് ഔട്ടുമായി കണ്ടുമുട്ടി. നിങ്ങളുടെ 80 ദിവസത്തെ യാത്രാ പരിപാടി ഇഷ്ടപ്പെട്ട് താനും ഒപ്പം ചേരുകയാണെന്ന് അറിയിച്ചു. ഫോഗിനെ രഹസ്യമായി അയാൾ നിരീക്ഷിച്ചു. ലണ്ടനിൽ നിന്നും അറസ്റ്റ് വാറന്റ് എത്തിച്ചേരാനുള്ള കാത്തിരിപ്പിലാണ് ഡിറ്റക്റ്റീവ് ഫിക്സ്.
1: തന്റെ ഒരു ബന്ധു ഹോങ്കോങ്ങിലുണ്ടെന്നും അവരുടെ അടുത്ത് തന്നെ വിട്ടാൽ മതിയെന്നും യുവതി ഫോഗിനോട് പറഞ്ഞിരുന്നു. ഹോങ്കോങ്ങിലെത്തിയ ശേഷം യുവതി പറഞ്ഞ ബന്ധുവിനെ അന്വേഷിച്ച് അവർ നടന്നെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഹോങ്കോങ് തീരത്തുനിന്നും ജപ്പാനിലെ യോക്കോഹാമ എന്ന തീരത്തേക്ക് പോകുന്ന കപ്പലിൽ യാത്രാസംഘം കയറി.
0: ഇതിനിടയിൽ ഡിറ്റക്റ്റീവ് ഫിക്സ് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനായി പാസിപ്പാർട്ട് ഔട്ടിനെ കപ്പലിലെ ബാറിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവനിൽ നിന്നും ഡിറ്റക്റ്റീവിന് കൃത്യമായ ഉത്തരങ്ങൾ കിട്ടിയില്ല. ആ ദേശത്തിൽ ഫിക്സ് അവനെ നല്ലവണ്ണം മദ്യപിപ്പിച്ച് ബോധം കെടുത്താനായി മദ്യത്തിൽ മയക്കുമരുന്ന് കലക്കിക്കൊടുത്തു. പാസിപ്പാർട്ട് ഔട്ട് മദ്യപിച്ച് ബോധം നഷ്ടപ്പെട്ട് ആരാലും അറിയാതെ ബാറിലെ ഒരു മൂലയിൽ ദിവസങ്ങളോളം മയങ്ങിക്കിടന്നു. നവംബർ 14 യാത്രാസംഘം ജപ്പാൻ തീരത്തെത്തി. ഇതിനിടയിൽ ബോധം തെളിഞ്ഞ പാസിപ്പാർട്ട് ഔട്ടിന് ഡിറ്റക്റ്റീവ് ഫിക്സ് ഒരു ചാരനാണെന്ന് മനസ്സിലായി.
1: ഭൂമിയുടെ പകുതിയോളം ദൂരം യാത്രികർ പിന്നിട്ടു. ജനറൽ ഗ്രാന്റ് എന്ന കപ്പലിൽ കയറി സഞ്ചാരികൾ അമേരിക്കയിലേക്ക് യാത്ര തിരിച്ചു. ഡിസംബർ 2 അവർ കാലിഫോർണിയയിൽ എത്തി.
0: തന്റെ രക്ഷകനായ ഫോഗിനോട് യുവതിക്ക് ആരാധനയാണ്. അവൾ അയാളെ പ്രണയിക്കുന്നു. പക്ഷേ ഒട്ടൊരു ദുരൂഹമായ അയാളുടെ വ്യക്തിത്വം അവളെ ആശങ്കയിലാക്കുന്നുണ്ട്.
1: ഇതിനിടയിൽ ലണ്ടനിലെത്താൻ തനിക്കിനി 28 ദിവസങ്ങൾ കൂടി മാത്രം മതിയെന്ന് ഫോഗ് മനസ്സിലാക്കുന്നു.
0: പല വിചിത്രമായ അനുഭവങ്ങളിലൂടെയും ഫോഗും പാസിപ്പാർട്ട് ഔട്ടും കടന്നു പോകുന്നുണ്ട്. അമേരിക്കയിൽ വെച്ച് ഒരു കേണൽ ഫോഗിനെ ദ്വന്ദ്വയുദ്ധത്തിന് ക്ഷണിക്കുന്നു. ഔധ എന്ന യുവതിയെ രക്ഷിക്കുന്നതും പാസിപ്പാർട്ട് ഔട്ടിനെ ഒരു സർക്കസ് സംഘം കത്തിയേറുകാരനായി നിർത്തുന്നതും എല്ലാം രസകരമായ സാഹസിക അനുഭവങ്ങളായി നോവലിൽ വിവരിക്കുന്നുണ്ട്.
1: ഡിസംബർ 11 ഇംഗ്ലണ്ടിലേക്ക് പുറപ്പെടുന്ന കപ്പലിൽ കയറിപ്പറ്റാനായി യാത്രാസംഘം ധൃതിപ്പെടുന്നു. ന്യൂയോർക്കിൽ നിന്നും സഞ്ചാരികൾ കയറുന്ന തീവണ്ടി ഒരു സംഘം ആക്രമിക്കുന്നു. അതിൽ നിന്നെല്ലാം ഒരുവിധത്തിൽ സഞ്ചാരികൾ രക്ഷപ്പെടുന്നു. യാത്രയ്ക്കിടയിൽ കൃത്യസമയം പാലിക്കുന്നതുമൂലം കപ്പൽ യാത്രയും തീവണ്ടി യാത്രയും എല്ലാം യഥാസമയം തന്നെ സഞ്ചാരികൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിലും ഇടയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും യാത്രയെ തടസ്സപ്പെടുത്തുന്നുണ്ട്. ലിവർപൂളിലേക്ക് പുറപ്പെടുന്ന ഹെൻറിയറ്റ എന്ന കപ്പലിൽ അവർ യാത്ര തുടരുന്നു. ആ യാത്രക്കിടയിൽ കടലിൽ വച്ച് കടൽക്കൊള്ളക്കാർ കപ്പലിനെ ആക്രമിക്കുന്നു. അതിഭീകരമായ വെടിവയ്പ്പും സംഘട്ടനവും നടക്കുന്നു. ക്യൂൻസ് ടൗൺ എന്ന തീരത്ത് യാത്ര പൂർത്തിയാക്കുവാൻ കഴിയാതെ കപ്പൽ നങ്കൂരമിടുന്നു. അവിടെ നിന്നും ഡബ്ലിനിലേക്ക് പുറപ്പെടുന്ന ഒരു എക്സ്പ്രസ് ട്രെയിനിൽ സഞ്ചാരികൾ യാത്ര തുടരുന്നു.
0: പ്രതീക്ഷിച്ചതുപോലെ ഡിസംബർ 21 സഞ്ചാരികൾ ലിവർപൂളിൽ എത്തിച്ചേരുന്നു. ലണ്ടനിലേക്ക് 6 മണിക്കൂറിന്റെ തീവണ്ടി യാത്ര മാത്രമാണ് ഇനി ബാക്കി.
2: ഭൂമിക്ക് ചുറ്റുമുള്ള പര്യടനം.

0: 80 ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഡിക്റ്റേറ്റീവ് ഫിക്സ് അറസ്റ്റ് വാറന്റുമായി ഓടിയെത്തി. ഇംഗ്ലണ്ടിലെ മഹാറാണിയുടെ പേരിൽ ഞാൻ നിങ്ങളെ അറസ്റ്റ് ചെയ്യുന്നു മിസ്റ്റർ ഫോഗ്, ഡിക്റ്റേറ്റീവ് പറഞ്ഞു. എല്ലാവരും ഞെട്ടി. ഇത് കണ്ടുനിന്ന പാസീവ് പാർട്ട് ഔട്ടിന് ദേഷ്യവും സങ്കടവും തോന്നി. ഫിക്സിന്റെ കഴുത്ത് ഞെരിക്കാൻ അവന്റെ കൈകൾ തരിച്ചു. ബ്രിട്ടീഷ് പോലീസുകാർ അവനെ പിന്നാക്കം പിടിച്ചു തള്ളി.
1: തന്റെ യജമാനന് കൃത്യസമയത്ത് ഡിറ്റക്റ്റീവ് ഫിക്സിനെ കുറിച്ച് വിവരങ്ങൾ നൽകാതിരുന്നതിൽ അവൻ പശ്ചാത്തപിച്ചു. യജമാനന് ലക്ഷ്യം കാണാൻ കഴിയില്ല, പന്തയം ജയിക്കാൻ കഴിയില്ല, 20,000 pounds നഷ്ടമാവും. ഫിലിയാസ് ഫോഗിന് കൈകൾ വിലങ്ങണിയിക്കാൻ നീട്ടിക്കൊടുക്കേണ്ടി വന്നു. രക്ഷപ്പെടാൻ ഒരു സാധ്യതയുമില്ല. വെറും 9 മണിക്കൂർ മാത്രം മതി പന്തയം ജയിക്കാൻ. തന്റെ സഹസഞ്ചാരികൾക്കൊപ്പം അയാൾ ജയിലിലേക്ക് നടന്നു. പക്ഷേ അധികം സമയം കഴിയും മുൻപേ ആശ്വാസ വാർത്ത തേടിയെത്തി. ഡിറ്റക്റ്റീവ് ഫിക്സ് പറഞ്ഞു,
0: സർ, ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റിയതാണ്. ബാങ്ക് മോഷ്ടാവിനെ പോലീസ് പിടികൂടി. നിങ്ങളെ കണ്ടാൽ അയാളെ പോലിരിക്കും. സത്യത്തിൽ അതാണ് തെറ്റിദ്ധാരണ ഉണ്ടാകാൻ കാരണം. ക്ഷമിക്കണം, ദയവായി ക്ഷമിക്കൂ. താങ്കൾക്ക് പോകാം. ഒരിക്കൽ കൂടെ ഞാൻ അങ്ങയുടെ മാപ്പ് ചോദിക്കുന്നു.
1: സഞ്ചാരികൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് കുതിച്ചു. ഇനി അധികം സമയമില്ല. അവർ ലണ്ടനിലെത്തിയപ്പോൾ പന്തയം വെച്ച സമയത്തേക്കാൾ 5 മിനിറ്റ് പുറകിലായി പോയിരുന്നു.
0: ഫിലിയാസ് ഫോഗും സംഘവും ലണ്ടനിലെ തന്റെ വസതിയിലെത്തി. മണ്ടനായ ഒരു ഡിക്റ്റേറ്റീവ് മൂലം തന്റെ പദ്ധതികൾ പൊളിഞ്ഞ കാര്യം ആലോചിച്ചപ്പോൾ വിഷമം തോന്നി. ബാങ്കിലുണ്ടായിരുന്ന 20,000 pounds 19,000 pounds ഈ യാത്രയ്ക്കായി ചെലവഴിച്ചു കഴിഞ്ഞു. തന്റെ ജീവിതത്തിൽ കണക്കുകൂട്ടലുകൾ പിഴച്ചുപോയിരിക്കുന്നു.
1: ക്ലബിലേക്ക് പോകാൻ ഫോഗിന് തോന്നിയില്ല. അയാൾ പലവിധ ആലോചനകളിൽ മുഴുകി.
2: അങ്ങയെ ഞാനാണ് ഈ ദുരിതത്തിലേക്ക് വലിച്ചിഴച്ചത്. എന്നോട് ക്ഷമിക്കൂ.
0: ഔദാ, നീ എന്താണ് ഈ പറയുന്നത്? അങ്ങനെ ഒന്നുമില്ല. സന്ദർഭവശാൽ ഞാൻ താങ്കളെ രക്ഷിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത് അത്ര വലിയ കാര്യമല്ല. ഒരുപക്ഷെ ഈ യാത്ര ഇതിനു വേണ്ടി കൂടിയായിരുന്നിരിക്കണം.
2: എന്നെ രക്ഷിക്കാൻ സമയം കളഞ്ഞില്ലായിരുന്നെങ്കിൽ താങ്കൾക്ക് ഇതിനു മുമ്പ് ഇന്ത്യയിൽ നിന്ന് യാത്ര തിരിച്ച് കൃത്യസമയത്ത് ലണ്ടനിൽ എത്തിച്ചേരാൻ കഴിയുമായിരുന്നു.
0: അത് സാരമില്ല. ഭവതി സമാധാനമായിരിക്കൂ. നിങ്ങളിനി എന്ത് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്? ബന്ധുക്കളോ സുഹൃത്തുക്കളോ മറ്റോ ഉണ്ടോ? ഞാൻ എവിടെയെങ്കിലും എത്തിക്കണോ?
2: എനിക്ക് ആരുമില്ല. എനിക്കിപ്പോ ഈ ഭൂലോകത്ത് നിങ്ങളല്ലാതെ മറ്റാരുമില്ല.
0: എങ്കിൽ ഞാൻ താങ്കളെ വിവാഹം കഴിക്കട്ടെ. നിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അനുവാദം തരൂ.
1: ഫിലിയാസ് ഫോഗിന്റെ നെഞ്ചിലേക്ക് കരഞ്ഞുകൊണ്ട് ഒരു മാടപ്രാവിനെ പോലെ ഔധ ചേർന്ന് നിന്നു. പള്ളിവികാരിയായ ഫാദർ സാമുവേൽ വിൽസനെക്കൊണ്ട് വിവാഹം എത്രയും പെട്ടെന്ന് നടത്താനായി യജമാനന്റെ നിർദ്ദേശപ്രകാരം പാസിപ്പാട്ട് ഔട്ട് പള്ളിമേടയിലേക്ക് പുറപ്പെട്ടു.
3: ഫിലിയാസ് ഫോഗ് തന്റെ യാത്രക്കിടയിൽ റിഫോം ക്ലബിലെ അംഗങ്ങൾക്ക് കമ്പി സന്ദേശം അയക്കാനോ ഏതെങ്കിലും വിധത്തിൽ അവരെ ബന്ധപ്പെടാനോ ശ്രമിച്ചിരുന്നില്ല.
1: പക്ഷേ പന്തയം അവസാനിക്കാൻ യഥാർത്ഥ സമയം ആകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. 20,000 pounds തങ്ങൾക്ക് ലഭിക്കും എന്ന് കരുതി അവരെല്ലാം സന്തോഷിച്ചിരിക്കുമ്പോഴാണ് ഫിലിയോസ് ഫോഗ് ക്ലബിന്റെ വാതിൽ വലിച്ചു തുറന്നുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടത്. അയാളെ കണ്ട് ചീട്ടുകളിച്ചുകൊണ്ടിരുന്നവർ എഴുന്നേറ്റു. ഫോഗ് പറഞ്ഞു,
0: സുഹൃത്തുക്കളെ, ഈ പന്തയം ഞാൻ ജയിച്ചിരിക്കുന്നു. ഇത് സമയത്തിന്റെ കളിയാണ്. സത്യത്തിൽ ഞങ്ങൾ 24 മണിക്കൂർ മുമ്പ് തന്നെ ലണ്ടനിലെത്തി. നമ്മൾ കിഴക്കോട്ട്, അതായത് സൂര്യനെ ലക്ഷ്യമാക്കി സഞ്ചരിക്കുമ്പോൾ കൂടുതൽ സമയം നമുക്ക് ലഭിക്കും. ഇത് ആലോചിച്ചെടുക്കാൻ ഞാൻ കുറച്ച് സമയമെടുത്തു. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഞാൻ പന്തയം വെച്ച സമയത്തിന് മുമ്പേ എത്തി.
3: അത് സത്യമാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. മാന്യന്മാരായ റിഫോം ക്ലബ് അംഗങ്ങൾ ആ പന്തയത്തുക ഫിലിയാസ് ഫോഗിന് നൽകുവാൻ തീരുമാനിച്ചു.

0: നോവൽ അന്ത്യത്തിലേക്ക് അടുക്കുകയാണ്. പന്തയം വിജയിച്ച ശേഷം തനിക്ക് ലഭിച്ച 20,000 പൗണ്ടിന്റെ സന്തോഷവാർത്തയുമായി ഫോഗ് തന്റെ പ്രിയതമയുടെ സവിധത്തിലെത്തി. അടുത്ത തിങ്കളാഴ്ച ഫാദർ സാമുവലിന്റെ കാർമ്മികത്വത്തിൽ ഫിലിയാസ് ഫോഗും ഔധയും വിവാഹിതരായി. എല്ലാത്തിനും സാക്ഷിയായി ഫോഗിന്റെ വിശ്വസ്ത സഹായി പാസി പാട്ടൌട്ടും വധുവരന്മാർക്ക് ആശംസകൾ നേർന്ന് അവരുടെ പുതിയ ജീവിതത്തിൽ പങ്കാളികളാവുന്നതോടെ പുതിയ പ്രതീക്ഷകൾ പകർന്ന് നോവൽ അവസാനിക്കുന്നു.
1: സാഹസികത ഇഷ്ടപ്പെടുന്ന ലോകമെങ്ങുമുള്ള വായനക്കാരുടെ, പ്രത്യേകിച്ചും കുട്ടികളുടെ പ്രിയപ്പെട്ട നോവലാണ് എറൌണ്ട് ദ വേൾഡ് ഇൻ 80 ഡേയ്സ്. വായനക്കാരെ വിഭ്രമിപ്പിക്കുന്ന ഈ നോവൽ മാനവരാശിയുള്ള കാലം വരെയും വായിക്കപ്പെടുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.
2: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
0: ജൂൾസ് വെർനെ എഴുതിയ നോവൽ എറൌണ്ട് ദ വേൾഡ് ഇൻ 80 ഡേയ്സ്. രചന ജേക്കബ് എബ്രഹാം. ആഖ്യാനം സന്ദീപ് സുരേഷ്, സുഷമ അനിൽ. നോവൽ ഭാഗം വായിച്ചത് എൻ ജെ ജോഷിലാൽ. നിർവഹണ സഹായം പി ശ്രീകല. നിർവഹണം സന്ദീപ് സുരേഷ്.

0: ആകാശവാണി ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 15 സെക്കൻഡ്.
1: ഹലോ ഡോക്ടർ,

0: രോഗങ്ങളും ദന്താരോഗ്യവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സംസ്ഥാന ആരോഗ്യവകുപ്പ് ഡെന്റൽ വിഭാഗം മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സൈമൺ മോറിസൺ മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ ഇപ്പോൾ കേൾക്കാം. ഡോക്ടറോടൊപ്പം സ്റ്റുഡിയോയിൽ എം എസ് ആശ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാൻ ഫോണിൻ പരിപാടിയിലേക്ക് സ്വാഗതം. എല്ലാ വർഷവും മെയ് 12 യൂറോപ്യൻ ഫെഡറേഷൻ ഓഫ് പീഡിയോഡോണ്ടോളജി ഗം ഹെൽത്ത് ഡേ അഥവാ മോണാരോഗ്യ ദിനം ആചരിക്കാറുണ്ട്. മോണരോഗങ്ങളെക്കുറിച്ചും അത് ശരീരത്തിന്റെ പൊതുവായ ആരോഗ്യത്തെ എങ്ങനെയെല്ലാം ബാധിക്കുന്നു എന്നതിനെക്കുറിച്ചുമെല്ലാം പൊതുജനങ്ങളിൽ അവബോധമുണ്ടാക്കാനാണ് ഈ ദിനാചരണം കൊണ്ട് ലക്ഷ്യമിടുന്നത്. ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാൻ ഫോണിൻ പരിപാടിയിൽ മോണരോഗങ്ങളെയും ദന്താരോഗ്യത്തെയും കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് സംസ്ഥാന ആരോഗ്യവകുപ്പ് ഡെന്റൽ വിഭാഗം മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സൈമൺ മോറിസണാണ്. സ്വാഗതം സർ.
2: നമസ്കാരം.
1: എന്തുകൊണ്ടാണ് പല്ലുകളുടെ ആരോഗ്യത്തെ മോണങ്ങളുടെ ആരോഗ്യത്തിന് നമ്മൾ പ്രാധാന്യം നൽകണം എന്ന് പറയുന്നത്?
2: പല്ലുകളുടെ ആരോഗ്യത്തെക്കാൾ മോണയുടെ ആരോഗ്യത്തിന്, അതായത് ഗം ഹെൽത്ത്, നാം പ്രാധാന്യം നൽകണം എന്ന് പറയുന്നത് മോണയാണ് പല്ലുകളെ ഉറപ്പിച്ചു നിർത്തുന്ന അടിത്തറ എന്നതുകൊണ്ടാണ്. മോണയുടെ ആരോഗ്യം വായയുടെ ആരോഗ്യത്തിന് മാത്രമല്ല, മൊത്തത്തിലുള്ള ശാരീരിക ആരോഗ്യം, അതായത് ഓവറോൾ ഹെൽത്തിന്റെ ഒരു പ്രതിഫലനം കൂടിയാണ്. വീടിന് അടിത്തറ എന്നതുപോലെ പല്ലുകൾക്ക് ഉറപ്പും താങ്ങും നൽകുന്നത് മോണയാണ്. മോണയ്ക്ക് അസുഖം ബാധിച്ചാൽ പല്ലുകൾ എത്ര വൃത്തിയുള്ളതായാലും അവ നഷ്ടപ്പെടും. മോണയിലുണ്ടാകുന്ന അണുബാധ ചികിത്സിച്ചില്ലെങ്കിൽ പല്ലിനെ താങ്ങി നിർത്തുന്ന എല്ലുകളെ, അതായത് അതിന് ചുറ്റുമുള്ള തരണാസ്ഥിയെ ദ്രവിപ്പിച്ചു കളയുന്നു. കൂടാതെ രക്തത്തിലേക്ക് ബാക്ടീരിയ എത്തുന്നു. മോണരോഗം കാരണം മോണയിൽ നിന്ന് വീക്കവും രക്തസ്രാവവും ഉണ്ടാകുന്നു. ഇത് വായിലെ അണുബാധ രക്തത്തിലൂടെ ശരീരത്തിന്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് എളുപ്പത്തിൽ വ്യാപിക്കുവാൻ കാരണമാകുന്നു. നമ്മുടെ ഈ മോണ രോഗബാധിതമായാൽ, മോണ എന്ന് പറഞ്ഞത് വായിലുള്ള സുതാര്യമായ പാടയായ ഓറൽ മ്യൂക്കസ് മെംബ്രേന്റെ ഒരു ഭാഗം തന്നെയാണ്. മോണ വളരെയധികം ഗുരുതരമായ രോഗത്താൽ ദ്രവിച്ച് പഴുക്കുകയും അതിൽ നിന്ന് രക്തസ്രാവം വരികയും ചെയ്താൽ ഇത് ശരീരത്തിന്റെ മറ്റുള്ള അവയവ വ്യവസ്ഥകളെ ബാധിക്കുന്നു. ഉദാഹരണത്തിന് നമ്മുടെ ഹൃദയത്തിന്റെ ഭിത്തികളെ ഇത് ബാധിക്കാം. ഇത് സ്ട്രോക്കിന് കാരണമാകാം, പ്രമേഹത്തിന് കാരണമാകാം, ശ്വാസകോശ സംബന്ധിയായ ചില അസുഖങ്ങൾക്കും എംഫിസിമയ്ക്കും ഇത് കാരണമാകാം. ഗർഭിണികളായ സ്ത്രീകൾ ഗുരുതരമായ മോണരോഗവുമായി ചികിത്സ എടുക്കാതിരുന്നാൽ

0: ഒരു പക്ഷേ മാസം തികയാതെയും ഭാരക്കുറവുമുള്ള കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്നതിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങാം.
1: സാർ, നമുക്ക് ആദ്യത്തെ കോളർ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ.
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കും പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ് വിളിച്ചിരിക്കുന്നത്? പേര് സ്ഥലം പറയാമോ?
2: നമസ്കാരം, പത്തനംതിട്ടയിൽ
1: നിന്ന് അനുശ്രീ. ആ, അനുശ്രീ സംസാരിച്ചോളൂ.
2: ഡോക്ടർ, എനിക്ക് 4 വർഷം മുമ്പ് റോഡ് കനാൽ ചെയ്തിട്ട് പിന്നെ ക്യാപ്പ് ഇട്ടിരുന്നു. ക്യാപ്പ് ഇട്ട് കഴിഞ്ഞ് അതിന്റെ ആ മേളത്തെ നിലയിലെ ആദ്യത്തെ അണപ്പല്ല, അതിനൊരു ക്യാപ്പ് ഉണ്ട്. അവിടെ ആഹാര സാധനങ്ങൾ കയറി ഇരിക്കുകയും ഒരു ഇറിറ്റേഷൻ പോലെ അതങ്ങനെ ആണോ ക്യാപ്പ് ഇട്ട് കഴിഞ്ഞ?
0: ഇത് ആർ സി ടി ചെയ്തതിനു ശേഷം പല്ലിന് ക്യാപ്പ് ഇട്ടത് മുൻനിരയിലെ പല്ലുകൾക്കാണോ അതോ അണയിലെ പല്ലുകൾക്കാണോ?
2: മുൻനിരയിലെ ആദ്യത്തെ അണപ്പല്ല് മേളില്
0: നീട്ട ഉള്ളിപ്പല്ലുകള്.
2: അതെ
0: അതെ, നാലെണ്ണത്തിന്.
2: ഒരെണ്ണത്തിന്
0: ഇട്ടിട്ടുള്ളൂ. ചെയ്തത് അതെനിക്ക് കവറിട്ടത് ഒന്നിനല്ലേ ഉള്ളൂ?
2: ഉള്ളൂ. ഇതിന്റെ മേളിൽ ആ മോണയോട് ചേർന്ന ഭാഗം കുറച്ച് ക്യാപ്പ് കാണും. അത് അവിടെ ഭയങ്കരമായിട്ടൊരു ഇറിറ്റേഷൻ. ചില സമയം ഇങ്ങനെ ആഹാരം കയറിയിരുന്നിട്ട് എങ്ങനെയെങ്കിലും അതൊന്നും എടുക്കാൻ ശ്രമിച്ച ബ്ലഡ് വരികയും അങ്ങനൊരു.
0: അനുശ്രീ, ഈ പറയപ്പെടുന്ന ക്യാപ്പ് ഇട്ടിട്ട് എത്ര വർഷമായി കാണുന്നു പറയുന്നു?
2: 4 വർഷം.
0: ഓക്കെ, അനുശ്രീ പറഞ്ഞതുപോലെ തന്നെ 4 വർഷത്തോളമായി പല്ലിന്റെ ക്യാപ്പിനും പല്ലിന്റെ ഗളഭാഗം കഴുത്തു ഭാഗം ആയിട്ട് ചേർന്നിരിക്കുന്ന പ്രദേശത്തുള്ള മോണയുടെ ഭാഗവുമായിട്ട് ഒരു ചെറിയ ഗ്യാപ്പ് വന്നു. ഒരു 4 വർഷം കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഒരു ചെറിയ രീതിയിൽ ഒരു ഗ്യാപ്പ് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതിനോടനുബന്ധിച്ച് ആ ഭാഗത്ത് മോണയ്ക്ക് ചെറിയതായിട്ടുള്ള ജിഞ്ചിവൈറ്റിസ് എന്ന് പറയുന്ന ഒരു മോണരോഗം ഏതാണ്ട് തുടങ്ങി എന്നുള്ളതിന്റെയാണ് താങ്കൾ പറയുന്ന പോലെ ഇടയ്ക്ക് വല്ലാത്തൊരു ഇറിറ്റേഷനും ഭക്ഷണാംശങ്ങൾ അടിയുകയും എന്തെങ്കിലും ഇട്ട് എടുത്താൽ കൊള്ളാമെന്ന് തോന്നുകയും ആ കൂടെ ഒരു വല്ലാത്ത അസ്വസ്ഥത. എന്തായാലും താങ്കൾക്ക് ക്യാപ്പിട്ട് തന്ന ക്ലിനിക്കിൽ ചെന്ന് ഡോക്ടറെ കണ്ടിട്ട് കാര്യങ്ങൾ പറയാം. എന്തായാലും പറഞ്ഞു കേട്ടിടത്തോളം അത് വെറും ജിഞ്ചിവൈറ്റിസ് ആണെങ്കിൽ ട്രീറ്റ്മെന്റ് പെട്ടെന്ന് ചെയ്യാം. അതല്ല, മോണയുടെ ഉള്ളിൽ ഒരു അറ, അതായത് ഒരു പോക്കറ്റ് തന്നെയാണ് രൂപം കൊണ്ടിരിക്കുന്നതെങ്കിൽ ചികിത്സ അല്പം കൂടെ കോംപ്ലിക്കേറ്റഡ് ആവും. എങ്കിലും അതിന് ചികിത്സ ഉണ്ട്, വിഷമിക്കാനില്ല. ഒരു പക്ഷേ പുതിയൊരു ക്യാപ്പ് റീപ്ലേസ് ചെയ്യേണ്ടി വന്നേക്കാം. ഇത് ഗുരുതരമായ രീതിയിലുള്ള ഒരു പ്രശ്നമുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ താങ്കൾക്ക് അതൊന്ന് വൃത്തിയാക്കിയാൽ മാത്രം മതി. താമസിയാതെ തന്നെ അടുത്തുള്ള ഒരു ഡെന്റൽ സർജനെ സമീപിക്കുക.
2: ഗുരുതരമായിട്ടുള്ള പ്രശ്നമില്ല, ചില സമയങ്ങളിൽ.
0: പല്ലുകൾക്കിടയിലുള്ള വിടവുകൾ മറ്റും ക്ലീൻ ചെയ്യുന്നതിന് താങ്കൾക്ക് സാധാരണ ബ്രഷിംഗ് കൂടാതെ ഡെന്റൽ ഫ്ലോസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു വാക്സ്ഡ് നൂലുണ്ട്. അത് ഉപയോഗിച്ച് താങ്കൾക്ക് കുറച്ചൊക്കെ വൃത്തിയാക്കിയാൽ ഒരുപാട് വ്യത്യാസം വരും. അത് ഇങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് ഒരു ഡെന്റൽ സർജനോടോ അല്ലെങ്കിൽ അതുമായിട്ട് ഒരു ആരോഗ്യ പ്രവർത്തകരോട് ആരോടെങ്കിലും ചോദിച്ചിട്ട് മാത്രം ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ നിർദ്ദേശങ്ങൾ വായിച്ചിട്ട് താങ്കൾക്ക് ഉപയോഗിക്കാവുന്നതാണ്.
1: ഡോക്ടർ, ഒരു ആരോഗ്യമുള്ള മോണയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അതിന്റെ നിറത്തിലും ഘടനയിലും മാറ്റം വരുന്നത് എന്ത് കാരണങ്ങളൊക്കെ കൊണ്ടാകാം?
0: നമ്മൾ ഈ ആരോഗ്യമുള്ള മോണയെന്ന് പറയുമ്പോൾ മോണ വളരെ നല്ല രീതിയിൽ പല്ലിന് ചുറ്റും ഇറുകി പിടിച്ചിരിക്കും. ഒരു കോളർ പോലെ അതിന്റെ പുറം ഓറഞ്ചിന്റെ തൊലിപ്പുറം, അതായത് ഓറഞ്ച് പീലിന്റെ വെളിയിലുള്ള ഒരു പ്രത്യേക തരം സ്റ്റിപ്ലിംഗ് ഉണ്ട്. അതുപോലെ തോന്നിക്കുന്ന രീതിയിൽ നമുക്ക് മോണയിൽ കാണാൻ സാധിക്കും. മാത്രമല്ല, നോർമലി നല്ല ആരോഗ്യം ഉള്ള മോണയിൽ നിന്നും ഒരിക്കലും രക്തം പൊടിയുകയല്ല. ഒരു പക്ഷേ എന്തെങ്കിലും കാരണത്താൽ മോണയിൽ ജിഞ്ചിവൈറ്റിസിന്റെ പ്രാരംഭ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ മോണയിൽ ഒരു ചെറിയ ഒരു തുടിപ്പ്, അതിനോടൊപ്പം മോണയുടെ നിറം ഏകദേശം രക്തവർണ്ണമാവുക, ചിലപ്പോൾ വീങ്ങി വരിക, ചിലപ്പോൾ ഒരു അരണ്ട ചൊറിച്ചിൽ തോന്നുക, എന്തെങ്കിലും ഒരു പിന്നോ അതുപോലുള്ള എന്തെങ്കിലും ഒരു ഒരു സാധനം കൊണ്ട് മോണയുടെ ഇടയിൽ കുത്തി കുറച്ച് ബ്ലഡ് കളഞ്ഞാൽ ആശ്വാസം കിട്ടുന്ന സ്റ്റേജിലേക്ക് പോകും. അപ്പോൾ നമ്മൾ അതിനെ ജിഞ്ചിവൈറ്റിസ് എന്ന് പറയും. സാധാരണ ജിഞ്ചിവൈറ്റിസ് അല്ലാതെ ജിഞ്ചിവൈറ്റിസ് ഇത്രയും പ്രയാസങ്ങളെ ഉണ്ടാക്കുന്നുള്ളൂ. പക്ഷേ ഈ ജിഞ്ചിവൈറ്റിസ് വന്നു കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മോണയിൽ മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു മോണ ഇങ്ങനെ കാണാൻ വളരെയധികം നല്ല പറ്റിച്ചേർന്നിരിക്കുമെന്ന്. പക്ഷെ ഇപ്പോൾ അത് കുറച്ചും കൂടെ ഉയർന്ന് പുറവശം കൂടുതൽ ഷൈനി ആവും. അപ്പോൾ രോഗസാന്ദ്രമായി തുടങ്ങി. പല്ലിന്റെ നെക് പോർഷൻ, അതായത് അതിന്റെ ഗളഭാഗത്ത് മാത്രം മോണയിൽ പ്രയാസമുള്ളതെങ്കിൽ അതിനുശേഷം ഇത് രോഗം ഉള്ളിലേക്ക് ബാധിച്ച് ആന്തരിക കോശങ്ങളിലേക്ക് വ്യാപിച്ചു പോവുകയും മോണയും പല്ലിന്റെ ഇടയിലുള്ള തരുണാസ്ഥി കാൻസിലസ് ബോൺ അത് ദ്രവിപ്പിച്ച് പൊയ്ക്കഴിയുമ്പോൾ അവിടെ ചില ചില അറകൾ, അതായത് ചില പോക്കറ്റ്സ് രൂപം കൊള്ളുകയും ഈ പോക്കറ്റിനുള്ളിൽ വീണ്ടും വലിയൊരു കോളനിയാണ്. ഈ പ്ലാക്ക് എന്ന് പറയുന്നതാണ് മോണരോഗത്തിനും പല്ലിൽ പോടുണ്ടാവുന്നതിനും കാരണമായിട്ടുള്ള വില്ലന്മാർ. ഇനി ടാർട്ടാർ എന്ന് പറയുമ്പോൾ പെരിഡോണ്ടോളജി അല്ലെങ്കിൽ നമ്മുടെ ഡെന്റിസ്ട്രിയിലെ ടാർട്ടാർ എന്ന് ആ പദത്തിന് കാൽക്കുലസ് എന്നും പറയാറുണ്ട്. ഇതെന്ന് വെച്ചാൽ കാലങ്ങളോളം പല്ലിന്റെ പാർശ്വങ്ങളിലും പല്ലിന്റെ വേരും മോണയും ചേരുന്ന ഇടപ്രദേശങ്ങളിലും പല്ലുകൾക്കിടയിലുള്ള ഇന്റർഡെന്റൽ പ്രദേശങ്ങളിലും ഒക്കെ തന്നെ 2, 3, 4 അങ്ങനെ ദിവസങ്ങൾ കൂടിക്കൊള്ളി, ചിലപ്പോൾ ഒരാഴ്ചകളോ വരുമ്പോൾ അത് ക്രമേണ കാൽസിഫൈ ചെയ്ത് കൂടുതൽ മിനറൽ കമ്പോണന്റ് അതിൽ വരികയും ആഡ് ചെയ്ത് അവസാനം അത്

0: വെക്ടർ അഥവാ കാൽക്കുലസ് എന്ന പേരിൽ ഒരു കട്ടിയുള്ള സംയുക്തമായി മാറുകയും ചെയ്യുന്നു. ഇത് സാധാരണ ബ്രഷിംഗ് കൊണ്ട് അല്ലെങ്കിൽ ഇന്റർഡെന്റൽ ആയിട്ടുള്ള വേറെ ഏതെങ്കിലും ഡെന്റൽ ഫ്ലോസിംഗ് കൊണ്ട് നീക്കം ചെയ്യുക നമ്മളെ കൊണ്ട് സാധ്യമല്ല. അതുകൊണ്ട് നമ്മൾ ഉടനെ തന്നെ ഒരു ദന്ത ചികിത്സകന്റെ ചികിത്സ തേടി അവരെ കൊണ്ടുള്ള ഒരു പ്രൊഫഷണൽ ക്ലീനിങ് അഥവാ സ്കെയിലിംഗ് ചെയ്യേണ്ടതാണ്.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
2: ഞാൻ കോട്ടയം ജില്ല ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഗോപകുമാറാണ് എന്റെ പേര്.
1: സംസാരിച്ചോളൂ.
2: അപ്പൊ ഞാൻ 70 വയസ്സ് ആയ ഒരാളാണ്. മോളിലും താഴെയുള്ള അണപ്പല്ലി ഒരു 3-4 പല്ലുകളെല്ലാം എടുത്തു കളഞ്ഞതാണ്. ഇപ്പൊ മോണൊക്കെ ചെറിയ വീക്കം ഒക്കെ ഉണ്ടാവും. അതിലും അതിനൊന്നും ചെയ്തിട്ടില്ല. എന്താണ് ഞാൻ ചെയ്യേണ്ടത്? മറ്റുള്ള പല്ലുകളും എടുത്തു കളയാൻ ഭയം, അതുകൊണ്ടാണ് ചെയ്യാതിരിക്കുന്നത്.
0: ഗോപകുമാർ, ഇപ്പൊ ഏകദേശം താങ്കളുടെ വായിൽ എത്ര പല്ല് കാണും?
2: ഒരു 8 പല്ല് എടുത്തിട്ടുണ്ട്.
0: 8 പല്ല് എടുത്തിട്ടുണ്ട്, ശരി. അപ്പൊ അതിൽ കുറഞ്ഞിട്ടുള്ള ബാക്കി എന്തായാലും ഒരു 10, 20, 24 പല്ലെങ്കിലും കാണുമല്ലോ.
2: തീർച്ചയായിട്ടും ഉണ്ട്.
0: താങ്കൾക്ക് ഡയബറ്റീസ് പോലുള്ള എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ?
2: ഡയബറ്റീസ് ഉണ്ട്.
0: എത്ര വർഷമായിട്ടുണ്ട്?
2: ആ,
0: തീർച്ചയായിട്ടും താങ്കൾക്ക് ഈ ഡയബറ്റീസ് എന്ന് പറയുന്ന പ്രോബ്ലം നമ്മുടെ മോണരോഗം അതായത് പെരിയോഡോണ്ടൈറ്റിസുമായിട്ട് വളരെയധികം ബന്ധമുള്ള ഒരു അസുഖമാണ്. അപ്പോ ഈ പ്രായത്തിൽ തന്നെ താങ്കൾക്ക് ഒരു പക്ഷേ ചിലപ്പോൾ നല്ല രീതിയിലാണ് പോയിരുന്നതെങ്കിൽ എല്ലാ പല്ലുകളും കാണേണ്ടത് തന്നെയാണ്, വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഡയബറ്റീസ് ഉള്ള രോഗികളില് അവരുടെ ഉമിനീരില് പഞ്ചസാരയുടെ അളവ് കൂടുതലായിരിക്കും.
2: ഈ ഡയബറ്റീസ് ഒക്കെ തുടങ്ങുന്നതിന് മുമ്പാണ് എന്റെ മറ്റു പല്ലുകൾ എടുക്കേണ്ടത് വന്നിട്ടുള്ളത്. ഈ വേദന കൊണ്ട് എടുത്തു വന്നതാണ്.
0: അപ്പം വളരെ മുമ്പെയാണ് പോയത്. എന്നാലും പോയ സ്ഥലത്ത് താങ്കൾ പല്ല് വെക്കുന്നത് ഏറ്റവും അഭികാമ്യമാണ്. എന്തെന്നാൽ കുറെ ഭാഗത്ത് പല്ലുകൾ പോയിരിക്കുകയും ബാക്കിയുള്ള പല്ലുകൾ തിങ്ങി ഞെരിങ്ങി നല്ല ഒരു ടൈറ്റായിട്ട് തന്നെ ഡെന്റൽ ആർച്ചിൽ നിൽക്കുകയാണെങ്കിൽ താങ്കൾക്ക് ഫർദർ ഡാമേജ് ഒഴിവാക്കാൻ സാധിക്കും. മാത്രമല്ല ഡയബറ്റിക് പ്രോബ്ലം ഉള്ളത് കൊണ്ട് ഇനി അങ്ങോട്ട് പോകും തോറും താങ്കളുടെ പല്ലുകൾക്ക് ചുറ്റുമുള്ള തരണാസ്ഥി ഏകദേശം ദ്രവിച്ചു പോവുകയും അതിന്റെ ഇടയിൽ വീണ്ടും കറകൾ ഫോം ചെയ്യാനും അതിനുള്ളിൽ ബാക്ടീരിയൽ കളക്ഷനും ഈ നേരത്തെ പറഞ്ഞ പ്ലാക്ക് എന്ന് പറയുന്ന ആ വില്ലനായ ബാക്ടീരിയകളുടെ ഒരു കോളനി വീണ്ടും വീണ്ടും ഉണ്ടാവുകയും മോണരോഗം കൂടുതൽ സിവിയർ ആവുകയും പല്ലുകൾക്കിടയിലെ വിടവ് കൂടുകയും ചെയ്യുന്നു. അങ്ങനെ പല്ലുകൾക്ക് സ്ഥാനഭ്രംശം പ്രശ്നം. തീർച്ചയായിട്ടും വെക്കാം. ഏത് തരം സംഗീതം ഉപയോഗിച്ചായിട്ടാണ് ആ പല്ല് വെക്കുന്നതെന്നുള്ളത് അത് വേണമെങ്കിൽ ഇളക്കി മാറ്റി കഴുകാവുന്ന റിമൂവബിൾ പാഷ് ഡെഞ്ചർ ആവാം, അതല്ല ഫിക്സ് ചെയ്യുന്ന ഈ ഫിക്സഡ് പാഷ് ഡെഞ്ചറോ അല്ലെങ്കിൽ താങ്കൾക്ക് ആവശ്യത്തിനുള്ള ബോൺ ഹൈറ്റ് ഉണ്ടെങ്കിൽ ഇംപ്ലാന്റ് ഡെഞ്ചർ ഉപയോഗിച്ചോ. ശരി ശരി ശരി, കുഴപ്പമില്ല. താങ്കൾക്ക് ചെയ്യാവുന്ന രീതിയിലുള്ളത് ചെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ, കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നത് ഇളക്കി മാറ്റി വാഷ് ചെയ്ത് ഉപയോഗിക്കുന്ന ഡെഞ്ചർ തന്നെ മതിയാകും.
1: നന്ദി. മോണയിൽ നിന്ന് രക്തം വരുന്നത് അല്ലെങ്കിൽ ബ്ലീഡിംഗ് കംസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ സാധാരണമാണോ? അത് ഏത് സമയത്താണ് നമ്മൾ ഗൗരവമായി പരിഗണിക്കേണ്ടത്?
0: ആരോഗ്യമുള്ള ഒരു വ്യക്തിയുടെയും മോണയിൽ നിന്ന് രക്തസ്രാവം അതായത് ഗം ബ്ലീഡിംഗ് ഉണ്ടാവാറില്ല. മോണയിൽ നിന്നുള്ള ബ്ലീഡിംഗ് ചില ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ചില വ്യത്യാസ സമയങ്ങൾ, ഉദാഹരണത്തിന് പെൺകുട്ടികൾ ഋതുമതികളാകുന്ന ആ ഒരു സമയത്ത്, അതിനോടൊപ്പം സ്ത്രീകളുടെ ഗർഭാവസ്ഥയിൽ, രണ്ടുതരം ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ചില വ്യത്യാസങ്ങൾ, ചില ഹോർമോണൽ വ്യത്യാസങ്ങൾ വരുന്നത് കൊണ്ട് ഈസ്ട്രജൻ പ്രൊജസ്ട്രജൻ എന്നീ ഹോർമോണുകളുടെ പ്രവർത്തനത്താൽ മോണയിലെ രക്തചംക്രമണത്തിന്റെ തോത് കൂടുകയും താൽക്കാലികമായി ഉണ്ടാകുന്ന ഒരു ജിഞ്ചിവൈറ്റിസ് എന്ന് പറയുന്ന രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. ഇത് ഒരു സ്വാഭാവികമായ അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. അത് തന്നെ ഈ ഗർഭിണികളായ സ്ത്രീകളിലെ മോണരോഗം പോലെ, ഐ മീൻ ജിഞ്ചിവൈറ്റിസ് തന്നെ വന്ന് ഒരു ചെറിയ രീതിയിൽ ബ്ലീഡിംഗ് ഉണ്ടായാലും, ഒരു പക്ഷേ ഇതിന് 3 ട്രൈമസ്റ്റർ ഘട്ടങ്ങളുണ്ടല്ലോ, അതിലെ പ്രത്യേകിച്ചും രണ്ടാമത്തെ ട്രൈമസ്റ്റർ ഘട്ടത്തിലായിരിക്കും അവർക്ക് ഇത് മിക്കവാറും മോണയിൽ നിന്ന് ബ്ലീഡിംഗ് തുടങ്ങുന്നത്. അത് 3-ാമത്തെ ട്രൈമസ്റ്ററിലേക്ക് പോവുകയാണെങ്കിൽ ഒരു വിദഗ്ധ ഉപദേശം തേടേണ്ടത് തന്നെയാണ്. പിന്നെ ചിലപ്പോൾ ഹോർമോണൊക്കെ തന്നെ പ്രസവത്തിന് ശേഷം ശരിയാവുകയാണെങ്കിൽ 90% കേസുകളിലും പൂർവ്വസ്ഥിതിയിലായി മോണ മാറുകയാണ്. ഇതൊന്നും അല്ലാതെ തന്നെ മോണയിൽ നിന്നും സാധാരണ രീതിയിൽ രക്തം വരുന്നത് നമുക്ക് എപ്പോഴൊക്കെയാണ് നമുക്കൊന്ന് പരിശോധിക്കും. 1, ഏറ്റവും കോമൺ ആയിട്ടുള്ള ജിഞ്ചിവൈറ്റിസ്. ജിഞ്ചിവൈറ്റിസിനകത്ത് മോണരോഗം, അതായത് ചെറിയൊരു സ്ലൈറ്റസ്റ്റ് പ്രൊവോക്കേഷൻ, പല്ല് കുത്തുന്ന ഒരു സ്റ്റിക്ക് കൊണ്ടൊന്ന് തൊടുമ്പോഴോ അല്ലെങ്കിൽ നാക്ക് കൊണ്ടൊന്ന് തൊടുമ്പോഴോ അല്ലെങ്കിൽ ചുമ്മാ ഇരിക്കുമ്പോഴോ മോണയിൽ നിന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് ബ്ലീഡ് ചെയ്യാം. അത് ഏറ്റവും ഗുരുതരമായ ഒരവസ്ഥയാണ്. 2, പെരിയോഡോണ്ടൈറ്റിസ്. ഇതൊന്നും അല്ലാതെ ചില പോഷകങ്ങളടങ്ങിയ ഭക്ഷണമില്ലാതെയുള്ള ജീവിതം, അതിൽ വിറ്റമിൻ

0: ഒരു ഫാക്ടറിന്റെ അഭാവത്തിലും മൂണിങ് ബീഡ് ചെയ്യാം. കൂടാതെ ശരീരത്തിലെ ചില പ്രത്യേക ഓർഗൻസ്, അതായത് കരൾ രോഗം വന്നവർക്കും കരൾ രോഗം വന്നവരിൽ മൂണിങ് ബീഡ് ചെയ്യുന്നത് സ്വാഭാവികം തന്നെയാണ്. അതുപോലെ ചില അർബുദങ്ങൾ ലുക്കീമിയ പോലുള്ള കണ്ടീഷനുകളിലും മൂണിങ് ബീഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഏത് തരത്തിലുള്ള ബീഡിങ് ആണ്, അതായത് മൂണിങ് രക്തം വരുന്നത് സാധാരണമായ രീതിയിലാണോ അതല്ല ഏതെങ്കിലും രോഗത്തിനോട് ചേർന്നുള്ള ബീഡിങ് ആണെങ്കിൽ, അവയെ വളരെ യുക്തിയുക്തമായ ചിന്തയോട് കൂടി ഒരു ഡെന്റൽ വിദഗ്ധൻ പരിശോധിച്ചിട്ട് വേണ്ട ചികിത്സകൾ എടുക്കേണ്ടതാണ്.
1: നമുക്ക് അടുത്ത് ആരാണ് വിളിക്കുന്നത് നോക്കാം. ഹലോ,
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
2: ലളിത, കൊല്ലത്ത് നിന്ന്
1: സംസാരിച്ചോളൂ.
2: നമസ്കാരം.
0: നമസ്കാരം
2: സാറെ. ഒരു പല്ലിന് നമ്മൾ റൂട്ട് കനാൽ ചെയ്തിട്ട് ക്യാപിട്ടാൽ അത് എത്ര വർഷം വരെ നമുക്കത് നീണ്ടിട്ടേക്കാൻ പറ്റും? മോണയ്ക്കൊന്നും വിഷയങ്ങളില്ല, പല്ലിന് ഒന്നും വിഷയമില്ല. നമ്മൾ മോണയൊക്കെ തൊട്ട് നോക്കും, മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പൊ ആ റൂട്ട് കനാൽ കഴിഞ്ഞിട്ട് ആ ക്യാപ് ഇട്ടേക്കുന്നത് ദീർഘനാൾ അങ്ങനെ ഇട്ടേക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയമാണ്.
0: വളരെ നല്ല ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് പല്ലിന് ക്യാപ്പിടുകയാണ്. ഈ ക്യാപ്പിടുന്ന മെറ്റീരിയല് വിവിധ തരത്തിലുള്ള മെറ്റീരിയലുകളുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കും മറ്റും പൾപ്പെക്ടമി എന്ന് പറയുന്ന റൂട്ട് കനാലിൻ ജെന്റാണത്, അതുപോലുള്ളൊരു ചികിത്സയുടെ മേളിൽ അവർക്ക് താൽക്കാലികമായി അവർക്ക് ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ട് ഒരു ക്രൗൺ, ഒരു ക്യാപ്പ് ഇട്ട് കൊടുക്കും. എന്നാൽ വലിയവർക്കാകുമ്പോൾ ചില സെറാമിക് ക്യാപ്പുകളും അതിനോടൊപ്പം ചില ലോഹനിർമ്മിതമായ ഉൾഭാഗങ്ങളുള്ള സങ്കര വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ക്യാപ്പ് ഇട്ട് കൊടുക്കാറുണ്ട്. എന്നാൽ അതൊന്നും ഇല്ലാത്ത തന്നെ പ്യുവർലി സിർക്കോണിയ മാത്രമുള്ള സെറാമിക് ക്രൗണുകൾ, അവയ്ക്ക് ഒരല്പ അംശം പോലും മെറ്റൽ അടങ്ങിയിട്ടില്ല, ആ മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ക്രൗണുകളും വളരെ വളരെ മുന്തിയ തരം ക്രൗണുകളാണ്. അപ്പോൾ ഇതിന്റെ ഏത് തരത്തിലുള്ള ക്രൗണുകൾ വെക്കുന്നു എന്നുള്ളത് ഒരു ഫാക്ടർ. രണ്ടാമത്തത്, ക്രൗൺ വെച്ച പല്ലിനെ നമ്മളെങ്ങനെ പരിപാലിക്കുന്നു, കൃത്യമായ രീതിയിലുള്ള മോണരോഗമോ അതല്ലെങ്കിൽ ഫർദർ കുഴപ്പങ്ങളോ ഒന്നുമില്ലാതെ നമ്മളെ കൊണ്ട് പരിഹരിക്കാൻ കഴിയുമെങ്കിൽ, മോണാരോഗ്യം കാത്തുരക്ഷിക്കാൻ കഴിയുമെങ്കിൽ, ഈ പറയപ്പെടുന്ന പല്ലിന്റെ ക്രൗൺ എങ്ങനെ ചുരുങ്ങിയാലും 20-25 വർഷവും ചിലപ്പോൾ നമ്മുടെ ജീവിതകാലം മുഴുവൻ നമുക്കത് സേവനം ചെയ്തേക്കാം.
1: സാറെ, നമ്മുടെ വായനാറ്റം എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അത് മോണരോഗവുമായിട്ട് ബന്ധപ്പെട്ടതാണോ, എങ്ങനെ പരിഹരിക്കാമെന്ന് പറയാം?
0: ഇതും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു രോഗമാണ്. അപ്പൊ വായനാറ്റത്തിന്റെ കാരണങ്ങളൊന്നും നമുക്കൊന്ന് അന്വേഷിക്കാം. ഒന്ന്, വായ്ക്കുള്ളിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ഉറവിടങ്ങളിൽ നിന്നും പുറപ്പെടുന്ന വായനാറ്റം, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്ലാക്കിന്റെയോ കാൽക്കുലസിന്റെയോ, അതായത് ടാർട്ടാറിന്റെയോ അതിപ്രസരവും, വാ വൃത്തിയാക്കാതെ നാക്കിന്റെ മേളിൽ വലിയൊരു കോട്ടിങ്ങോടുകൂടി ദിവസങ്ങളോളം കഴിയുന്ന വായ് ശുചിയായി വെക്കാത്ത, നാക്ക് ശുചിയായി വെക്കാത്ത, മോണ നേരെ സംരക്ഷിക്കാത്തൊരു വ്യക്തിയിൽ നിന്നും വരാം. അതാണ് ഏറ്റവും കോമൺ ആയി കാണുന്ന വായനാറ്റം. എന്നാൽ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളായ നാസാരന്ധ്രങ്ങളും മൂക്കിലെ പോളിപ്പുകളും, തൊണ്ടയിൽ നിന്നും ടോൺസിലിന്റെ പഴുപ്പുകൾ, മധ്യകർണത്തിൽ പഴുപ്പ് വരിക, ശ്വാസനാളത്തെ സംബന്ധിക്കുന്ന ചില രോഗങ്ങളായ ബ്രോങ്കൈറ്റിസ്, ബ്രോങ്കിറ്റൈസിസ്, അതുപോലെ ശ്വാസകോശങ്ങളെ അറയെ ബാധിക്കുന്ന ലങ് ആപ്സിസ്, അതുപോലെ രക്തജന്യ രോഗങ്ങളായിട്ടുള്ള ലുക്കീമിയ പോലുള്ള രോഗങ്ങൾ പിടിപെടുമ്പോൾ രോഗിക്ക് ഒരു തരത്തിലും വായ വൃത്തിയാക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള മോണയിൽ നിന്ന് രക്തം വരാം. ഇതൊന്നും കൂടാതെ തന്നെ ചില കരൾ രോഗങ്ങളിലും വായ്ക്കകത്തുനിന്ന് ദൂഷിച്ച ഗന്ധം വരാം. പിന്നെ ഏറ്റവും കോമൺ ആയി കാണുന്നത് വാ വരണ്ടുണങ്ങുന്ന ചില സിറ്റുവേഷൻ, അതിന് സെറോസ്റ്റോമിയ അഥവാ നിർജ്ജലീകരണത്തിന്റെ ദുർഗന്ധം വരാം. ഇതിലും പ്രധാനം പ്രമേഹ രോഗികളിൽ വായിൽ ഒരു പ്രത്യേക തരത്തിലുള്ള അസിറ്റോൺ ബ്രത്ത് നാം കണ്ടുവരുന്നു. പിന്നെ വിവിധ തരത്തിലുള്ള ആഹാര സാധനങ്ങൾ പ്യൂട്രിഫൈ ചെയ്യുക, അതായത് ദ്രവീകരിക്കുമ്പോൾ സൾഫർ കോമ്പൗണ്ടുകൾ പുറത്തേക്ക് വരികയും ഹൈഡ്രജൻ സൾഫൈഡ്, അതുപോലെ തന്നെ മെർക്യാപ്റ്റൻ, ചിലതിന് ചീഞ്ഞ മുട്ടയുടെ ഗന്ധവും ചിലതിന് മത്സ്യഗന്ധവും വരാറുണ്ട്. വളരെ ഗുരുതരമായ സിറോസിസ് എന്ന കരൾ രോഗത്തിന്റെ അവസാന സ്റ്റേജുകളിൽ ഫെറ്റർ ഹെപ്പാറ്റിക്കസ് എന്ന പേരിൽ ഒരുതരം ചത്ത എലി ചീയുമ്പോഴുള്ള ദുർഗന്ധം വരെ വരുന്നുണ്ട്.
1: ഓക്കെ, നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
3: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലം പറയാമോ?
3: എന്റെ പേര് നസീർ എന്നാണ്, കോട്ടയത്ത് നിന്നാണ് വിളിക്കുന്നത്.
1: ഓക്കെ, സംസാരിച്ചോളൂ.
3: നമസ്കാരം സാർ,
0: സ്വാഗതം.
3: രണ്ടു വർഷത്തിന് മുന്നോട്ട് വരും എന്റെ മേവായില് ഉണ്ണാക്കിന് മുകളിലായിട്ട് ചെറിയ പുഴല് പോലെ വരും. അത് എപ്പോഴും ഇല്ല, വല്ലപ്പോഴൊക്കെ ചില ആഹാരങ്ങൾ കഴിക്കുമ്പോൾ. അതെന്തുകൊണ്ടാണ്?
0: മുകൾ താടിയിൽ അണ്ണാക്കിന്റെ ഭാഗത്തോട് ചേരുന്ന ഭാഗത്ത് ചെറിയ പൊക്കൽ പോലെ വരും അല്ലേ?
3: അത് തന്നെ. അത് ചിക്കൻ കറി, സാമ്പാർ കറി അങ്ങനെയൊക്കെയുള്ള കറികൾ കഴിക്കുമ്പോഴാണ് കൂടുതൽ വരുന്നത്. കുറച്ച് സമയം കഴിഞ്ഞിട്ട് അതങ്ങ് മാറും. സ്ഥിരം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസം വരെ നീണ്ടു നിൽക്കുന്നത്. ചായ ഭാഗത്തുള്ള ചുണ്ടിലും ഉണ്ട്. അങ്ങനെ
0: പറഞ്ഞു കേട്ടിടത്തോളം താങ്കൾക്ക് ചില പ്രത്യേക കറികൾ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ഒരു രീതി എന്ന് പറഞ്ഞു, അതിൽ തന്നെ അതുണ്ട്. അതായത് ശരീരത്തിലെ ത്വക്ക് എങ്ങനെ പുറമേയുള്ള വസ്തുക്കൾ, ഫോറിൻ ബോഡീസിനോട് പ്രതികരിക്കുമോ, അതുപോലെ തന്നെ അത്രയും നല്ല രീതിയിൽ നമ്മുടെ വായ്ക്കുള്ളിലുള്ള സുതാര്യമായ

0: ഓറൽ മ്യൂക്കസ് മെംബ്രെയിൻ പ്രതികരിക്കും. നമുക്ക് ആ ഭാഗങ്ങളിൽ ചില സലൈവറി ഗ്ലാൻഡുകൾ, ഇൻട്രാ ഓറൽ മൈനർ സലൈവറി ഗ്ലാൻഡ്, വായ്ക്കുള്ളിൽ ഉമിനീര് പുറപ്പെടുവിക്കുന്ന കുഞ്ഞു കുഞ്ഞു ഗ്രന്ഥികൾ, ആ ഗ്രന്ഥികളും അവയ്ക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളിലുള്ള കോശങ്ങളുടെ ഒരു പ്രത്യേക തരത്തിലുള്ള ഈ പറയപ്പെടുന്ന പ്രത്യേക കറികൾ ഉപയോഗിക്കുമ്പോൾ വർദ്ധിച്ച പ്രതികരണ ശേഷിയുടെ ഭാഗമായിട്ട് മാത്രം അത് കണ്ടാൽ മതി. അത് ഗുരുതരമായ പ്രതിസന്ധികൾ ഉണ്ടാക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഡോക്ടറിനെ പരിശോധിപ്പിക്കുകയും ആ രീതിയിൽ ഇങ്ങനെ പൊക്കൽ വന്നുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് തന്നെ കാണിക്കണം. പിന്നെ നമുക്കറിയേണ്ട ഒരു കാര്യം, ഒരു കാരണവശാലും താങ്കൾക്ക് മറ്റ് ഒരു അസുഖങ്ങളില്ലെന്ന് തീർച്ചപ്പെടുത്തണം. താങ്കൾക്ക് പുകവലിയുണ്ടോ?
1: പുകവലിയുണ്ട്, മറ്റസുഖങ്ങളുണ്ട്.
0: മറ്റസുഖങ്ങളുണ്ട്. മറ്റസുഖങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് പറയുമോ?
1: ബി പി, ഷുഗർ, കൊളസ്ട്രോള്, ഹാർട്ടിന് ചെറിയൊരു ബ്ലോക്ക് ആയിട്ടുണ്ട് ഒരു വർഷത്തിന് മുമ്പ്.
0: അപ്പം ഇതിനൊക്കെ തന്നെ വിവിധ തരത്തിലുള്ള മരുന്നുകൾ താങ്കൾ ഉപയോഗിക്കുന്നുണ്ടാവും. എനിക്ക് കണിശമായും പറയാനുള്ളത്, ഒരു 3 മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ ചുരുങ്ങിയത് 6 മാസത്തിലൊരിക്കലെങ്കിലും താങ്കൾ ഒരു വിദഗ്ധ ദന്ത പരിശോധന കൂടി ചെയ്യേണ്ടതാണ്. അതിനുള്ള സൗകര്യം നമ്മുടെ ഗവൺമെന്റ് ഡെന്റൽ കോളേജുകളിലും ഗവൺമെന്റ് അധീനതയിലുള്ള നമ്മുടെ വലിയ വലിയ ആശുപത്രികളിലും ലഭ്യമാണ്.
2: ഓക്കെ, വിളിച്ചതിന് നന്ദി. സാർ, പുകവലിയും പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗവും എങ്ങനെയാണ് മോണുകളുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നതെന്ന് പറയാമോ?
0: പുകവലി എന്ന് പറയുമ്പോൾ പുകയിലെ പ്രത്യേക രീതിയിൽ ഉപയോഗിച്ചും അതിനെ സംസ്കരിച്ചെടുത്തും ഒക്കെ തന്നെ കത്തിക്കുകയാണ്. ഈ പുക വരുമ്പോൾ പുകയിലയിൽ തന്നെ അത് കത്തി അമരുമ്പോൾ ഏതാണ്ട് 600-ൽ പരം പോയിസണസ് ആയിട്ടുള്ള, അതും ക്യാൻസർ പുറപ്പെടുവിക്കാനുള്ള ചാൻസുകളുള്ള കാർസിനോജൻസ് പുറപ്പെടുവിക്കുന്നതായി നമുക്കറിയാം. അപ്പോൾ പുകവലിക്കാരനായിരിക്കുന്ന വ്യക്തിക്ക് അവരുടെ വായുടെ എല്ലാ പ്രദേശങ്ങളും, പ്രത്യേകിച്ചും മോണയുടെ ഭാഗം, ഒരു പ്രത്യേക തരത്തിൽ കട്ടി ഉള്ളതാവുകയും വളരെ കുഞ്ഞു കുഞ്ഞു രക്തക്കുഴലുകൾ ക്രമേണ അടഞ്ഞു പോവുകയും ആദ്യഘട്ടങ്ങളിൽ അവരുടെ മോണിൽ നിന്ന് രക്തം വരികയില്ല. എന്തെന്നാൽ പുകയിൽ അടങ്ങിയിരിക്കുന്ന നിക്കോട്ടിന്റെയും മറ്റ് വിഷപദാർത്ഥങ്ങളുടെയും പ്രവർത്തനത്താൽ രക്തക്കുഴലുകൾ ചെറിയ രീതിയിൽ അടയുന്നതുകൊണ്ട് ആദ്യം വായിൽ നിന്നും ബ്ലഡ് വരാതെ ഇത് മാസ്ക് ചെയ്യപ്പെടും. പിന്നെ ഇത് കുറച്ചുള്ള കഴിയുമ്പോഴേക്കും ചികിത്സ എടുക്കേണ്ട കാലഘട്ടം പോലും കഴിഞ്ഞിരിക്കും. അതൊന്ന്. ഇതൊന്നും കൂടാതെ തന്നെ പുക വലിക്കാരിലും പുക ചവയ്ക്കുന്നവരിലും അടയ്ക്കയോടും ചുണ്ണാമ്പും വെറ്ററയും ചേർത്തുള്ള ചവയ്ക്കുന്നതിനകത്തും നമുക്ക് എന്തൊക്കെയാണ്, ല്യൂക്കോപ്ലാക്കിയ എന്ന് പറയുന്ന, പുകവലിക്കാരിൽ കൂടുതലാകും ല്യൂക്കോപ്ലാക്കിയ എന്ന് പറയുന്ന ഒരു രോഗവും, പുകയിലെയും അടയ്ക്കയും ചേർത്ത് ചവയ്ക്കുന്നവർക്ക് ഓറൽ സബ്മ്യൂക്കസ് ഫൈബ്രോസിസ് എന്ന് പറയുന്നൊരു രോഗവും, അതുപോലുള്ള ഏതാണ്ട് വായിൽ നിന്നും പുറപ്പെടുന്ന വദനാർബുദത്തിന്റെ മുന്നോടിയായി വരുന്ന പല അസുഖങ്ങളും ഇതിൽ നിന്നും വരാം.
2: ഫ്ലോസിംഗ് ദിവസവും ചെയ്യണോ? ഒരു സംശയം കൂടെ ഉള്ളത്, ചില ആൾക്കാർ എന്ത് ഫുഡ് കഴിച്ചാലും കൂർത്ത വസ്തുക്കൾ ഇട്ടിട്ട് പല്ലിന്റെ ഇട ഇങ്ങനെ കുത്തുന്നുണ്ട്, കുത്തി കുത്തി അതിൽ നിന്ന് രക്തം വരെ വരുന്നത് പ്രവണതയും കാണുന്നുണ്ട്. അപ്പൊ അവർ പറയുന്നത് ഫുഡിന്റെ അവശിഷ്ടങ്ങൾ പല്ലിനിടയിൽ കയറിയിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ദിവസവും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് പല്ലിന്റെ ആരോഗ്യത്തിന് ദോഷകരമായി ബാധിക്കുമോ? ഇപ്പൊ ഫ്ലോസിംഗ് എത്ര തവണ ചെയ്യണം, അതുപോലെ ഈ ടൂത്ത് പിക്ക് പോലുള്ള സാധനങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്നതും എത്രത്തോളം ദോഷകരം?
0: നമ്മള് ജനിച്ച് 6 മാസം മുതൽ 2.5 വയസ്സ് വരെ നമ്മുടെ വായിൽ പാൽപ്പല്ലുകൾ വരും, ക്ഷീരദന്തങ്ങൾ. ക്രമേണ നമുക്ക് 6 വയസ്സ് മുതൽ ആദ്യത്തെ ഇൻസൈസർ പല്ലും ഉളിപ്പല്ലും അണപ്പല്ലും ഒക്കെ വന്നു തുടങ്ങും. ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ സാധാരണ ഈ മോണയുടെയും ഈ പറയപ്പെടുന്ന ഭക്ഷണ സാംശങ്ങൾ മറ്റും കയറിയിരിക്കുന്നത് ചെറിയ പ്രയാസമുണ്ട്, അങ്ങനെ ഒരു സമ്മിശ്ര ദന്താവസ്ഥ, ഒരു മിക്സഡ് ഡെൻഷൻ സ്റ്റേജിലാണ്. അത് കുഞ്ഞുങ്ങൾക്ക് ചെറിയ പ്രോബ്ലം ആയിരിക്കും. അതത് വന്ന് അത് ഈ പറഞ്ഞ പോലെ അവർക്കും ചെറിയ രീതിയിൽ ഫ്ലോസിങ് ഒരു നേരം മാത്രം, അതും രാത്രി ഭക്ഷണത്തിന് ശേഷം ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ആ പർട്ടിക്കുലർ സ്ഥലത്ത് മാത്രം എവിടെയെങ്കിലും ഫുഡ് ലോഡ്ജിംഗ് ഉണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ദന്ത പരിശോധന കാണിക്കുകയും നമുക്ക് അതിന്റെ അതിന്റെ കറക്റ്റ് ചികിത്സ എടുക്കുകയും ചെയ്യാം. പക്ഷേ മനുഷ്യരായ നമുക്കെല്ലാം വയസ്സേറുംതോറും ഒരിക്കലും ഒഴിവാക്കാൻ വയ്യാത്ത രീതിയിൽ ചില സംഭവങ്ങൾ വന്നുപെടുന്നുണ്ട്. മോണയുടെ ഇടയിലുള്ള വിടവിലൂടെയും ഈ ആഹാര സാധനങ്ങളും നാരുകളും മാംസ്യ മത്സ്യാദികളുടെ അവശിഷ്ടങ്ങളും ഇമ്പിഞ്ച് ചെയ്ത്, അതായത് ഇടിച്ച് കയറാറുണ്ട് ചവയ്ക്കുമ്പോൾ. അപ്പോൾ അത് ഫുഡ് ഇമ്പിഞ്ച്മെന്റ്, ഫുഡ് ലോഡ്ജിങ്, ഫുഡ് ഇമ്പാക്ഷൻ, ഇത് 3 വ്യത്യസ്ത രീതിയിലുള്ള ആഹാരത്തിന്റെ ശക്തിയായി വന്ന് തറഞ്ഞു കയറുന്ന ചില രീതികളാണ് ഇവ. സാധാരണ രീതിയിലുള്ള ടൂത്ത് ബ്രഷും അതിനോടൊപ്പമുള്ള നമ്മൾ ഈ ഉപയോഗിക്കുന്ന പേസ്റ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള ദിവസം 2 നേരം നല്ല രീതിയിലുള്ള ബ്രഷിങ്ങും, അത് 45 ഡിഗ്രി ആംഗുലേഷനിൽ തന്നെ നാരുകളെ പല്ലിന്റെ ക്രൗണിന് ചേർത്ത് പിടിച്ചിട്ട് തേക്കുകയും അതിനോടൊപ്പം രാത്രിയിൽ മാത്രം 1 നേരം ഡെന്റൽ ഫ്ലോസിങ് ചെയ്യുന്നത് വളരെ എന്തുകൊണ്ടും നല്ലതായിരിക്കും.
2: സാർ, ഉപ്പുവെള്ളം വായിൽ കൊള്ളുന്ന പ്രവണത കണ്ടുവരുന്നുണ്ട്, അപ്പോൾ അത് മോണയിലെ അണുബാധ കുറയ്ക്കാൻ സഹായിക്കുമോ? അത് നല്ലതാണോ ചീത്തയാണോ?
0: നമ്മുടെ ഗൃഹവൈദ്യങ്ങളിൽപ്പെട്ട എവിടെയും ആർക്കും പറഞ്ഞു കൊടുക്കാവുന്ന ഒരു ഇതാണ് ചെറിയ ചൂടുള്ള ഉപ്പുവെള്ളം വായിൽ കൊള്ളുക. ഇതിന്റെ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ, ഒന്ന്, അതിന്റെ ആന്റി ബാക്ടീരിയൽ ആന്റിസെപ്റ്റിക് പ്രോപ്പർട്ടി, അതായത് അണുനശീകരണ പ്രക്രിയയാണ് ഈ ഉപ്പുവെള്ളം.

0: കൊള്ളുമ്പോൾ നടക്കുന്നത്. പലപ്പോഴും ഞങ്ങൾ ഞങ്ങളുടെ പ്രാക്ടീസിൽ വായിൽ കുഞ്ഞു കുഞ്ഞു വ്രണങ്ങളോ പ്രത്യക്ഷപ്പെടുകയോ അതല്ലെങ്കിൽ പല്ലെടുക്കുന്നതുമായിട്ടോ മോണയിൽ സർജറി ചെയ്തതുമായിട്ടോ ഒരു ചെറിയ സർജിക്കലായിട്ടുള്ള ഒരു മുറിവ് അടഞ്ഞു വരാൻ താമസം വരികയാണെങ്കിലോ ചെറിയ ചൂടുവെള്ളം വായിൽ രണ്ടോ മൂന്നോ മിനിറ്റ് നന്നായി നിർത്തി തൊണ്ട വരെ ഗാർഗിൾ ചെയ്ത് കളയുന്നത് ഈ മുറിവ് ഉണക്കുന്നതിന് ആന്റിബയോട്ടിക് കൊടുക്കുന്ന അത്ര തന്നെ പ്രാധാന്യമുണ്ട്. പിന്നെ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, വളരെ കുറുകിയ ഉപ്പുരസം ഉപയോഗിച്ച് വാ കഴുകുമ്പോൾ അവര് രക്താതി സമ്മർദ്ദത്തിന് ഗുളിക കഴിക്കുകയും അതനുസരിച്ചുള്ള ഹൃദ്രോഗികളാണെങ്കിൽ മാത്രം ഉപ്പിന്റെ അളവ് ലേശം കുറച്ച് ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. ദന്ത രോഗങ്ങളെയും ദന്ത പ്രശ്നങ്ങളെയും കുറിച്ച് നാം ബോധവാന്മാരാവുക, അറിവ് നേടുക. അതുപോലെ ഏറ്റവും യുക്തിക്ക് നിരക്കുന്ന രീതിയിലുള്ള ദിവസേനയുള്ള രണ്ടു നേരമുള്ള ബ്രഷ് കൊണ്ടുള്ള വൃത്തിയാക്കലും ഫ്ലോസിങ്ങും ചെയ്യുക. ആറു മാസത്തിലൊരിക്കലെങ്കിലും ഒരു വിദഗ്ധ ദന്ത പരിശോധകനെ കണ്ടിട്ട് സ്കെയിലിംഗ് ചെയ്യുക. പിന്നെ ബാക്കിയുള്ള ഈ ശാരീരികമായ പ്രോബ്ലങ്ങളുള്ള ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, സ്ട്രോക്ക് ഇതുപോലെയുള്ള അസുഖങ്ങളുള്ളവർ തീർച്ചയായും 3 മാസത്തിലൊരിക്കൽ തന്നെ ഒരു ഡെന്റൽ ചെക്കപ്പ് എടുക്കുക. രോഗം വന്ന് ചികിത്സിക്കുന്നതിലും ഭേദം, വരാതെ നോക്കുക. എപ്പോഴും നോക്കുമ്പോൾ പ്രതിരോധത്തിൽ ഊന്നിയ ഒരു ചികിത്സയിലൂടെ പോയി ജീവിതശൈലി ചിട്ടപ്പെടുത്തിയാൽ നമുക്ക് രോഗമില്ലാത്ത ഒരവസ്ഥയിലൂടെ നല്ല പല്ലുകളുമായി ഒരു പുഞ്ചിരി പ്രദാനം ചെയ്യാൻ കഴിയും.
1: മോണ രോഗങ്ങളെയും ദന്താരോഗ്യത്തെയും കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. ഇതുവരെ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് സംസ്ഥാന ആരോഗ്യ വകുപ്പ് ഡെന്റൽ വിഭാഗം മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സൈമൺ മോറിസണാണ്. പരിപാടിയിലേക്ക് സംശയങ്ങൾ ചോദിക്കാനായി വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റ് ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ നന്ദി അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം.
2: രോഗങ്ങളും ദന്താരോഗ്യവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സംസ്ഥാന ആരോഗ്യവകുപ്പ് ഡെന്റൽ വിഭാഗം മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സൈമൺ മോറിസൺ മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാൻ പോണ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങളാണ് ഇതുവരെ കേട്ടത്. ഡോക്ടറോടൊപ്പം സ്റ്റുഡിയോയിലുണ്ടായിരുന്നത് MS ആശ. ഹലോ ഡോക്ടർ.

ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കാൻ. യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസമിതാണ്: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം aartvmpm@gmail.com. അറിയിപ്പ് കഴിഞ്ഞു.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: ആകാശവാണി. സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. ശ്രേഷ്ഠ പദ്ധതി. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിഭാഗത്തിലുൾപ്പെടുന്ന സമർത്ഥരായ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് റെസിഡൻഷ്യൽ എഡ്യൂക്കേഷൻ ഫോർ സ്റ്റുഡന്റ്സ് ഇൻ ടാർഗറ്റഡ് ഏരിയാസ് അഥവാ ശ്രേഷ്ഠ പദ്ധതി. കേന്ദ്ര സാമൂഹ്യനീതി വകുപ്പ് മന്ത്രാലയത്തിന് കീഴിലുള്ള ശ്രേഷ്ഠ പദ്ധതി അടുത്ത 5 കൊല്ലത്തിനുള്ളിൽ 24,800 വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്പെടുന്നതാണ്. 300 കോടിയുടെ പദ്ധതിയായിട്ടാണ് കേന്ദ്ര സർക്കാർ ഇത് വിഭാവനം ചെയ്തിട്ടുള്ളത്. 9 മുതൽ 12 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ തുടർ പഠനം നിർത്തേണ്ടതായി വരുന്ന സാഹചര്യത്തിലാണ് സാമൂഹ്യനീതി വകുപ്പിലൂടെ കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ആസ്പിരേഷണൽ ജില്ലകളിൽ റെസിഡൻഷ്യൽ സൌകര്യങ്ങളുള്ള സർക്കാർ സ്കൂളുകൾ അല്ലാത്ത വിദ്യാലയങ്ങളെ ഇതിനുവേണ്ടി കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരം സ്ഥാപനങ്ങൾക്ക് നീതി ആയോഗാണ് അംഗീകാരം കൊടുക്കുന്നത്. അതുകൊണ്ടുതന്നെ വിദ്യാർത്ഥികൾക്ക് നിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്താൻ കഴിയുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവായ ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് December 6, 2021 കേന്ദ്ര സർക്കാർ ശ്രേഷ്ഠ പദ്ധതിക്ക് തുടക്കമിട്ടത്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിന്റെ 75 വർഷങ്ങൾ ആഘോഷിക്കുന്ന ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ ഒരു ഭാഗമാണ് ശ്രേഷ്ഠ പദ്ധതി. സമൂഹത്തിൽ പിന്നാക്ക വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതുവഴി സാമൂഹ്യ വ്യവസ്ഥിതിയെ പരിഷ്കരിക്കാനാകും എന്ന അംബേദ്കറിന്റെ ലക്ഷ്യമാണ് ശ്രേഷ്ഠ പദ്ധതിയിലൂടെ കേന്ദ്ര സർക്കാർ നിറവേറ്റുന്നത്. പിന്നാക്കാവസ്ഥയിലുള്ള പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന സമർത്ഥരായ വിദ്യാർത്ഥികളെ തുടർ വിദ്യാഭ്യാസത്തിനുവേണ്ടി ശ്രേഷ്ഠ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നു. ഇത്തരം വിദ്യാർത്ഥികളുടെ സാമൂഹിക സാമ്പത്തിക ഉന്നമനത്തിനുവേണ്ടിയും അതുവഴി വിദ്യാർത്ഥികളെ ഇന്ത്യയുടെ മാനവ വിഭവശേഷി വികസനത്തിൽ പങ്കാളികളാകാൻ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ ചരമവാർഷിക ദിനം December 6 നമ്മൾ മഹാപരിനിർവാൺ ദിനമായി ആചരിക്കുന്നു. പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

രാത്രി 9:30 കേൾക്കാം അഖില കേരള റേഡിയോ നാടകോത്സവം 2026 അവസാന ദിവസം. റേഡിയോ നാടകോത്സവം 2026 ഒരു അവലോകനം രാത്രി 9:00.

0: ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 54 മിനിറ്റും 53 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. അതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കുമെന്നും വയോജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനായി സമഗ്ര പദ്ധതികൾ തയ്യാറാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആശാ വർക്കർമാരുടെ ഓണറേറിയത്തിൽ 3000 രൂപ വർധന വരുത്താനും അംഗനവാടി ജീവനക്കാർ, ഹെൽപ്പർമാർ, പാചകത്തൊഴിലാളികൾ, പ്രീ പ്രൈമറി അധ്യാപകർ, ആയമാർ എന്നിവരുടെ വേതനത്തിൽ 1000 രൂപ വർദ്ധിപ്പിക്കാനും മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായി. മെയ് 21 എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നടത്താനും 22 സ്പീക്കർ തെരഞ്ഞെടുപ്പിനുമായി നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തതായി മുഖ്യമന്ത്രി അറിയിച്ചു. മെയ് 29 ഗവർണറുടെ നയപ്രഖ്യാപനം. സംസ്ഥാനത്തിന്റെ നിലവിലെ ധനസ്ഥിതിയെക്കുറിച്ചുള്ള ധവളപത്രം പ്രസിദ്ധീകരിക്കുമെന്നും നവകേരള സദസ്സിനിടെയുണ്ടായ പോലീസ് അതിക്രമത്തെക്കുറിച്ച് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷിക്കുമെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. 3rd ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോർവേയിലെത്തി. നോർവെ പ്രധാനമന്ത്രി യോനാസ് ഗഹസ്റ്റോറുമായി അദ്ദേഹം ഓസ്ലോയിൽ ഉഭയകക്ഷി ചർച്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, സമുദ്ര സമ്പദ് വ്യവസ്ഥ തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തമാക്കാൻ ചർച്ചയിൽ ധാരണയായി. 43 വർഷത്തിനിടെ ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നോർവെ സന്ദർശിക്കുന്നത്. വിദേശ പര്യടനത്തിന്റെ അവസാന പദത്തിൽ പ്രധാനമന്ത്രി നാളെ ഇറ്റലിയിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നോർവേയുടെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി റോയൽ നോർവീജിയൻ ഓർഡർ ഓഫ് മെരിറ്റ് സമ്മാനിച്ചു. ഇന്ത്യയുടെ നയതന്ത്ര സ്വാധീനം ശക്തിപ്പെടുത്തുന്നതാണ് ബഹുമതിയെന്ന് അഭിനന്ദന സന്ദേശത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഭിപ്രായപ്പെട്ടു. പ്രത്യേക അവസരങ്ങളിലൊരുങ്ങി അടുത്ത 1 വർഷത്തേക്ക് സ്വർണം വാങ്ങേണ്ടതില്ലെന്ന് വിവിധ കൃഷി മന്ത്രാലയ ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ തീരുമാനമെടുത്തതായി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ലളിതമായ ജീവിതശൈലി സ്വീകരിക്കാനും പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കാനും യോഗത്തിൽ ധാരണയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭ്യർത്ഥനയ്ക്കനുസൃതമായാണ് തീരുമാനമെന്ന് ശ്രീ ചൌഹാൻ വ്യക്തമാക്കി. രാജ്യത്ത് വലിയ പ്രതിസന്ധി വരാൻ പോകുന്നതിനാൽ ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പൌരന്മാരോട് ആവശ്യപ്പെട്ടതായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത നിഷേധിച്ച് കേന്ദ്ര സർക്കാർ. ആഭ്യന്തരമന്ത്രി അത്തരമൊരു പ്രസ്താവന നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. കേന്ദ്ര സർക്കാരിന്റെ പിഎം വികാസ് പദ്ധതിക്ക് എൻഐടി കാലിക്കറ്റിൽ തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പരമ്പരാഗത തൊഴിൽ ചെയ്യുന്നവർക്കും ന്യൂനപക്ഷ സമൂഹത്തിലെ യുവതി യുവാക്കൾക്കും ആധുനിക തൊഴിൽ മേഖലകളിൽ വൈദഗ്ധ്യം ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. അമൃത് ഫാർമസി അടക്കമുള്ള സംരംഭങ്ങൾ എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ പ്രയോജനം ചെയ്യുന്നതായി കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ. എച്ച്എൽഎൽ ലൈഫ് കെയർ ലിമിറ്റഡിന്റെ തിരുവനന്തപുരത്ത് നടന്ന വജ്രജൂബിലി സമാപന ചടങ്ങിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അവർ. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം. ടോസ് നേടിയ ചെന്നൈ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ചെന്നൈ എം എ ചിദംബരം സ്റ്റേഡിയത്തിൽ മത്സരം പുരോഗമിക്കുകയാണ്. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഗോവ പോരാട്ടം. കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയത്തിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികൾ നേരിയ നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 77 പോയിന്റ് നേട്ടത്തിൽ 77,315ലും നിഫ്റ്റി 6 പോയിന്റ് ഉയർന്ന് 23,649ലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണവില കുറഞ്ഞു. ഗ്രാമിന് 65 രൂപ താഴ്ന്ന് 14,320 രൂപയും പവന് 520 രൂപ കുറഞ്ഞ് 1,14,000

0: രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ മൊബൈൽ ആപ്പിലൂടെയോ മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റ് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി, ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ഒരു പെണ്ണിന്റെ കഥ എന്ന ചിത്രത്തിന് വേണ്ടി വയലാർ രാമവർമ്മ വരികൾ എഴുതി, ജി ദേവരാജൻ സംഗീതം പകർന്ന്, പി സുശീല പാടിയത്.

വയലാർ രാമവർമ്മ വരികൾ എഴുതി, ജി ദേവരാജൻ സംഗീതം പകർന്ന് ഒരു പെണ്ണിന്റെ കഥ എന്ന ചിത്രത്തിനു വേണ്ടി പി സുശീല പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്.

0: എന്ന പാഠഭാഗത്തെ ആസ്പദമാക്കി ഒരു പ്രഭാഷണമാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. വത്സമ്മ വിവി.
1: ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉള്ളവരുടെ ഭക്ഷണരീതികൾ വ്യത്യസ്തമാണെങ്കിലും നാരുകൾ, ജലം എന്നിവയ്ക്കു പുറമെ കാർബോഹൈഡ്രേറ്റുകൾ, പ്രോട്ടീൻ, കൊഴുപ്പ്, ധാതുക്കൾ, വിറ്റമിൻ എന്നീ പോഷകഘടകങ്ങൾ നിർബന്ധമായും അടങ്ങിയിരിക്കണം. എല്ലാ പോഷകഘടകങ്ങളും ശരിയായ അനുപാതത്തിൽ ലഭിക്കുന്ന ഭക്ഷണമാണ് സമീകൃതാഹാരം അഥവാ ബാലൻസ്ഡ് ഡയറ്റ്. വളർച്ചാഘട്ടത്തിലുള്ളവർ സമീകൃതാഹാരം കഴിക്കേണ്ടത് അനിവാര്യമാണ്. പച്ചക്കറികൾ, പഴങ്ങൾ, ധാന്യങ്ങൾ, പാലും പാലുൽപ്പന്നങ്ങളും, പയറുവർഗ്ഗങ്ങൾ, മാംസം എന്നിവയാണ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത്. പഴങ്ങളിലും പച്ചക്കറികളിലും ധാരാളം വിറ്റമിനുകൾ, ധാതുക്കൾ, മറ്റു പോഷകഘടകങ്ങൾ, നാരുകൾ എന്നിവ അടങ്ങിയിരിക്കുന്നു. ആരോഗ്യകരമായ ജീവിതത്തിന് ഫുഡ് പ്ലേറ്റ് എന്ന സങ്കല്പം സഹായകമാണ്. ഒരു പ്ലേറ്റിന്റെ പകുതി ഭാഗം പഴങ്ങളും പച്ചക്കറികളും കാൽഭാഗം ധാന്യങ്ങളും കാൽഭാഗം പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളും ഒരു ഗ്ലാസ് പാലോ പാലുൽപ്പന്നങ്ങളോ അടങ്ങിയതാണ് ഫുഡ് പ്ലേറ്റ്. ജങ്ക് ഫുഡിന്റെ ഉപയോഗം ഇന്ന് ഏത് പ്രായക്കാരിലും കൂടി വരുന്നുണ്ട്. ഇത് പോഷണക്കുറവിനും മറ്റാരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു. നാം കഴിക്കുന്ന ആഹാരപദാർത്ഥങ്ങൾ അതേപടി ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നില്ല. സങ്കീർണമായ ആഹാരപദാർത്ഥങ്ങളെ ആഗിരണത്തിനുതകുന്ന തരത്തിൽ ലഘുഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ദഹനം. രണ്ടു രീതിയിലുള്ള ദഹനമാണ് മനുഷ്യരിൽ കാണുന്നത്, യാന്ത്രിക ദഹനവും രാസിക ദഹനവും. യാന്ത്രിക ദഹനത്തിൽ സങ്കീർണമായ ആഹാരഘടകങ്ങളെ ചെറുകണികകളാക്കി മാറ്റുന്നു. പല്ലുകൾ ആഹാരത്തെ ചവച്ചരയ്ക്കുന്നതിലൂടെയും ആമാശയത്തിലെയും ചെറുകുടലിലെയും പേശികളുടെ ശക്തമായ സങ്കോചത്തിലൂടെയും ഇത് സാധ്യമാകുന്നു. ദഹനരസങ്ങളിലെ എൻസൈമുകളുടെ പ്രവർത്തനത്താൽ സങ്കീർണമായ പോഷകഘടകങ്ങൾ ആഗിരണയോഗ്യമായ ലഘുഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് രാസിക ദഹനം. ദഹനവ്യവസ്ഥയുടെ ഭാഗങ്ങളും അവയുടെ ധർമ്മങ്ങളും: വായ, അന്നനാളം, ആമാശയം, ചെറുകുടൽ, വൻകുടൽ, മലാശയം, മലദ്വാരം, ഇവയാണ് ദഹനവ്യവസ്ഥയുടെ ഭാഗങ്ങൾ. ഇവയോട് ചേർന്ന് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയായ കരളും പാൻക്രിയാസും ദഹനത്തിൽ പ്രധാന പങ്കുവഹിക്കുന്നു. നാം കഴിക്കുന്ന ആഹാരം ദഹനവ്യവസ്ഥയിലൂടെ കടന്നുപോകുമ്പോൾ സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വായ, മൌത്ത്. ദഹനപ്രക്രിയ വായിൽ വെച്ച് തന്നെ ആരംഭിക്കുന്നു. ഇവിടെ വെച്ച് ആഹാരം നന്നായി ചവച്ചരച്ച് ചെറുകണികകളാക്കുന്നു. ഇതിന് അനുയോജ്യമായ വിവിധ തരം പല്ലുകളാണ് നമുക്കുള്ളത്. ഉളിപ്പല്ലുകൾ ആഹാരം കടിച്ചുമുറിക്കുന്നതിനും കോമ്പല്ല് ആഹാരത്തെ കടിച്ചുകീറുന്നതിനും അഗ്രചർവണകം, ചർവണകം എന്നിവ ആഹാരം ചവച്ചരയ്ക്കുന്നതിനും സഹായിക്കുന്നു. ബാഹ്യരൂപത്തിലും ധർമ്മത്തിലും വ്യത്യാസങ്ങളുണ്ടെങ്കിലും പല്ലുകൾ ആന്തരഘടനയിൽ സമാനതകൾ പുലർത്തുന്നു. പല്ലിന്റെ ഘടന: രണ്ടു തരത്തിലുള്ള പല്ലുകളാണ് നമുക്കുള്ളത്, പാൽപ്പല്ലുകളും സ്ഥിരദന്തങ്ങളും. പാൽപ്പല്ലുകൾ കൊഴിഞ്ഞുപോകുമ്പോഴാണ് സ്ഥിരദന്തങ്ങൾ ഉണ്ടാകുന്നത്. കുഞ്ഞുങ്ങളിൽ 20 പാൽപ്പല്ലുകളും മുതിർന്നവരിൽ 32 സ്ഥിരദന്തങ്ങളുമാണുള്ളത്. ഇവ മേൽത്താടിയിലെയും കീഴ്ത്താടിയിലെയും മോണയിൽ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നു. പല്ലിന് ദന്തമകുടം, ദന്തകളം, ദന്തമൂലം എന്നീ ഭാഗങ്ങളാണുള്ളത്. ദന്തമകുടം മോണയിൽ നിന്നും പുറത്തേക്ക് കാണുന്ന വെളുത്ത നിറമുള്ള ഭാഗമാണ്. ദന്തകളം പല്ലിനെ മോണയോട് ചേർത്ത് നിർത്തുന്ന ഭാഗവും ദന്തമൂലം മോണയുടെ ഉള്ളിൽ കാണുന്ന ഭാഗവുമാണ്. വെള്ളനിറത്തിലുള്ള കടുപ്പമേറിയ നിർജീവമായ ഭാഗം ഇനാമൽ എന്നറിയപ്പെടുന്നു. ഇതിനുള്ളിലായി കാണുന്ന പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണ് ഡെന്റൈൻ. ഏറ്റവും ഉള്ളിലായി കാണുന്ന പൾപ്പ് എന്ന ഭാഗത്തെ പൾപ്പ് ക്യാവിറ്റിയിൽ രക്തക്കുഴലുകളും ലിംഫ് വാഹികളും നാഡീതന്തുക്കളും കാണപ്പെടുന്നു. സിമന്റം എന്ന കാൽസ്യം അടങ്ങിയ യോജകകല പല്ലിനെ മോണയിലെ കുഴിയിൽ ഉറപ്പിച്ചു നിർത്തുന്നു. ദഹനപ്രക്രിയയിൽ പല്ലുകൾ സുപ്രധാന പങ്കുവഹിക്കുന്നു. ദന്തപരിചരണത്തിലും സംരക്ഷണത്തിലും നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഭക്ഷണപദാർത്ഥങ്ങളെ ഉമിനീരുമായി കൂട്ടിക്കലർത്തുന്നതും പല്ലുകൾക്ക് ചവച്ചരയ്ക്കുന്നതിനും വേണ്ട സഹായം ചെയ്യുന്നത് നാക്കാണ്. നാക്കിലെ സ്വാദുമുകുളങ്ങൾ രുചി അറിയുന്നതിനും സഹായിക്കുന്നു. ദഹനപ്രക്രിയയിൽ ഉമിനീരിന്റെ പങ്കെന്താണെന്ന് നോക്കാം. 3 ഉമിനീർ ഗ്രന്ഥികളാണ് വായിലുള്ളത്. ഉമിനീർ ഗ്രന്ഥികളിൽ നിന്നും സ്രവിക്കുന്ന ഉമിനീരിൽ സലൈവറി അമിലേസ്, ലൈസോസൈം എന്നീ രാസാഗ്നികളും ശ്ലേഷ്മവും അടങ്ങിയിരിക്കുന്നു.

ഭക്ഷണത്തെ വഴുവഴുപ്പുള്ളതാക്കി വിഴുങ്ങാൻ പാകത്തിലുള്ളതാക്കുന്നത് ശ്ലേഷ്മമാണ്. ലൈസോസൈം ഭക്ഷണത്തിലൂടെ പ്രവേശിക്കുന്ന രോഗാണുക്കളെ ഒരു പരിധിവരെ നശിപ്പിക്കാൻ സഹായിക്കുന്നു. സലൈവറി അമിലേസ് കാർബോഹൈഡ്രേറ്റിനെ ഭാഗികമായി മാൾട്ടോസ് എന്ന പഞ്ചസാരയാക്കി മാറ്റുന്നു. അന്നനാളം ഈസോഫാഗസ് വായയെ ആമാശയവുമായി ബന്ധിപ്പിക്കുന്ന ഏകദേശം 25 സെന്റിമീറ്റർ നീളമുള്ള പേശി ട്യൂബാണ് അന്നനാളം. വായിൽ നിന്ന് ആഹാരം അന്നനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് ഗ്രസനിയിലൂടെയാണ്. ഗ്രസനിയിൽ നിന്നാണ് ശ്വാസനാളവും ആരംഭിക്കുന്നത്. നാം വിഴുങ്ങുന്ന ആഹാരം ശ്വാസനാളത്തിലേക്ക് കടക്കാതെ അന്നനാളത്തിലേക്ക് തന്നെ കൃത്യമായി പ്രവേശിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആഹാരം വിഴുങ്ങുമ്പോൾ ശ്വാസനാളം മുകളിലേക്കുയർന്ന് ക്ലോമപിദാനം കൊണ്ട് അടയ്ക്കപ്പെടുന്നു. ഗ്രസനിയിലേക്ക് തുറക്കുന്ന നാസാഗഹ്വരത്തെ ചെറുനാക്ക് അടയ്ക്കുന്നു. നാക്ക് ആഹാരത്തെ അണ്ണാക്കിന്റെ സഹായത്തോടെ അമർത്തി ഉരുളകളാക്കുന്നു. നാക്കിന്റെ പിൻഭാഗം ഭക്ഷണത്തെ ക്ലോമപിദാനത്തിന് മുകളിലൂടെ അന്നനാളത്തിലേക്ക് കടത്തിവിടുന്നു. അന്നനാളത്തിലെ തരംഗരൂപത്തിലുള്ള പെരിസ്റ്റാൾസിസിന്റെ ഫലമായി ആഹാരപദാർത്ഥങ്ങൾ ഉരുളകളുടെ രൂപത്തിലാണ് കടന്നുപോകുന്നത്. ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കരുത് എന്ന് പറയുന്നതിന്റെ കാരണം എന്താവാമെന്ന് കണ്ടെത്തൂ. ആമാശയം സ്റ്റൊമക്ക്. സ്മോൾ ലെറ്റർ ജെ ഷേപ്പിലുള്ള പേശി നിർമ്മിത ഭാഗമാണ് ആമാശയം. വായിൽ വച്ച് ഭാഗികമായി മാത്രം ദഹിച്ച ആഹാരപദാർത്ഥങ്ങൾ ആമാശയത്തിൽ വച്ച് കൂടുതലായി ദഹിക്കപ്പെടുന്നു. ആമാശയത്തിലെ ശക്തമായ പെരിസ്റ്റാൾസിസ് ആഹാരത്തെ കുഴമ്പ് രൂപത്തിലാക്കുന്നു. കൂടാതെ ആമാശയത്തിന്റെ അവസാന ഭാഗത്തുള്ള പ്രത്യേകതരം വലയപേശികൾ ആഹാരത്തെ ആമാശയത്തിൽ വേണ്ടത്ര സമയം നിലനിർത്തുന്നു. ആമാശയഭിത്തിയിൽ കാണപ്പെടുന്ന ആമാശയഗ്രന്ഥികൾ ആമാശയരസം ഉൽപ്പാദിപ്പിക്കുന്നു. ഇതിലെ പെപ്സിൻ പ്രോട്ടീനെ ഭാഗികമായി പെപ്റ്റോണാക്കി മാറ്റുന്നു. ഹൈഡ്രോക്ലോറിക് ആസിഡ് ഭക്ഷണത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കുകയും ദഹന പ്രക്രിയയ്ക്ക് യോജിച്ച pH ക്രമപ്പെടുത്തുകയും ചെയ്യുന്നു. ശ്ലേഷ്മം ദഹനരസങ്ങളുടെ പ്രവർത്തനത്തിൽ നിന്ന് ആമാശയഭിത്തിയെ സംരക്ഷിക്കുന്നു. ചെറുകുടൽ സ്മോൾ ഇന്റസ്റ്റൈൻ. ആമാശയത്തിൽ നിന്ന് കുഴമ്പ് രൂപത്തിലായ ആഹാരം ചെറുകുടലിന്റെ ആദ്യഭാഗമായ പക്വാശയത്തിലേക്ക് കടക്കുന്നു. അവിടെ വച്ച് കരൾ, പാൻക്രിയാസ് എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന സ്രവങ്ങളുമായി ചേർന്ന് ദഹനപ്രക്രിയ തുടരുന്നു. കരളിലെ പിത്താശയം ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസം കൊഴുപ്പിനെ ചെറുകണികകളാക്കുകയും pH ക്രമീകരിക്കുകയും ചെയ്യുന്നു. പിത്തരസത്തിൽ എൻസൈമുകളില്ല. പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന പാൻക്രിയാറ്റിക് ജ്യൂസിൽ അടങ്ങിയിരിക്കുന്ന പാൻക്രിയാറ്റിക് അമിലേസ് അന്നജത്തെ മാൾട്ടോസും ട്രിപ്സിൻ പ്രോട്ടീനെ പെപ്റ്റൈഡുമാക്കി മാറ്റുന്നു. പാൻക്രിയാറ്റിക് ലിപ്പേസ് കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റുന്നു. ഏറെക്കുറെ പൂർണമായ ദഹിച്ച ആഹാരം ചെറുകുടലിലൂടെ മുന്നോട്ട് നീങ്ങുന്നു. ചെറുകുടൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്റസ്റ്റൈനൽ ജ്യൂസിലെ വിവിധ കാർബോഹൈഡ്രേറ്റ്സുകൾ സങ്കീർണ കാർബോഹൈഡ്രേറ്റുകളെ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് എന്നീ ലഘുഘടകങ്ങളാക്കി മാറ്റുന്നു. പ്രോട്ടിയേസുകൾ പ്രോട്ടീനുകളെ അമിനോ ആസിഡുകളാക്കി മാറ്റുന്നു. ലഘു പോഷക ഘടകങ്ങൾ ജലം, വിറ്റമിനുകൾ, ധാതുക്കൾ എന്നിവയുടെ ആഗിരണം മുഖ്യമായും ചെറുകുടലിൽ വെച്ച് നടക്കുന്നു. മനുഷ്യന്റെ ചെറുകുടലിന് 5 മുതൽ 6 മീറ്റർ വരെ നീളമുണ്ട്. ഉദരാശയത്തിൽ അനേകം മടക്കുകളായി ചുറ്റിവളഞ്ഞാണ് ചെറുകുടൽ കാണപ്പെടുന്നത്. തന്മൂലം ആഹാരം ചെറുകുടലിലൂടെ വളരെ സാവധാനം മാത്രമേ നീങ്ങുകയുള്ളൂ. ചെറുകുടലിന്റെ ഭിത്തിയിൽ കാണപ്പെടുന്ന സൂക്ഷ്മങ്ങളായ വിരലുകൾ പോലെയുള്ള ഭാഗങ്ങളായ വില്ലസുകൾ ദഹനപ്രക്രിയയെ സഹായിക്കുന്നു. വില്ലസുകൾ ചെറുകുടലിനകത്തെ പോഷകങ്ങളുടെ ആഗിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകമടങ്ങ് വർദ്ധിപ്പിക്കുന്നു. ഒറ്റ നിര കോശങ്ങളാൽ ആവരണം ചെയ്യപ്പെട്ട വില്ലസുകളിൽ രക്തലോമികകളും ലിംഫലോമികകളായ ലാക്ടിയലും കാണപ്പെടുന്നു. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡ് എന്നിവ രക്തലോമികകളിലേക്കും ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ എന്നിവ ലാക്ടിയലിലേക്കും ആഗിരണം ചെയ്യപ്പെടുന്നു. പോഷകഘടകങ്ങളുടെയും ഏകദേശം 90% ജലത്തിന്റെയും ആഗിരണം നടക്കുന്നത് വില്ലസിലൂടെയാണ്. ആഹാരത്തിന്റെ ദഹനം പൂർത്തിയാകുന്നതും ആഗിരണം നടക്കുന്നതും ചെറുകുടലിൽ വച്ചാണ്. വൻകുടൽ ലാർജ് ഇന്റസ്റ്റൈൻ. ഏകദേശം 1.5 മീറ്റർ നീളമുള്ളതും കട്ടികൂടിയതുമായ ഭാഗം ആണ് ഇത്. ആമാശയത്തിന് താഴെയായി കാണുന്നു. ചെറുകുടലിൽ

0: ഇതിന്റെ മുകൾ ഭാഗത്തെയും അരികുകളിൽ വശങ്ങളെയും പൊതിയുന്നു. പോഷകഘടകങ്ങളുടെ ആകിരണശേഷമുള്ള ദഹനാവശിഷ്ടങ്ങൾ വൻകുടലിലേക്ക് നീങ്ങുന്നു. ചെറുകുടലിലെ ആകിരണശേഷമുള്ള ഭൂരിഭാഗം ലവണങ്ങളും ജലവും വൻകുടലിൽ വച്ച് ആകിരണം ചെയ്യപ്പെടുന്നു. വൻകുടലിൽ വസിക്കുന്ന ചില ബാക്ടീരിയകൾ ഉൽപ്പാദിപ്പിക്കുന്ന വിറ്റമിൻ കെ, ബി കോംപ്ലക്സ് എന്നിവയുടെ ആകിരണവും ഇവിടെ വച്ച് നടക്കുന്നു. തുടർന്ന് ദഹനാവശിഷ്ടങ്ങൾ മലാശയത്തിൽ ശേഖരിക്കപ്പെടുകയും മലദ്വാരത്തിലൂടെ പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. ദഹനം പൂർത്തിയായ ശേഷം പോഷകഘടകങ്ങൾ ശരീരത്തിലേക്ക് ആകിരണം ചെയ്യപ്പെടുന്നതിന് സഹായിക്കുന്ന പ്രക്രിയകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ എന്നിവ ലാക്ടീലുകളിലേക്ക് ആകിരണം ചെയ്യപ്പെടുന്നത് ഡിഫ്യൂഷൻ വഴിയാണ്. ഇതിന് ഊർജം ആവശ്യമില്ല. ചെറുകുടലിലെയും വൻകുടലിലെയും ജലത്തിന്റെ ആകിരണം നടക്കുന്നത് ഓസ്മോസിസ് വഴിയാണ്. ഇതിനും ഊർജം ആവശ്യമില്ല. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡ് എന്നിവ ആകിരണം ചെയ്യപ്പെടുന്നത് കോശസ്തരത്തിലെ പ്രോട്ടീൻ തന്മാത്രകളുടെ സഹായത്താലാണ്. ഇതിനെ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നു. ചില സന്ദർഭങ്ങളിൽ ഗ്ലൂക്കോസ്, ലവണങ്ങൾ എന്നിവ ആകിരണം ചെയ്യപ്പെടുന്നത് വാഹക പ്രോട്ടീനുകളുടെ സഹായത്താലാണ്. ഊർജം ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ പ്രക്രിയയാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. അന്നപഥത്തിൽ നടക്കുന്ന നിരവധി സങ്കീർണ പ്രവർത്തനങ്ങളിലൂടെയാണ് ദഹനപ്രക്രിയ പൂർത്തിയാകുന്നത്. ഇതിന് 4 മുതൽ 5 മണിക്കൂർ വരെ സമയം ആവശ്യമാണ്. ഇതിനനുസൃതമായി വേണം ഭക്ഷണ സമയം ക്രമീകരിക്കേണ്ടത്. ദഹനത്തിലൂടെ രൂപപ്പെടുന്ന പോഷകഘടകങ്ങളാണ് ആരോഗ്യത്തിന് ആധാരം. രുചി മാത്രം പരിഗണിച്ച് ഭക്ഷണം തെരഞ്ഞെടുത്താൽ ശരീരത്തിന് ആവശ്യമായ എല്ലാ പോഷകഘടകങ്ങളും ലഭിച്ചു എന്ന് വരില്ല. ദഹനവ്യവസ്ഥയുടെ ആരോഗ്യം നിലനിർത്താനും അതിന്റെ സുഗമമായ പ്രവർത്തനത്തിനും സഹായകമായ ഭക്ഷണങ്ങളും ഭക്ഷണശീലങ്ങളുമാണ് നാം സ്വീകരിക്കേണ്ടത്. പ്രഭാത ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് കുട്ടികളിൽ സർവ്വസാധാരണമാണ്. ഇത് ക്ഷീണം, ഉറക്കം തൂങ്ങൽ, പഠനത്തിൽ ശ്രദ്ധയില്ലായ്മ, മറവി തുടങ്ങിയ പല പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു. അതുകൊണ്ട് ശരിയായ ഭക്ഷണരീതി കുട്ടികൾ ശീലമാക്കേണ്ടതുണ്ട്.
1: മനുഷ്യനിലെ ദഹനവ്യവസ്ഥ എന്ന പാഠഭാഗത്തെ ആസ്പദമാക്കി ഇതുവരെ സംസാരിച്ചത് ബൽസമ്മ വി വി. വിദ്യാഭ്യാസ രംഗം സമാപിക്കുന്നു.

ಸಂಗೀತ ಸರಣಿ ಸಂಗೀತ ಸರಣಿಯಲ್ಲಿ ವಯಲಿನ್ ಪಠಿಪ್ಪಿಕ್ಕುന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

ആകാശവാണി കവരത്തി. ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം അവസാനിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 260.4 മീറ്റർ, അതായത് 1152 കിലോഹെർട്സിൽ, നാളെ രാവിലെ 6:20 ആരംഭിക്കും. ജയ് ഹിന്ദ്.